ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:22. ഇന്ന് ശകവർഷം 1948, വൈശാഖം 25, കൊല്ലവർഷം 1201, ഇടവം 1. 2026 മെയ് 15 വെള്ളിയാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണ പരിപാടികളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മായൻകുട്ടി സുല്ലമ്മി.
2: മനുഷ്യരുടെ അസ്തിത്വത്തിന്റെ പ്രധാന കാരണക്കാർ അവരവരുടെ മാതാപിതാക്കളാണ്. തെറ്റുപോറ്റുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിൽ അവർ സഹിച്ച കഷ്ടപ്പാടുകൾ ചില്ലറയല്ല. നിസ്സഹായാവസ്ഥയിലുള്ള ശൈശവ നാളുകളിലും രോഗാവസ്ഥകളിലും അവർ തങ്ങളുടെ സ്വന്തം സുഖക്ഷേമങ്ങളും അന്നപാനാദികളും അവഗണിച്ച് മക്കളുടെ വിഷയത്തിൽ അഹോരാത്രം അധ്വാനിക്കുന്നു. മക്കളോടുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വാടാമലരുകളും നിറകുടങ്ങളുമാണ് മാതാപിതാക്കൾ. മനുഷ്യന് അവരോടുള്ള ബാധ്യത വളരെ വലുതാണ്. ആ ബന്ധം മുറിക്കാനുള്ളതല്ല, ജാഗ്രതയോടെ സംരക്ഷിക്കാനുള്ളതാണ്. അവരെ അനുസരിക്കണം, അവർക്ക് നന്മ ചെയ്യണം, അവരെ ആദരിക്കണം. നമ്മുടെ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും അവർ കരയാൻ ഇടവന്നുകൂടാ. മാതാപിതാക്കൾ മക്കളുടെ സ്വർഗവുമാണ്, അതുപോലെ നരകവുമാണ്. അവരോട് മിനുസമായി പെരുമാറുകയും കരുണയും സ്നേഹവും പ്രകടിപ്പിക്കുകയും ശുശ്രൂഷയും പരിചരണവും യഥാവിധി നിർവഹിച്ചു കൊടുക്കുകയും ചെയ്താൽ സ്വർഗത്തിലെത്താം. അവർക്ക്

വിനയത്തിൻ്റെ ചിറക് വിടർത്തി കൊടുക്കുന്നതിന് പകരം അഹന്ത കാണിക്കുകയാണെങ്കിൽ നേരെ നരകത്തിലേക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നു, പ്രപഞ്ചനാഥൻ്റെ സംതൃപ്തി മാതാപിതാക്കളുടെ സംതൃപ്തിയിലാണ് നിലകൊള്ളുന്നത്. അവരുടെ അതൃപ്തി പ്രപഞ്ചനാഥൻ്റെ അതൃപ്തിക്കും ഇടവരുത്തും. മക്കൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതും അവരെ പരിചരിക്കുന്നതും മക്കളുടെ ഔദാര്യമല്ല, അവരുടെ ബാധ്യതയാണത്, മാതാപിതാക്കളുടെ അവകാശവും. വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും പരിചരിക്കുവാനും ലഭിക്കുക എന്നത് മഹാഭാഗ്യമായിട്ട് കാണണം. പക്ഷേ പലരും അവസരം പാഴാക്കുകയാണ് ചെയ്യുന്നത്. ആറെത്ര വലുതായാലും മാതാപിതാക്കൾ മാതാപിതാക്കൾ തന്നെയാണ്. അവരെ മാറ്റാനോ വേണ്ടെന്ന് വയ്ക്കാനോ പറ്റില്ല. സുവർണാവസരം പാഴാക്കുന്നവർ വൃദ്ധരായ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് ഉന്തിവിടുന്നു. അവരാണെങ്കിലോ മക്കളുടെ സ്നേഹം നിറഞ്ഞ വിളിക്കും സൗമ്യമായ പെരുമാറ്റത്തിനും കാത്തിരിക്കുന്നു. മക്കളിലാണ് അവരുടെ കുളിരും കുളിർമയും. അവരുടെ അഭിമാനം മക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രകടിപ്പിക്കാറുള്ളത്. അത് ഊതിക്കെടുത്തുന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കും. അച്ഛൻ, വല്യച്ഛൻ, മകൻ, മകൻ്റെ മകൻ, ഈ നാല് കഥാപാത്രങ്ങളെക്കുറിച്ച് ഗുണപാഠമുള്ള ഒരു കഥ പറയാം.

0: ിലേക്ക് ഉന്തിവിടുന്നു. അവരാണെങ്കിലോ മക്കളുടെ സ്നേഹം നിറഞ്ഞ വിളിക്കും സൗമ്യമായ പെരുമാറ്റത്തിനും കാത്തിരിക്കുന്നു. മക്കളിലാണ് അവരുടെ കുളിരും കുളിർമയും. അവരുടെ അഭിമാനം മക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രകടിപ്പിക്കാറുള്ളത്. അത് ഊതിക്കെടുത്തുന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കും. അച്ഛൻ, വലിയച്ഛൻ, മകൻ, മകൻ്റെ മകൻ, ഈ നാല് കഥാപാത്രങ്ങളെക്കുറിച്ച് ഗുണപാഠമുള്ള ഒരു കഥ പറയാം. വലിയച്ഛന് ഭക്ഷണം വിളമ്പാൻ പ്രത്യേകം പാത്രം, അതിൽ മറ്റുള്ളവർക്ക് വിളമ്പില്ല. വലിയച്ഛൻ്റെ ഭക്ഷണം കഴിഞ്ഞാൽ ആ പാത്രം പ്രത്യേകം കഴുകിവെക്കും. പേരമകൻ ഇത് കാണുന്നുണ്ട്. ഒരു നാൾ വലിയച്ഛൻ മരിച്ചു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പാത്രം പുറത്തേക്കിട്ടു. മകൻ്റെ മകൻ പാത്രങ്ങളെല്ലാം പെറുക്കിയെടുത്ത് കഴുകിത്തുടച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവച്ചു. പിതാവ് ചോദിച്ചു, എന്തിനാണിത്? വലിയച്ഛൻ മരിച്ചില്ല, ഇനി എന്തിനാണ് ആ പാത്രങ്ങൾ? മകൻ്റെ മറുപടി, അച്ഛനും വലിയച്ഛനാകില്ലേ, അന്ന് നിങ്ങൾക്കും ഭക്ഷണം വിളമ്പണ്ടേ, അതിനെടുത്തു വച്ചതാണ്. നെഞ്ചത്തേക്കിട്ടു വന്ന മറുപടി. ചിന്തിക്കുന്നവർക്ക് ഇതിൽ ഗുണപാഠമുണ്ട്. ചരിത്രം ഇവിടെ അവസാനിക്കുകയല്ല. വിതച്ചത് കൊയ്യേണ്ടി വരും. ഹരജിപ്പുറത്ത് മറുപടി വരും. ചില അക്രമ പ്രവർത്തനങ്ങൾക്ക് വലിയ താമസമില്ലാതെ മറുപടി വാങ്ങിവെക്കേണ്ടി വരും. പിതാവിനെ അപേക്ഷിച്ച് മാതാവിൻ്റെ മഹത്വം ഇരട്ടിയിലേറെയാണ്. ഒരിക്കൽ സമർത്ഥനായ ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളോട് വിചിത്രമായ ഒരാവശ്യം വയ്ക്കുകയുണ്ടായി. നാളെ വരുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു പിടി മണ്ണുമായി എല്ലാവരും ക്ലാസ്സിൽ ഹാജരാകണം. വിദ്യാർത്ഥികൾ വട്ടം ചുറ്റി. പിറ്റേന്ന് തൻ്റെ മണ്ണിൻ്റെ ആവശ്യം ക്ലാസ്സിൽ അധ്യാപകൻ ആവർത്തിച്ചു. വിദ്യാർത്ഥികൾ ഓരോരുത്തരും അവരുടെ കഴിവില്ലായ്മ പറഞ്ഞു. ഒരു വിദ്യാർത്ഥിയുടെ കയ്യിലതാ ഒരു പിടി മണ്ണ്. എവിടുന്ന് കിട്ടി? അധ്യാപകൻ തിരക്കി. അവൻ പറഞ്ഞു, മാതാവിൻ്റെ കാലിന് ചുവട്ടിൽ നിന്നും ഞാൻ ശേഖരിച്ചതാണിത്. മാതാവിൻ്റെ കാലിന് ചുവട്ടിലാണ് സ്വർഗം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അധ്യാപകൻ മേലാപ്തവാക്യം അവലംബമാക്കി മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുത്തു.
1: മായൻകുട്ടി സുല്ലമ്മി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

0: Subsequent advance authorization for the import of gold shall be considered for issuance only upon fulfillment of at least 50% of the export obligation. Earlier, there was no limit on gold imports under the scheme. European Union has included India in the revised draft list for continued export of aquaculture products to the EU market. Ministry of Commerce and Industry said that the earlier regulation had not included India among third countries authorized to export products of animal origin intended for human consumption to the EU from September 2026. The revised draft list follows compliance measures undertaken by India in line with the European Commission delegated regulation. The ministry said that India's proposed inclusion is a major positive development for the country's seafood export sector. In Uttar Pradesh, 111 people have died and 200 injured in the last 36 hours due to rain, storms and lightning. Chief Minister Yogi Adityanath directed the district magistrates and relevant officials to immediately conduct a survey on the spot. He also asked them to update the status of compensation every 3 hours. The worst hit areas included Prayagraj, Badohi, Mirzapur, Fatehpur and Varanasi. A high-level meeting was held at the residence of the Union Education Minister Dharmendra Pradhan yesterday evening to review preparations for the upcoming National Eligibility Cum Entrance Test NEET examination. Detailed discussions were held on various aspects of conducting the NEET examination smoothly and efficiently. The meeting was attended by senior officials. In IPL cricket, Mumbai Indians defeated Punjab Kings by 6 wickets at Himachal Pradesh Cricket Association Stadium in Dharamshala last night. Chasing 201 for victory, Mumbai Indians overhauled the target with 6 wickets in hand and 1 ball to spare. Earlier put into bat, Punjab Kings scored 200 for 8 in the stipulated 20 overs. Unbeaten, Tilak Verma contributed.
1: അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ ആലപിക്കുന്നത് അപർണ സത്യനാഥ്. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം. 7 മണിക്ക് ഓപ്പൺ ഫോറം, നഗരമേ നന്ദി. തുടർന്ന് ആരോഗ്യം അമൂല്യം, ജോയ്സ് പെരേര പങ്കെടുക്കുന്നു. കരിയർ ക്വിസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം. അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഗാന്ധിമാർഗം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം, 8:30 ആർട്ട് കഫെ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9 മണിക്ക് സുവർണമലരുകൾ, 9:30 ഇശൽമാല, 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത്. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്വേറ്റ്സ്. 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 5ാം ദിവസം. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി. 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 രാത്രി 8 മണിക്കും 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് KP മുഹമ്മദ് കുട്ടി ഗുരുക്കളും സംഘവും അവതരിപ്പിക്കുന്ന കോൽക്കളി. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ. 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാര അറിയിപ്പ്, കാലാവസ്ഥ. 7:35 യുവവാണി, മലയാള ഭാഷയുടെ രാജശില്പി, തുഞ്ചത്തെഴുത്തച്ഛനെക്കുറിച്ചുള്ള ചിത്രീകരണം. 9:15 വിദ്യാഭ്യാസ രംഗം, ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ, കലാജോൺ നടത്തുന്ന പ്രഭാഷണം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 6ാം ദിവസം. മൗനസാക്ഷി, രചന സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. സാങ്കേതിക സഹായം ഷാജു പൊന്നാര.

0: നിർവഹണ സഹായം വിനീത സുമം, നിഷ കെ വി, ലേഖ വിമൽ. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
1: കാവ്യാഞ്ജലി.
2: മഹാകവി ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിതയിൽ നിന്നും ചില ഭാഗങ്ങൾ. ചൊല്ലുന്നത് അപർണ സത്യനാഥ്.

0: മഹാകവി ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിതയിലെ ചില ഭാഗങ്ങൾ ചൊല്ലിയത് അപർണ സത്യനാഥ്.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം. കരയാനും പറയാനും എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് യേശുദാസ്.

0: കേരളത്തിൽ വേനൽമഴ ശക്തമാവുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന ഇടിമിന്നൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പലയിടത്തും മരണങ്ങൾക്ക് കാരണമാവുകയുണ്ടായി. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് മലപ്പുറം ജില്ലയിലെ മങ്കടയ്ക്കടുത്ത് വെള്ളില കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചത്. ഇടിമിന്നൽ സാധ്യതയുള്ള കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യമാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. ഇവ ഉച്ചയ്ക്ക് ശേഷം രൂപം കൊള്ളുകയും വൈകുന്നേരത്തോടെ ശക്തമാവുകയുമാണ് ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിൽ തുറസായ സ്ഥലത്ത് നിൽക്കുന്നത് ഇടിമിന്നൽ ഏൽക്കാൻ കാരണമാകും. ഇടിമിന്നലിൻ്റെ സാധ്യതകളും അതിൽ നിന്ന് സ്വയം രക്ഷ നേടാനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം മങ്കടയ്ക്കടുത്ത് കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ 4 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ പി അഭിഷേക്.
1: മലപ്പുറം ജില്ലയിലെ മങ്കടയ്ക്കടുത്ത് വെള്ളില കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ മരിച്ച സംഭവം ഏറെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കുണ്ടായ അപകടത്തിൽ പ്രദേശവാസികളായ മലയിൽ പുതുക്കൂടി അലിയുടെയും മുബീനയുടെയും മകൻ റഹീസ്,

0: പുത്തൻ വീട്ടിൽ കൂരിമണ്ണിൽ സൈതലുവിയുടെയും പരേതയായ സാജിദയുടെയും മകൻ മുഹമ്മദ് ബഹാസ്, ആലിക്കപ്പറമ്പിൽ അസീസിൻ്റെയും സുലൈഖയുടെയും മകൻ സിയാദ്, കറുത്താൻകുത്ത് നിസാറിൻ്റെയും നസീമയുടെയും മകൻ ഫഹദ് എന്നിവരാണ് മരിച്ചത്. ഫഹദിൻ്റെ സഹോദരൻ റോഷൻ, റഹീസിൻ്റെ സഹോദരൻ സൽമാൻ ഉൽ ഫാരിസ്, മലയിൽ വീട്ടിൽ മുഷ്താഖിൻ്റെ മകൻ ഇഷ്ഹാത്ത് എന്നിങ്ങനെ ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ സമയം കോടമഞ്ഞു വീഴുന്നത് കാണാനാണ് സുഹൃത്തുക്കളായ ഏഴ് വിദ്യാർത്ഥികളും കുരങ്ങൻചോല വ്യൂ പോയിന്റിലേക്ക് പോയതെന്നാണ് നാട്ടുകാരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഇടിമിന്നലേറ്റതോടെ ഏഴുപേരും തെറിച്ചു വീണു. ഇതിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയാണ് അപകട വിവരം മറ്റുള്ളവരെ അറിയിക്കുന്നത്. ഉടൻ താഴെയുണ്ടായിരുന്ന പ്രദേശവാസികൾ വാഹനങ്ങളിലെത്തി നിലത്ത് വീണ് കിടക്കുന്ന ആറുപേരെ ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതിനിടെയാണ് പരിക്കേറ്റ വിദ്യാർത്ഥി തങ്ങൾ ഏഴുപേരുണ്ടായിരുന്നെന്ന് അറിയിച്ചത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് നടത്തിയ തിരച്ചിലിലാണ് കുറച്ചു താഴെയായി റബ്ബർ കാട്ടിൽ വീണു കിടക്കുന്ന ഏഴാമത്തെ ആളെ കണ്ടെത്തിയത്. എല്ലാവരെയും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നാലുപേർ മരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലേറ്റ് ഒരുമിച്ച് നാലുപേർ മരിച്ച സംഭവം ഒരുപക്ഷെ ആദ്യത്തേതായിരിക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുരങ്ങൻചോല. മങ്കട ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ ആണ് ദൂരം. തുറസായ പ്രദേശം വിനോദസഞ്ചാരത്തിന് സാധ്യതയേറിയ സ്ഥലമാണെങ്കിലും ഇവിടങ്ങളിൽ ഇടിമിന്നൽ വീഴാൻ സാധ്യതയേറെയാണ്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ ഉടൻ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുകയെന്നതാണ് പ്രധാനം. ഇടിമിന്നലേറ്റ വ്യക്തിയുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവില്ല, അതിനാൽ പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുതെന്നും പ്രധാനമാണ്.
1: മൺസൂണിന് മുൻപുള്ള കാലഘട്ടത്തിലും തുലാവർഷത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിലുമാണ് ഇടിമിന്നൽ സാധാരണയായി ഉണ്ടാകാറുള്ളത്. അതേസമയം മഴയില്ലാതെ തന്നെ ഇടിമിന്നൽ ഉണ്ടാകുന്നതാണ് ഏറെ അപകടകരം. കൊച്ചിൻ യൂണിവേഴ്സിറ്റി റഡാർ സെന്റർ ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ്:
2: കേരളത്തിൽ വേനൽ മഴ വ്യാപകമായിട്ട് ശക്തമാകുന്ന ഒരു അവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ചും വിൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ലൈനിൽ കൂടെ ഉള്ള തണ്ടർസ്റ്റോം, അതായത് ഇടിമിന്നൽ മേഘങ്ങളുടെ കൂമ്പാര മേഘങ്ങളുടെ സാന്നിധ്യമാണ് കേരളം മുഴുവൻ ഇപ്പം കാണുന്നത്. അത് കേരളം തുടങ്ങി ഒറീസ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലൈൻ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അതിന്റെ പാർട്ടായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഇടിമിന്നൽ മേഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കട്ടികൂടിയ കൂമ്പാര മേഘങ്ങളാണ്. അത് പൊതുവെ ഉച്ചയ്ക്ക് ശേഷമാണ് അത് ഫോം ചെയ്യുന്നത്. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടിയാണ് അത് മെച്ചറായിട്ട് ഇടിയും മിന്നലൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മഴയില്ലാതെ തന്നെ ഇടിമിന്നൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്നത്. മഴ ഉള്ളപ്പോഴാണ് പൊതുവെ നമ്മളെല്ലാവരും വീടിനുള്ളിലേക്കൊക്കെ പോകുന്നത്. പക്ഷെ മഴ ഇല്ലെങ്കിൽ പോലും ഇടിമിന്നൽ മേഘങ്ങളുടെ സാന്നിധ്യത്തിൽ ദൂരസ്ഥലങ്ങളിലും അല്ലെങ്കിൽ മേഘം കൂട്ടങ്ങളിൽ നിന്ന് മാറി മിന്നലേക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ട്. നമ്മുടെ ദൃശ്യപരിധിക്കുള്ളിൽ ഇടിമിന്നൽ മേഘങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പൊതുവെ തുറസായ സ്ഥലങ്ങളിലൊന്നും മേഘങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോകാതിരിക്കുക എന്നുള്ളതാണ് അതിലെ എടുക്കാവുന്ന ഒരു പ്രിക്കോഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ കേരളത്തിൽ തന്നെ ഈ വർഷം തന്നെ ഏതാണ്ട് 10 ഇടിമിന്നൽ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് പൊതുവെ നമ്മൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മരണം സംഭവിക്കുന്നത് ഇടിമിന്നൽ മേഘങ്ങൾ മൂലം ഉണ്ടാകുന്ന മരണമാണ്. ഏകദേശം 2000 വരും അത് പല സംസ്ഥാനങ്ങളിലായിട്ട് അത്രയും. കാരണം ഇത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ് ആയതുകൊണ്ട് ഒന്നോ രണ്ടോ മരണങ്ങളൊന്നും വലുതായിട്ട് നോട്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാറില്ല. എന്നാലും കേരളത്തിലും പറഞ്ഞ പോലെ പ്രീ മൺസൂൺ അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത്തരം കൂമ്പാര മേഘങ്ങളുടെ സാന്നിധ്യം കൂടുതലുള്ളത്. ആ സമയങ്ങളിലാണ് മൺസൂണിന് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇടിമിന്നൽ കൂടുതലും ഫ്രീക്വന്റ് ആയിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് മൺസൂണിൽ തുലാവർഷത്തിന്റെ മഴയോടുകൂടി ഇടിമിന്നൽ മേഘങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനത്തിൽ നമ്മൾ കണ്ടെത്തിയത് ഇടിമിന്നൽ മേഘങ്ങൾ അല്ലെങ്കിൽ പ്രീ മൺസൂൺ കൂമ്പാര മേഘക്കൂട്ടങ്ങൾ 3 ഭീഷണിയുമായിട്ടാണ് എത്തുന്നത് എന്നുള്ളതാണ്. അതായത് ഒന്നാമത് ഇത്തരം മേഘങ്ങളിൽ നിന്നാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ അരമണിക്കൂർ 1 കൊണ്ട് 5 മുതൽ 10 സെന്റിമീറ്റർ ഒക്കെ മഴ പെയ്യാനുള്ള ശേഷിയുള്ള പൊട്ടൻഷ്യലുള്ള മേഘക്കൂട്ടങ്ങളാണ്. അപ്പം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ ശക്തിയോട് കൂടിയുള്ള മഴ ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ മഴമേഘങ്ങൾക്കുള്ളിൽ നിന്ന് വരുന്ന കാറ്റിന്റെ വേഗത, പലപ്പോഴും മേഘങ്ങൾ ഒരു 10-12 കിലോമീറ്റർ ഉയരത്തിലൊക്കെ വ്യാപിക്കാറുണ്ട്. അപ്പൊ അത്രയും ഉയരത്തിൽ നിന്നൊക്കെ താഴോട്ട് പ്രവഹിക്കുന്ന ആ കാറ്റ് താഴെ എത്തുമ്പോൾ അതിന്റെ വേഗത ഏകദേശം 50-60 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലാണ് എത്തുന്നത്. അതാണ് ഗസ്റ്റ് വിൻഡ് എന്ന് പറയുന്നത്. ഇത്തരം ഗസ്റ്റ് വിൻഡ് കൊണ്ടാണ് പലപ്പോഴും ഈ കഴിഞ്ഞ സ്പെല്ലുകളിലൊക്കെ മരങ്ങൾ കടപുഴുകി വീണിട്ടാണ് പല കാറുകൾക്കും വീടുകൾക്കും ഒക്കെ വലിയ നാശമുണ്ടായത്. ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം കടപുഴുകിയത്, അതുപോലെ തന്നെ കൃഷിനാശം ഉണ്ടായത്. അപ്പം ഇത്തരം പ്രീ മൺസൂൺ സമയത്തുണ്ടാകുന്ന ഈ മേഘങ്ങളിൽ നിന്ന് ഇത് വ്യാപകമായിട്ടുണ്ടാകുന്നത് ഐസൊലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാതെ പോയത്. പക്ഷേ അടുത്ത കാലത്തിൽ നമ്മൾ കണ്ടുവരുന്നത് ഇത്തരം ഇടിമിന്നൽ മേഘങ്ങൾ കൂടുതൽ വ്യാപകമായിട്ടുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൂമ്പാര മേഘങ്ങളുടെ ഘടന

0: പൊതുവെ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്.
1: ഇടിമിന്നൽ സാധ്യതയുള്ളപ്പോൾ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക എന്നതാണ് ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരളം റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ.
2: ഇടിമിന്നൽ ഏൽക്കാതിരിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം, ഇടിമുഴക്കം കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ ഏതെങ്കിലും കോൺക്രീറ്റ് ബിൽഡിങ്ങിനുള്ളിൽ ഇരിക്കുക എന്നുള്ളതാണ്. അഥവാ സാധിച്ചില്ലെങ്കിൽ കാർ, വാൻ, ബസ് മുതലായിട്ടുള്ള ലോഹം കൊണ്ടുണ്ടാക്കിയ ആവരണമുള്ള വാഹനങ്ങളിൽ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതരാണ്. ഇതിന് കാരണം ഫാരഡെ കേജ് എഫക്റ്റാണ്, ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമുക്ക് ചുറ്റും ലോഹം കൊണ്ടുള്ള ഒരാവരണമുണ്ടെങ്കിൽ അഥവാ ആ ഭാഗത്ത് മിന്നൽ ഏൽക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഇരിക്കുന്നവർ സുരക്ഷിതരായിരിക്കും. വാഹനത്തിനുള്ളിലെ മെറ്റാലിക് കമ്പോണൻസിൽ, അതായത് ലോഹം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭാഗങ്ങൾ സ്പർശിക്കാതിരുന്നാൽ മാത്രം മതി. നമ്മുടെ നാട്ടിൽ സാധാരണ കാണാറുള്ള കാഴ്ചയാണ് മഴ പെയ്യുമ്പോൾ ഫുട്ബോൾ കളികളും ക്രിക്കറ്റ് കളികളും ഔട്ട്ഡോർ പ്രോഗ്രാംസും മറ്റും നടക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും ഇടിമിന്നലുള്ളപ്പോൾ. ഇത് ഒട്ടും സുരക്ഷിതമല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മരച്ചുവട്ടിൽ മഴ ഏൽക്കാതെ നിൽക്കുക എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഇടിമിന്നലുള്ളപ്പോൾ. ഇടിമിന്നൽ ആകർഷിക്കാനുള്ള കഴിവ് ഉയരമുള്ള മരങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇപ്രകാരമുള്ള സമയങ്ങളിൽ മരത്തിനടിയിൽ യാതൊരു കാരണവശാലും നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളിലോ അല്ലെങ്കിൽ കടത്തിണ്ണകളിലോ കയറി നിൽക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ലാത്ത കാര്യമാണ്. കെട്ടിടത്തിനുള്ളിൽ അഭയം പ്രാപിക്കുക മാത്രമല്ല, ഇടിമിന്നലിന്റെ ശബ്ദം നിലച്ച് 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പുറത്തിറങ്ങാവൂ. വികസിത രാജ്യങ്ങളിൽ മിന്നലേറ്റുള്ള മരണങ്ങൾ കുറയ്ക്കാനുള്ള ആപ്തവാക്യമാണ് വെൻ തണ്ടർ റോഴ്സ് ഗോ ഇൻഡോഴ്സ്. അതായത് ഇടമുഴക്കുന്നതിന് ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ വീടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ കയറി നിൽക്കുക. ഇടിമുഴക്കം നിലച്ച് അരമണിക്കൂറിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാവൂ. ഇത് അവരുടെ ജീവിതശൈലിയുടെ ഭാഗമായതിനെ തുടർന്ന് ഇടിമിന്നലേറ്റുള്ള മരണങ്ങൾ ഏകദേശം ഇല്ലാതായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് ഏവർക്കും അവരവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്നതാണ്. കാരണം ഇടിമിന്നൽ സാധ്യത വർഷത്തിൽ എല്ലാ ദിവസവുമില്ല. ഇടിമിന്നൽ സാധ്യതയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ട് വേണം, സുരക്ഷിതമായിട്ട് വേണം. കേരളം ഇടിമിന്നൽ ധാരാളമുള്ള പ്രദേശമാണ്. ഒരു ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ ഒരു വർഷം 20 തവണയെങ്കിലും മിന്നലേൽക്കുന്നു എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എത്രത്തോളം ഇടിമിന്നൽ സാധ്യതയുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത, വീടിന്റെ ടെറസിൽ തുണി ഉണക്കാനിട്ടിട്ടുണ്ടാകും. ഇടിമിന്നലിന്റെ ശബ്ദം കേട്ട് കാർമേഘം വന്ന് കാറ്റടിക്കുമ്പോഴായിരിക്കും പലപ്പോഴും ചിന്തിക്കുക മഴയ്ക്ക് മുമ്പ് ഓടിച്ചെന്ന് നമുക്ക് ഈ തുണി എടുത്തുകൊണ്ട് വരാമെന്ന്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇടിമിന്നൽ ഉള്ള സമയത്ത് ടെറസിൽ പോയി നിന്നിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വീടിന് പുറത്തിറങ്ങിയിട്ടുള്ളവർക്ക് ഇടിമിന്നലേറ്റ് മരണം സംഭവിച്ചിട്ടുള്ള കഥകൾ കേരളത്തിൽ തന്നെ സാധാരണമാണ്. അതുകൊണ്ട് ഇപ്രകാരമുള്ള ഹൈ റിസ്ക് ബിഹേവിയേഴ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സന്ദേശം.
1: ഇന്ന് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ മഴയും ഇടിമിന്നലും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കൂമ്പാരമേഘങ്ങളുടെ ഘടന ഇടിമിന്നൽ മേഘങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് വിദഗ്ധ അഭിപ്രായം. അതിനാൽ തന്നെ ഇടിമിന്നൽ അപകടങ്ങളുടെ സാധ്യതയും കൂടുതലാണ്. ഇടിമിന്നൽ സാധ്യതയുള്ള സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്. ആശയം നിർവഹണം ഫഹദ് റാസ.

0: ചുറ്റുവട്ടം.
1: കാൻവാസ് സ്റ്റോറീസ് രാജ്യാന്തര ചിത്രകലാ പ്രദർശനം ഹൈലൈറ്റ് മാളിൽ 10:30 ഉദ്ഘാടനം മേയർ ഒ സദാശിവൻ. ഗോവിന്ദപുരം ലൈബ്രറിയിൽ ബാലവേദിയുടെ നേതൃത്വത്തിൽ അവധിക്കാല ക്യാമ്പ് ഉദ്ഘാടനം 10:00. കേരള മ്യൂറൽ പെയിന്റിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മ്യൂറൽ പെയിന്റിംഗ് പ്രദർശനം അക്കാദമി ആർട്ട് ഗാലറിയിൽ 11:00. കണ്ടംകുളം ജൂബിലി ഹാളിൽ തപസ്യ സുവർണോത്സവം ഉദ്ഘാടനം 10:00. ഇസി ഭരതൻ മെമ്മോറിയൽ സബ് ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റ് സെമിഫൈനൽ 3:30 മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ.
0: ചുറ്റുവട്ടം.

0: ട്രെയിൻ സമയം 8:07 മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം May 16 ശനിയാഴ്ച രാത്രി 9:30
2: മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
3: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
2: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
3: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
1: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം May 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
0: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
5: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. UDF നേതൃയോഗവും ഇന്ന്. CPIM നിയമസഭാകക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നിയമസഭാകക്ഷി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ നിയമനക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് നിയമസഭാകക്ഷി യോഗത്തിന് ശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയറിയിക്കുന്ന MLA കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ഗവർണർ ആശംസകൾ നേർന്നു. കേരളത്തിന്റെ 24-ാമത് മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്നലെ വൈകിട്ട് കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാകക്ഷി യോഗത്തിലാണ് സതീശനെ നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാകക്ഷി യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. എന്നാൽ സതീശനെ പിന്തുണയ്ക്കുന്ന കത്ത് അദ്ദേഹം നേതൃത്വത്തിന് കൈമാറിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ASCC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. CPIM നിയമസഭാകക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന CPIM സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അദ്ദേഹത്തെ നിയമസഭാകക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ നിയമിക്കാൻ സംസ്ഥാന സമിതി ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. ഇന്ന് UAE യിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിക്കായി UAE യിൽ വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീംബിൻ ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യു എ ഇക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ മന്ത്രിമാരോടും പ്രതിനിധി സംഘ തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാമ്പത്തിക ശക്തികളായി മാറുന്ന രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്താനും ആഗോള ദക്ഷിണ മേഖലയുടെ ശബ്ദവും അഭിലാഷങ്ങളും ഉന്നയിക്കാനും ബ്രിക്സ് സുപ്രധാന വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദമായ ചർച്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ, കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയുടെ കമ്മീഷണർമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI ഇന്നലെ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യാനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200+ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്ററോളം വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പുഴ വർഷവുമുണ്ടായി. റെയിൽപാളങ്ങളിലേക്ക് മരങ്ങൾ വീണ് പട്ന രാജധാനിയടക്കം നിരവധി ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. മഴയ്ക്കൊപ്പമുണ്ടായ ആലിപ്പുഴ വർഷവും പരക്കെ നാശനഷ്ടമുണ്ടാക്കി. ഒട്ടേറെ വീടുകൾ പാടെ തകർന്നു. മരങ്ങൾക്ക് താഴെ അഭയം തേടിയ നിരവധി പേർക്ക് മിന്നലേറ്റു. പ്രയാഗ്രാജ്, ഭഡോഹി, മിർസാപൂർ, ബത്തേപൂർ, വാരണാസി മേഖലയിലാണ് മഴയും കൊടുങ്കാറ്റും ഏറെ നാശമുണ്ടാക്കിയത്. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവിന് കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചു. ആഭരണ നിർമ്മാണത്തിന് ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിമിതപ്പെടുത്തി. വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് ഉത്തരവിറക്കിയത്. ഇറക്കുമതി സ്വർണത്തിന്റെ പകുതിയെങ്കിലും ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്ത ശേഷമേ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ അനുമതി നൽകൂവെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ അണ്ണാ DMK പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി SP വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് പരാതി നൽകി. സ്പീക്കർ JCD പ്രഭാകറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. TVK ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന വിപ്പ് അംഗീകരിക്കാതെ വേലുസ്വാമിയുടെ നേതൃത്വത്തിൽ 25 MLA വോട്ട് ചെയ്തതോടെയാണ് അണ്ണാ DMK പിളർപ്പുണ്ടായത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000+ വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17-point ചെക്ക് ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 50 വർഷത്തിലേറെ ആകാശവാണിയുമായി പുലർത്തിവരുന്ന ബന്ധം അദ്ദേഹം അനുസ്മരിച്ചു. എഞ്ചിനീയറിംഗ് മേധാവി R. Vani, പ്രോഗ്രാം മേധാവി KV ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77th പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. IPL ക്രിക്കറ്റിൽ ധർമ്മശാലയിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 8:30 മത്സരം. കോഴിക്കോട് ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. പിലോട്ടൺ സ്പോർട്സ് FC റണ്ണേഴ്സപ്പ്. തൊടുപുഴയിൽ യൂത്ത് ലീഗ് പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയതിന് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ

0: യൂത്ത് ലീഗ് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും എതിരെ മുദ്രാവാക്യം വിളിച്ചതിനാണ് നടപടി. കണ്ണൂർ ജില്ലയിലെ നടുവിൽ, ചപ്പാരപ്പടവ്, ആലക്കോട് പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ട് ഉണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് വീടുകൾക്ക് കേടുപറ്റി. റബ്ബർ, വാഴ, കവുങ്ങ് കൃഷിക്ക് നാശമുണ്ടായി. മലയോരത്ത് മഴയോടൊപ്പം ആലിപ്പഴ വർഷവുമുണ്ടായി. കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിലെ കടകളിൽ വെള്ളം കയറി. മലപ്പുറം നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. പലയിടത്തും മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകി കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ മൂന്നാം വർഷത്തിലേക്ക്. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി പ്രവർത്തിക്കുന്നത്. സംഘടനയ്ക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ലഭിച്ചു.
0: കരിപ്പൂരിൽ നിന്ന് മൂന്നാമത്തെയും നാലാമത്തെയും ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു രണ്ട് വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ മൂന്നാമത്തെ വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. UDF നേതൃയോഗവും ഇന്ന്. CPIM നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫല പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ് 3. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്യ ആരഭ്യ UAE, നെതർലാൻഡ്, സ്വീഡൻ, നാർവെ, ഇറ്റലി ദേശാനാം ഷഡ് ദിവസീയ യാത്രായാം ഭവിഷ്യതി. പഞ്ചദേശയാത്രായാ പ്രഥമപദെ അദ്യ ശ്രീമോദി UAE ദേശം ഗമിഷ്യതി. യത്ര സഹ രാഷ്ട്രപതിന ഷേഖ് മുഹമ്മദ് ബിൻ ജായദ് അൽ നഹ്യാൻ ഇത്യനേന സഹ മിലിഷ്യതി. ദ്വിപക്ഷീയ വിഷയേഷു വിശേഷത ഊർജ സഹകാര്യേ തഥൈവ പരസ്പര ഹിതസ്യ ക്ഷേത്രീയ അന്താരാഷ്ട്രീയ വിഷയേഷു ച ദ്വൌ നേതാരൌ വിചാരാണാം ആദാനപ്രദാനം കരിഷ്യതഃ. മേലനമിദം ഊർജ്ജസുരക്ഷാ വിഷയ കേന്ദ്രീകൃതം ഭവിഷ്യതി ഇത്യപേക്ഷാ വർത്തതെ. പ്രധാനമന്ത്രിണ ശ്രീമോദിനാ പ്രോക്തം യത് അസ്മിൻ വർഷേ ഭാരതസ്യ അധ്യക്ഷതായാം ബ്രിക്സ് ഇതി ബഹുദേശീയ സംഘഃ ബഹുപക്ഷീയതാം സുദൃഢം കർത്തും സതത വികാസം പ്രവർദ്ധയിതും ആർത്ഥിക ശക്തിം പ്രവർദ്ധയിതും അധിക സമാവേശീയ വിശ്വവ്യവസ്ഥായാഃ നിർമ്മാണാർത്ഥം ച മിലിത്വാ കാര്യം കരിഷ്യതി. ഹ്യഃ നവദില്യാം ബ്രിക്സ് ദേശാനാം വിദേശമന്ത്രിഭിഃ പ്രതിനിധിമണ്ഡല പ്രമുഖൈഃ സഹ സംവാദം കുർവൻ ശ്രീമോദി അവദത് യത് ഉദയമാനാനാം അർത്ഥവ്യവസ്ഥാനാം മധ്യേ സഹകാര്യം പ്രവർത്തയിതും വൈശ്വിക ദക്ഷിണസ്യ ആകാംക്ഷാണാം വികാസായ ച ബ്രിക്സ് സംഘഃ മഹത്വപൂർണ മഞ്ചരൂപേണ ഉദ്ഭൂതഃ വർത്തതെ. കേന്ദ്രസർവകാരേണ ഉക്തം യത് ദേശേ പര്യാപ്തം അസംസ്കരിതതൈലസ്യ LPG ഇതി ദ്രവീകൃത അനില ഇന്ധനസ്യ പ്രാകൃതിക അനിലേന്ധനസ്യ ച ഉപലബ്ധതാം സുനിശ്ചേതും പ്രഭാവി പദാനി ഗൃഹീതാനി സന്തി. ഹ്യഃ നവദില്യാം അന്തർമന്ത്രാലയസ്യ വൃത്താന്തസ്യ സമയേ പെട്രോളിയം പ്രാകൃതിക അനില മന്ത്രാലയസ്യ സംയുക്ത സചിവ പദാസീന സുജാത ശർമ അവദത് യത് ദേശേ സർവത്ര ഗൃഹോപയോഗി LPG ഇതി ദ്രവീകൃത അനില ഇന്ധനസ്യ ആപൂർത്തിഃ സുചാരുരൂപേണ പ്രചലതി. നീട്ട് ഇതി ആഗാമി രാഷ്ട്രീയ പാത്രതാ സഹിത പ്രവേശ പരീക്ഷായാഃ സജ്ജതായാഃ പരീക്ഷാം കർത്തും സമീക്ഷാം കർത്തും കേന്ദ്രീയ ശിക്ഷാമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനസ്യ നിവാസസ്ഥാനേ ഉച്ചസ്തരീയ സഭ ആയോജിത. സഭായാം നീട്ട് പരീക്ഷായാഃ സുചാരുതയാ കുശലതയാ ച സഞ്ചാലനസ്യ വിവിധ പക്ഷേഷു വിസ്തൃത വിമർശാഃ കൃതാഃ. रक्षामंत्री राजनाथ सिंह अद्य आंध्रप्रदेश श्री सत्यसाई

0: दलस्य पुट्परति इत्यत्र अनेक वैमानिक रक्षा परियोजनानां आधारशिला स्थापन कार्यक्रमे भागं ग्रहीष्यति। रक्षामन्त्रालयेन उक्तं यत् विमान विकास संस्थायाः विमान समायोजनस्य उड्डयन परीक्षण केन्द्रस्य च शिलान्यासः भविष्यति। विमानस्य एकीकरणस्य परीक्षणस्य प्रमाणीकरणस्य च एषा परियोजना उन्नत मध्यम युद्ध विमान कार्यस्य विकासं त्वरयिष्यति। केन्द्रीय ग्रामीण विकास मन्त्री शिवराज सिंह चौहानः अद्य महाराष्ट्रस्य सतारा इत्यत्र प्रधानमन्त्री ग्रामीण आवास योजनायाः लाभार्थि सम्मेलने एवं महाराष्ट्र आवास अभियान राज्यस्तरीय पुरस्कार वितरण समारोहे च भागं ग्रहीष्यति। उत्तरप्रदेशे विगत षट्त्रिंशत् होरास् झंझावात चक्रवात विद्युत्पातादिभिः सह अतिवृष्टिकारणात् न्यूनातिन्यूनम् एकादशोत्तर एकशतं जनाः मृताः द्विशताधिकाः जनाः वृणिताः सन्ति। मुख्यमंत्री योगी आदित्यनाथः जिलाधिकारीं तथा संबंधित अधिकारिणः शीघ्रतया घटनास्थलं गत्वा सर्वेक्षणं कर्तुं निर्देशं दत्तवान्। उधमपुरा मण्डलस्य शिवपार्वती तीर्थे ऐतिहासिकः त्रिदिवसीया शिवपार्वती मेला इति प्रसिद्धा वार्षिक मौंगरी मेला अद्य आरभ्यते। धार्मिकोत्साहस्य उत्सवस्य च भावनायाः मध्ये उधमपुरा मण्डल प्रशासनेन मौंगरी इत्यत्र सर दब्बर क्षेत्रे भव्य ऐतिहासिक मेलायाः सज्जता कृता वर्तते। केन्द्रसर्वकारेण सुवर्णस्य आयातस्य कृते शतं किलोग्राम परिमितस्य सीमायाः निर्धारणं कृतमस्ति। अग्रिम प्राधिकरण योजनायाः अन्तर्गतं आभूषण निर्यातकाः शून्य शुल्केन असंस्कृत वस्तूनां अथवा निवेश सामग्रीणां आयातं कर्तुं शक्नुवन्ति। आईपीएल इति विंशतिं प्रतिविंशतिः क्रिकेट लीग प्रतिस्पर्धायां गतरात्रौ मुंबई इंडियंस दलेन पंजाब किंग्स दलं षट्स्तोभकैः पराजितम्। अद्य सायं सार्ध सप्तवादने लखनऊ सुपर जायंट्स दलं लखनऊ नगरे चेन्नई सुपर किंग्स दलं सम्मुखीकरिष्यति इति वार्ताः।
1: आकाशवाणी कोड़िकोड
2: ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ
1: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവം.
2: രാവും പകലും പോലെ നഗരത്തിനുമുണ്ട് ഭിന്നഭാവങ്ങളും വ്യത്യസ്ത മുഖങ്ങളും. പ്രസാദാത്മകവും ഉത്സാഹഭരിതവുമായ മേൽത്തട്ടിനു കീഴെ ഇരുണ്ട ഇടങ്ങൾ കൂടി സൂക്ഷിക്കുന്നതാണ് നഗരം. കോഴിക്കോട് എന്ന പ്രിയ നഗരത്തെ അനുഭവങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ വരച്ചിടുകയാണ് സാംസ്കാരിക പ്രവർത്തകനായ ഉമേഷ് വള്ളിക്കുന്ന്. ഷോർട്ട് ഫിലിമുകളുടെ തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ് തുടങ്ങിയ സർഗപ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് മറുപടികൾ, ചെറുത്തുനിൽപ്പിന്റെ പുസ്തകം. പോലീസ് വകുപ്പിൽ നിന്ന് വിരമിച്ച ഉമേഷ് വള്ളിക്കുന്ന് താൻ കണ്ട നഗരത്തെക്കുറിച്ച് ഹൃദയപൂർവ്വം നമ്മളോട് സംസാരിക്കുന്നു.
3: നഗരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് കല്ലായിലായിരുന്നു അച്ഛൻ്റെ വീട്. അച്ഛൻ പക്ഷെ ഞാനൊക്കെ ജനിച്ച സമയത്ത് തന്നെ വള്ളിക്കുന്നിലേക്ക് താമസം മാറിയിട്ടുണ്ട്. അമ്മയുടെ കല്യാണം കല്ലായിലേക്കായിരുന്നു, പക്ഷെ പിന്നീട് ഞാൻ താമസിക്കുന്നത് വള്ളിക്കുന്നായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ നീലഗിരിയിലായിരുന്നു. അമ്മയുടെ വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ 5-ാം ക്ലാസ് വരെ പഠിച്ചത്. അത് എന്ന് പറഞ്ഞാൽ നീലഗിരിയിലെ ഒരു ചെറിയ ഗ്രാമം, ഉപ്പട്ടി എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ഓട്ടോറിക്ഷയൊക്കെ കാണുന്നത് കോഴിക്കോട് വന്നിട്ടാണ്. 5-ാം ക്ലാസ് വരെ ഓട്ടോറിക്ഷ കാണാതെ ജീവിച്ച ഒരു സ്ഥലത്തു നിന്ന് അച്ഛൻ്റെ വീട്ടിലേക്കുള്ള വള്ളിക്കുന്നിലേക്കുള്ള ഒരു യാത്രയാണ് കോഴിക്കോട് വഴി ആദ്യമായിട്ട് നമ്മൾ വരുന്നത്. CWMS എന്ന് പറഞ്ഞിട്ട് ബസ്സുണ്ട്, ദേവാല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നത്. അപ്പോൾ ആ ബസ്സിന് രാവിലെ കയറിയിരുന്ന് ഒരു 5 മണിക്കൂറോളം എടുത്ത് ചുരമിറങ്ങി അടിവാരത്ത് നിർത്തി ചായയൊക്കെ കുടിച്ച് അങ്ങനെയാണ് നമ്മൾ കോഴിക്കോട് നഗരത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അവിടെ നിന്ന് പിന്നെ വള്ളിക്കുന്നിലേക്ക് തീവണ്ടിയിൽ പോകുന്നു. അപ്പോൾ കോഴിക്കോട് ഓട്ടോറിക്ഷ, തീവണ്ടി, ഇതൊക്കെ ജീവിതത്തിലെ ആദ്യ അനുഭവങ്ങളായിട്ട് ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന് കാണുന്നത്. പിന്നീടുള്ള കാലത്ത് ഞാൻ വള്ളിക്കുന്ന് അരിയല്ലൂർ സ്കൂളിൽ MVHS പഠിക്കുന്നു. ആ സമയത്ത് വെക്കേഷനുകളിൽ നമ്മൾ ഉപ്പട്ടിയിലേക്ക് പോകുന്നത് കോഴിക്കോട് വരുന്നു, പുതിയ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങുന്നു, അവിടുന്ന് KSRTC സ്റ്റാൻഡിലേക്ക് നടന്നു വരുന്നു, അവിടെ നിന്ന് ബസ് കയറി പോകുന്നു. അങ്ങനെയാണ് കോഴിക്കോട്ടെ അനുഭവങ്ങൾ. പിന്നെ അച്ഛൻ്റെ അനിയൻ ദേവദാസ് പാപ്പൻ ആദ്യമായിട്ട് നമ്മൾ കോഴിക്കോട് സിനിമ കാണാൻ വേണ്ടി കൊണ്ടുവരുന്നു. മറ്റേത് നമ്മൾ നാട്ടിൽ സിനിമ കാണുന്നത് ഒരു വർഷത്തിൽ

ശേഷം ഈ വിഷുവിന് റിലീസാവുന്ന സിനിമ അടുത്ത വിഷുവിനാണ് നമ്മളെ സി ക്ലാസ് തിയേറ്ററിൽ ശാന്തിയിലും കൃഷ്ണയിലൊക്കെ വരുന്നത്. അപ്പോൾ ഭരതം എന്ന സിനിമ ആദ്യമായിട്ട് കോഴിക്കോട് കാണിക്കാൻ കൊണ്ടുവരുന്നു, കോഴിക്കോട് വന്ന് കാണുന്നു. അതാണ് കോഴിക്കോട് എക്സ്പീരിയൻസ്. പക്ഷേ ഇപ്പോൾ വിചിത്രമെന്നൊക്കെ പറയാവുന്ന ഒരു സംഭവത്തിലൂടെയാണ് ഞാൻ കോഴിക്കോടുമായിട്ട് ഏറ്റവും ബന്ധപ്പെടുന്നത്. ഞാൻ 9-ാം ക്ലാസ് പഠിക്കുമ്പോൾ നാട് വിട്ടിരുന്നു. പണ്ടൊക്കെ ഈ നാട് വിട്ടു പോകുന്നൊരു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സ്കൂളുകളിൽ. അപ്പോൾ അത് സത്യത്തിൽ നാട് വിട്ടതല്ല, ഞാൻ വീട്ടിൽ നിന്നിറങ്ങി വള്ളിക്കുന്ന് റെയിലിൻ്റെ അടുത്തൂടെ നടന്ന് നടന്ന് ആ നടപ്പ് നീണ്ട് അത് കോഴിക്കോട് എത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ കോഴിക്കോട് എത്തിയപ്പോൾ അന്നത്തെ എൻ്റെ ഒരു

ശേഷം ഈ വിഷുവിന് റിലീസാവുന്ന സിനിമ അടുത്ത വിഷുവിനാണ് നമ്മളെ സി ക്ലാസ് തിയേറ്ററിൽ ശാന്തിയിലും കൃഷ്ണയിലൊക്കെ വരുന്നത്. അപ്പോൾ ഭരതം എന്ന സിനിമ ആദ്യമായിട്ട് കോഴിക്കോട് കാണിക്കാൻ കൊണ്ടുവരുന്നു, കോഴിക്കോട് വന്ന് കാണുന്നു. അതാണ് കോഴിക്കോട് എക്സ്പീരിയൻസ്. പക്ഷേ ഇപ്പോൾ വിചിത്രമെന്നൊക്കെ പറയാവുന്ന ഒരു സംഭവത്തിലൂടെയാണ് ഞാൻ കോഴിക്കോടുമായിട്ട് ഏറ്റവും ബന്ധപ്പെടുന്നത്. ഞാൻ 9-ാം ക്ലാസ് പഠിക്കുമ്പോൾ നാട് വിട്ടിരുന്നു. പണ്ടൊക്കെ ഈ നാട് വിട്ടു പോകുന്നൊരു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സ്കൂളുകളിൽ. അപ്പോൾ അത് സത്യത്തിൽ നാട് വിട്ടതല്ല, ഞാൻ വീട്ടിൽ നിന്നിറങ്ങി വള്ളിക്കുന്ന് റെയിലിൻ്റെ അടുത്തൂടെ നടന്ന് നടന്ന് ആ നടപ്പ് നീണ്ട് അത് കോഴിക്കോട് എത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ കോഴിക്കോട് എത്തിയപ്പോൾ അന്നത്തെ എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു ഈ പാനാസോണിക്കിൻ്റെ 2 കാസറ്റൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്ലെയർ, ടേപ്പ് റെക്കോർഡർ. കോഴിക്കോട് എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും പണിയെടുത്തിട്ട് നമുക്ക് ആ സാധനം വാങ്ങിച്ച് തിരിച്ചു പോകണമെന്ന്. ബാക്കിയൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയോ ബോധമോ ഒന്നും വന്നില്ല. 9-ാം ക്ലാസ് പഠിക്കുന്നു, നമ്മൾ മിസ്സിങ് ആണ്, അത് അവരന്വേഷിക്കും, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് എത്തിപ്പെടുന്നത് പി ടി ഉഷ റോഡിലെ ന്യൂ സോമരാജ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നമ്മൾ ക്ലീനിങ് ബോയ് ആയിട്ട് ജോലിക്ക് കയറുന്നു. അവിടെ കുറേ കള്ളത്തരൊക്കെ പറഞ്ഞിട്ടാണ് ജോലിക്ക് കയറുന്നത്, പഠിക്കുന്നവരോ അല്ലെങ്കിൽ വീടൊന്നും പറയാതെ കയറുന്നത്. അങ്ങനെ ദിവസം 10 രൂപ ദിവസക്കൂലിക്ക് നമ്മൾ അവിടെ ജോലി ചെയ്യുന്നു. ഒരു ശനിയാഴ്ചയാണ് വന്നത്, അടുത്ത ശനിയാഴ്ച ആയപ്പോഴത്തേക്ക് നമുക്ക് മതിയായി, മടുത്തു. അപ്പോൾ ആ ശനിയാഴ്ച വരെ നമ്മൾ ആ ഹോട്ടലിലെ പത്രം കഴുകിയും മേശത്തുടച്ചൊക്കെ ജീവിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് കോഴിക്കോട് നഗരത്തിലെ എൻ്റെ ആദ്യത്തെ ഒരു താമസം എന്ന് പറയുന്നത്. പിന്നീട് തിരിച്ച് ഞാൻ പോയത് ഉപ്പട്ടിയിലേക്കാണ്. പിന്നെ അടുത്ത വർഷം വീണ്ടും അരിയല്ലൂർ വന്ന് സ്കൂളിൽ പഠനം തുടർന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ ജീവിതത്തിലൊരു 2-ാമത്തെ ഇതായിരുന്നു. അപ്പോൾ ആ വരവിന് ശേഷമാണ് നമ്മൾ സ്കൂളിലെ കലാപ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നതും എഴുത്തും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ജീവിതത്തിൻ്റെ വേറൊരു രീതി തുടങ്ങുന്നത്. പിന്നീട് പ്രീ ഡിഗ്രിക്ക് ആർട്സ് കോളേജിലേക്ക് വരുമ്പോൾ വീണ്ടും കോഴിക്കോട്ടേക്ക് വരുന്നു. പക്ഷേ ആർട്സ് കോളേജിൽ വരുമ്പോൾ ഒരു കോഴിക്കോടാണ് എങ്കിൽ പോലും മീൻചന്തയാണ്. അത് ഞങ്ങൾക്ക് അവിടെ നിന്ന് വരുമ്പോൾ കോഴിക്കോട് എത്തുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തേക്കുള്ളൊരു എൻട്രി പോയിൻ്റാണല്ലോ മീൻചന്ത. അവിടം വരെ നമ്മൾ എത്തുന്നുള്ളൂ. അവിടെ വരുന്നു, പഠിക്കുന്നു, തിരിച്ചു പോകുന്നു. അക്കാലത്ത് മലബാർ മഹോത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ മലബാർ മഹോത്സവത്തിൻ്റെ വളണ്ടിയർ ഡ്യൂട്ടിക്കായിട്ട് NCC-ക്കാർ വരും. അങ്ങനെ ഒരു 3 ദിവസം NCC ഡ്യൂട്ടി ആയിട്ട് ടാഗോർ ഹാളിലും ഇതൊക്കെ ആയിട്ട് വന്ന അതാണ് അന്നത്തെ. പിന്നെ അന്ന് ഈ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് വരാനുള്ള അത്ര ധൈര്യമൊന്നുമില്ല. മാത്രമല്ല പൈസ ഉണ്ടാവില്ല, നമുക്ക് കറക്റ്റ് ബസ്സിനുള്ള പൈസ തന്നെ ഒപ്പിച്ചൊക്കെ ആണ് വരുന്നത്. അന്ന് ആണ് ശരിക്കും കോഴിക്കോടൻ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങുന്നത്. അന്ന് ഇപ്പോൾ കൂടെ പഠിച്ച എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ഇപ്പോൾ ഉണ്ട്. പിന്നെ അധ്യാപകർ, അങ്ങനെ ദേവരാജൻ സാറും പത്മിനി ടീച്ചറൊക്കെ ആയിരുന്നു മലയാളം പഠിപ്പിച്ചത്. അന്ന് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നൊരു കവിതയായിരുന്നു NV കൃഷ്ണവാര്യരുടെ ഒരു കവിതയുടെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ കവിത മനസ്സിലുണ്ട്. അത് അദ്ദേഹം നഗരത്തിൽ വന്ന കാലവും പിന്നീട് നഗരത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നൊരു കവിതയാണ്. നഗരമേ നീ എത്ര മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കവിത. അപ്പം ആ കവിത പിന്നീടുള്ള കോഴിക്കോടൻ ജീവിതത്തിലുടനീളം നമ്മളെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ പോലീസിൽ ജോലി കിട്ടി കോഴിക്കോട്ടേക്ക് വരുന്നു. കോഴിക്കോട്, അത് കോഴിക്കോട് ഓപ്ഷൻ വരുന്നത് തന്നെ യാദൃശ്ചികമായിട്ടാണ് വരുന്നത്. മലപ്പുറം ജില്ലയിലാണ് വീട് വള്ളിക്കുന്ന്. മലപ്പുറമാണ് നമ്മൾ MSP 2 ജില്ലകൾക്ക് ഓപ്ഷൻ കൊടുക്കുക MSP ജോയിൻ ചെയ്ത ആൾക്കാർക്ക്, കോഴിക്കോടും മലപ്പുറവും. ഞാൻ MSP ലീവുള്ള ഒരു ദിവസമായിരുന്നു അവിടെ നിന്ന് ഈ ഓപ്ഷൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വള്ളിക്കുന്ന് കോഴിക്കോട് ജില്ലയിലാണെന്നുള്ള ധാരണ പുറത്ത് അവരെൻ്റെ പേര് കോഴിക്കോട് എന്ന് എഴുതി കൊടുത്തതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കോഴിക്കോട് തന്നെയാണ് അടുത്ത്. ട്രെയിൻ കയറി 1/2 മണിക്കൂർ കൊണ്ട് എത്തുന്ന ദൂരമേ ഉള്ളൂ. അങ്ങനെ കോഴിക്കോട് വരുന്നു. കോഴിക്കോട് പോലീസ് ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങുന്നു. 1 വർഷത്തോളം എയർ ക്യാമ്പിൽ ജോലി ചെയ്തതിന് ശേഷം പിന്നെ ജോലി ചെയ്യുന്നത് കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലാണ്. അപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയം എന്ന് പറയാവുന്ന തൊട്ടുമുമ്പിൽ മാനാഞ്ചിറ, തൊട്ടപ്പുറത്ത് പാളയം, മുതലക്കുളം, മിഠായിത്തെരുവ്, വലിയങ്ങാടി, പിന്നെ പട്ടാളപ്പള്ളി, CSI പള്ളി, അങ്ങനെ കോഴിക്കോടിൻ്റെ ഒരു ഹൃദയഭാഗത്ത് നമ്മൾ 5 വർഷത്തോളം അവിടെ തന്നെ. പിന്നെ അതിനുശേഷം കൺട്രോൾ റൂം, ട്രാഫിക്കൊക്കെ ആയിട്ട് ഈ സ്ഥലത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മൾ കോഴിക്കോടുമായിട്ട് ഡീപ്പായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകുന്നത്. കൺട്രോൾ റൂമിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കോഴിക്കോടിൻ്റെ ഓരോ ഊടുവഴികളിലൂടെയും നമ്മൾ വാഹനത്തിൽ പോകുന്നു, അതൊക്കെ നമ്മൾ കാണുന്നു, മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ കോഴിക്കോട് സിറ്റിയിലെ പോലീസ് കൺട്രോൾ റൂം വാഹനത്തിൽ നമ്മൾ എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുന്നു, കോഴിക്കോടിനെ കണ്ടറിയുന്നു. അതുപോലെ കോഴിക്കോട് ട്രാഫിക്കിൽ ജോലി ചെയ്തതുകൊണ്ട് കോഴിക്കോട് നഗരത്തിലെ എല്ലാ ട്രാഫിക് പോയിന്റിലും നമ്മൾ മാറി മാറി ജോലി ചെയ്യുന്നു. അതും കോഴിക്കോടായിട്ട് വളരെ അടുപ്പമുണ്ടായി. പോലീസിലൊക്കെ വന്നപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു ഇരുണ്ട വശം നമ്മൾ കാണുന്നു. രാത്രിയുള്ള സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അവരെ പ്രൊഫഷനായിട്ട് വിടാം. അതേസമയം തന്നെ ഒരുപാട് ആൺകുട്ടികളടക്കം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു നഗരമായിട്ട് നമ്മളതിനെ കാണുന്നുണ്ട്. പിന്നെ സാംസ്കാരിക പരിപാടികളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് കോഴിക്കോടൻ ജീവിത സമയത്താണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ശാന്തകുമാർ, സതീഷ് കെ സതീഷ് ഇവരൊക്കെ നാടകങ്ങൾ നമ്മൾ കാണും. അപ്പോൾ ഇവരൊക്കെ ഏതോ ലോകത്തുള്ള അത്ഭുത പ്രതിഭകളായിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യരെയൊക്കെ നമ്മൾ കാണുന്നു. പിന്നെ പിന്നെ അവരായിട്ടൊക്കെ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു. ടൗൺ ഹാളിലെ നാടകങ്ങൾ, സംഗീത പരിപാടികൾ, ടാഗോർ ഹാൾ, കോഴിക്കോട് ബീച്ച്, അങ്ങനെ ഇതൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ഒരു കാണിയായിട്ട് നമ്മൾ അവിടെ അവിടെ എത്തുന്നു. അവിടെ നമുക്ക് ഇങ്ങനെ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു. ഈ നഗരം, നഗരമേ നീ എത്ര മാറിയെന്ന് പറഞ്ഞ പോലെ നഗരം നമ്മളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു.
പിന്നെ പിന്നെ നമ്മൾ കോഴിക്കോട് പരിപാടികളുടെ സംഘാടക സമിതികളിൽ നമ്മളുണ്ടാവുന്നു. ചില പരിപാടികളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്നു. സാഹിത്യമായിട്ടും സംഗീത ലോകത്തൊക്കെ ആയിട്ട് നമുക്ക് സൗഹൃദം ഇങ്ങനെ വളർന്നു വളർന്നു വരുന്നു. സത്യത്തിൽ

ഒരു ജോലി എന്ന നിലയ്ക്ക് ഞാനൊരു പോലീസുകാരനായിട്ട് ഈ നഗരത്തിൽ ജീവിക്കുമ്പോൾ തന്നെ സാംസ്കാരികമായിട്ട് നമ്മുടെ കാഴ്ചകളും കേൾവികളും അനുഭവങ്ങളും കൂടി വരുന്നു. പിന്നെ ഞാൻ കോഴിക്കോട് നിന്ന് കല്യാണം കഴിച്ചു, ഒരു പാട്ടുകാരിയാണ് കല്യാണം കഴിച്ചത്. ആ തരത്തിലും കോഴിക്കോട്ടുകാരനായി മാറി. പള്ളിക്കുന്ന് എന്ന പേരിൻ്റെ കൂടെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കോഴിക്കോട്ടുകാരൻ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ഇപ്പം നമ്മളെ സുഹൃത്തുക്കളെല്ലാം കോഴിക്കോട് വരുമ്പോൾ നമ്മൾ വിളിക്കുന്നു. കോഴിക്കോട് വന്നിട്ട് ആരും ഇതുവരെ തൃപ്തിപ്പെടാതെ പോയതായിട്ട് നമുക്കറിയില്ല. കോഴിക്കോട് വന്നവരൊക്കെ ഇവിടെ നിന്ന അനുഭവങ്ങളുണ്ടല്ലോ. നമുക്കിപ്പോൾ എം ടി ആയാലും വൈക്കം മുഹമ്മദ് ബഷീർ ആയാലും അങ്ങനെ കോഴിക്കോട് നഗരത്തിലേക്ക് വന്നവരൊക്കെ പിന്നെ കോഴിക്കോട് നഗരത്തിൻ്റെ ഭാഗമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഞാനും കോഴിക്കോട് നഗരത്തിൻ്റെ ഭാഗമായത്. കോഴിക്കോട് വരുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു രാത്രി 2 മണിക്ക് നമുക്ക് വന്നിട്ട് ചോറ് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഹോട്ടലുകൾ കോഴിക്കോടുണ്ട്. കോഴിക്കോടൊരു ബസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും അടുത്ത എയർപോർട്ടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ദൂരെയൊക്കെ താമസിച്ച് പൊതുവെ മലയാളികൾ ചോറ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കുമല്ലോ വരിക. മുമ്പ് ഹോട്ടലിലെ ആൾ അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ട്രെയിൻ ഇറങ്ങി വരുന്ന ആൾക്കാർ ചിലപ്പോൾ നോർത്ത് നിന്നൊക്കെ വരുന്നവരായിരിക്കും. അവർ കേരളത്തിൽ വന്ന് ചോറ് കഴിക്കുക ആദ്യം കഴിക്കാൻ ആഗ്രഹിക്കുക, അതുകൊണ്ടാണ് രാത്രി അവിടെ ചോറ് ഉള്ളതെന്ന്. അപ്പോൾ അങ്ങനത്തെ സ്ഥലം. ഇപ്പോഴാണെങ്കിൽ ഭക്ഷണം പലതരത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ അതിന് കോഴിക്കോട് വരുന്നു. പിന്നെ കടൽ. ആകാശവാണിയെക്കുറിച്ചുള്ളൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബന്ധുണ്ട്, ഒരു ബാലകൃഷ്ണൻ ചെറിയച്ചൻ. അപ്പോൾ പുള്ളി വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാളാണ്, എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളിയായിരുന്നു, നീലഗിരി ദേവർഷോല എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ പുള്ളിയുടെ ആകെ ഈ ലോകമായിട്ടുള്ള ബന്ധം പത്രം വായിക്കുന്ന ആളൊന്നുമല്ല, റേഡിയോ ആണ്. പുള്ളിയുടെ ഒരു സ്വപ്നമായിരുന്നു ഈ ആകാശവാണി കാണുക. അപ്പോൾ പുള്ളി അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ചെറുതാകുമ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, കോഴിക്കോട് ഈ ആകാശവാണി നിലയം കടലിൻ്റെ അടുത്താണ്, അതുകൊണ്ടാണ് ഈ ഒരു എരമ്പം വരുന്നത്, തൃശ്ശൂരിൽ ആ എരമ്പം വരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. പിന്നീട് ഒരിക്കൽ പുള്ളി ഒരു ഉത്സവത്തിന് നാടകം ബുക്ക് ചെയ്യാമെന്ന സംഘത്തിൻ്റെ കൂടെ കോഴിക്കോടെത്തി. കോഴിക്കോട് വരുന്നുണ്ട്, കോഴിക്കോട് ബീച്ച് ആശുപത്രിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പോലീസിൽ ജോലി ചെയ്യുന്ന കാലത്താണത്. അങ്ങനെ ഞാൻ വരുമ്പോൾ പുള്ളി ഈ ആകാശവാണിയുടെ മുമ്പിലെ കടൽക്കരയിൽ ഈ ആകാശവാണി നിലയം നോക്കി ഇങ്ങനെ നിൽക്കുന്നൊരു കാഴ്ചയാണ്. കാരണം പുള്ളിക്ക് അത് കണ്ടിട്ട് മതിയാവുന്നില്ല. അതാണ് കോഴിക്കോട് അനുഭവം. ഇപ്പോൾ കോഴിക്കോട് വരുന്ന ആൾക്കാർ, നമ്മളെ വിളിക്കുന്ന ആൾക്കാർ കൂടുതൽ ആശുപത്രികൾ, ഉപ്പട്ടിയിലും ആയാലും വയനാട്ടിലായാലും ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ഒക്കെ കോഴിക്കോട് നമ്മളെ വിളിക്കുന്നത് ആശുപത്രികളിൽ വരാനാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയാലും അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലായാലും, ഇപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ ഇത്ര ആശുപത്രികൾ, ഇപ്പോൾ പുതിയ മെഡിക്കൽ കോളേജ് വന്നാൽ പോലും ഒരു എമർജൻസി വരുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് കൈയൊഴിയും വരാൻ. മുമ്പൊക്കെ ചുരത്തിലെത്തുമ്പോൾ ആൾക്കാർ മരിച്ചു. ഇപ്പോൾ എൻ്റെ മാമനൊക്കെ അതുപോലെ ബത്തേരി ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് അവർ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു, താമരശ്ശേരി ചുരം ഇറങ്ങുന്ന വഴിക്ക് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ചുരത്തിൽ മരിച്ചു പോകുന്ന ആൾക്കാർ ഉണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായാലും നമ്മൾ കോഴിക്കോട് അവരുടെ ഒരാൾ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ കോഴിക്കോട് നമ്മൾ അവരെ കാണുന്നു. പിന്നെ കോഴിക്കോട് കടപ്പുറം, 24 മണിക്കൂറും ഓടുന്ന ഒരു കടപ്പുറം ആയിരിക്കുമല്ലേ. പലതരം ആൾക്കാർ രാവിലെ വരുന്നു, അടുത്ത ടീം വരുന്നു, മാറി. ആൾക്കാരവിടെ ഒഴിയുന്നില്ല, ആൾക്കാർ മാറുന്നുണ്ട്, ആൾക്കാർ ഒഴിയുന്നില്ല. നമ്മൾ മെഡിക്കൽ കോളേജ് കുട്ടികളുടെയും അമ്മമാരുടെയും ആശുപത്രി ഉണ്ടല്ലോ, അതിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ ആ ആൾക്കൂട്ടം എപ്പോഴും അവിടെ ഉണ്ട്. ആളുകൾ മാറുന്നു, പക്ഷേ ആൾക്കൂട്ടം അവിടെ ഉണ്ട്. അതുപോലെ കോഴിക്കോട് ബീച്ച് മാറുന്നു. ഇപ്പോഴൊക്കെ ബീച്ചിൽ കാല് കുത്താൻ ഇടമില്ലാത്ത വിധം രാത്രി ഏത് സമയത്തും ഉള്ളൊരു ബീച്ചാണ് കോഴിക്കോട്. ഇവിടെ അതിഥിയായിട്ട് വരുന്നവരെ പോലും പിടിച്ചു നിർത്തുന്ന ഒരു നഗരമായിട്ടാണ് മാറിയത്. ഞാൻ ഈ നഗരത്തിൽ വന്ന് സ്ഥിരതാമസമാക്കി ഇപ്പോൾ 20 വർഷത്തോളം ആവുന്നു. ഈ കാലത്തിനൊപ്പം നഗരം ഒരുപാട് മാറി. പണ്ടത്തെ നഗരമേ അല്ല, ഇവിടെ മാളുകൾ വന്നു. പക്ഷേ എത്ര മാളുകൾ വന്നാലും മിഠായിത്തെരുവ് മിഠായിത്തെരുവിൻ്റെ പ്രൗഢിയോടെയും ആ ജനക്കൂട്ടത്തോടെയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വലിയങ്ങാടി അതുപോലെയുണ്ട്. കുറേ മാറാത്ത സ്ഥലങ്ങളും നമ്മൾ പഴയ കാലത്തെ കണ്ടെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അതേസമയം ആധുനികമായ എല്ലാ സൗകര്യങ്ങളും കോഴിക്കോട് വരുന്നു. ഇതിൻ്റെ ഒരു സമന്വയമാണ് കോഴിക്കോട് എന്ന് പറയാം, പഴമയുടെയും പുതുമയുടെയൊക്കെ ഒരു സമന്വയം. ഇതിങ്ങനെ അനുസ്യൂതം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ നഗരം എത്രത്തോളം മാറുന്നു, അത് ആ നഗരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നഗരത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ നഗരത്തിൻ്റെ ലക്ഷക്കണക്കിന് നഗരവാസികളെയൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ ജീവിതം മാറുന്നു, സംസ്കാരം മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഈ നഗരം നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. നഗരമേ നന്ദി എന്ന് നമ്മൾ നഗരത്തോട് പറയാതെ വയ്യ. നഗരം എന്ന് പറയുമ്പോൾ നഗരത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ പറയുമ്പോൾ നഗരത്തിലെ മനുഷ്യന്മാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. എങ്കിലും മനുഷ്യരെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് പറയണം എന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നാടുവിട്ടാണ് കോഴിക്കോട് വരുന്നത്. നാടുവിട്ട് കോഴിക്കോട് വരുന്നു, ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. ഈ ഒരാഴ്ച ആയപ്പോഴത്തേക്കും നമുക്ക് മടുപ്പ് തുടങ്ങി. അപ്പോൾ ഒരു വ്യാഴാഴ്ച ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ പോകണം, സത്യമൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അവർ രണ്ടാമത് പറഞ്ഞത് സത്യമാണോ എന്ന് മനസ്സിലായി. അവർ ഒരുപാട് മനുഷ്യരെ കാണുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്, ഇവനെ ഒറ്റയ്ക്ക് വിടേണ്ട, നമുക്ക് വീട്ടിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞ ഒരു കരുതൽ ആ സമയം തൊട്ടിട്ട് അവർ നമ്മൾ തിരിച്ചു പോകണം എന്ന് ആഗ്രഹിച്ച സമയം തൊട്ട് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ പോയാൽ തല്ലു കിട്ടുമല്ലോ, അതുകൊണ്ട് അവരോട് വരണ്ട എന്ന് പറഞ്ഞ് അവരെനിക്ക് വന്നു. അപ്പോൾ അന്ന് 7 ദിവസം ജോലി ചെയ്തതിൻ്റെ 20 രൂപ സോപ്പൊക്കെ വാങ്ങിക്കാൻ തന്നിരുന്നു, അതിൻ്റെ ബാക്കിയുള്ള 50 രൂപ തന്നു. സത്യത്തിൽ ഒറ്റ പൈസ ഇല്ലാണ്ടാണ് ഞാൻ നഗരത്തിലേക്ക് എത്തുന്നത്. അപ്പം ആദ്യമായിട്ട് ഞാനൊരു 50 രൂപ ഒരാഴ്ച ജോലി ചെയ്ത് സമ്പാദിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹവും കരുതലും അന്നുണ്ടായിരുന്നു. പിന്നീട് നഗരത്തിൽ താമസം തുടങ്ങിയ കാലം മുഴുവൻ ഈ പറഞ്ഞ നമ്മളെ നഗരം സ്വീകരിക്കുക, നഗരത്തിലെ മനുഷ്യർ സ്വീകരിക്കുകയാണ്. എവിടെ നിന്നാലും നമുക്ക് ഒരു കൈത്താങ്ങ് എന്നുള്ളത്. എനിക്ക് ജോലിയിലൊക്കെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു വന്നതാണ്. അപ്പോഴൊക്കെ ഈ മനുഷ്യർ നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ ഇപ്പോൾ എൻ്റെ പുസ്തകം റിലീസാണ്, ഇപ്പോൾ ഒടുവിൽ നടന്ന ഫംഗ്ഷൻ പോലും. അതിപ്പം നമ്മളൊരു ഹാള് നിറഞ്ഞ് കവിഞ്ഞ്

0: കാര്യമായിട്ട്. അത് കോഴിക്കോട് എന്ന് പറയുമ്പോൾ കോഴിക്കോടുകാർ മാത്രമല്ല എല്ലാവരും, എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എത്തിച്ചേരുന്നൊരു സ്ഥലമാണല്ലോ കോഴിക്കോട്. അപ്പോൾ എല്ലാവരും കോഴിക്കോട്ടേക്ക് ഒഴുകിയെത്തുന്നു. അപ്പോൾ അത് നമ്മളെ പുസ്തക പ്രകാശനത്തിലായാലും ഒഴുകിയെത്തുന്നു. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിയൊരു സാഗരം തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ എൻ വി കൃഷ്ണവാര്യരുടെ കവിതയിൽ ഇങ്ങനെ പറയുന്നു, കണ്ണിലെ മാറാല തൂത്തകലെ ക്ഷിതിജമുണ്ടെന്നീ കടലല്ലീ എനിക്ക് കാട്ടിത്തന്നു എന്ന്. അതുപോലെ ഈ കണ്ണിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾക്കപ്പുറം വലിയ ഒരു സ്വർഗം തന്നെയാണ് ലോകം ഉണ്ട് എന്നൊക്കെ കാണിച്ചു തന്നത് ഈ നഗരമാണ്. അപ്പോൾ കണ്ണിലെ മാറാല തൂത്ത് ക്ഷിതിജമുണ്ടെന്ന് കാട്ടിത്തന്ന നഗരം കൂടിയാണ് ഇത്, അവിടുത്തെ മനുഷ്യരും.
1: സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ഉമേഷ് വള്ളിക്കുന്നാണ് ഇന്ന് പരിപാടിയിൽ പങ്കെടുത്തത്. നിർവഹണ സഹായം വിദ്യ.
2: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.

0: ആരോഗ്യം അമൂല്യം.
1: ഇന്ന് മെയ് 15 അന്താരാഷ്ട്ര കുടുംബദിനം. ഈ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നവദർശൻ കൌൺസിലിംഗ് സെന്ററിലെ കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ജോയ്സ് പെരേര സംസാരിക്കുന്നു.
2: ഐക്യരാഷ്ട്ര സംഘടന 1993 എല്ലാ വർഷവും മെയ് 15 അന്താരാഷ്ട്ര കുടുംബദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്യുകയുണ്ടായി. കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു നല്ല ബന്ധം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിനം നാം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര കുടുംബദിനത്തിൻ്റെ ഈ വർഷത്തെ പ്രമേയം കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ്. പുരാതന കാലം മുതൽ തന്നെ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും പ്രതീകങ്ങളാണ് കുടുംബങ്ങൾ. എന്നാൽ ആഗോളവൽക്കരണം നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ തുടങ്ങിയവയുടെ വളർച്ച കുടുംബ ബന്ധങ്ങളിൽ ഗുണകരവും ദോഷകരവുമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തൊഴിലവസരങ്ങളുടെ ലഭ്യത ജീവിത നിലവാരം മെച്ചപ്പെടുത്തി. വീഡിയോ കോൾ, സോഷ്യൽ മീഡിയ തുടങ്ങിയവ ദൂരെയുള്ള കുടുംബാംഗങ്ങൾക്ക് പരസ്പര ബന്ധം സുഗമമായി നിലനിർത്താൻ സഹായകരമായി. അതേസമയം ജോലി തിരക്കും മറ്റു ജീവിത വ്യഗ്രതകളും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചെലവിടുന്ന സമയം കുറയ്ക്കുകയുണ്ടായി. ഒരേ വീട്ടിൽ താമസിച്ചാലും ഓരോരുത്തരും സ്വന്തം ലോകത്തു ജീവിക്കുന്ന അവസ്ഥയാണിന്ന്. മുതിർന്നവരെ ബഹുമാനിക്കൽ, വിട്ടുവീഴ്ചാ മനോഭാവം, സഹാനുഭൂതി തുടങ്ങിയ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിദേശ തൊഴിലുകളും നഗരജീവിതവും കുടുംബാംഗങ്ങൾ തമ്മിൽ ഭൗതികവും മാനസികവുമായ അകലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ വീടുകൾ, വീട്ടുമുറ്റം നിറയെ വാഹനങ്ങൾ, വിലയേറിയ TV, കമ്പ്യൂട്ടർ, സ്മാർട്ട്ഫോൺ തുടങ്ങിയവ വ്യക്തികളുടെ സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ നിർണയിക്കുന്ന അളവുകോലുകളായി മാറി. കുട്ടികൾക്ക് വിലപിടിപ്പുള്ള വസ്തുക്കളും മറ്റും നൽകുക എന്നതിനപ്പുറം ജീവിത നൈപുണി വളർത്താനോ മൂല്യ അവബോധം നൽകാനോ മാതാപിതാക്കൾ ശ്രമിക്കാറില്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ ആഗ്രഹങ്ങളുടെ അനിയന്ത്രിത സഫലീകരണം ആത്മനിയന്ത്രണമില്ലാത്ത ജീവിത ശൈലിയിലേക്ക് പുതുതലമുറയെ നയിക്കുന്നു. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, മാധ്യമങ്ങളുടെ അതിപ്രസരം തുടങ്ങിയവ മൂലം കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ മാനസിക പിരിമുറുക്കത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിരുകടന്ന മാനസിക സമ്മർദ്ദവും വിഷാദവും ഏകാന്തതയും ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കുന്നു. ശക്തമായ കുടുംബങ്ങളാണ് നല്ല സമൂഹത്തിൻ്റെ അടിസ്ഥാനം. അതിനാൽ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് ഇന്നത്തെ നീഡ് ഓഫ് ദി ആറാണ്. ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായി സംസാരിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഓരോരുത്തരും തയ്യാറാകണം. ഓരോരുത്തർക്കും സ്വന്തം വികാരങ്ങളും പ്രശ്നങ്ങളും പങ്കുവെക്കാൻ സാധിക്കണം. സ്നേഹത്തോടെ കേൾക്കാനുള്ള ക്ഷമ കുടുംബാംഗങ്ങൾ പരസ്പരം കാണിക്കണം. പ്രശ്നങ്ങളിൽ പിന്തുണ നൽകുകയും വേണം. എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും വേണം.

0: അത്താഴം കഴിക്കുന്ന സമയത്തെങ്കിലും മൊബൈൽ ഫോണുകൾ മാറ്റിവെച്ച് ഒരുമിച്ചിരുന്ന് ആ ദിവസം സംഭവിച്ച കാര്യങ്ങൾ പങ്കുവയ്ക്കുക. പരിഹരിക്കപ്പെടേണ്ട വിഷയമുണ്ടെങ്കിൽ കുട്ടികളും രക്ഷിതാക്കളും ഒന്നു ചേർന്ന് പരിഹാരം കണ്ടെത്തുകയും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും വേണം. ഒരുമിച്ചുള്ള പ്രാർത്ഥന, പിറന്നാൾ ആഘോഷങ്ങൾ, കുടുംബസംഗമങ്ങൾ, മാസത്തിലൊരിക്കലുള്ള ഔട്ടിംഗ് തുടങ്ങിയവ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കുന്നു. അങ്ങനെ വീടുകളിൽ സ്നേഹവും ബഹുമാനവും വിട്ടുവീഴ്ച മനോഭാവവും വളരുമ്പോൾ നമ്മളായിരിക്കുന്ന സമൂഹത്തിലും സമാധാനം സംജാതമാകും.
1: അന്താരാഷ്ട്ര കുടുംബദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നവദർശൻ കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ജോയ്സ് പെരേര സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: Career Quiz.
1: ഹലോ, ഗുഡ് മോർണിംഗ്. കരിയർ ക്വിസിലേക്ക് സ്വാഗതം. പറയൂ, ആരാണ് സംസാരിക്കുന്നത്?
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ആൽവിന ആസിഫ് ആണ്. ഞാൻ ബേപ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ആൽവിന എന്താ ചെയ്യുന്നത്?
2: ഞാനൊരു 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
1: ഓക്കെ, റൈറ്റ്. അപ്പോ ആൽവിന പറയൂ, ആൽവിനയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വിഷയം ഏതാണ്?
2: എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. സയൻസ് പെടും, ഇംഗ്ലീഷ് പെടും, അങ്ങനെ എല്ലാം ഉണ്ട്.
1: എന്നാ പിന്നെ ആൽവിന, നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ?
2: ഓക്കെ.
1: കരിയർ ക്വിസിന്റെ ഒരു പാറ്റേൺ അറിയാലോ അല്ലേ? ചോദ്യം ചോദിക്കും, ഉത്തരം പറയും. ഓക്കെ, ചോദ്യത്തിലേക്ക് പോവാം. എന്നാല് ചോദ്യം ഇതാണ്. ആകാശത്തിലെ നിയമജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജ്യോതിശാസ്ത്രജ്ഞൻ ആര്? ഇതാണ് ആൽവിനയോടുള്ള ഇന്നത്തെ ചോദ്യം.
2: കെപ്ലർ ആണോ?
1: യെസ്, കൺഗ്രാറ്റുലേഷൻസ്, റൈറ്റ് ആൻസർ. അതെങ്ങനെ ഇത്ര പെട്ടെന്ന് കിട്ടി?
2: അത് ഞങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ പഠിക്കാനുണ്ട്. ഹിസ്റ്റോറിയില് ഞങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ സയൻസ് ആൻഡ് റിനൈസൻസ് എന്ന് പറയുന്ന ഭാഗത്തിനുള്ള ഒരു ചെറിയൊരു പാരഗ്രാഫാണ് ഈ ഒരു പറയുന്ന കെപ്ലറിനെ പറ്റി പഠിക്കാൻ വന്നത്.
1: ഓക്കെ, അങ്ങനെ ഗസ് ചെയ്ത് പറഞ്ഞു അല്ലേ?
2: അതെ,
1: വെരി ഗുഡ്. എന്തായാലും ശരിയായിട്ടുള്ള ഉത്തരവാണ്. കുറെ കോൺട്രിബ്യൂഷൻസ് ആണ് ഈ ഒരു പേരിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. എനിവേ, താങ്ക് യു സോ മച്ച് അൽവിന.
2: ഓക്കെ, താങ്ക് യു, ദാറ്റ്സ് മൈ പ്ലഷർ.
1: ആകാശത്തിലെ നിയമജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്ത ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനാണ് ജോഹന്നസ് കെപ്ലർ. ഗ്രഹങ്ങളുടെ ചലനത്തെക്കുറിച്ചുള്ള 3 നിയമങ്ങൾ അവതരിപ്പിച്ചതിനാലാണ് ഈ പേര് കെപ്ലറിന് ലഭിച്ചത്. ശാസ്ത്രരംഗത്ത് വൻ കൊതിച്ചുചാട്ടമുണ്ടാക്കിയ പ്രമുഖരിൽ ഒരാളാണ് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോഹന്നസ് കെപ്ലർ. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം സുധർമ്മ.
0: കരിയർ ക്യൂസ്.

0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം 5 മണിക്കകം പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8547-63031-39. മറ്റൊരു നമ്പർ 9495

0: 6757595. അസാപ്പിൻ്റെ വയനാട് ജില്ലയിലെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നാളെ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പ്ലസ് ടു, ഡിഗ്രി, PG യോഗ്യതയുള്ളവർ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9495999669. പാണ്ടിക്കാട് അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. താൽപ്പര്യമുള്ള പ്ലസ് ടു യോഗ്യതയുള്ളവർ ഈ മാസം 26-നകം അപേക്ഷിക്കണം. ഫോൺ നമ്പർ 9495999704. കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസിളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയായിരിക്കും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ ഈ മാസം 20-നകം അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ നമ്പർ 0484242275.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Mau Road, Kozhikode. Sevana Varthakal.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
0: Aakashavani, Kozhikode. Ippol 7:25 na Malayalathil Varthakal, Thiruvananthapuram Relay.
4: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. 2-ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
5: ഭാരത് സർക്കാരിനെ കൈ ഇഫക്റ്റീവ് സ്റ്റെപ്സ് ലിയെ ഹെ ജിസ്കെ ചലത്തെ ഹമാരെ പാസ് പെട്രോൾ, ഡീസൽ, LPG ഓർ നാച്ചുറൽ ഗ്യാസ് കെ പര്യാപ്ത സ്റ്റോക്സ് അവൈലബിൾ ഹെ. ഹമാരി റിഫൈനറീസ് ഓപ്റ്റിമം കപ്പാസിറ്റി പർ ഓപ്പറേറ്റ് കർ റഹി ഹെ ഓർ LPG പ്രൊഡക്ഷൻ ഭി ഇൻക്രീസ് കിയാ ജാ ചുക്കാ ഹെ. ഹമാരെ കിസി ഭി റിട്ടേൽ ഔട്ട്ലെറ്റ് പർ ഓർ LPG ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് പർ കോയി ഡ്രൈ ഔട്ട് റിപ്പോർട്ടഡ് നഹി ഹെ. സബ് ജഗാ പർ നോർമൽ ഓപ്പറേഷൻ ചൽ റഹേ ഹെ.
4: രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ.

0: ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂവെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. യൂറോപ്യൻ കമ്മീഷൻ ഡെലിഗേറ്റഡ് റെഗുലേഷന് അനുസൃതമായി ഇന്ത്യ നടപ്പിലാക്കിയ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളെ തുടർന്നാണ് തീരുമാനം. 2026 സെപ്റ്റംബർ മുതൽ മൃഗജന്യ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു നേട്ടമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സമാധാനവും സുരക്ഷയും ആഗോള വ്യവസ്ഥയുടെ പ്രധാന ഘടകമായി തുടരുന്നതായി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് സ്വയം പര്യാപ്തതയും ഐക്യവും അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്ര സംഭാഷണമായ കലാം ആൻഡ് കവചിന്റെ 3ാം പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദുർബലമായി തുടരുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
1: Self-reliance is not only an economic goal, it is our strategic necessity. A nation that depends excessively on others for critical defense capability remains vulnerable in times of crisis. We must design, develop, produce, maintain and upgrade key systems within our own national ecosystem.
0: ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. സുഗമവും സുതാര്യവുമായ രീതിയിൽ പരീക്ഷ നടത്തുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് VD സതീശൻ മറ്റ് മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് UDF വൃത്തങ്ങൾ തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ചും വിപുലമായ ചർച്ചകളും സജീവമായി മുന്നേറുകയാണ്. CPIM മുതിർന്ന നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നത് കാരണവും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ

0: അടിയന്തിരമായി സർവേ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കേരളത്തിൽ SSLC പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ നമ്മുടെ കേരളം ആപ്പും സജ്ജമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുക. THSLC

0: അടിയന്തിരമായി സർവേ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കേരളത്തിൽ SSLC പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ നമ്മുടെ കേരളം ആപ്പും സജ്ജമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുക. PHSLC AHSLC പരീക്ഷാ ഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാ ഫലം ഓൺലൈൻ ആയി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, റിസൾട്ട് .kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ SSLC പരീക്ഷാ ഫലം ലഭ്യമാകും. സംസ്ഥാനത്തൊട്ടാകെ 417,497 കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനു പുറമെ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്തിരുന്നു.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 201 റൺ വിജയലക്ഷ്യം മുംബൈ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. മക്കാവുവിൽ നടക്കുന്ന 11-ാമത് സാന്റ വേൾഡ് കപ്പിൽ ഇന്നലെ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തീ ഫുവോങ്ങിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അപർണ പരാജയപ്പെടുത്തിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3-ാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
4: ടി കെ പുഷ്പവല്ലി പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം. ഗാനശില്പികൾ KS മുട്ടുചിറ, MA മജീദ്. നാടകം പ്രതീക്ഷ.

0: ടി കെ പുഷ്പവല്ലി പാടിയ ഗ്രാമഫോൺ നാടകഗാനമാണ് നിങ്ങൾ കേട്ടത്. കെ എസ് മുട്ടുചിറ, എം എ മജീദ് എന്നിവരാണ് ഗാനശില്പികൾ. പ്രതീക്ഷ എന്ന നാടകത്തിൽ നിന്ന്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: ഉണ്ണിച്ചക്കൻ സാറിനെ കാണാനില്ല സാറേ, ഞാൻ അരിച്ചു പെറുക്കിയതാണ്. ഒറ്റക്കൊമ്പൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. അയാളെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ലെന്ന് കണ്ട് സി ഐ ബെഞ്ചമിൻ ലോഡ്ജിലെത്തി. അയാളുടെ മുറിയിൽ അഴിച്ചിട്ട പുത്തൻ കൈലിയും ഒരു തോൾസഞ്ചിയും പിന്നെ മേശവലിപ്പിലെ ലക്കോട്ടിൽ ഒരു കത്തുമുണ്ടായിരുന്നു. നീലയക്ഷരത്തിൽ ചെരിഞ്ഞുയർന്നു കയറിയ കത്തിലെ വാചകങ്ങൾ ശ്രദ്ധയോടെ അയാൾ വായിച്ചു. മുറിയിൽ കയറി വന്ന അപരിചിതൻ പാണ്ഡ്യാലക്കൽ അച്ചമ്പി മകൻ സേവ്യറായിരുന്നു. ഈ ലോഡ്ജ് മുറിയിൽ കയറിയ പാടെ സേവ്യർ പെട്ടി മേശയിൽ വച്ച് വാതിലടച്ച് തോർത്തും സോപ്പുമായി കുളിമുറിയിലേക്ക് കയറി. അയാളെ പിന്തുടർന്നു വന്ന കള്ളൻ കൃത്യം അതേ സമയത്ത് തന്നെ കള്ളത്താക്കോലിട്ട് മുറിവാതിൽ തുറന്ന് അകത്തു കയറി. ഒട്ടും സമയം പാഴാക്കാതെ അയാൾ മേശപ്പുറത്തിരുന്ന വലിയ തുകൽപ്പെട്ടി തുറന്നു. അതിൽ നിന്ന് ലില്ലിപ്പൂവിന്റെ ഗന്ധം പരന്നു. ഈജിപ്ഷ്യൻ മമ്മികളെപ്പോലെ തുണിയിൽ പൊതിഞ്ഞ ഒരു സുന്ദരനായ ബാലന്റെ ശവശരീരമായിരുന്നു അത്. കള്ളൻ നടുക്കത്തോടെ പിൻവലിഞ്ഞതും ആ കുട്ടി കണ്ണുകൾ തുറന്നു. ശക്തമായ ഒരു അടിയേറ്റതുപോലെ കള്ളൻ തെറിച്ച് ജനലരികിൽ തലയടിച്ചു വീണു. അടുത്ത ക്ഷണം ഉള്ളിൽ നിന്നുള്ള പ്രേരണയാലാകണം, അഴികളില്ലാത്ത ജാലകത്തിലൂടെ അയാൾ നിരത്തിലേക്ക് കുതിച്ചു. കൃത്യം അതേ സമയത്ത് തന്നെ പോത്തുകളെ നിറച്ച പാണ്ടിലോറി അതുവഴി കടന്നുവരുന്നുണ്ടായിരുന്നു. സ്റ്റേഷനിലെത്തിയ സി ഐ ബെഞ്ചമിന് ഉണ്ണിച്ചക്കൻ കണ്ടെത്തി കത്തിലെഴുതി വച്ച കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ആകാംക്ഷ അടക്കാനാകുന്നില്ലായിരുന്നു. ഒറ്റക്കൊമ്പനടക്കമുള്ള പോലീസുകാരെല്ലാം ചേർന്ന് സാധ്യതകളുള്ള ഇടങ്ങളിലെല്ലാം തിരക്കിയിട്ടും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉണ്ണിച്ചക്കൻ സ്റ്റേഷനിൽ കൊടുത്തിരുന്ന വിലാസത്തിലും ഫോൺ നമ്പറിലും തിരക്കിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കെട്ടുപിണഞ്ഞു. അയാൾ കൊടുത്തിരുന്ന ഫോൺ നമ്പറും വിലാസവും ബാഗമണ്ണിലെ ഒരു ശ്മശാനത്തിൻ്റേതായിരുന്നു. ഒരാഴ്ചയിലേറെക്കാലം തൻ്റെ കീഴിൽ ജോലിയെടുത്തിരുന്ന ആ മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് വളരെ സങ്കീർണത നിറഞ്ഞൊരു കഥാപാത്രമായി മാറിയത് ബെഞ്ചമിന് വിശ്വസിക്കാനാകുന്നില്ലായിരുന്നു. സൂപ്രണ്ടാപ്പീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് കാര്യങ്ങൾ പിന്നെയും കൈവിട്ടുപോയത്. ഉണ്ണിച്ചക്കൻ എന്ന പേരും ആ പ്രത്യേകതകളുമുള്ള പോലീസുകാരൻ സർവീസിലേയില്ല. രണ്ടു സാധ്യതകളാണ് സി ഐ ബെഞ്ചമിന് തോന്നിയത്. ഒന്ന്, ഉണ്ണിച്ചക്കൻ എന്നത് നിത്യജീവിതവുമായി കടുകുമണിയോളം ബന്ധമില്ലാത്ത വെറുമൊരു മായക്കാഴ്ചയായിരുന്നു. രണ്ട്, കേസു വഴിതെറ്റിച്ച് വിടാനായി വന്ന ഒരു വ്യാജനാണയാൾ. ആദ്യത്തെ സാധ്യത തുടക്കത്തിലേ തന്നെ ബെഞ്ചമിൻ തള്ളിക്കളഞ്ഞു. യുക്തിയിൽ ആവശ്യത്തിലേറെ വിശ്വസിക്കുന്ന ഒരാളാണ് അയാളെന്ന് ഉണ്ണിച്ചക്കൻ തന്നെ പരാമർശിച്ചിട്ടുള്ളതാണല്ലോ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സാധ്യതയിലാണ് മുറുകെ പിടിക്കേണ്ടത്. ആ നിമിഷം മുതലാണ് ജീവിതത്തിലാദ്യമായി ബെഞ്ചമിൻ ഒരു പോലീസുകാരനെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയത്. എന്ത് വില കൊടുത്താലും താനിത് കണ്ടെത്തുമെന്ന് അയാൾ ഉറപ്പിച്ചു.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
4: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം, മെയ് 16-ാം തീയതി, ശനിയാഴ്ച രാത്രി 9:30.
5: മോളി, ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
6: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
5: അത് മോള് കണ്ണു തുറന്ന് കണ്ട

0: ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
1: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
2: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ, രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 ആകാശവാണി കോഴിക്കോട്.

ലഹരിപാനീയങ്ങളുടെയും മയക്കുമരുന്നിൻ്റെയും എല്ലാതരം ആഹാരവസ്തുക്കളുടെയും വിശേഷിച്ച് മാംസാഹാരത്തിൻ്റെയും വർജനം ആത്മീയമായ ഉയർച്ചയുടെ ഒരു പ്രധാന ഉപാധിയാണ്. എന്നാൽ ഒരർത്ഥത്തിലും ആത്മീയമായ ഉയർച്ച ഇക്കാര്യങ്ങൾ കൊണ്ട് മാത്രം നേടാനാവില്ല. മാംസാഹാരം കഴിക്കുന്ന പല ആളുകളും ദൈവഭയത്തോടെ ജീവിക്കുമ്പോൾ മതാചാരത്തിൻ്റെ ഭാഗമായി മാംസാഹാരവും ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളും വർജിച്ച പലരും തങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും ദൈവനിന്ദ പുലർത്തുന്നത് നാം കാണുന്നുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും വർജിക്കുക. പക്ഷേ ദൈവത്തെ വിചാരിച്ച് അതോടെ താൻ സ്വയം സന്മാർഗിയാണെന്ന് ധരിക്കുകയോ അഹിംസ പ്രായോഗികമാക്കിയിരിക്കുന്നുവെന്ന് സ്വയം പുകഴ്ത്താൻ ശ്രമിക്കുകയോ ചെയ്യാതിരിക്കുക. അത് നാണക്കേടാണ്. അഹിംസ എന്നത് വെറും ആഹാരക്രമത്തിൻ്റെ കാര്യമല്ല, അതിനപ്പുറം പലതുമാണ്. ഒരാൾ എന്തു കഴിക്കുന്നു കുടിക്കുന്നു എന്നതിലുപരി അതിന് പിന്നിലുള്ള പരിത്യാഗ മനോഭാവവും ആത്മനിയന്ത്രണവുമാണ് പ്രധാനം. ആഹാരവസ്തു തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഈ നിയന്ത്രണം എത്രത്തോളം പാലിക്കാൻ സാധിക്കുമോ അത്രയും നന്ന്. അത് അഭിനന്ദനീയമാണ്, ആവശ്യവും. പക്ഷേ അത് അഹിംസയുടെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ആഹാരക്കാര്യത്തിൽ അത്രയൊന്നും നിയന്ത്രണം പാലിക്കാത്ത ഒരാൾ പക്ഷേ സ്നേഹതരളിതനും മറ്റാളുകളുടെ കഷ്ടപ്പാടുകളിൽ ഹൃദയമലിയുന്നവനും മറ്റു പല പ്രലോഭനങ്ങളിൽ നിന്നും മുക്തനുമാണെങ്കിൽ അഹിംസയുടെ പ്രതിരൂപം എന്ന നിലയിൽ അദ്ദേഹം സമാദരണീയനാണ്. മറിച്ച് ആഹാരകാര്യത്തിൽ അതീവ നിഷ്ഠ പുലർത്തുന്ന ഒരാൾ സ്വാർത്ഥതയ്ക്കും ആസക്തിക്കും അടിപ്പെട്ട് കഠിന ഹൃദയനായിട്ടുണ്ടെങ്കിൽ അഹിംസ അയാളുടെ ഏഴയലത്ത് പോലും എത്തുന്നില്ല. എന്നല്ല, അയാൾ സഹതാപമർഹിക്കുന്ന ഒരു നീചനായി തീരുകയും ചെയ്യുന്നു. ശരീരത്തോടുകൂടി ജീവിതം തുടരണമെന്നുള്ള എൻ്റെ ആഗ്രഹം ഹിംസ തുടരാൻ എന്നെ പ്രേരിപ്പിക്കുന്നുവെന്ന വസ്തുത വേദനയോടെ ഞാൻ ഓർക്കുന്നു. അതുകൊണ്ടാണ് ഭൗതിക ശരീരത്തോടുള്ള വിരക്തി ആർജിക്കാൻ ഞാൻ അനുദിനം പരിശ്രമിക്കുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ശ്വസിക്കുമ്പോൾ വായുവിലടങ്ങിയ അദൃശ്യമായ അസംഖ്യം അണുക്കളെ നശിപ്പിക്കുകയാണെന്നുള്ള ബോധം എനിക്കുണ്ട്. പക്ഷേ ഞാൻ ശ്വസനം നിർത്തുന്നില്ല. പച്ചക്കറികൾ ഉപയോഗിക്കുന്നതിൽ ഹിംസയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതെനിക്ക് ഉപേക്ഷിക്കാനാവില്ല. വിഷാണുനാശിനികൾ ഉപയോഗിക്കുന്നതും ഹിംസയാണെന്നറിയാതെയല്ല. പക്ഷേ കൊതുകിൽ നിന്നും മറ്റു പ്രാണികളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് മണ്ണെണ്ണ പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാൻ എനിക്കാവുന്നില്ല. ആശ്രമത്തിലേക്ക് കടന്നു വരുന്ന പാമ്പുകളെ കൊല്ലുന്നത് ഞാൻ സഹിക്കുന്നു. ആശ്രമത്തിലെ കാളവണ്ടികളിൽ കാളകളെ തെളിക്കുന്നതിന് വടി ഉപയോഗിക്കുന്നതും ഞാൻ അനുവദിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഞാൻ പ്രത്യക്ഷമായോ പരോക്ഷമായോ ചെയ്യുന്ന ഹിംസയ്ക്ക് ഒരവസാനമില്ല. ഇതൊക്കെ ഞാൻ ഏറ്റുപറയുന്നതുകൊണ്ട് എന്നെ ഇതിനൊന്നും കൊള്ളില്ലെന്ന് എൻ്റെ സുഹൃത്തുക്കൾ വിശേഷിപ്പിച്ചാൽ തന്നെ, ഖേദപൂർവം ഒരു കാര്യം പറയട്ടെ, അതൊന്നും തന്നെ അഹിംസാ പരിപാലനത്തിൽ എൻ്റെ കുറവുകളെ മറച്ചുവെക്കുന്നതിന് എന്നെ പ്രചോദിപ്പിക്കുകയില്ല. അഹിംസ പോലുള്ള മഹത്തായ ആദർശങ്ങളുടെ പൊരുൾ മനസ്സിലാക്കാനും വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും അവ ഉൾക്കൊള്ളിക്കാനുമുള്ള പരിശ്രമങ്ങൾ, അത് ഞാൻ വിചാരിക്കുന്ന തോതിൽ വിജയിക്കുന്നില്ലെങ്കിൽ തന്നെയും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നു മാത്രമാണ് ഞാൻ അവകാശപ്പെടുന്നത്. എന്നാൽ എനിക്കറിയാം ഈ ദിശയിൽ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്.
1: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
2: രാഗം ഹംസനാദം.
3: സരി മ പ നി സ സ നി പ മ രി സ.
2: കല്യാണി രാഗത്തിന്റെ ജന്യമായി കരുതപ്പെടുന്നു. ഹംസനാദം അടിസ്ഥാനപ്പെടുത്തി പല ഗാനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ശുദ്ധമായി ഈ സ്വരസ്ഥാനങ്ങളിൽ തന്നെ നിൽക്കുന്ന ഗാനങ്ങൾ കുറച്ച് കുറവാണ്. ഉദാഹരണം പറഞ്ഞാൽ

0: ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഈ ഗാനം ഹംസനാദത്തിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ മറ്റു പല സ്വരസ്ഥാനങ്ങളിലും ഒന്ന് ടച്ച് ചെയ്തൊക്കെ പോകുന്നുണ്ട്. ശുദ്ധമധ്യമമുണ്ട്, അതുപോലെ ചതുശ്രുതി ദൈവതം ടച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഹംസനാഥത്തിൽ ഇല്ലാത്ത പല സ്വരങ്ങളും ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹംസനാഥത്തിൻ്റെ ഒരു ഭാവമാണ് കൂടുതൽ. ഇതുപോലെ പല ഗാനങ്ങളുമുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഏതാണ്ട് ശുദ്ധമായി തന്നെ ഹംസനാഥത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടാണ്. സൂര്യഗായത്രി എന്ന ചിത്രത്തിന് വേണ്ടി രവീന്ദ്രൻ മാസ്റ്റർ ചെയ്തിട്ടുള്ള
1: രാഗം താനം സ്വരലയസാം.

0: കൃഷിദീപം.
1: ടിഷ്യൂ കൾച്ചർ വാഴ നടാനായി അരമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴിയെടുക്കണം. അതിൽ മേൽമണ്ണിനൊപ്പം നീട്ടിയ കക്കയോ ഡോളോമൈറ്റോ ചേർത്ത് നനച്ച ശേഷം രണ്ടാഴ്ചയിടണം. തുടർന്ന് 15 കിലോയോളം ജൈവവളമിട്ട ശേഷം കുഴിയുടെ നടുവിലായി തൈകൾ നടാം. തൈകൾക്ക് നിർബന്ധമായും തണൽ നൽകണം. ടിഷ്യൂ കൾച്ചർ

തൈകൾ ഷെയ്ഡ് ഹൌസുകളിൽ വളർത്തുന്നതിനാൽ ആദ്യത്തെ മൂന്നാഴ്ചയോളം ഈ സംരക്ഷണം വേണ്ടിവരും. വേനലിൽ നനയ്ക്കാൻ തടമൊരുക്കുകയും മഴക്കാലത്ത് ചുവട്ടിൽ കൂനയെടുത്ത് നീർവാർച്ച ഉറപ്പുവരുത്തുകയും ചെയ്യണം. രണ്ടു മാസം പ്രത്യേക പരിചരണം നൽകണം. തൈകൾക്ക് പൂർണ്ണമായി വികസിച്ച വേരുപടലമുള്ളതിനാൽ കൃഷിയിടത്തിൽ നട്ടയുടൻ തന്നെ പോഷകങ്ങൾ ആഗിരണം ചെയ്യാനാകുമെന്നതിനാൽ ജൈവരാസവളങ്ങൾ കൃത്യമായി നൽകിയാൽ മികച്ച വിളവ് ഉറപ്പാക്കാം. കേര പദ്ധതിയിൽ റബ്ബർ പുനർനടീലിന് താൽപര്യമുള്ള കർഷകരിൽ നിന്ന് 2026-27 സാമ്പത്തിക വർഷത്തെ അപേക്ഷ ക്ഷണിച്ചു. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെയുള്ള ചെറുകിട നാമമാത്ര റബ്ബർ കർഷകർക്ക് പുനർനടീലിന് അപേക്ഷിക്കാം. ഹെക്ടറിന് 75,000 രൂപ വ്യക്തിഗത ധനസഹായം നൽകുന്നു. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ധനസഹായം ലഭിക്കും. റബ്ബർ ബോർഡ് നിഷ്കർഷിക്കുന്ന കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നട്ട് കേര പദ്ധതിയുടെ മാർഗനിർദ്ദേശാനുസരണം പരിചരിച്ച് വിളവെടുക്കുന്നവർക്കാണ് സഹായം. താൽപര്യമുള്ളവർക്ക് കേരയുടെ വെബ്സൈറ്റിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവരെ ശാസ്ത്രീയ കൃഷി പരിശീലനത്തിനായി ക്ഷണിക്കുന്നതാണ്. പരിശീലനം പൂർത്തിയാക്കിയ ശേഷം പുനർനടീൽ ധനസഹായത്തിന് അപേക്ഷിക്കാം. കർഷകർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേര ഫീൽഡ് ഓഫീസർ നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി kera.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: കൃഷി ദീപം.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. വെങ്കലം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത് രചന ഭീഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

0: and more ambitious, a national cooling doctrine, a scalable framework that treats sustained access to safe indoor temperatures as a public health entitlement to be guaranteed. And finally, the Tribune writes about 61-year-old Narinder Kaur, who scored 77% in the Punjab School Education Board Class 10 Open School Examination after she was encouraged by her sons. The newspaper writes, off studies for 45 years, Punjab woman scores 77%. And with that, it's back to you, Saira.
1: Thanks, Harabjeet. And now before we end the bulletin, the headlines once again. Prime Minister Modi to embark on a six-day visit to UAE, the Netherlands, Sweden, Norway and Italy today. Prime Minister says BRICS under India's chairmanship will work together to build a more inclusive world order. Oil marketing companies hike petrol and diesel prices by 3 rupees per litre. Government caps duty-free gold imports at 100 kg under advance authorization scheme. ED arrests Kolkata Police DCP Shantanu Sinha Biswas for running an extortion syndicate. And in Wushu, Aparna Dahiya clinches gold in women's 52kg category in Santa World Cup in Macau. That's all in Morning News. Have a nice day.
2: Akashavani Kozhikode.
3: Art Cafe. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: മോനെന്താ കണ്ടത്? ആ വേല ഇതിനെ ഉണ്ണി കണ്ടു.
5: ഈശ്വര ദാസൻ, ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാകും എന്റെ തേവരെ?
2: 2022 ഫെബ്രുവരി 22 പ്രശസ്ത അഭിനേത്രി കെ പി എ സി ലളിത കാലയവനികയ്ക്കുള്ളിൽ മറയുന്നത്. നാടകവേദിയിലും അഭ്രപാളികളിലുമായി നിരവധി വൈകാരിക മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച വലിയൊരു കലാകാരിയായിരുന്നു അവർ. കെ പി എ സി ലളിത എന്ന അതുല്യയായ പ്രതിഭ സ്വന്തം പേരിനോട് വിളക്കിച്ചേർത്തിട്ടുള്ളത് പ്രശസ്തമായ ഒരു നാടക ട്രൂപ്പിന്റെ പേരാണ് എന്ന് അറിയാത്തവരുണ്ടാവില്ല. പക്ഷേ ആ നാടക ട്രൂപ്പുമായി ഈ അഭിനേത്രി വെച്ചു പുലർത്തിയിരുന്ന ആത്മബന്ധത്തിന്റെ ആഴവും പരപ്പും എത്രമാത്രമെന്നത് ആർക്കും അറിയാത്ത ഒന്നാണ്.
6: അത് കെ പി എസ് സി നിന്ന് മാറ്റി നിർത്തി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കെ പി എസ് സിയുടെ നാടകത്തിൽ നിന്ന് തന്നെയായിരുന്നു സിനിമയിലേക്കുള്ള എൻ്റെ തുടക്കം. കെ പി എസ് സിയുടെ കൂട്ടുകുടുംബം എന്ന നാടകം സിനിമയാക്കിയപ്പോൾ അതിൽ അതേ നാടകത്തിൽ അഭിനയിച്ച അതേ കഥാപാത്രം തന്നെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എന്നെ അവർ ക്ഷണിച്ചു. അങ്ങനെയാണ് എൻ്റെ തുടക്കം.
2: കെ പി എസ് സി ലളിത ആകാശവാണിയുമായി പങ്കുവച്ച അനുഭവങ്ങളിൽ നിറയെ ആ പഴയ നാടകകാലമാണുള്ളത്.
7: ഒരുപാട് കെ പി എസ് സിയുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച ഇരുന്ന് പറഞ്ഞാലും തീരത്തില്ല. ചിരിക്കാനുള്ള സംഭവങ്ങളും ഉണ്ട്, കരയാനുള്ള സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു ജീവിതമായിരുന്നു 8 വർഷം കെ പി എസ് സിയിൽ. ഞാൻ ആദ്യം കെ പി എസ് സി ചെല്ലുമ്പോൾ ഒരു അഭിനേത്രി ആയിട്ടല്ല ചേർന്നത്. എല്ലാ വേഷങ്ങളും കൈകാര്യം ചെയ്യാനും ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും ഒക്കെ കഴിവുള്ള ഒരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അവരന്വേഷിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും കെ പി എസ് സിയിൽ ഒരു അവസരം കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ പാട്ടറിയാൻ വയ്യെങ്കിലും തന്നെ കെ പി എസ് സിയിൽ ഒരു പാട്ട് പാടി അവരെ ആകർഷിക്കാൻ നോക്കി. എനിക്ക് അവസരം കിട്ടി. അങ്ങനെ ഞാൻ കെ പി എസ് സിയിലേക്ക് വന്നു. ആദ്യമായിട്ട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ 2 പാട്ട് പിന്നണി പാടിക്കൊണ്ടാണ് രംഗപ്രവേശനം ചെയ്തത് തന്നെ. പിന്നീട് കെ പി എസ് സി നാടകങ്ങളിൽ തുടർന്ന് ഒരു പിന്നണി ഗായികയുടെ സ്ഥാനം എനിക്ക് അവർ നൽകി. അങ്ങനെ തുലാഭാര നാടകത്തിൽ പാട്ടുപാടി അഭിനയിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അതിലൊരു പാട്ടുണ്ട്, അകത്തിരുന്നു തിരി തെറുത്തു പുറത്തു വന്ന് തളിരിട്ടു. ഇത് ദക്ഷിണാമൂർത്തി സ്വാമി ആയിരുന്നു എൻ്റെ മ്യൂസിക്. ഈ പാട്ട് റെക്കോർഡിലും ഞാൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. അങ്ങനെയും എനിക്കൊരു ഭാഗ്യം കിട്ടി കെ പി എസ് സിയിൽ നിന്ന്. ആ പാട്ട് നല്ലൊരു പാട്ടാണ്.
2: തുലാഭാരം എന്ന നാടകത്തിലെ ഈ ഗാനത്തിൽ കെ പി എസ് സി ലളിതയോടൊപ്പം ഗ്രേസി സാമുവൽ എന്ന ഗായിക. ഗാനരചന വയലാർ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

പിന്നെ കെ പി എസ് നാടകത്തിൽ ഞാൻ പിന്നണി ഗായികയായിട്ടാണ് ആദ്യം അറിയപ്പെട്ടത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഗാനമേള സമയത്തൊക്കെ, അതായത് നാടകം കഴിഞ്ഞതിന് ശേഷം ഗാനമേള നടക്കാറുണ്ട് ഒരു രണ്ട് മൂന്ന് പാട്ട്. ആദ്യം ബലി കുടീരങ്ങളെ അതായിരിക്കും പാടി തുടങ്ങുന്നത്. ആ പാട്ട് പാടി തുടങ്ങുമ്പോഴത്തേക്ക് എന്താന്ന് വെച്ചാൽ ആരെയും ശ്രദ്ധിക്കത്തില്ല. ലാസ്റ്റ് സീനിലൊക്കെ ഞാനായിരിക്കും മിക്കവാറും, എൻ്റെ തലയിലായിരിക്കും കുരിശ് വന്ന് പെടുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓടി എവിടെയെങ്കിലും, ഇപ്പം ഷൺമോഹാനന്ദ ഹാളിലൊക്കെ മറ്റേ ബോംബെയിൽ നാടകം അഭിനയിക്കുമ്പോഴേക്കും അവിടെ നിന്ന് ഞാൻ ഓടി വരുമ്പോഴത്തേക്കും ഇവിടെ പാട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞു സ്റ്റേജിൽ. ആരെ വരുന്നവരൊന്നും ഇവർ വെയിറ്റ് ചെയ്യത്തില്ല. ഇവർ കയറുന്ന കെ എസ് ജോർജ്, സുലൈം ചേച്ചി, ഇപ്പം ആർട്ടിസ്റ്റൊക്കെയാണ് കയറി നിന്ന് മൈക്കിൽ പിടിച്ചിട്ട്. ജോർജ് സാറിന് പിന്നെ മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ആവേശമാണ്. അപ്പോൾ ബലി കുട്ടീരങ്ങൾ എന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ അവിടെ നിന്നേ ആയിരിക്കും പാടിക്കൊണ്ട് വരുന്നത്. ശ്രുതി അവശ്രുതിയുടെ എട്ട് ഓട്ടം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് കുട്ടും ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കും. അപ്പോൾ വലിയ പുറയിലോട്ട് അവിടെ വെച്ച് യുദ്ധകാണ്ഡം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ നാടകം, അതിൽ കുറേ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ശ്രീലത, പിന്നെ ഗാനപ്രവീൺ പാസ്സായ ഒരു എം ജി രവി എന്നാണ്, എൻ്റെ രാധാകൃഷ്ണനല്ല, എം ജി രവി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പാട്ട്. ഞങ്ങൾ എം ജി ആർ എന്ന് വിളിക്കും. പക്ഷേ എം ജി ആറിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മെലിഞ്ഞ ഒരു ഏഴടി പൊക്കവും ഇങ്ങനെ നല്ലൊരു കാറ്റടിച്ചാൽ പറന്ന് താഴെ പോകുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ ഗാനപ്രവീണൊക്കെ പക്ഷേ ആ ശരീരത്തിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, അവിടെ യേശുദാസ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു, അത്ര കനത്ത ശബ്ദമാണ്. നല്ല ശബ്ദവും നല്ല പാട്ടും നല്ല രസമാണ് പാട്ട്. യുദ്ധകാണ്ട നാടകത്തെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും അവിടെ ക്യാമ്പിൽ നാടകത്തിൻ്റെ ഫൈനൽ റിഹേഴ്സൽ ആകുമ്പോൾ നമ്മുടെ പാർട്ടിക്കാരാരെങ്കിലുമൊക്കെ കാണാൻ വരും. ഒന്ന് അച്യുതൻ സഹാവ് വരാറുണ്ട്, പിന്നെ എന്നി ബിൽറാം സഹാവ് വരാറുണ്ട്, എം എം ഗോവിൽ നിന്നാർ, പി കെ വാസു നിന്നാർ. വാസുവേട്ടനൊക്കെ നമ്മുടെ ക്യാമ്പിൽ കെ പി എസ് സിയുടെ ഒരു തണൽ തന്നെയായിരുന്നു. അങ്ങനെ ഈ യുദ്ധകാണ്ഡത്തിൻ്റെ സമയത്ത് എം എം സഹാവിന് സുഖമില്ലാതെ കിടക്കുക. അപ്പോൾ തിരുവനന്തപുരത്ത് നാടകം കളിക്കാനായിട്ട് ഞങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിന് ആസ്പത്രിയിൽ ട്രിപ്പൊക്കെ ഇട്ടൊക്കെ കിടക്കുക. രവിയുടെ പാട്ടൊന്ന് കേൾക്കണം, ഇത് കണ്ടിട്ടില്ല, രവിയെ കണ്ടിട്ടില്ല, രവിയുടെ പാട്ട്.

ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അങ്ങോട്ട് വിളിച്ചു. ഞങ്ങൾ കാണാൻ പോയി. ചെന്ന് എല്ലാവരും എല്ലാവരോടും കുശലങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹം കിടപ്പിൽ തന്നെ വളരെ ചിരിച്ച മുഖത്തോടു കൂടി എല്ലാവരോടും കുശലങ്ങളൊക്കെ ചോദിച്ച് രവിയെ കയ്യെ പിടിച്ച്, ഓ നീ ആ പുതിയ പാട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നൊരു പാട്ടങ്ങ് പാട്, ഞാനൊന്ന് കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആശുപത്രിയല്ലേ, എങ്ങനെയാണ് പാടുന്നു? ഇല്ല ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല, ഒരു പാട്ടങ്ങ് പാടിക്കുക, ഇവിടെ ആര് കേട്ടല്ലേ, പാട്ടല്ലേ പാടുന്നത്, വേറെന്താ? അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ഒരു പാട്ട് പാടി, പാടിയ പാട്ടാണ്. ആ സെലക്ഷനാണ് വളരെ വിചിത്രമായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. എല്ലാവരും റൂമിനകത്തുനിന്ന് ഇറങ്ങിപ്പോയി. അത് ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ഇതാണ് പാടിയത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടും മുഖം നോക്കുക. അതിനകത്തുനിന്ന് എല്ലാവരും എല്ലാവരും, കാരണം വളരെ അവശനായി കിടക്കുന്ന ഒരാളിൻ്റെ മുമ്പിൽ വന്നിരുന്ന് പാടാൻ കൊള്ളാവുന്ന ഒരു പാട്ടാണോ അതെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ക്യാമ്പിൽ ഭയങ്കര വഴക്ക്. എല്ലാവരെയും വിളിച്ചു കൂട്ടി മീറ്റിങ്ങും പ്രസംഗവും. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത്ര കോമൺ സെൻസ് ഇല്ലേ ഇയാൾക്ക്, ക്യാം ഒരാൾ സുഖമില്ല കിടക്കുന്ന ആളുടെ മുമ്പിൽ ചെന്നിരുന്നിട്ടാണോ ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ഈ പാട്ടൊക്കെ പാടുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വഴക്കും. പിന്നെ രവിയെ ഞങ്ങൾ ഒരിടത്ത് ജനനം ഒരിടത്ത് ജനനം ഇങ്ങനെ പറഞ്ഞ് കളിയാക്കും. ഇത് കേൾക്കുമ്പോൾ ഇപ്പോഴും രവിയാണ് ഓർമ്മ വരുന്നത്.

അത് ഈ കെ പി എസിയുടെ നാടകത്തിന് പോകുമ്പോന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ടൂറൊക്കെ പോകുമ്പോൾ ഒന്നിൽ വല്ല പാർട്ടിക്കാരുടെ വീട്ടിൽ അല്ലെന്നൊരിയിൽ നായുഡു ഹാൾ വരയ്ക്കുമൊക്കെ. അപ്പം ഈ നായുഡു ഹാൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല, സുലോൻ ചേച്ചി ആയിരിക്കും കൊണ്ടുപോകുന്നത്. പോയി ആ പാണ്ഡി ബസാർ എന്തെങ്കിലും ഒരു ഷോപ്പിങ്ങൊക്കെ നടത്തി രണ്ട് ദിവസം അവിടെ താമസിച്ചിട്ടൊക്കെ ഞങ്ങളെ തിരിച്ചു വരും. വേറെ ഒന്നും ആരുമായിട്ടൊന്നും അറിഞ്ഞുകൂടാം. പിന്നെ ആ സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് പടം കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ പടം അതാണ്, ഞാൻ മദ്രാസിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അങ്ങനെ ട്രെയിനിലൊക്കെയാണ് പോകുന്നത്. മറ്റേ ക്യാം കെ പി എസ് ഇടാന്ന് പറഞ്ഞാൽ അവരുടെ വാനിൽ തന്നെയാണ് പോകുന്നത്. ഒരു ട്രെയിൻ യാത്ര ആദ്യമായിട്ടൊരു ദൂരയാത്ര, മദ്രാസ് യാത്ര എന്ന് പറഞ്ഞാൽ അതായിരുന്നു വാഴവേമയത്തിൻ്റെ ഷൂട്ടിങ്ങിനുള്ള പോക്ക. അപ്പോൾ അതിൽ വളരെ നല്ലൊരു വേഷമാണ് എനിക്ക്. ഇതിനു വേണ്ടി പോകുമ്പോൾ എന്നെ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന് എന്നെ അറിയത്തില്ല, മഞ്ജുലാസ് ജോസ് എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. അപ്പോൾ എനിക്കാണെങ്കിലും അവിടെ ആരെയും പരിചയമില്ല. അങ്ങനെ എൻ്റെ അച്ഛനാണ് ഇവിടെ നിന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് മദ്രാസിന്. ഞങ്ങൾ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റൊക്കെയാണ്. അച്ഛൻ കയറിയിരുന്ന അച്ഛന് ഇപ്പുറത്തിപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഒരു വെളുത്ത് നീളം കൂടി ഒരാളിരിപ്പുണ്ടായിരുന്നു. അയാളുടെ അടുക്കൽ കഥകളൊക്കെ പറയാൻ തുടങ്ങി. എൻ്റെ മോള് ഇങ്ങനെ നല്ല വേഷമാണ്, മഞ്ജുലാസിൻ്റെ സിനിമയാണ്, സത്യനൊക്കെയാണ് അഭിനയിക്കുന്നത്, ശീലയുണ്ട് എന്നൊക്കെ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു. എൻ്റെ മോൾ അതിനകത്ത് നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ ഇതായി. ഞങ്ങൾ മദ്രാസിൽ ചെന്നിറങ്ങി. അപ്പോൾ അച്ഛന് സത്യത്തിൽ പേടിയുണ്ട്, ചെറിയ പെണ്ണിനെയും കൊണ്ട് മദ്രാസ് യാത്ര ആദ്യമായിട്ടെന്നൊക്കെ. ഒരു അന്യരാജ്യത്തേക്ക് ഇന്നത്തെ പോലൊന്നും അല്ലല്ലോ, ഒരു പ്രായമായ പെൺകുട്ടി ഒരു അന്യരാജ്യത്തേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ മഹാസംഭവം മാതിരിയാണ്. ഇപ്പോഴാണ് പിള്ളേർ ഒരു ജീൻസ് എടുത്തിട്ട് എവിടെ പോയെന്ന് വീട്ടുകാർ വന്നതിന് ശേഷം അറിയുന്നത്. ഞാൻ അത് കൽക്കട്ട വരെ പോയിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന പിള്ളേരില്ലേ. അപ്പോൾ ഇത് നമ്മുടെ കാലത്ത് അതൊന്നും ആയിരുന്നില്ല. അവിടെ ചെന്നിറങ്ങി നോക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങളെ കുറേ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ആരെയാണ് നമ്മളെ വിളിക്കാൻ വന്നതെന്നുള്ളത് അറിഞ്ഞൂടാ. അങ്ങനെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ ഈ മനുഷ്യൻ പിന്നെ അടുത്തു വന്നു. അടുത്തു വന്ന് വെച്ചിട്ട് വിളിക്കാൻ ആൾ വന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛന് ഇല്ലെന്നും പറയാൻ വയ്യ, വന്നൊന്നും പറയാൻ വയ്യ. അച്ഛൻ്റെ വിചാരം ഇയാൾ ആരോ തട്ടിപ്പുകാരനാണ്, വല്ലോ ഇനി അടുത്തു കൂടിയിട്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകാനുള്ള മട്ടോ മറ്റോ ആടോ എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, പിന്നെ ആനന്ദമ്പിള്ള ചേട്ടൻ, എൻ്റെ അച്ഛൻ്റെ പേരങ്ങനെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു, ആനന്ദമ്പിള്ള ചേട്ടൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവിടാം, എനിക്ക് പറഞ്ഞുകൂടാ, നല്ലൊരു ടാക്സി എടുത്തിട്ട് അഡ്രസ്സൊക്കെ ചോദിച്ചു, നിങ്ങൾ തനിച്ച് പോകണ്ട എന്ന് പറഞ്ഞിട്ട്. മദ്രാസ് കഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വലിയ ഹോട്ടലുണ്ട്, അതിൻ്റെ ഓണറാണ് അത. നമുക്കറിയില്ലല്ലോ അതൊന്നും. ഒരു സ്വാമി അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നാട്ടിൽ നിന്നൊരു പരിചയമുള്ള ആളിനെ കിട്ടിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സി പിടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ജോസഫ് സാറിൻ്റെ ഓഫീസിൽ ചെന്നു. പുള്ളി അവിടെ കൊണ്ടുവിട്ട്. അപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് റൂമിൽ കൊണ്ടുവിടുന്നത്. അപ്പോൾ ജോസഫ് സാറ് ഈ ജോസിനോട് പറഞ്ഞയച്ചത് നല്ല ഹൈറ്റുണ്ട്, നല്ല വെളുത്തിട്ട് മുടി പിന്നിയിട്ടിട്ട് പിന്നെ പാവാടയും ആബ്സാരി ആയിരിക്കും. ഈ പാവാടയും ആബ്സാരി കൊടുത്ത പിള്ളേർ എത്ര പേരുണ്ട്, എന്തുമാത്രം ജോസോട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അധികം പൊക്കം ഇല്ലാത്ത ഒരാൾ അവിടെ വന്ന് നിൽക്കുമെന്ന്. ഞങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി

ഉറക്കമില്ലാത്ത ആളുകളെ കാണുന്നുണ്ട്. ഇതിലാരെന്ന് എങ്ങനെ അറിയുന്നത്? അങ്ങനെ ഒരു സംഭവം. എന്നിട്ട് അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസത്തെ ഷൂട്ടിങ്ങാണ്. ഈ ബഹദൂർക്കൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആദ്യം അഭിനയിച്ചത് തന്നെ ഒരു പാട്ട് സീനായിരുന്നു ഞങ്ങളുടെ. അതാണ് കാറ്റും പോയി മഴക്കാറും പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിനിമയിലൊന്ന് പാടി അഭിനയിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ എന്തോ വലിയ അത്ഭുത സംഭവങ്ങളൊക്കെയാണല്ലോ. അതിന് അതുകൊണ്ട് ആ പാട്ട് മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ് കാറ്റും പോയി മഴക്കാറും പോയി.

അനുഭവങ്ങൾ പാളിച്ചുകൾ എന്ന് പറഞ്ഞിട്ട് മഞ്ഞലാസിൻ്റെ ഒരു പടം. അതും ചേസാർ തന്നെയാണ് ഡയറക്ടർ. അപ്പോൾ എനിക്ക് കൂടുതലങ്ങ് അടുപ്പമായി. എൻ്റെ അടുത്തടുത്ത് രണ്ട് മൂന്ന് പടങ്ങൾ അദ്ദേഹം തന്നെയാണ് ചെയ്തത്. അങ്ങനെ ആ പടത്തിൻ്റെ ഔട്ട്ഡോർ ആലപ്പുഴ ആ ഭാഗത്താണ്. അന്ന് വൈകുന്നേരം എനിക്ക് നാടകമുണ്ട്. കാലത്ത് തന്നെ വന്ന് ഇതേമാതിരി ഒരു പാട്ട്, കല്യാണി കളവാണി എന്ന് പറഞ്ഞിട്ട് തത്തയെ വെച്ച് കളിപ്പിക്കുന്ന ഒരു പാട്ട്. ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ വർക്ക് തീർന്നു. വർക്ക് തീർന്ന് എന്നെ നാടകത്തിന് അയക്കുകയും ചെയ്തു. ആ വർഷം മാധുരിക്ക് ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള അവാർഡൊക്കെ ഈ പാട്ടിനായിരുന്നു. പിന്നെ അതിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ ഒരു ഫീമെയിൽ വോയിസ് ഈ മാധുരിയുടെ ഈ പാട്ട് മാത്രമേ ഉള്ളൂ. അതിൽ ഷീലയാണ് മെയിൻ ക്യാരക്ടർ എന്ന്. അവർക്ക് പാട്ടില്ല. ഇപ്പോഴത്തെ ഇതിലൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. സിനിമയുടെ രൂപം തന്നെ മൊത്തം മാറിപ്പോയില്ലേ. അങ്ങനെയുള്ള ഒരു പാട്ടായിരുന്നു അത്.

അല്ലേ, നമുക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ, ഒരു കല്യാണം കഴിക്കണമെന്നും കുട്ടികളുണ്ടാവണമെന്നും. ഇനിയൊക്കെ ഈ വടക്കാഞ്ചേരി ആ സൈഡൊക്കെ പോകുമ്പോൾ എനിക്ക് KPHയുടെ നാടകം, ഞങ്ങൾ വടക്കോട്ടൊക്കെ പോകുമ്പോൾ ആ സ്ഥലത്തൊക്കെയും എത്തുമ്പോഴേക്കും ഞാൻ ഉണർന്നിരിക്കും. കാരണം ആ സ്ഥലത്തിനോട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എനിക്ക് വെറുതെ മനസ്സിൽ തോന്നും, ഞാൻ ഭയങ്കര ഗുരുവായൂരപ്പൻ ഭക്തയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഗുരുവായൂരപ്പ ഈ ഏരിയയിലെങ്ങനെ പിന്നെ ആരെങ്കിലും ഒന്ന് കല്യാണം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. എന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ഗുരുവായൂരമ്പലത്ത് നിർമാല്യം തൊഴാൻ പോയപ്പോഴും ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചത്, എനിക്ക് ഈ ഏരിയയിൽ നിന്ന് ആരെങ്കിലും ഒരാളിനെ സംഘടിപ്പിച്ച് തരണേ, എനിക്കെന്നും അമ്പലത്തിലും വരാമല്ലോ എന്നുള്ള ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ഭഗവാൻ എനിക്ക് എൻ്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് ആ സ്ഥലത്ത് തന്നെ ഉള്ള ഒരാ അടുത്തുള്ള ഒരാൾ കല്യാണം കഴിച്ചു, ഭരതൻ. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ആ കുടുംബം മുഴുവനും ഗുരുവായൂരപ്പ ഭക്തനും ഭക്തയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിനെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ഭജന ഇരുന്നിട്ടാണ് ഉണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം ഒരു പടം എടുത്തു, ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞിട്ട്. ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു ദുഃഖമായിട്ടുണ്ടായിരുന്നത്, കാരണം ഞാൻ പാട്ട് പാടാൻ സമ്മതിക്കത്തില്ല. പാടിയ ഉടനെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അയ്യോ ബാത്റൂമിൽ കയറി നിന്ന് പാടണേ, നമുക്കിവിടെ സ്വൈര്യം തരണേ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം എൻ്റെ പാട്ട് പോരാന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. KPSC വിട്ടതിന് ശേഷം പിന്നെ ഈ പാട്ട് പാടലൊക്കെ നിർത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എനിക്ക് ഈ പാട്ട് പാടാനുള്ള അവസരം കിട്ടിയത് എപ്പോഴെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്റ്റാർ നൈറ്റ് പോവും. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോഴത്തേക്കും പ്രിയനും ഒക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ അമേരിക്കയിലൊരു പ്രോഗ്രാമും അതിൻ്റെ കൂട്ടത്തിൽ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങും, അക്കരെ അക്കരെ എന്നാണ് പടത്തിൻ്റെ പേര്. ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങും ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു പാട്ട്, അപ്പം നമ്മൾ ഇപ്പം ഞാൻ പറയും എത്രയോ നാളായി ഞാനിപ്പോൾ ഈ പാട്ടൊക്കെ പാടിട്ട് വന്നത്, പാട്ട് പഠിക്കാത്തവർക്ക് ഈ ശ്വാസം കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഇപ്പം എനിക്ക് വളരെ കൂടുതല അതുണ്ടാവില്ല, പിന്നെ ശ്രുതി ഉണ്ടാവില്ല. പണ്ടേ അവശ്രുതിയുടെ എട്ട് കോട്ടയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. ഇനിയിപ്പോൾ ഇപ്പം പാടാൻ പോയാൽ ഇനി ശ്രുതിയൊക്കെ തെറ്റും, അതുകൊണ്ട് വേണ്ട. ഇല്ല ഇല്ല ഇല്ല ഇല്ല, ചേച്ചിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ആരും ഇരിക്കുന്നത്, അതിനൊക്കെ ഞങ്ങൾ വേറെ ആളിനെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും സ്റ്റേജിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഒരു പാട്ട് പാടുന്നു, KPSCയുടെ പഴയ ആർട്ടിസ്റ്റ് ഒരു പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളി

0: പ്ലേസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ചേച്ചി ഒരു പാട്ട് സെലക്ട് ചെയ്തോളൂ. അന്ന് ഞാൻ സെലക്ട് ചെയ്തതാണ് ചെപ്പ് കിലക്കണ ചങ്ങാതി, കെ പി എസ് സിയുടെ പാട്ട്.
1: യശുശരീരയായ നടി കെ പി എസ് സി ലളിത ആകാശവാണിയുമായി പങ്കുവച്ച ഓർമ്മകളും അനുഭവങ്ങളും സമാപിക്കുന്നു. നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ആകാശവാണി കോഴിക്കോട്. ലളിത ഗാനങ്ങൾ. കന്നിമാസ നിലാവ് ഒരുക്കിയ എന്ന് തുടങ്ങുന്ന ഗാനം സിതാര കൃഷ്ണകുമാർ പാടിയത്. രചന അഴിയൂർ ബാലകൃഷ്ണക്കുറുപ്പ്. സംഗീതം പി ആർ മോഹൻദാസ്.

അടുത്ത ഗാനം ചന്ദ്രിക ഗോപിനാഥ് പാടിയത്. സുവർണ മണിത്തേരിൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ രചന പി ശ്രീധരനുണ്ണി, സംഗീതം കെ രാഘവൻ.

0: സുവർണ മലരുകൾ.
1: ആദ്യഗാനം ദ്രോഹി എന്ന ചിത്രത്തിൽ വസന്ത, ലൈല റസാഖ് എന്നിവർ പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് സംഗീതം നൽകിയത് എ. ടി. ഉമ്മർ.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നേ.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ ഗാനം ജയചന്ദ്രനും ചിത്രയും പാടിയത്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കണ്ണൂർ രാജൻ.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകിയ ഗാനം സാഗരസംഗമം എന്ന ചിത്രത്തിൽ എസ് ജാനകി, ജയചന്ദ്രൻ എന്നിവർ പാടിയത്.

0: സുവർണ മലരുകൾ. അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം, മെയ് 16-ാം തീയതി, ശനിയാഴ്ച രാത്രി 9:30.
1: മോളി, ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക, കടലിനെ കൺ തുറക്കാതെ. രചന, സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം 17-ാം തീയതി, ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: ആകാശവാണി കോഴിക്കോട്. ഇശൽമാല ആദ്യഗാനം ചിത്രപാടിയത്.

ഇശൽമാല സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ മെയ് 16 നാഷണൽ ഡെങ്കു ഡേ ആയി നാം ആചരിക്കുകയാണ്. ഡെങ്കിപ്പനിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാഷണൽ ഡെങ്കു ഡേയുടെ ഭാഗമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ പീഡിയാട്രീഷ്യനും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നാളെ മെയ് 16 നാഷണൽ ഡെങ്കു ഡേ ആയി നാം ആചരിക്കുന്നൊരു ദിവസമാണല്ലോ, എന്താണ് ഇങ്ങനെയൊരു ദിനാചരണത്തിന്റെ പ്രസക്തി?
2: നാഷണൽ ഡെങ്കു ഡേ ശരിക്കും മെയ് 16 നമ്മൾ ഉദ്ദേശിക്കുന്നത്, 16 ആഘോഷിക്കുന്നതാണ്. അതിന്റെ പ്രധാന തീം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനാണ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഫോർ ഡെങ്കു കൺട്രോൾ. അപ്പൊ എങ്ങനെയാണത് ശരിക്കും ഒരു സമൂഹത്തിനെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡെങ്കുവിനെ ചെറുക്കാം? ഒറ്റ പോയിന്റേ ഉള്ളൂ, ക്ലീൻ എൻവയോൺമെന്റ്. മനുഷ്യന് പ്രത്യേകിച്ച് മലയാളിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ വ്യക്തിപരമായിട്ട് നല്ല ക്ലീനായിട്ട് നടക്കുന്നവരാണ് ഏത് ജോലിക്കാരായാലും. പക്ഷേ നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടിലുമുള്ള ക്ലീൻനെസ് കൂടെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമെന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ തീമിലും പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് അറിയാം ഡെങ്കിപ്പനി എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഡെങ്കി അണുക്കൾ വ്യാപനം വഴിയാണ്, ആ വ്യാപനം വരുത്തുന്നത് ബേസിക്കലി ഡെങ്കി വൈറസാണ്. ഡെങ്കി വൈറസിനെ വ്യാപനം വരുത്തുന്ന ഏജന്റ് എന്ന് പറയുന്നത് കൊതുകാണ്. പ്രധാനമായിട്ട് രണ്ട് കൊതുകുകളാണ്, ഈഡിസ് ഈജിപ്ഷി, ഡേ ടൈം അതായത് പകല് കടിക്കുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്ഷി എന്ന് പറയുന്നത്. മറ്റ് വേറൊരു ഒരു ഇനം കൂടെ ഉണ്ട്, അതാണ് ഈഡിസ് ആൽബോപിക്ടസ് എന്ന് പറയുന്നത്. എന്തായാലും കൊതുകാണ് പ്രശ്നം. അപ്പം കൊതുക് വളരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പാർട്ടിസിപ്പേഷൻ കൂടെ കൊണ്ട് ഈ ദിനത്തിൽ ഉദ്ദേശിക്കുന്നത്.
1: സർ, ഈ ഡെങ്കിപ്പനി കൊതുക് വഴി മാത്രമാണോ രോഗം പകരുന്നത? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: പകർത്തുന്നത് കൊതുകുകളിൽ കൂടെ തന്നെയാണ്, അതായത് വെക്ടർ എന്ന് പറയും. ശരിക്കും ഒരു വൈറസാണ് ഇതിന്റെ പ്രശ്നം. ഡെങ്കി എന്ന് പറഞ്ഞ വൈറസ് 4 ഉണ്ട്, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 4 ഉണ്ടെങ്കിലും ഒരു മനുഷ്യ ശരീരത്തിൽ ഈ വൈറസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒരു കൊതുക് കടിക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കൊതുകിലോട്ട് ഇത് വ്യാപിക്കുകയും ആ കൊതുക് വേറൊരു മനുഷ്യനെ കടിക്കുമ്പോൾ വൈറസിനെ പകർത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യാപനം നടക്കുന്നത്. പകർത്തുന്നത് കൊതുകാണ്, പക്ഷേ പകർത്തി ഉണ്ടാക്കുന്ന ഏജന്റ് എന്ന് പറയുന്നത്, അതായത് അസുഖത്തിന്റെ കാരണം എന്ന് പറയുന്നത് വൈറസാണ്.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ സാധാരണ പനിയും ഡെങ്കിപ്പനിയും നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? അതിൽ പ്രകടമാവുന്ന

0: ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: നമുക്ക് സാധാരണ പനി, എല്ലാ പനിയും നമുക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഡെങ്കി എന്ന് പറഞ്ഞ വൈറസ് ആണ്. അപ്പം വൈറൽ പനി എന്നുള്ളതായിട്ടേ നമുക്ക് ഒരു പനി വന്നാൽ എടുക്കാൻ സാധിക്കൂ. കോമൺ ആയിട്ടുണ്ടാകുന്ന പനി എന്ന് പറയുന്നത് വൈറൽ പനിയാണ്. വൈറൽ പനിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ദിവസം വരെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് മരുന്ന് കൊടുത്താലും ഇല്ലെങ്കിലും തനിയെ മാറും. മരുന്ന് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അതായത് പനി ഉള്ളപ്പോൾ ബോഡി പെയിൻ കാണും, ചൂട് കാണും, ഇത് രണ്ടിനും ശമനം വരുത്താനാണ് നമ്മൾ പാരസെറ്റമോൾ എന്നുള്ളത്.

0: ഡെങ്കി ഫീവർ, രണ്ട് ഡെങ്കി ഹെമറാജിക് ഫീവർ എന്ന് പറയും, മൂന്ന് ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ലോക ആരോഗ്യ സംഘടന പുതുതായിട്ടൊരു ഒരു ഡെഫിനിഷൻ കൂടെ വച്ചിട്ടുണ്ട്, സിവിയർ ഡെങ്കി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വേണമെങ്കിൽ നമ്മൾ വായിക്കാം. അതായത് ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോമും. എന്നാൽ ഡെങ്കി ഫീവർ എന്ന് പറഞ്ഞാൽ സാധാരണ വൈറൽ പനി പോലെ തന്നെ വരും, ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടുതലായിട്ട് നിന്നിട്ട് തന്നെ മാറും. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തന്നെ ബെറ്ററായിട്ട് മാറും. മാക്സിമം നമുക്കൊരു അഞ്ച് ദിവസം പറയാൻ പറ്റും. എന്നാൽ പ്രശ്നമുണ്ടാക്കുന്ന ഡെങ്കിപ്പനിയാണെങ്കിൽ ഈ അഞ്ച് ദിവസം വരെ പനി ഉണ്ടായിട്ട് പിന്നീടാണ് ക്ഷീണം കൂടുന്നത്. അതായത് ഓരോ ദിവസവും ക്ഷീണം കൂടിക്കൊണ്ടിരിക്കും, അസുഖത്തിൻ്റെ കഠിനത കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ വിശപ്പില്ലായ്മ, വെള്ളം കുടിക്കാൻ മടി, പക്ഷെ വെള്ളമാണ് യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ്, പക്ഷെ വെള്ളം കുടിക്കത്തില്ല, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നത്. കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ചില ലക്ഷണങ്ങൾ കൂടെ നമുക്ക് പറയുന്നത് ഉചിതമായിരിക്കുന്നു. ഒന്ന്, റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് പറയും. അതായത് കണ്ണിൻ്റെ പുറകു വശത്തായിട്ടുള്ള ഒരു വേദന, അതായത് ബേസിക്കലി കണ്ണിൻ്റെ വേദന, നല്ല സിവിയർ വേദന ആയിരിക്കും. അതുപോലെ തലവേദന വരുന്നതും വളരെ സിവിയർ ആയിട്ടായിരിക്കും. ഇനി ബോഡി പെയിനും സിവിയർ, ബോൺ ബ്രേക്കിംഗ് പെയിൻ പോലെ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഒരു സാധാരണ 7 ദിവസം കൊണ്ട് വന്ന് പോകുന്ന വൈറൽ പനി തീർച്ചയായിട്ടും കഠിനമായിട്ട് തോന്നുമെങ്കിലും പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു 3-4 ദിവസം ഒക്കെ ആകുമ്പോൾ തന്നെ അത് മാറ്റം വന്ന് ആശ്വാസം വന്ന് അങ്ങ് മാറും. ഡെങ്കി അതല്ല, കാലം കഴിയുന്തോറും സിവിയറിറ്റിയിലോട്ട് പോകും, പ്രത്യേകിച്ചും ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഡെങ്കിയുടെ റാഷസ് ആണ്. റാഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് വളരെ തടിച്ചതായിട്ട് കളർ വ്യത്യാസം വന്നിട്ട്, അതായത് ഒരു ബ്രൗണിഷ് റെഡിഷ് കളറിലായിട്ട് മാറുന്ന ഒരു റാഷസ് ആയിട്ട് മാറും. നമുക്ക് ചിലപ്പോൾ ഇത് മണ്ണൻ അല്ലെങ്കിൽ മീസിൽസിനെ പോലെയൊക്കെ തോന്നാം. അപ്പം ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ഡെങ്കി ഫീവറിലും വരാം, ഡെങ്കി ഹെമറാജിക് ഫീവറിലും വരാം. ഡെങ്കി ഹെമറാജിക് ഫീവറിൽ വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നത് ബ്ലീഡിങ് ടെൻഡൻസീസ് കാണും. ഇപ്പം നമ്മളൊന്ന് തന്നെ ചൊറിഞ്ഞടത്താൽ പോലും ഇച്ചിരി രക്തം വരികയാണെങ്കിൽ സിവിയർ സ്റ്റേജിലോട്ട് പോകുമ്പോഴത് ഓവറായിട്ട് തന്നെ ബ്ലീഡിങ് വരും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ഡെങ്കി ഹെമറാജിക് ഫീവറിലൊക്കെ എത്തുമ്പോൾ ക്ഷീണം കൂടുതലായതുകൊണ്ട് മിക്കവാറും നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകും. അപ്പം നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ആ ഇഞ്ചക്ഷൻ സൈറ്റിൽ നിന്ന് തന്നെ ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും. മൂന്നാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഡെങ്കി ഷോക്ക് സിൻഡ്രോം ആണ്. പെട്ടെന്ന് തന്നെ ബ്ലഡ് പ്രഷർ കുറയുകയും ക്ഷീണം കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ചേർത്ത് പറയുമ്പം സിവിയർ ഡെങ്കി ആയിട്ട് പറയാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും വൈറൽ പനി ആണെങ്കിൽ പോലും ഡെങ്കി എന്ന് പറയുന്നത് സിവിയർ സ്റ്റേജിലോട്ട് പോവുകയും മരണത്തിലോട്ട് വരെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് മാറാറുണ്ട്. ഇതാണ് പൊതുവെ പറഞ്ഞാൽ ഒരു ഡെങ്കിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് സർ, ഒരിക്കൽ ഡെങ്കിപ്പനി വന്ന ഒരാൾക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: തീർച്ചയായിട്ടും വരാം. കാരണം നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ട്രെയിൻസിനെ പറ്റി. സ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വകഭേദങ്ങൾ. ഇപ്പം നമ്മൾ 4 വ്യത്യസ്ത മനുഷ്യരുള്ളതുപോലെ തന്നെ ഇവർ 4 പേരും വ്യത്യസ്തരാണ്, 4 തരം വൈറസസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ എല്ലാവരും ഡെങ്കി വൈറസ് തന്നെയാണ്, ഫ്ലാവി വൈറിഡേ എന്നുള്ള ഒരു ഫാമിലിയിൽ പെട്ടവരാണ് ഇവരെല്ലാം. പക്ഷെ ഈ ഡെങ്കിയിൽ തന്നെ 4 വകഭേദങ്ങളുണ്ട്. ഇപ്പം ഒരു ഡെങ്കി 1 ആണ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡെങ്കി 1 പ്രിവെൻഷൻ വരും മാറിക്കഴിഞ്ഞാൽ. പക്ഷെ ഡെങ്കി 2 വരും, ഇനി അത് വന്നു നമുക്കൊരു ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ അത് മാറി ഡെങ്കി 3 വരാം, അതുപോലെ ഡെങ്കി 4 വരാം. അതുകൊണ്ട് 4 പ്രാവശ്യം വരെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു തിയററ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രാവശ്യം വരെ ഡെങ്കി വേണമെങ്കിൽ വരാം. പക്ഷെ മിക്കവാറും പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലെ നമ്മുടെ ഒരു ശാസ്ത്രീയ വിവരം വെച്ച് പറഞ്ഞാൽ, ഒരിക്കൽ ഡെങ്കി വന്നാൽ പിന്നെ ഉണ്ടാകുന്ന ഡെങ്കികളൊക്കെ സീരിയസ് ആയിട്ട് മാറുമെന്നാണ് പറയപ്പെടുന്നത്. എപ്പോഴും അല്ല, പലർക്കും. അതുകൊണ്ട് ഈ 4 പ്രാവശ്യമൊക്കെ വരുമ്പോൾ വളരെ സിവിയറിറ്റിയിലോട്ട് പോവുകയും മരണത്തിന് തന്നെ കാരണമായി മാറാനും ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിനൊരു സ്പെസിഫിക്കായിട്ട് ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ല. ഇപ്പം ഒരു ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും പോലെ നമുക്ക് ന്യൂമോണിയയ്ക്ക് ഇന്ന അണുക്കളാണ് അതിനൊരു ആൻറ്റിബയോട്ടിക്, അതുപോലെ ഡെങ്കി വൈറസിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആൻറ്റിവൈറൽ മെഡിസിൻസ് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എല്ലാ വൈറൽ ഡിസീസും അതല്ല. ഉദാഹരണം ചിക്കൻ പോക്സ്, എസൈക്ലോവീർ എന്നുള്ള ഒരു നല്ല വളരെ നല്ല മരുന്ന് തന്നെ നമുക്കിപ്പോൾ

0: ഉണ്ട്. അതുകൊണ്ട് ചിക്കൻ പോക്സിനെ മോഡേൺ മെഡിസിനിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. അതുപോലെ ഒരു മരുന്ന് ഡെങ്കിക്ക് വേണ്ടി ഇതുവരെയും കണ്ടുപിടിച്ചതായിട്ട് എന്റെ അറിവിൽ ഇല്ല.
1: സർ, സാധാരണ ഏത് തരം ചികിത്സയാണ് ഡെങ്കിപ്പനിക്കായി നൽകുന്നത്?
0: ഏതൊരു വൈറൽ ഡിസീസിന്റെയും പ്രത്യേകത ഉണ്ട്, അതിന് അതിൻ്റെതായ ഒരു കോസ് ഉണ്ട്. വരും, വന്നിട്ട് സിവിയർ ഫീൽഡിലോട്ട് പോകും, അത് കഴിഞ്ഞിട്ട് അത് തന്നെ തന്നെ മാറും. ഇത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ വേണ്ട ട്രീറ്റ്മെന്റ് എന്താണ്? സപ്പോർട്ട്. ഇതിനൊരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഉദാഹരണം, 1, 2 അല്ലെങ്കിൽ 3 ആഴ്ച, അത് വളരെ സിവിയർ സ്റ്റേജിലോട്ട് പോകുന്ന കണ്ടീഷൻസിനെയാണ് ഈ പറയുന്നത്. ഇവിടെ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ സപ്പോർട്ട് ചെയ്ത് നിർത്തുക. അപ്പൊ എന്താണ് സപ്പോർട്ട്? 1, ഫ്ലൂയിഡ് ലോസ് വരാം. സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതൊരു കാപ്പിലറി ലീക്ക് സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുന്നത്. കേൾക്കുമ്പോൾ കട്ടിയായിട്ട് തോന്നും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, രക്തക്കുഴലിൽ നിന്ന് ജലം രക്തക്കുഴലിന് പുറത്തോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട്, ഒരു അരിപ്പ് പോലെ രക്തക്കുഴലിനകത്തുള്ള ജലം പുറത്തോട്ട് പോകും. അപ്പം എന്ത് പറ്റും? രക്തക്കുഴലിനകത്തിരിക്കുന്നത് കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഹിമറ്റോക്രിറ്റ് വാല്യൂ കൂടുതലെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം ഹീമോളോവിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. PCV എന്നുള്ള വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. പക്ഷേ ഇങ്ങനെ പോകുന്ന ഈ ക്യാപ്പിലറി ലീക്ക് വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്തക്കുഴലിനകത്ത് ഡീഹൈഡ്രേഷൻ വരികയാണ്, കാരണം ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വേണ്ടത്? ഫ്ലൂയിഡ് തെറാപ്പിയാണ്. പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് ശ്രദ്ധിക്കുന്ന കാര്യവും കൂടെയാണ്. ഓവറായിട്ട് കൊടുക്കാനും പറ്റത്തില്ല, കാരണം ഈ ഫ്ലൂയിഡ് വേറെ എവിടെ പോകാനാണ്? ശരീരത്തിൽ തന്നെ കിടപ്പുണ്ട്, രക്തക്കുഴലിനകത്തില്ലെന്നേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യണം? അത്യാവശ്യം വന്നാൽ IV ഫ്ലൂയിഡ് വെസൽസിൽ തന്നെ, രക്തക്കുഴലുകളിൽ തന്നെ അകത്തൂടെ വെള്ളം കയറ്റണം, IV ട്രിപ്പ് കൊടുക്കേണ്ടി വരും. പക്ഷെ ബെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ ഫ്ലൂയിഡ് കഴിക്കുന്നതാണ്. ഇപ്പം നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്തരം കോംപ്ലിക്കേഷൻസ് വരേണ്ട ചാൻസ് കുറവാണ്. നമ്മൾ അത് ബെസ്റ്റ് ട്രീറ്റ്മെൻറ് എന്ന് പറഞ്ഞാൽ ഓറലി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക, ഓറലി കുടിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യമുള്ളത്, IV ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. കാരണം മിക്കവാറും ഡെങ്കി ഉള്ള കുട്ടികൾ അവർ കഴിക്കാനായിട്ടും കുടിക്കാനായിട്ടും വിമുഖത കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? IV ലൈനായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ഏറ്റവും എളുപ്പമാർഗവും നല്ല മാർഗവും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മോൾ ഫ്രീക്വൻറ്റ് ഡയറ്റ് ആൻഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോഴപ്പോഴായിട്ട് വളരെ കുറച്ച് ഫുഡും വെള്ളവും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ അസുഖത്തിൻ്റെ കഠിനതയിലോട്ട് പോകുന്നത് ചെറുത്ത് നിർത്താനായിട്ട് സാധിക്കും.
1: അവസാനമായി, ഈ ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ വർഷത്തെ മെസ്സേജ് ഓർത്താൽ മതി. അതായത്, നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു പാർട്ടിസിപ്പേഷനോടുകൂടി ഇതിനെ ചെറുക്കുക. അതായത്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ. നമ്മുടെ ജലാശയങ്ങൾ വളരെ വളരെയധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ വെറും 2 മില്ലി ലിറ്റർ വെള്ളം മതി കൊതുകൾക്ക് പ്രത്യുത്പാദനം കൂട്ടാനായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രൈ ഡേ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന രീതിയിൽ മിനിമം ഒരു ദിവസമെങ്കിലും ഒരാഴ്ചയിൽ ഫോളോ ചെയ്യുക. ഒരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ ചുറ്റുവട്ടവും നോക്കുക, നമ്മുടെ വീടിന് ചുറ്റും എവിടെയെങ്കിലും വെള്ളക്കെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ചും ചിരട്ട, മുട്ടത്തോട്, ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ, അതിനൊക്കെ വെള്ളം കെട്ടിക്കിടന്നാൽ അവിടെയെല്ലാം കൊതുക് വരിക. അതുപോലെ ഗപ്പി ഫിഷ് കൾട്ടിവേഷനുണ്ട്, അത് വളരെ ഗുണം ചെയ്യും. നമുക്ക് ജലത്തിൻ്റെ സ്രോതസ് കൂടുതലാണെങ്കിൽ, സോഴ്സസ് കൂടുതലാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ ഇങ്ങനെ മീൻ വളർത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൊതുക് നിർമ്മാർജ്ജനം ചെയ്യുക. അൾട്ടിമേറ്റ്ലി പറയാൻ ഒറ്റ പോയിന്റ് മതി, കൊതുക് വരാതെ സൂക്ഷിക്കുക. കൊതുകുണ്ടോ അവിടെയെല്ലാം എന്ത് വരാം? ഡെങ്കി ഫീവർ വരാം. കാരണം ഇത് പണ്ട് കാലങ്ങളിൽ നമുക്കുണ്ടായ ഒരു രോഗമല്ല. നമുക്കിന്ന് മൈഗ്രൻറ്റ് പോപ്പുലേഷൻ, അതായത് അതിഥി തൊഴിലാളികൾ തന്നെ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പം ഇവിടെയും വന്നു കഴിഞ്ഞു. കാരണം ഇപ്പം നമ്മുടെ ട്രാൻസ്പോർട്ടും നമ്മുടെ ജീവിത രീതിയും ഒക്കെ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ എവിടെ ഉള്ള വ്യക്തി ഇവിടെ വരുന്നു, ഇവിടെ ഉള്ള വ്യക്തി അങ്ങോട്ട് പോകുന്നു. ഇതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസുഖങ്ങൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഒറ്റ മാർഗമേ ഉള്ളൂ, പരിസരം ശുചിത്വമായിട്ട് സൂക്ഷിക്കുക.
1: ഡെങ്കിപ്പനിയെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മണികണ്ഠൻ. കേരളത്തിന്റെ 24-ാമത് മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10-ന് സത്യപ്രതിജ്ഞാ ചടങ്ങ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണ അറിയിക്കുന്ന എംഎൽഎമാരുടെ കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ഗവർണർ ആശംസ നേർന്നു. ഇന്നലെ വൈകിട്ട് കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് സതീശനെ നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ കക്ഷി യോഗത്തിൽ വി ഡി സതീശനെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് നേതാവായി നിർദ്ദേശിച്ചത്. മുഖ്യമന്ത്രി പദം ദൈവനിയോഗമായാണ് കാണുന്നതെന്നും വ്യക്തിപരമായി കിട്ടിയ നേട്ടമായി കാണുന്നില്ലെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി പദവിയിലേക്കെത്താൻ സഹായിച്ച കോൺഗ്രസ് പ്രവർത്തകരെയും AICC നേതൃത്വത്തെയും സതീശൻ നന്ദി അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും ടീം UDFന്റെ നേതാക്കളുമാണെന്ന് സതീശൻ വ്യക്തമാക്കി. അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനായിരിക്കും പ്രഥമ പരിഗണനയെന്നും നിയുക്ത മുഖ്യമന്ത്രി അറിയിച്ചു. പുതിയ കേരളത്തെ സൃഷ്ടിക്കാനും പുതുയുഗത്തിന് തുടക്കമിടാനും എല്ലാവരുടെയും ആത്മാർത്ഥ പിന്തുണയുണ്ടാകണമെന്നും വി ഡി സതീശൻ അഭ്യർത്ഥിച്ചു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. CPIM നിയമസഭാ കക്ഷി നേതാവായി പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന CPIM സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ നിയമിക്കാൻ സംസ്ഥാന സമിതി ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം അഴീക്കോടൻ മന്ദിരത്തിൽ ആരംഭിക്കും. പയ്യന്നൂർ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിലെ തോൽവിയടക്കം ജില്ലയിലെ വോട്ട് ചോർച്ച യോഗം ചർച്ച ചെയ്തേക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ, MV ജയരാജൻ, PP ജയരാജൻ, AN ഷംസീർ തുടങ്ങിയവരും പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ജില്ലാ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. തമിഴ്നാട്ടിൽ അണ്ണാ DMKയിലെ പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി SP വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് പരാതി നൽകി. സ്പീക്കർ JCD പ്രഭാകറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. TVK ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന വിപ്പ് അംഗീകരിക്കാതെ വേലുസ്വാമിയുടെ നേതൃത്വത്തിൽ 25 MLAമാർ വോട്ട് ചെയ്തതോടെയാണ് അണ്ണാ DMKയിൽ പിളർപ്പുണ്ടായത്. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17-പോയിന്റ് ചെക്ക്ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ NEET പരീക്ഷ June 21 ഞായറാഴ്ച നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. NEET പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദ ചർച്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ, കേന്ദ്രീയ വിദ്യാലയ സംഗതൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയുടെ കമ്മീഷണർമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. NEET പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI ഇന്നലെ 2 കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാതന്ത്ര്യ സമരസേനാനി സുഖ്ദേവ് ഥാപ്പറിന്റെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായ സുഖ്ദേവ് ജീവിതം മുഴുവനും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമർപ്പിച്ചുവെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവിന് കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചു. ആഭരണ നിർമ്മാണത്തിന് ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവ്

100 കിലോയായി പരിമിതപ്പെടുത്തി. വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് ഉത്തരവിറക്കിയത്. ഇറക്കുമതി സ്വർണത്തിന്റെ പകുതിയെങ്കിലും ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്ത ശേഷമേ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ അനുമതി നൽകൂ എന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രധാനമന്ത്രി ഷിജിൻപിങ്ങും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിലും സഹകരണം ഉറപ്പാക്കിയാണ് കൂടിക്കാഴ്ച. രണ്ടാം തവണ പ്രസിഡന്റായ ശേഷം ട്രംപ് ചൈന സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ്. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യമന്ത്രിമാരോടും പ്രതിനിധി സംഘത്തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാമ്പത്തിക ശക്തികളായി മാറുന്ന രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്താനും ആഗോള ദക്ഷിണ മേഖലയുടെ ശബ്ദവും അഭിലാഷങ്ങളും ഉന്നയിക്കാനും ബ്രിക്സ് സുപ്രധാന വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഗർഭാശയകളെ ക്യാൻസർ പ്രതിരോധിക്കുന്ന HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. 14-നും 15-നും ഇടയിൽ പ്രായക്കാരായ പെൺകുട്ടികൾക്കാണ് സൗജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. ഗർഭാശയകളെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് February 28 ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായാണ് വാക്സിനേഷൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. മക്കാവുവിലെ 11th സാന്റ വേൾഡ് കപ്പിൽ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തി ഫുവോങ് തന്നെയാണ് അപർണ പരാജയപ്പെടുത്തിയത്. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 50 വർഷത്തിലേറെ ആകാശവാണിയുമായി പുലർത്തിവരുന്ന ബന്ധം അദ്ദേഹം അനുസ്മരിച്ചു. എഞ്ചിനീയറിംഗ് മേധാവി R വാണി, പ്രോഗ്രാം മേധാവി KV ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77th പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ കടന്നുകയറി സുരക്ഷാ ജീവനക്കാരനെയുൾപ്പെടെ ആക്രമിക്കുകയും ന്യൂസ് ബ്യൂറോയുടെ വാതിലും കമ്പ്യൂട്ടറും തകർക്കുകയും ചെയ്തയാളെ പോലീസ് പിടികൂടി. കല്ലായ് സ്വദേശി യാസിൻ അറാഫത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. കോഴിക്കോട് ഓമശ്ശേരി തെച്ചാട്ട് അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രത്തിൽ നിന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ 91 സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളും മിനി സിലിണ്ടറുകളും റെയ്ഡിൽ കണ്ടെടുത്തു. ഗ്യാസ് നിറക്കാൻ ഉപയോഗിക്കുന്ന 5 മോട്ടോറുകളും പിടികൂടി. കരിപ്പൂരിൽ നിന്ന് 3rd-ഉം 4th-ഉം ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു 2 വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ 3rd വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. ഈ വിഭാഗത്തിൽ 4,470 പേരാണ് ഹജ്ജിന് പോകുന്നത്. വ്യാഴാഴ്ച പുറപ്പെട്ട വിമാനങ്ങളിലെ 286 തീർത്ഥാടകർ ഇന്നലെ സൗദിയിലേക്കെത്തി. ശബരിമലയിൽ ഇടവമാസ പൂജകൾക്ക് പുലർച്ചെ തുടക്കമായി. തീർത്ഥാടകർക്ക് രാത്രി 10 വരെയാണ് ദർശനത്തിന് അവസരമൊരുക്കിയിരിക്കുന്നത്. മാസപൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നടയടക്കും. ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്ററോളം വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പഴ വർഷവുമുണ്ടായി. റെയിൽപാളങ്ങളിലേക്ക് മരങ്ങൾ വീണ് പട്ന രാജധാനി അടക്കം നിരവധി ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. മഴയ്ക്കൊപ്പമുണ്ടായ ആലിപ്പഴ വർഷവും പരക്കെ നാശനഷ്ടമുണ്ടാക്കി. ഒട്ടേറെ വീടുകൾ പാടെ തകർന്നു. മരങ്ങൾക്ക് താഴെ അഭയം തേടിയ നിരവധി പേർക്ക് മിന്നലേറ്റു. പ്രയാഗ്രാജ്, ഭഡോഹി, മിർസാപൂർ, ബത്തേപൂർ, വാരാണസി മേഖലയിലാണ് മഴയും കൊടുങ്കാറ്റും ഏറെ നാശമുണ്ടാക്കിയത്. കേരളത്തിലെ 14 ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരകളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ നടുവിൽ, ചപ്പാരപ്പടവ്, ആലക്കോട് പഞ്ചായത്തുകളിലെ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ട് ഉണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് വീടുകൾക്ക് കേടുപറ്റി. റബ്ബർ, വാഴ, കവുങ്ങ് കൃഷിക്ക് നാശമുണ്ടായി. മലയോരത്ത് മഴയോടൊപ്പം ആലിപ്പഴ വർഷവും ഉണ്ടായി. കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിലെ കടകളിൽ വെള്ളം കയറി. മലപ്പുർ, നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടായി. പലയിടത്തും മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം പദ്ധതി പ്രദേശത്ത് സന്ദർശനാനുമതി താൽക്കാലികമായി നിർത്തിവച്ചു. തിരുവനന്തപുരം ജില്ലാ ഫോറസ്റ്റ് ഓഫീസറാണ് ഇക്കാര്യം അറിയിച്ചത്. CID മുസ ഇരുമ്പുകൈ മായാവി തുടങ്ങിയ നിത്യഹരിത ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് ചിത്രകഥാകാരൻ പാലക്കാട് കണ്ണാടി വിശ്വനാഥൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം രാവിലെ ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിൽ നടക്കും. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി June 1 ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ് 25 സെക്കൻഡ്. 438.6 മീറ്ററിലെ പ്രഭാത പ്രക്ഷേപണ പരിപാടികൾ സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: അസാപ്പിന്റെ വയനാട് ജില്ലയിലെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നാളെ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പ്ലസ് ടു ഡിഗ്രി PG യോഗ്യതയുള്ളവർ ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9495 9996 69.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പി ജി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി, പട്ടികവർഗ, OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസിളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാവും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ ഈ മാസം 20-നകം അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ നമ്പർ 0484242225.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളുടെ രാത്രികാല പഠന മേൽനോട്ട ചുമതലകൾക്കായി മാട്രൺക്രം റെസിഡന്റ് ട്യൂട്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. പ്രതിമാസം 12,000 രൂപയാണ് ഹോണറേറിയം. ബിരുദവും ബിഎഡും യോഗ്യതയുള്ള പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഈ മാസം 20 വൈകിട്ട് 5 പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8547-630-139. മറ്റൊരു നമ്പർ 9495-67-5595.
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. നീർ പുനഃപരീക്ഷ ജൂൺ 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്ത വർഷം മുതൽ നീറ്റ് യു ജി പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ജൂൺ 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. അടുത്ത മാസം 14 പരീക്ഷാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. NTA തീരുമാനത്തോട് പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെന്റ് ആദ്യം മുൻഗണന നൽകുന്നതെന്നും അവരുടെ കാര്യങ്ങൾക്ക് അർഹമായ പരിഗണന ഉണ്ടായേക്കുമെന്നും ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത വർഷം മുതൽ

0: നീറ്റ് യു ജി പരീക്ഷ ഇപ്പോഴത്തെ ഒ എം ആർ സംവിധാനത്തിൽ നിന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കി മാറ്റും. ഭാവിയിലെ കൃത്രിമങ്ങൾ ഒഴിവാക്കാൻ പരീക്ഷാ സമ്പ്രദായം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലും പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. അർഹരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭ്യമാകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ലെന്നാണ് ഗവൺമെന്റിന്റെ കൃത്യമായ നിലപാടെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് പി ആർ ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡി ജിയും ചേർന്നാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. ഇന്ന് യു എയിലേക്ക് യാത്ര തിരിച്ച പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിക്കായി യു എയിൽ വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിട്ടുണ്ടെന്ന് യു എ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യു എയ്ക്ക് പുറമെ നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 വീതവും സി എൻ ജിക്ക് 2 പെട്രോളിയം കമ്പനികൾ വർദ്ധിപ്പിച്ചത്. രാജ്യത്തെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ച നടപടി ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. എണ്ണക്കമ്പനികൾ നഷ്ടം മറയാക്കിയാണ് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 വീതം വർദ്ധിപ്പിച്ചതെന്നും പിണറായി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. യുഡിഎഫ് നേതൃയോഗവും ഇന്ന് ചേരും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ വീട്ടിലെത്തി സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വാടക വീട്ടിലെത്തിയാണ് സതീശൻ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. എൽ ഡി എഫ് ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു. യു ഡി എഫ് ചെയ്തതുപോലെ എൽ ഡി എഫ് സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം സംസ്ഥാന നേതൃത്വം വിലയിരുത്തി വരികയാണ്. പരാജയത്തിന് നിരവധി കാരണങ്ങളുണ്ടെന്നും പാർട്ടി ഘടകങ്ങളിൽ അതെല്ലാം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചു. സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അഴീക്കോടൻ മന്ദിരത്തിൽ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻ പിങ്ങും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിലും സഹകരണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ച. 2 പ്രസിഡന്റായ ശേഷം ട്രംപ് ചൈന സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാതന്ത്ര്യസമര സേനാനി സുഖ്ദേവ് ഥാപ്പറിന്റെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായ സുഖ്ദേവ് ജീവിതം മുഴുവൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമർപ്പിച്ചുവെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ 14 ഇന്ന് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. തീരങ്ങളിൽ മണിക്കൂറിൽ 60 വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഒരാളെക്കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ 19 രോഗം സംശയിക്കുന്നത്. നിലവിൽ 9 മറ്റൊരു കുട്ടിയും ചികിത്സയിലുണ്ട്. രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടന യാത്ര പൂർത്തിയായി. ഫ്ലൈ അതിൽ എയർലൈൻസ് ആണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം ഇന്നലെ കണ്ണൂരിൽ നിന്ന് പറന്നുയർന്നത്. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഈ മാസം 6 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ജിദ്ദയിലേക്ക് 13 സർവീസുകളാണ് ഫ്ലൈ അതീൽ എയർലൈൻസ് നടത്തിയത്. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ പി പി മുഹമ്മദ് റാഫി അധ്യക്ഷനായി.
0: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. മക്കാവുവിലെ 11 സാന്റ വേൾഡ് കപ്പിൽ വനിതാ 52 വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തി ഫുങ്ങോവിനെയാണ് അപർണ പരാജയപ്പെടുത്തിയത്. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജലവിനോദങ്ങൾക്ക് തിരക്കേറുന്നു. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
2: കത്തി നിൽക്കുന്ന വേനൽ ചൂടിലും അവധി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ഇടുക്കിയിലേക്ക് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ജലവിനോദങ്ങളാണ്. ഇതോടെ ജില്ലയിലെ ഹൈഡൽ ടൂറിസം സെന്ററുകൾ സഞ്ചാരികളാൽ സജീവമായി.

0: ഈ മലയോരത്തേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് പൊന്മുടി ഡാം ആന്റ് ഡെയിൽ ടൂറിസം സെന്റർ. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി ആനയിറങ്കൽ ഡാം തുറന്നുവിട്ടിരിക്കുന്നതിനാൽ പന്നിയാർപുഴയും പൊന്മുടി ഡാമും ജലസമൃദ്ധമാണ്. പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന വനസമാനമായ അന്തരീക്ഷത്തിന് നടുവിലെ തടാകത്തിലെ ബോട്ട് യാത്ര ഏറെ ആസ്വാദ്യകരമെന്ന് സഞ്ചാരികളും പറയുന്നു. പൊന്മുടിയിൽ ബോട്ടിംഗ് മാത്രമല്ല കുട്ടികൾക്കുള്ള പാർക്കും പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് നടക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെയുള്ള സൌകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
1: ഇന്നലെ അന്തരിച്ച പ്രശസ്ത ചിത്രകഥാകാരൻ കണ്ണാടി വിശ്വനാഥന്റെ സംസ്കാരം രാവിലെ പാലക്കാട് ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിൽ നടത്തി. ഒരു കാലഘട്ടത്തിൽ ചിത്രകഥകളെ ജനകീയമാക്കുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ചത് കണ്ണാടി വിശ്വനാഥനായിരുന്നു. സിഐഡി മൂസ, ഇരുമ്പുകൈ മായാവി തുടങ്ങിയ നിത്യഹരിത ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് കൂടിയായിരുന്നു അദ്ദേഹം. തപസ്യ കലാസാഹിത്യവേദിയുടെ 50th വാർഷികോത്സവ സമാപന പരിപാടികൾ കോഴിക്കോട്ടെ പ്രമുഖ തമിഴ് നോവലിസ്റ്റും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ.എൻ. ജോയ് ഡിക്രൂസ് ഉദ്ഘാടനം ചെയ്തു. ബംഗാളി സംഗീതജ്ഞൻ ഡോക്ടർ സ്വപൻ മുഖോപാധ്യായ മുഖ്യാതിഥിയായി. തപസ്യ വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി.ജി. ഹരിദാസ്, ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ ആർ.സഞ്ജയൻ, നോവലിസ്റ്റ് പി.ആർ.നാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. മഹാകവി അക്കിത്തം ജന്മശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാവ്യവിചാരം പരിപാടിയിൽ കവി പ്രൊഫസർ വി.മധുസൂദനൻ നായർക്ക് മഹാകവി അക്കിത്തം പുരസ്കാരം സമർപ്പിക്കും. തുടർന്ന് കവി പി.പി.ശ്രീധരൻ ഉണ്ണിയുടെ അധ്യക്ഷതയിൽ സെമിനാറും ഉണ്ടായിരിക്കും. ആകാശവാണി ദേശീയ തലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ സി.വി.ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. എഞ്ചിനീയറിംഗ് മേധാവി ആർ.വാണി, പ്രോഗ്രാം മേധാവി കെ.വി.ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77th പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. ശബരിമലയിൽ ഇടവമാസ പൂജകൾക്ക് പുലർച്ചെ തുടക്കമായി. തീർത്ഥാടകർക്ക് രാത്രി 10 വരെയാണ് ദർശനത്തിന് അവസരമൊരുക്കിയിരിക്കുന്നത്. മാസപൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19th നടയടക്കും. ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഗർഭാശയകളെ ക്യാൻസർ പ്രതിരോധിക്കുന്ന HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. 14-ഉം 15-ഉം ഇടയിൽ പ്രായക്കാരായ പെൺകുട്ടികൾക്കാണ് സൗജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. ഗർഭാശയകളെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് February 28 ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായാണ് വാക്സിനേഷൻ. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ കടന്നുകയറി സുരക്ഷാ ജീവനക്കാരനെ ഉൾപ്പെടെ ആക്രമിക്കുകയും ന്യൂസ് ബ്യൂറോയുടെ വാതിലും കമ്പ്യൂട്ടറും തകർക്കുകയും ചെയ്തയാളെ പോലീസ് പിടികൂടി. കല്ലായി സ്വദേശി യാസിൻ അറാഫത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി June 1 ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം അറിയിച്ചു. പദ്ധതി ആരംഭിക്കുന്നതിന് നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നീറ്റ് പുനഃപരീക്ഷ June 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്ത വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്നും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം മെയ് 16-ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
1: മോളി ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDF പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ

0: സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഊർജ്ജ മേഖലയിലെ സഹകരണം സംബന്ധിച്ച നിർണായക ചർച്ചകളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ നടക്കുക. സമഗ്ര നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകളും ഇരുവർക്കുമിടയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്താണ് UAE എന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് അദ്ദേഹം സ്വീഡനും നോർവേയും ഇറ്റലിയും സന്ദർശിച്ച് രാഷ്ട്രമേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളാണ് നടക്കുന്നത്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം VD സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹം മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന UDF നേതാക്കളെയും നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിന് ശേഷം VD സതീശൻ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാരീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക.
2: परीक्षा की तिथि घोषणा किया है, 21 जून को री एग्जामिनेशन की डेट घोषणा की है. हमारी सर्वोपरि प्राथमिकता है छात्रों की भविष्य, उनकी परिश्रम के प्रति संवेदनशीलता सरकार की सदैव है.
0: പരീക്ഷയിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി NTA നടപടികൾ സ്വീകരിക്കണമെന്നും പരീക്ഷാ തട്ടിപ്പിലൂടെ അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുന്നത് തടയണമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പൂനെ സ്വദേശികളായ 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതി 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ 2ാം ദിവസമായ ഇന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സമ്പദ്ഘടനയിൽ അടിയന്തര പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും വളർന്നുവരുന്ന വിപണികളുടെയും വികസ്വര രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹുരാഷ്ട്ര സംവിധാനത്തിനായി ഇന്ത്യ നിരന്തരം വാദിക്കുന്നുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. കൂടുതൽ ജനാധിപത്യപരവും പ്രാതിനിധ്യമുള്ളതുമായ അന്താരാഷ്ട്ര ക്രമം രൂപപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിലും ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തതിന് അബ്ബാസ് അരാക്ഷിക്ക് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. സ്വർണ്ണാഭരണ കയറ്റുമതിക്കായി നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം കൊണ്ടുവരാവുന്ന സ്വർണത്തിന് 100 കിലോഗ്രാം പരിധി നിശ്ചയിച്ച് കേന്ദ്ര

0: സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് പ്രകാരം ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തനശേഷി DGFT നേരിട്ട് പരിശോധിക്കും. നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ വീണ്ടും സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. THSLC, AHSLC പരീക്ഷാ ഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാ ഫലം ഓൺലൈനായി പരിശോധിക്കാം. നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയും പരീക്ഷാഫലം ലഭ്യമാക്കും. 417,000 വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും കഴിഞ്ഞ 36 മണിക്കൂറിനിടെ 111 മരണം റിപ്പോർട്ട് ചെയ്തു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോജി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നീ ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 wicketsന് പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 285 പോയിന്റ് ഉയർന്ന് 75,684, നിഫ്റ്റി 91 പോയിന്റ് നേട്ടത്തിൽ 23,781 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,640 രൂപ താഴ്ന്ന് 117,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ സൈനിക ശേഷി തീർത്തും ദുർബലമാക്കിയതായി അമേരിക്ക. US സെനറ്റ് ഹിയറിംഗിൽ അഡ്മിറൽ ചാൾസ് കൂപ്പറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൈനിക ആക്രമണങ്ങളിലൂടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ നാവികശേഷിയുടെ 90% തകർക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഇന്നലെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 21 പേർ കൊല്ലപ്പെട്ടു. 45 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഷ്യ തൊടുത്തുവിട്ട 600+ ഡ്രോണുകളും 50+ മിസൈലുകളും യുക്രൈൻ തടഞ്ഞെങ്കിലും ചിലത് ജനവാസ മേഖലകളിൽ പതിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഹൃദയ

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി.
1: ഓ, നീ എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, അറ്റ്ലീസ്റ്റ്

0: ചായെങ്കിലും ഒന്ന് കുടിച്ചു തീർക്ക്. എത്ര നേരമായി ഇങ്ങനെ. ഹൃദയ, പ്ലീസ്, ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. അപ്പാവ് ചോദിച്ചു നിന്റെ കാര്യങ്ങളെ പറ്റി, ജോലി അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു.
1: നീ എന്തു പറഞ്ഞു?
0: നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു.
1: ഇന്നോ?
0: അല്ല, നിന്റെ കൂടെ സൗകര്യം നോക്കിയിട്ട്.
1: മധു, ഞാൻ വരാം, വൈകില്ല. നിന്റെ അപ്പാവിനോട് പറ, ഞാൻ നേരിട്ട് തന്നെ വരാമെന്ന്.
0: എന്ന്?
1: എനിക്കറിയില്ല മധു, അങ്ങനെയൊക്കെ വന്ന് അപ്പാവിനോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നല്ല, എനിക്കിപ്പോ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ലടോ. ശരിക്കു പറഞ്ഞാൽ ഉറങ്ങാൻ പോലും.
0: എന്താണ് ഹൃദയൻ, എന്താ നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
1: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
0: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
1: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
0: ആ, നമുക്ക് പോവാന്നേ ഹൃദയ.
1: ഹലോ ഹലോ മോനെ, ബിൽ.
2: മധു, ഒരിത്തിരി നേരം നീ പാറുന്റെ അടുത്തിരിക്കോ, ഞാൻ ഹൃദയനോടൊന്ന് സംസാരിക്കട്ടെ.
0: അശോ, മറന്നു, അവളുടെ ഫേവറേറ്റ് കുക്കീസ്. ചേ, ഓർത്തില്ല ഹേമെ, കണ്ടാൽ ആദ്യം അവൾ അതായിരിക്കും ചോദിക്കുക.
2: സാരമില്ല, ചെല്ല്, എന്തായാലും അവൾക്കൊരു കമ്പനി കൊടുക്ക. ഹൃദയനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മധു. നന്നായി വായിക്കുമെന്നും അല്പസ്വല്പമൊക്കെ എഴുതുമെന്നും ഒരു മൂവിംഗ് ലൈബ്രറി ആണെന്നും ഒക്കെ.
1: ഓ ഡോക്ടർ, അത്രയ്ക്കൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, കുറച്ച് സംഗീതവും കൂട്ടിനുണ്ട്, പിന്നെ മനസ്സിൽ തോന്നുന്നതൊക്കെ കുറിച്ചു വെക്കാറുണ്ട്.
2: നല്ലതല്ലേ. ഹൃദയനിപ്പോൾ എന്താണ് പ്രോബ്ലം? ഉറങ്ങാൻ പറ്റുന്നില്ലേ? മധു പറഞ്ഞു, മറ്റൊന്നുമായി കാണണ്ട ഇതിനെ. കാര്യങ്ങൾ കുറച്ച് ഓപ്പണായി പറയാനൊരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ?
1: അതെങ്ങനെ തുടങ്ങും എന്നെനിക്കറിയില്ല. കുറെ ചിതറിയ കാഴ്ചകളാണ് കിടന്ന്. കുറച്ച് സമയം കഴിഞ്ഞാൽ മനസ്സിൽ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നത്.
2: ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
1: അത് ഉറങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും ആദ്യം ഒരു ബഹളം പോലെ തോന്നും. ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിൽ നിൽക്കുന്നത് പോലെ ഒരു ഫീൽ. പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെന്റ്സ് ആണ്, വളകിലക്കങ്ങൾ. പിന്നെ
2: പിന്നെ
1: പിന്നെ
2: ഹൃദയം, ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ടോ?
1: നല്ല നെയ്യിൽ പ്രിപ്പയർ ചെയ്ത പലഹാരങ്ങളുടെ മണം എല്ലാം കൂടി ഓർത്താൽ ഒരുതരം ഉത്സവങ്ങൾക്കിടയിൽ ഒക്കെ നിൽക്കുന്നത് പോലെ തോന്നും.
2: അത് മാത്രമേ ഉള്ളൂ? മറ്റെന്തെങ്കിലും കാഴ്ചകൾ?
1: ഐ'm സോറി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഇടയായി ഉറങ്ങാൻ കിടന്നാൽ. ഒരു ശല്യം എന്ന പോലെയല്ല, പക്ഷേ എപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ എത്താൻ മനസ്സ് വല്ലാതെ ടെംപ്റ്റഡ് ആവുന്നു. മധുവിനോട് ഞാനൊന്നും അങ്ങനെ വിട്ടു പറയാറില്ല, അവളൊരു പക്ഷെ വല്ലാതെ പാനിക്കാവും.
2: ഇറ്റ്സ് ഓക്കെ ഹൃദയൻ, നമുക്ക് അടുത്ത സെഷനിലെ നോക്കാം. എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ?
1: നോ വേ, ഇൻകം ടാക്സ് അല്ലേ, നടക്കില്ല. പിന്നെ മാത്രമല്ല, പുതുതായി ട്രാൻസ്ഫറായി വന്ന സീനിയറിന് എന്നെ അത്ര പിടിച്ച മട്ടില്ല.
2: ഓഹോ,
1: ഞാൻ ഉഴപ്പുന്നു എന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പോരെ,
2: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ ഹൃദയൻ, ശ്രമിച്ചാൽ. അങ്ങനെയല്ലേ ചൊല്ല്.
1: നോക്കാം.
3: ഒരു ഹിയറിംഗ് നടത്തി അതിന്റെ അസസ്മെന്റ് നടത്താൻ ഇതുവരെയും പഠിച്ചില്ലേ? TDS ഇ ഫയലിംഗ് ഡിലേ ആക്കിയ ക്ലയൻസിന് ഇന്റിമേഷൻ മെയിൽ അയച്ചോ? പോട്ടെ, ഇൻട്രസ്റ്റ് മെയിലെങ്കിലും അയച്ചിരുന്നു?
1: ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല സാർ.
3: ഇതൊക്കെ ഇനി എന്താണ്? ഹൃദയനാഥ്, ഇതിനൊക്കെ ഒരു സമയമുണ്ട്, ഇതൊരു റെസ്പോൺസിബിൾ ഓഫീസ് അല്ലേ. ഇനി തന്റെ ടേബിളിന്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്?
1: സാർ, ഞാനത്.
3: ഇനിയൊന്നും പറയണ്ട, സെൻഡ് ഓൾ ദ ഇൻകംപ്ലീറ്റ് ഫയൽസ് ടു മൈ മെയിൽ ടുഡേ ഇറ്റ്സെൽഫ്. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ തന്നെ പോലെ ഇത്രയും ഇറസ്പോൺസിബിൾ ആയി.

0: ഒരു സബോർഡിനേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്റെ അണ്ടർ വന്നിട്ട് ഇപ്പോൾ
1: ഒരു വർഷമായിട്ടില്ലേ.
0: ഫൈനൽ വേർഡ് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ കുറച്ചു കാലത്തെ തൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം, അതെന്തായാലും താൻ അക്സെപ്റ്റ് ചെയ്യണം. പറ്റുമോ
1: സർ?
0: പറ്റുമെന്നോ പറ്റില്ലെന്നോ?
1: ശരി സർ.
0: മറ്റൊന്നുമല്ല, ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ, ഡ്യൂറേഷൻ അബൌട്ട് 1 മന്ത്. കോഴ്സിൻ്റെ ഡയറക്ടർ 1 മിസ്റ്റർ അനന്തരാമൻ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡൽഹി കേഡറിൽ ഹൈ

0: program, Delhi. Duration about 1 month. Course in the director, one Mr. Anandaraman. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡൽഹി കേഡറിൽ ഹൈ ഡെസിഗ്നേഷനിലിരുന്ന ആളായിരുന്നു. അടുത്ത ആഴ്ച പോകാൻ റെഡി ആയിക്കോളൂ. കൺഫേം ഡേറ്റ് ഞാൻ ഇൻറ്റിമേറ്റ് ചെയ്യാം.
1: സർ, അത് ഞാൻ
0: ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ നേരെയാവാനാണെങ്കിൽ ഇതിലറിയാം.
1: ഐ വിൽ ട്രൈ സർ.

ജ്ഞാനുമായി ഒരിക്കലും ചേർന്നു പോകാനിടയില്ലാത്ത കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഈ പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ എങ്ങനെ എത്തി? ലോകായ ലോകങ്ങളുടെ സൃഷ്ടാവേ, ഇത് എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കരുതലിൻ്റെയോ ഒരിറ്റ സ്നേഹത്തിൻ്റെയോ പച്ചപ്പില്ലാത്ത ഈ മരുഭൂമിയിൽ ഇനി ഒരു മാസം കഴിച്ചു കൂട്ടണം. എന്താകുമോ എന്തോ. ആ, എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം.

0: എന്നെ സംബന്ധിച്ച് ഈ റിഫ്രഷർ ട്രെയിനിങ് സെഷൻ വളരെ മെമ്മറബിളായിരുന്നു. ഒരു മാസം ഞാൻ ശരിക്കും ആസ്വദിച്ച് കേട്ടോ. ആ നിങ്ങൾക്കൊപ്പം തന്നെ. പിന്നെ എടുത്തു പറയാൻ ഈ സെഷനിൽ എന്തോ ആകമാനം ഒരു മലയാളി മണം ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ കിളിക്കൊഞ്ചലും ഉണ്ടായിരുന്നു. പിന്നിപ്പോ എന്താ പറയാ, പണ്ടൊരു പാട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ, കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും അല്ലേ. ശരിക്കും ആ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു.
1: യെസ്, ദാറ്റ്സ് ഇറ്റ് സർ.
0: എന്തു പറ്റി ഹൃദയനാഥൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത വന്നോ?
1: നത്തിങ് സർ, ഒന്നുമില്ല. ഞാനങ്ങനെ സാറിന്റെ കാഴ്ചകളിലൂടെ അങ്ങ് പോയി.
0: യെസ്, അതാണ് വേണ്ടത്, അങ്ങ് പോകണം. പിന്നെ ഇവിടെ ഒരല്പം ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ്, റിപ്പോർട്ട്സ്, അസസ്മെന്റ്സ് ഇതിലൂടെയാണെന്ന് മാത്രം. ആൻഡ് കൺക്ലൂഡ് വിത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. മുൻപ് പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനം തിരിച്ച് അടുക്കി പെറുക്കി വയ്ക്കുന്നു, അതുപോലെ തന്നെയാണ് കണക്കിൻ്റെ ലോകവും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പരിചയിച്ചതുപോലെ ആദ്യം ചെയ്യേണ്ടത് ആദ്യവും ഏറ്റവും ഒടുവിലെത്തിയത് അങ്ങനെയും. പ്രയോറിറ്റി, അതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കഥയും കൃത്യതയൊക്കെ കൈവരും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ചെറിയ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ടി സി വകയായിട്ട്. അപ്പം അങ്ങനെ നാളെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ ഒഫീഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഹോസ്റ്റലിൽ പോയി ഫ്രഷായി വന്നോളൂ. ഇപ്പോൾ സമയം 5:45. നമുക്ക് ഒരു 6:30 ഹാളിൽ അസംബ്ലി ചെയ്യാം. ഓക്കെ. ബൈ ദ വേ ഹൃദയൻ, താൻ നാളെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വരെ ഒന്ന് വരണം. വരുമോ?
2: ആ സർ.
0: അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി, ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഇല്ല സർ.
0: ഓക്കെ, ദെൻ നാളെ രാവിലെ 9:30 ചാരുടേത് അപ്പാർട്ട്മെന്റ്സ്, സർവീസ് ചോക്ക്.
2: എത്താം സർ.
0: ഓക്കെ.

0: ரொம்ப கொடுத்து வச்சு வந்தாரு. சமையல் என்ன சமையல் திருந்துட்டோம் இத்தனை அறியும்.
1: எடோ நாட்டில் பார்த்தியம்மையோட கைப்புண்ணியம் കുറച്ചൊക്കെ എനിക്കും കാണുമായിരിക്കും. അതൊക്കെ ഒരു കാലം. എന്താ പറയുക ഹൃദയൻ, ഗുഡ് ഓൾഡ് മെമ്മറീസ്.
0: ഭാഗ്യം ചെയ്ത പാട്ടിയമ്മയുടെ പേരെന്ത് സർ?
1: കനകം. മുഴുവൻ പേര് കനകസുന്ദരാമ്പാൾ.
0: ഓ
1: ആ സൊല്ല സുബു. പോയ വാരം കോൾ പണ്ണുമ്പോത് അവർ നല്ല ആംഗ്ലം നനച്ച് നീതാണ് ചെന്നേ. പോകട്ടും, കവലപ്പെടാ സുബു, ഞാൻ വരേൻ. சும்மா பேசதில்லை, நேரடியாகத்தான் அங்கே வர போகிறேன். இப்போ என்ன வேணும் உனக்கு? நான் அங்கே வர வேணும். அவ்வளோ வரானே? வர்றேன், கண்டிப்பாக வர்றேன். புஷ்பா காவலை சொல்லிடுத்தியா? சமயமாச்சடா கண்ணா, சமயமாச்சு.
0: எந்த பற்றி சார்?
1: நத்திங், அதெல்லாம் ஒன்றும் இல்லை. இப்போ பிறந்த பாட்டியம்மாவுக்கு தீர பையா.
0: സാറിൻ്റെ മൂഡ് പെട്ടെന്ന് മാറിപ്പോയല്ലോ.
1: ഏയ് എടോ ഹൃദയൻ,
0: ഓ
1: തനിക്ക് എൻ്റെ കൂടെ നാട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ?
0: അയ്യോ
1: പാലക്കാട്ടേക്ക്.
0: ഏയ് ഞാനോ?
1: ജസ്റ്റ് ഫോർ വൺ വീക്ക്. തനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ എൻ്റെ നാട്ടിൽ കൊണ്ടിടൂ. അവിടെ വന്നാൽ ഞങ്ങളുടെ രഥോത്സവം ഒന്ന് കൂടിയിട്ട് പോരാം. എന്ത് പറയുന്നു? നാട്ടിലിപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളായിരിക്കും. എന്നാ പോകല്ലേ.
2: സഹൃദയരെ, കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവത്തിൽ ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ
1: ഹൃദയ നല്ല തിരക്കാണല്ലോ. നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് ഒന്ന് വിട്ടേക്കാം.
2: ഓ ശ്രീ മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കെ കണ്ണൻ.
3: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന്
1: പോന്നിട്ട്? ആയി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
1: ഇല്ല.
4: വടക്കേ മഠത്തിലാണ്. എന്താ താനേ നീ?
1: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
4: എന്നാടാ ഇത്? എന്നെ പോലും ഇത്? രൂമ്പ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ടില്ല. എങ്കിലേ അങ്ക് വിട്ടിട്ട്? ആ
1: അതൊന്നുമില്ല മാമ, അങ്ങേ കൊഞ്ചം ജാസ്തിയാ വേലയിരുന്നിട്ട്.
4: ഫോണിൽ പേശുമ്പോ എപ്പോമേ നീ ഇത് താൻ സൊല്ലത്. ആട്ടെ പോട്ടോ. ഹാ അനന്ത, വൺ തിങ്, നീ വന്ന് നമ്മ കനകമ്മാവ് പാത്തിയാ?
1: ഇല്ല മാമാ, ഞാൻ വരുമ്പഴിത്താൻ.
4: ഓ ഹോ ഹോ, ഇപ്പൊ റൊമ്പ കഷ്ടമായിരിക്കടാ.
1: എന്നാച്ചു മാമാ കനകപ്പാട്ടി അമ്മാവുക്ക് ഇപ്പൊ എന്നാച്ചു?
4: ഇല്ല കണ്ണാ, റൊമ്പ വയസ്സാച്ചില്ലേ. പ്രിപ്പയറിംഗ് ടു ക്രോസ് ഹെർ നയൻറ്റീസ്. മുതൽ നീ ഒന്ന് സെയ് അങ്ങെ പോയി. കനകമ്മാവ് പാത്തപ്പുറം അതുക്ക് പോല. അടിക്കടി ഞാൻ അങ്ങെ പോകുമ്പോതെല്ലാം എപ്പോവും ഊം പത്തി താൻ കേക്കറാൾ. മറക്കാമി നീ അങ്ങ് പോണം കണ്ണാ.
1: ശരി മാമാ.
4: ശരി വരട്ടുമാ.
0: സാറിന് ഇവിടെ ഒരുപാട് ബന്ധുക്കളാണല്ലേ.
1: അത് തന്നെയാണ് എൻ്റെ ഗുണവും ദോഷവും ഹൃദയ. ആ അതാ നമ്മളെത്തി. ഞാൻ കാണുന്ന കറുത്ത ഗേറ്റ്, അതാ എൻ്റെ മഠം.
0: വലിയ വീടാണല്ലോ സാറിൻ്റെ. അവിടെ ഇപ്പോൾ
1: എൻ്റെ ചിത്തപ്പാവയുടെ മക്കളും കുടുംബവും.
0: ഓ
1: അവരുടെ കുട്ടികളും അവരൊക്കെ അവിടെ താമസം. വലിയ ഫാമിലിയാണ്. അതിൽ കുറേ പേർ പുറത്താണ്. ഞാൻ ഈ മഠം അവർക്ക് ഇഷ്ടദാനം ചെയ്ത് പോയതിൽ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പൊ കുറെ കാലമായി. എന്നാലും എപ്പോഴും എനിക്കിവിടെ ഒരു മുറി, അതവരൊഴിവാക്കി വെച്ചിരിക്കും. അതൊരു സമാധാനം.
0: ഭാഗ്യമാണ് സാറിൻ്റെ, ഇതുപോലൊരു ഫാമിലി. പുണ്യം ചെയ്യണം അതിനൊക്കെ. പിന്നെന്താ സാർ ഇതുപോലൊരു ഗ്യാപ്പ് വന്നത്?
1: അതൊക്കെ പറയാൻ നിന്നാല് പെട്ടെന്ന് തീരില്ല ഹൃദയൻ. കുറച്ചധികമുണ്ട് ചരിത്രങ്ങൾ. എല്ലാം പോയി പോയ ഒരു കാലം. ഓർക്കാൻ ഇഷ്ടമുള്ളതും അല്ലാത്തതുമായി.

0: ഉദയൻ കം ഇൻ. അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കിടന്നു വാ, ഇരിക്കെ.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
0: അല്ല, താനിവിടെ ഇരിക്കുന്നോ അതോ അടുക്കളയിലേക്ക് പോയിരുന്നോ? ഇവിടെ ആവുമ്പോ സംഗീതം ഉണ്ടാവും, അവിടെ ആവുമ്പോ ഈ നരയനും കൂട്ടനുണ്ടാവും എന്ന് മാത്രം.
1: വൈ നോട്ട്, ഗ്രേറ്റ് പ്ലേസ്, ഞാൻ വരാം.
0: എന്നാ വാടോ.
1: ബട്ടർ ടോപ്പ് ചെയ്ത ചൂട് ദോശയും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും. അറിയാവുന്നൊരു തമിഴ് പേച്ച് പറയട്ടെ സാർ, നിങ്ങൾ

0: യാരെന്ന് കേക്ക് ചെന്നതമ്മ?
1: ഒരു പേരെന്ന കണ്ണ?
0: ഞാൻ വെങ്കിട് സുബ്രഹ്മണ്യം. അമ്മ എന്നെ എടുത്തിട്ടാങ്ങളെ.
2: അയ്യോ യാര്, വെങ്കി കൊഞ്ച കീഴടങ്ങടാ.
1: പുഷ്പ എന്നെ തെരിയല്ലോ അനക്ക്, ഞാൻ അനന്തനാമനാക്കും. ഒരു പെരിയപ്പ
3: ആണ്ടവാ കടവളേ, പെരിയപ്പാവാ. അയ്യോ വാങ്ക വാങ്ക ഉള്ള വാങ്ക. എവളോ വർഷമായി ഉങ്ങളെ പാത്ത്. കടവളേ കോഫി പോട്ട് ദോ വന്നിട്ടേ. അയ്യയ്യോ ഉങ്ങൾക്ക് ടീയാ കോഫിയാ?
1: കോഫി ആകത്തുവേ, ചക്കര കൊഞ്ചം പോതും.
3: ശരി, യാരിത് ഉങ്ങളുടെ ഫ്രണ്ട് ആകോ?
1: ആമാ, പേര് ഹൃദയനാഥൻ.
3: ദവരേ മല്ലി. ഓ മല്ലിക.
4: ഓ അമ്മ.
3: മല്ലി നമ്മ നമ്മ പെരിയപ്പ വന്നിട്ടേ.
5: യോ മുരുക,
3: നീ പോയി അപ്സ്റ്റേഴ്സിലെ പെരിയപ്പാവുടെ റൂം ഒരു വാട്ടി കൂടി നല്ലവ ക്ലീൻ പണിയെടു, കേട്ടിയാ?
5: ആ അമ്മ.
1: ഏതായാലും കാപ്പി വരട്ടെ, എന്നിട്ടാകാം അടുത്ത കാര്യങ്ങൾ. പഴയ തലമുറയ്ക്ക് മാത്രമേ അധികവും എന്നെ അറിയൂ, പുതിയവർക്ക് അത്രക്കില്ല. കാലം ഏറെ കഴിഞ്ഞില്ലേ.
6: സർ വളരെ പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഇതൊക്കെ.
1: ഒരുപാട് പാരമ്പര്യവും പഴക്കവുമുള്ള ഫാമിലിയാണ്. അതിലെ ഗ്രേറ്റ് ഗ്രാൻഡ് എൽഡേഴ്സിൻ്റെ ഇമേജസ് അതാണ്. ചെറുതായൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. നല്ല പഴക്കം കാണും.
3: രണ്ടുപേരും കോഫി സാപ്പിട്, ഫ്രഷ് ആവതക്കപ്പുറം ഫുഡ് സാപ്പിളാം.
1: ശരി പുഷ്പ. ദ ട്രഡീഷണൽ അരോമ, ഗ്രേറ്റ്.
6: അത് സ്വന്തം വീടായിട്ടാണ്. അന്ന് ഡൽഹിയിൽ സാർ ഉണ്ടാക്കി തന്ന കോഫിയുടെ ആദ്യ ഫ്ലേവർ.
1: യെസ്, കുടിക്കെ. അത് കഴിഞ്ഞ് വേണം കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ. ജസ്റ്റ് കറക്കം. ആ പിന്നെ വിട്ടുപോയി. താൻ ഇതുവരെ കാണാത്ത രഥോത്സവം, അത് കൂടാനാണ് നമ്മളിപ്പോൾ പോകുന്നത്.
6: ഓ,
1: കണ്ടിരിക്കേണ്ട ഉത്സവങ്ങളൊന്നാണ് കേട്ടോ. ആ എന്നാൽ പിന്നെ വേഗമാവട്ടെ, താൻ ആദ്യം കുളിച്ച് ഫ്രഷാവ്.
6: ഓക്കെ സർ.
1: അന്നത്തെ കാലത്ത്, അതായത് CA ഹയർ സ്റ്റഡീസിന് കൽക്കട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ്, ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ രഥം വലിക്കുന്നത് ഏറെ പുണ്യമാണത്രേ. മുജ്ജന്മ പാവങ്ങൾ ഒഴിയാനൊക്കെയുള്ള ഒരു വഴി എന്നും പറയുന്നു.
6: അല്ല സാർ, ഈ തേര് വലിച്ചിട്ടുണ്ടോ?
1: ഇഷ്ടപ്രകാരം. അതൊക്കെ ഒരു രസമാടോ.
6: എന്നാൽ എനിക്കിപ്പോ ആ തേരൊന്നും വലിക്കാൻ പറ്റുമോ?
1: നോ, പ്രോപ്പർ പ്രിപ്പറേഷൻസ് കൂടാതെ ഒന്നും ചെയ്യരുത്. അത് ഏത് കാര്യമായാലും എന്ത്
7: തന്നെയായാലും.
1: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനേ. യു ഗ്രേറ്റ് വിക്ടോറിയൻ.
7: എത്ര കാലം ആശ്രാ, നീ എങ്കേ ഇപ്പോ എന്നെ വേല പണ്ടേ? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ അനന്തു. മുതുക്കനായിട്ടേടാ എന്നെ കോലായത്. താത്താവ് കൂടെ ഇത്ര നനച്ചതേ ഇല്ലയേ. ഒരു മാതിരി ആയിട്ടേടാ നീ.
1: പോടാ പൈറ്റക്കാരാ.
7: ഇത് ആരാവും? ഉം ഫ്രണ്ടാ, പേരെന്നാ?
6: ഹൃദയൻ, ഹൃദയനാഥൻ.
7: ഹൃദയനാഥൻ, നല്ല പേര്. ഇനി ഒന്നും ചൊല്ല വേണ്ട. നിങ്ങ രണ്ടുപേരും കണ്ടിപ്പ് ആത്തല വന്ന് ടിഫൻ സാപ്പിട്ട് തന്നെ പോണം. ആ
1: അനന്തു,
7: ഇന്നേക്ക് ഉനക്ക് പിടിച്ച കൊഴുക്കട്ടയും ഇരിക്ക്.
1: നോ നോ രാഘവ, ഇനി ഒരു തടവാകലാം.
7: നോ നോ നോ നോ നോ, ഇത്തന കാലത്തുക്ക് അപ്പുറം ഉങ്ങളെ പാത്തിട്ട് പശിയോടെ കണ്ടിപ്പ വിട
1: മാട്ടേ. ശരി വരാൻ രാഘവ. ബട്ട് ഹൃദയനാഥൻ, ഇയാൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങേ ഇരിക്കരുത്, എല്ലാമേ ഒന്ന് അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.
7: യോ, അവൻ ഒരു യങ് ബ്ലഡ് താനേ. അവൻ തനിയാ പോയി പാക്കട്ടും, എല്ലാം പാത്ത് അതുക്കപ്പുറം അനന്തനെ കോൾ പണ്ണ്. നാങ്ക വന്ന് ഉന്നെ പിക്കപ്പ് പണ്ണുവോ, കേട്ടിയാ?
6: ഓ
7: വരട്ടുമാ രാസ.
6: ഓക്കെ സാർ, ഞാൻ വിളിക്കാം.
8: ഹൃദയ, ഹൃദയനാഥനല്ലേ?
6: അതെ, എന്നെ അറിയോ?
8: പിന്നെ അറിയും, അനന്തേട്ടന്റെ ഫ്രണ്ട് തന്നെ.

0: പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല. കിലുകിലെ കിലുങ്ങുന്ന, അങ്ങനെ പാതി തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു രസികൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉണ്ടച്ചിക്കുട്ടി.
1: ഇവിടെ വന്നപ്പോഴേക്കും പരിചയങ്ങളൊക്കെ പുതുക്കാൻ തുടങ്ങിയോ?
0: ഹേയ്, നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് കാണാണ്.
1: അതെ, എങ്ങനെ ഇരുന്നു അവരെ കാണാൻ? പറ കേക്കട്ടെ, നല്ല രസമുണ്ട്.
0: ശരിക്കു പറഞ്ഞാൽ നല്ല മിനുമിനുത്ത മുഖം, മുടി അത്രയ്ക്ക് അധികമില്ല, എങ്കിലും കുറച്ചല്ല, നിറയെ കുടമുല്ല പൂക്കൾ ചൂടി, കനകാമ്പുരവും കൂട്ടി മെടഞ്ഞ് നല്ല വൈരക്കല്ല് മുക്കുത്തി, മൂക്കിന് രണ്ടു വശത്തും കുത്തിയിട്ട്, കാലിൽ നല്ല വീതിയുള്ള പാദസരമിട്ട്, ഒരു 20-25 ഏജുള്ള പെൺകുട്ടി. അല്ല, യെസ്, യുവതിയാണ്.
1: പേര് ചോദിച്ചോ?
0: വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പ്രത്യേകിച്ച് സാറിൻ്റെ. സാറിനെ നന്നായി അറിയുമെന്ന് പറഞ്ഞു, പേരും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ, പെട്ടെന്ന് മറന്നുപോയി.
1: എന്നെ നന്നായി അറിയുമെന്ന് പറഞ്ഞു?
0: ആ,
1: അതെ. വീട് എവിടെയാണെന്ന് ചോദിച്ചോ?
0: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് ഈ അഗ്രഹാരത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ സാർ, പേര് കിട്ടി, ലക്ഷ്മി, സേതു ലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പിന്നെയും ആ അമ്പലപരിസരത്ത് കുറേ സംസാരിച്ചു. പോകുമ്പോൾ അവർ എനിക്കൊരു പലഹാരം തന്നു, പഴയ തമിഴ് ദിനപത്രത്തിൻ്റെ താളിൽ പൊതിഞ്ഞെടുത്തത്. അവരെന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. വായിലിപ്പോഴും അതിൻ്റെ കുഞ്ഞു മധുരമുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇപ്പോഴും, ഓ, കുളി കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്നുണ്ട്. വാട്ട് എ കോമ്പിനേഷൻ. ഇവിടെ നിന്നായിരിക്കും, ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു പോകുമ്പോൾ മധുവിന് കൊണ്ടുപോകാൻ, പിന്നെ എൻ്റെ അമ്മയ്ക്കും. എന്താ സാർ, എന്തുപറ്റി? നാളെയല്ലേ പാട്ടിയമ്മയെ കാണാൻ പോകുന്നത്.

0: മധു, അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല, വിളിക്കാം. മധു വെക്ക്. സാർ സാർ, ഇന്നല്പം വൈകി കേട്ടോ.
1: നല്ല സുഖം തോന്നില്ല ഹൃദയ, വയ്യ. ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു.
0: ഓ,
1: മേലാകെ ചെറിയ പെയിൻ.
0: എന്നാൽ ഹോസ്പിറ്റൽ പോവാം, ഞാൻ പുഷ്പമ്മയെ വിളിക്കാം.
1: ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ആ വെങ്കിടിമാമ പാർട്ടിയുടെ അടുക്കെ ചെന്ന് ഇതിനോടകം എല്ലാം പറഞ്ഞു കാണും. ഞാനിവിടെ എത്തിയ വിവരം വയ്യല്ലോ. ഇപ്പോൾ ഒന്ന് അവിടം വരെ പോവാൻ തല ഉയർത്താൻ പറ്റുന്നില്ല, നല്ല തലവേദന.
0: സാർ റെസ്റ്റ് ചെയ്തോളൂ, വിഷമിക്കണ്ട, ഞാൻ പോകാം പാട്ടിയമ്മയുടെ അടുത്തേക്ക്. എന്നിട്ട് വിവരം പറയാം. സാറ് പിന്നെ സുഖമായിട്ട് ചെന്നാൽ മതി.
1: അതിന് തനിക്ക് വഴിയറിയോ? ഇവിടുത്തെ കുറച്ച് ദൂരമേ ഉള്ളൂ, ഞങ്ങളൊക്കെ പണ്ട് നടന്നു പോയിരുന്ന ദൂരമാണ്. ആ, പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോളൂ കേട്ടോ.
0: ഓഹോ,
1: ചാത്തപുരത്ത് എന്ന് ആരോട് ചോദിച്ചാലും പാട്ടിയമ്മയുടെ മഠം കാട്ടിത്തരും. പണ്ട് വളരെ നല്ല നിലയിൽ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തിയിരുന്നതാണ്.
0: എന്താ എന്താ അച്ചക്കപ്പിയോ?
1: ഏടോ പലഹാരക്കട, ലക്ഷ്മി വിജയം അച്ചക്കപ്പി എന്ന് ചോദിച്ചാൽ മതി, ആരും വഴി കാണിച്ചു തരും. ആ, അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കരുതിക്കോളൂ, സീറ്റ്സ് പോലെ എന്തെങ്കിലും. വലിയ ഇഷ്ടമായിരുന്നു അവർക്കതൊക്കെ. ആ, ഇപ്പം പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും കയ്യിൽ വെച്ചോളൂ.
0: ഡൺ സാർ. ഇവിടെ ആരുമില്ലേ? ഞാനേ, അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ് കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന്

0: നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ.
1: അതെ.
0: ആ അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ടിരിക്കാങ്കോ. ഇപ്പോ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത് പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ളവാങ്കോ.
1: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്തന ആദ്യം അന്വേഷിച്ചത്.
0: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
2: ലക്ഷ്മി
3: ആ പാട്ടി
2: ആരും വന്നിരിക്കാർ അനന്തന ഏനന്ദൻ വന്നിട്ടിയാ.
3: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നേ.
2: ഓ ആമാ
1: ധന.
0: ഓ അണ്ണ
1: സാർ തന്നയച്ചാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
0: അയ്യോ പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണ. പാട്ടി പാട്ടി യോ പവൻ തൂങ്ങിയാച്ച്.
1: ഇതൊന്ന് വാങ്ങി വെക്കൂ, എന്തായാലും സാർ തന്നയച്ചതല്ലേ.
0: കവലപ്പട വേണ അണ്ണ, ഇങ്ങ നാൻ ഇരിക്കല്ലേ, സ്വീറ്റ്സ് താനേ, എനിക്ക് റൊമ്പ പിടിക്കും.
1: വെച്ചോളൂ.
0: ഒരു നിമിഷം അണ്ണൻ കോഫി പോട്ടിട്ട് വേണേ.
1: അയ്യോ ഒന്നും വേണ്ട തന്നെ.
0: അത് ശരിയല്ല അണ്ണ, നിങ്ങ കോഫി സാപ്പിട്ട് താ പോണം, അത് എങ്ങളുടെ വഴക്കം. ഇതോ വന്നിട്ടെ.
1: ഓ ഓ ആയിക്കോട്ടെ.
2: വന്നിട്ടിയാടാ അനന്തൻ വന്നിട്ടിയാടാ.
1: ഇല്ല വന്നിട്ടില്ലമ്മ, സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും. പാട്ടിയമ്മയെ കാണാ.
2: വരുന്നു നാ നനക്കലേ ഡാ മുത്തു പോനതപ്പുറം പോന പയനം താനേ. കേളടാ കണ്ണാ, നാനേ ഒരു കൊലകാരി, ഉനക്ക് തരുമാ എപ്പടി വരുവാൾ എന്തൊക്കെ വരുവാൾ. അവൻ ഇന്ന കൊലകാരിയെ പാക്കുറതക്ക് എതുക്കു വരുവാൾ. തുലച്ച് നാൻ അവനുടെ എല്ലാ അച്ഛയുടെയും വാഴ്ക ഇന്ന കൈയാലെ താൻ. എല്ലാത്തെയും പാത്ത് ഞാനിങ്ങ സാകാതെ എല്ലോർക്കും കഷ്ടം കൊടുത്ത് പടുത്തുണ്ട് എൻ സാവക്ക് കാത്തിട്ടിരിക്കെ. ആന എന്ത സപിക്കപ്പെട്ടവൾക്ക് സാവ് ഇന്നും വരല്. എന്ത മാതിരി ഒരു കെട്ട ജന്മത്തുക്ക് സാവ് എപ്പടി വരും. തെരിയില്ലടാ കണ്ണ, തെരിയില്ല.
1: ധന ധനലക്ഷ്മി
0: എന്നെ പാട്ടിയത് അഴാതെ യാരെന്ന് നനച്ചിട്ടിയത്. യാര് എന്നെ ഒന്നും തെരിയാവേ എന്താ വിഷയത്തെ പറ്റി പേശ്രത്. കാപ്പി വേണമോ പാട്ടി?
2: വേണ, ഒന്നും വേണ.
0: നിമ്മതിയ തൂങ്ക പാട്ടിമാ, നാൻ ഇങ്ങ ഇരിക്കല്ലേ. തൂങ്ക തൂങ്കുമാ. അണ്ണ കലപ്പെടാതിങ്കോ, അടിക്കടി പാട്ടി ഇപ്പിടുതാ. അമ്മ കൊഞ്ച റെസ്റ്റ് എടുക്കട്ടോ. വാങ്ങോ സിറ്റ് ഔട്ടിലെ ടേബിളിൽ കോഫി എല്ലാമേ റെഡി പണി വെച്ചിരിക്ക, അങ്ങനെ ഇരുന്ന് കോഫി സാപ്പിടലാം. കോഫി സാപ്പിടണ.
1: അല്ല ധനലക്ഷ്മി കാപ്പി കുടിക്കുന്നില്ലേ?
0: ഓ നാ അപ്പുറമ സാപ്പിടേ.
1: ഒന്ന് ചോദിച്ചോട്ടെ?
0: സൊല്ലണ്ണ.
1: ഈ പാട്ടിയം എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? കരയുന്നത് കണ്ടപ്പോ വല്ലാത്ത വിഷമം.
0: അത് വന്ന് ഒരു പഴയ പെരിയ കഥ ചൊല്ലവന്താ കൊഞ്ചം ടൈം.

0: ആ മഠത്തിൻ്റെ പൂമുഖത്തു നിന്നും ധനലക്ഷ്മി എന്നെ കൊണ്ടുപോയത് അനന്തരാമൻ സാറിൻ്റെ ഇനിയും ഞാൻ അറിയാത്ത കഥകളുടെ ആഴങ്ങളിലേക്കാണ്. അതിലാ നാട്ടിൽ വലിയ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തി ആ നാടാകെയും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റുപോന്നിരുന്ന ഒരു കുടുംബം, അതിലെ ഒരംഗമായ മുത്തലക്ഷ്മിയുടെയും അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ധനിക കുടുംബാംഗമായ അനന്തൻ സാറിൻ്റെയും പവിത്രമായ പ്രണയകഥയുടെ അകത്തളങ്ങളിലേക്കാണ്. ഇതേ തുടർന്ന് അനന്തരാമൻ സാർ തൻ്റെ മഠത്തിലുണ്ടായ ആദ്യത്തെ ശക്തമായ എതിർപ്പൊക്കെ ഇല്ലാതെയാക്കി സാർ തൻ്റെ തിരുമണത്തിനായി കാത്തിരുന്നു. ഒപ്പം ആ രഥോത്സവ നാളുകളിൽ താൻ നോറ്റ പ്രണയം പോയിടുന്നതും കാത്ത് മുത്തലക്ഷ്മി അക്കനും കാത്തിരുന്നു. പക്ഷേ ആ കല്യാണം നടന്നില്ല. മുത്തലക്ഷ്മി അക്കൻ മരണപ്പെട്ടു.
1: അന്നേക്ക് അനന്തപ്പ കൽക്കട്ടയിൽ നിന്ന് പഠിപ്പ് മുടിച്ച് പെരിയ വേലയും കിടച്ച് വന്ന നാളാകും.
0: ഓ,
1: അന്നേക്ക് ലാച്ചി അക്കാവും രൊമ്പ സന്തോഷമായിരുന്ന ഓടിയും നടന്നും ആത്തലയാകെ പേശിയും സെറിച്ചും ലാച്ചി അക്ക അങ്ങെല്ലാം സുത്തിയിട്ടേ ഇരുന്ന അനന്തപ്പ വരുമ്പോൾ അത് കൊടുക്കരുതക്ക് കൊഞ്ചം സ്പെഷ്യൽ സ്വീറ്റ്സ് പണ്ടൊരു അവസരത്തിൽ ഇരുന്നാളക്ക. അപ്പതാ അത് നടന്നത്. പാട്ടിയോട് കയ്യിലിരുന്ന നെയ്ക്കുടം വീണത് നെയ്യെല്ലാം കീഴെ കൊട്ടടിച്ച് നെയ്യ് കൊഞ്ചം അധികമായിരുന്നത്.
2: അയ്യോ, നെയ്യെല്ലാം തൂവി പോട്ടാളെ. ധനാ, ഓ ധനാ, ധനലക്ഷ്മി.
3: ധനാ സ്കൂളിൽ പോയിട്ടാങ്ക പാട്ടി.
2: ഓ സറി സറി, നാ മറന്നു പോച്ചടി. ലാച്ചി, ദാ കൊഞ്ചം നെയ്യ് കീഴെ വീന്തിരിച്ച് കൊഞ്ചം പാത്ത് താൻ വരണണ്ടിയാ.
3: ശരി പാട്ടി.
2: അനന്തം വന്നിട്ടെന്ന് തോന്നുന്നത്. ദോ അവന് പാത്ത് വരേ. മുത്തേ, സാമ്പാറ് വരവെ കൊട്ടി ഇഡലി ഒരു 5 നിമിഷം കഴിഞ്ഞ് കീഴെ ഇറക്കി വെച്ചിട്ട് നീ വാട്ടിയാ. വാർപ്പിലെ നെയ്യ് നല്ല സൂടായി വരാൻ കൊഞ്ചം നേരം കൂടെ ആകും. നാൻ വന്നതപ്പുറം അതിലേക്ക് പൂന്തിയെ പോടലാം. കേട്ടിയാ?
3: ആ പാട്ടി.
2: സുബു, ഡാ സുബു.
4: ആ പാട്ടി.
2: ഇങ്ങനെ നടക്കുമ്പോ പാത്ത് പോണട്ടിയാ, നെയ്യ് കീഴെ വീഴ്ന്നിരിക്ക.
4: ശരി പാട്ടി.
2: അനന്താ കണ്ണാ.
5: ആ പാട്ടി.
2: എന്റെ രാസ കണ്ണാ, എത്ര നാളാച്ചടാ ഉന്നെ പാത്തിട്ട്.
5: ആ പാട്ടി.
2: ലക്ഷ്മി, ഉന്നെ പറ്റി താൻ ഒരേ പേച്ചടാ. വന്ന് പയനമെല്ലാം നല്ലായിരുന്നതാ.
5: ആമാ പാട്ടി, ഇന്ന് കാലയിൽ ട്രെയിനിലാ വന്നേ.
2: പെരിയ പഠിപ്പെല്ലാം അങ്ങി പിടിച്ച് വേലയും കിടച്ചിട്ടെന്ന് ലക്ഷ്മി ചൊന്നത്.
5: എല്ലാം കടവുകളുടെയും പെരിയവരുടെയും നിങ്ങളുടെയും ആശീർവാദം തന്നെ.
2: എല്ലാം നിജം. എപ്പോഴുമേ അവർ ഉൻകൂടെ ഇരിക്കടാ രാസ. ലക്ഷ്മി, മുത്തേ, അനന്തനൊരു സ്ട്രോങ് കോഫി പോട്ട് കൊണ്ടുവാ. ചക്കരെ കൊഞ്ച പോതണ്ടിയാ.
3: ശരി പാട്ടി.
2: അനന്താ കണ്ണാ, ഒന്ന് സൊല്ലട്ടുമാ.
5: സൊല്ലു പാട്ടി.
2: മുൻപ് സ്വന്നത് തന്നെ, എന്നാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത് വിഷയത്തിലെ യജമാന സമ്മതം തന്നെ. ചൊല്ലടാ കണ്ണാ.
5: എന്നാ പാട്ടി, ഇന്ന മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സൊല്ലക്കൂടാതെ. ഒന്ന് മറ്റും താൻ സൊല്ലത്, ലക്ഷ്മി എൻ പൊണ്ണുതാ. പോതുമാ,
2: പോടാ, പോതും, അത് പോതും, അത് മറ്റും താൻ പോതും. എല്ലാച്ചി രൊമ്പ കൊടുത്തു വെച്ചവൾ.
3: എടേ, പാട്ടിയമ്മ വന്നതുക്ക് അപ്പുറം പൂന്തിയെ പോടനാട്ടിയാ. അണ്ണാ, അത് ചക്ക.
5: എന്നാച്ചി സുബു, സോലടാ സീക്രം.
4: കീഴെ വീട്ടിൽ നീതാൻ ചതിച്ചു നണ്ണ. ലാച്ചി അങ്ങനെ കോഫി കൊണ്ടു വരുമ്പോൾ കാളയെ തെന്നി വാർപ്പിൽ ഇരിക്കുന്ന സൂടാന നെയ്യിൽ കമിഴ്ന്ന് കയ്യെ കുത്താൻ വീണ്ടത്.
5: ഓ കടവൂടെ.

0: എന്നുടെ അവസരത്താൽ ഞാൻ അപ്പോവേ ചെന്നതില്ലയ്യാ. പാത്തു പോണം, പാത്തു പോകണം.
1: ലക്ഷ്മി തൊട വേണ്ട, സുബു കൊഞ്ഞു തേൻ കൊണ്ടുവാടാ, ഒരു മുഴു സേലയും. അയ്യോ അറിവ് കേട്ടവനെ, ലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പണ്ണ വേണമാ, അതുക്കാക്ക എടുത്തിട്ട് പോകുന്നതുക്ക് ഒരു സേല വേണം. നമ്മ കയ്യാൽ അവളെ പിടിക്ക മുടിയാതെ അതിലെ പോട്ട് താവളെ കൊണ്ടുപോണം. തെരഞ്ഞതാ
2: ആണ്. സോറി
1: സോറി, പോ സേതു സേതു, അഴാതട, കവലപ്പെടാതെ, ആ ഇരിക്കല്ലേ സേതു. ഞാനെല്ലാം പാത്തുക്കലാട്ടിയാ, ഒന്നും വരപ്പുറകുന്നില്ലേ ഉനക്ക്, ഞാനിരിക്കില്ലേ.
0: സ്ഥലം

0: അപ്പാവുടെ കാര്യമായിരുന്നു ரொம்ப കഷ്ടം.
1: അല്ല ആരുടെ?
0: ഏ അപ്പാ.
1: ഓ,
0: എങ്കളുടെ അപ്പാ വന്ന് കോയമ്പത്തൂരിലെ പെരിയ ഹോട്ടലിലെ സമയൽക്കാരനായിരുന്നാ. അമ്മ പോണതപ്പുറം അപ്പ ரொம்ப കഷ്ടപ്പെട്ട് താനേ എങ്ങളെ വളർത്തി വിട്ടത്. അപ്പാവുടെ ഏറ്റവും ഇളയ സിസ്റ്റർ താനേ ഇന്ന് കനകസുന്ദരാമ്പാൾ പാട്ടി. ഞങ്ങളെ വളർത്തതുക്കാക അവരുടെ തിരുമണം ഒന്നും വേണ്ടെന്ന് ചൊല്ലിട്ടാ. പാവം.
1: പാട്ടിയമ്മ വിളിക്കുന്നുണ്ടല്ലോ.
2: വരും സിന്നമ്മ, കണ്ടിപ്പാ വരും. ക്യാ അനന്തപ്പാവ് വരും.
0: യാരോ വരാങ്കോ, ദോ പാത്തിട്ട് വരണ.
3: കനകമ്മ, അമ്മ, യാരോ ഇങ്ങേ വന്നിരിച്ചെന്ന് കാഞ്ചന ഇപ്പതാൻ ചൊല്ലിട്ടാൻ. യാരത്? ആ, തൂങ്ങിട്ടാണേ. യാര് നീ? എപ്പടി ഉള്ളേ വന്നേ?
1: അത് ധനലക്ഷ്മി. ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി. ഇപ്പോഴുണ്ടായിരുന്നു?
3: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങേ ആരും വരലേ, ഒരാള് വന്നിരിച്ചു. ആനാ, അത് അനന്തപ്പനല്ലേ?
4: ആമാ ആമാ, സെറിടാ ആണ്ടവാ മുരുഹാ.
3: നാം ബാലസുബ്രഹ്മണ്യം, ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാറ്. മാമിയോട് റിലേറ്റീവും നേബറും നാൻ താൻ. ആ, ഇനി ചൊല്ല്, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്കേ? എപ്പോഴാ നീ ഉള്ളേ വന്നേ?
1: ഞാൻ
3: കാലയിലെ വൈഫ് കാഞ്ചന വന്ന് മാമിയെ ക്ലീൻ പണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു വന്നാൾ. അപ്പോ ഉന്നെ ഇങ്ങേ എങ്കേ പാക്കില്ലേ? അത് മട്ടുമല്ലേ, കഥക ഉള്ള ക്ലോസ് പണിയിട്ട് കാഞ്ചന പിന്നാടി വഴിതാ വന്നത്. തൊട്ട് തൊട്ട് ഇരിക്കതെല്ലാം മാമിയുടെ റിലേറ്റീവ്സ് ആണ്. തിരിഞ്ഞതാ? മാമിക്ക് എല്ലാ കെയറും നാങ്കൾ കൊടുക്കും. അവക്ക് ഇന്ന മഠത്തിലെ കിടന്ന് താൻ എന്ത് പോണമെന്ന് ഒരേ ആശ.
1: അതല്ല മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം, ഞാനിവിടെ വന്നപ്പോ എൻ്റെ പേര് ഹൃദയനാഥൻ, സ്വദേശം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. പിന്നെ ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു കപ്പ് കാപ്പിയും ഉണ്ടാക്കി തന്നിരുന്നു. ആനന്ദൻ സാർ തന്നുവിട്ട കുറച്ച് സ്വീറ്റ്സും കൊടുത്തിരുന്നു. അത് ആ കുട്ടി വാങ്ങി അകത്ത് വെക്കുകയും ചെയ്തു.
3: 10-20 വർഷത്തേക്ക് മുന്നാടി ഇങ്ങിരുന്ന് അവരുടെ അപ്പ കോതണ്ടപാണിക്കൊപ്പം രാമേശ്വരത്തേക്ക് പോന പൊണ്ണ. ഇന്നും മറ്റെന്താം വന്ന് ഉനക്ക് കോഫി ബോട്ട് കൊടുത്താളോ? ഇതേ ഞാൻ നമ്പിക്ക വേണമാ? അവള് ധനലക്ഷ്മി, ഇതുവരേക്കും വരലേ. ആ, ഇനി ചൊല്ല് നിജത്തെ.
1: ഹലോ, ആനന്ദൻ സാർ പറഞ്ഞിട്ടാണ് പാട്ടിയെ കാണാൻ വന്നത്. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഒരു പെൺകുട്ടി, ധനലക്ഷ്മി എന്ന് പേരും പറഞ്ഞു. ആരോ എനിക്കറിയില്ല, പറഞ്ഞതൊക്കെ കേട്ടു. അവൾ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു. ഇട്ടു തന്ന ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. കൂടുതൽ വിത്തും പേരും ചോദിച്ചില്ല, അത്ര തന്നെ. ഇനി നിങ്ങൾക്കാരെയാ വേണം?

0: എന്ന് വെച്ചാൽ വിളിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് പോകാം.
1: മുതൽ അണ്ണനെ തന്നെ കൂപ്പിടലാം.
0: ആ കൂപ്പിട്.
1: നമ്പർ എങ്കേ? കക്കട്ടാവിൽ നിന്നും അംഗീകരിക്കും പോലും നാൻ താൻ കൂപ്പിട്ടുണ്ട് എന്ന് കണ്ടിപ്പാ വന്ന് മാമിയെ പാത്ത് പോണമെന്നും പറഞ്ഞ് ഇപ്പോഴും ചൊന്നത് നാൻ താൻ തരുമാ ഉനക്ക്?
0: ആ എനിക്ക് എങ്ങനെ അറിയാൻ?
2: എന്നെ സുബു ഇങ്ക എന്നെ പ്രശ്ന? കാഞ്ചിനെ എങ്കടാ?
1: കാഞ്ചി വാഷിംഗ് ഇടാന് ഇരിക്ക, ഇങ്ക പ്രശ്ന ഒന്നുമില്ലേ?
3: എന്നാ മാമ എന്നാ ഇങ്ക കലാട്ടാ?
1: അതെല്ലാം ഒന്നുമില്ലേ. ഒരു നിമിഷം, ഫോണിൽ കൂപ്പിടുന്നത് പാസ്സില്ലയാ? ആണാ ഇങ്ങ വന്ന് ഒരു ഹൃദയനാഥൻ എന്നൊരാൾ വന്നിരിക്കേ, അണ്ണൻ ചൊല്ലിവിട്ടതെന്നും പറഞ്ഞു. ആ ആ ഓക്കെ ഓക്കെ. അപ്പടിയാ? ഓഹോ ആമാ ആമാ. ശരി ശരി, ഇപ്പോ താൻ പുരിഞ്ഞത്. നാളെ കാലയിൽ തന്നെ. ഏ ആ ശരി ശരി, അപ്പടിയാവട്ടെ. മന്ദിച്ചിരുന്നു തമ്പി.
0: ഏയ് സാരമില്ല ബാലസുബ്രഹ്മണ്യം, ഏതായാലും ആ സംശയം മാറിയല്ലോ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നുമല്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
2: ശരി പോയിട്ട് വാങ്ക.
3: ശരി
0: പാട്ടിയമ്മ ഉറങ്ങിക്കാണു.
2: പാട്ടി തൂങ്ങിട്ടയാ? പാട്ടി ഉനക്ക് യാരി ഇങ്ക മല്ലികപ്പൂ കൊണ്ടുവന്നിരിച്ച്?
0: എന്നാൽ
1: ആ ശരി തമ്പി, ഒന്ന് മനസ്സിലെ വെച്ചിട്ടാട്ടെ.
0: ഏയ് അങ്ങനൊന്നുമില്ല കേട്ടോ. ശരി എന്നാ.
1: മീനാ ഇപ്പൊ ചൊന്ന മാതിരി യാര് മല്ലികപ്പൂ ചൂടിയെങ്കിൽ വന്നേ? എനക്കതല്ല ആശ്ചര്യമാനത്. കാപ്പി പോട്ട കപ്പെല്ലാം യാര് ഫ്രഷാ കഴുകി കമഴ്ത്തി വെച്ചത്? കാഞ്ചനയാകുമോ? അതെപ്പടി? കാഞ്ചന ഗ്ലാസും പ്ലേറ്റ് എല്ലാത്തെയും കഴുകി തിരുമ്പി കൊണ്ടുവന്നതില്ല. ഇനിയൊരു വേള പയ്യൻ ചൊന്നത് ആ ഞാർക്ക് തരും.
4: പെരിയപ്പാ കോഫി ഇങ്ങ എടുത്തിട്ട് വരട്ടുമാ?
5: പുഷ്പ കൊഞ്ഞം കഴിഞ്ഞാണ്.
6: അമ്മ വാൻ വന്നിരിച്ചേ, പോയിട്ട് വേണേ?
4: ഓ ശരി, പാത്ത് പോന്നിട്ടിയാ?
6: ഡാ വെങ്കി അങ്ങനില്ലടാ, ഇന്ന് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പോടാ.
7: അക്ക എടുത്തിട്ട് വാ.
5: പിന്നെ അവിടെയൊക്കെ തിരിഞ്ഞിട്ട് അവളെ കണ്ടില്ല ധനലക്ഷ്മിയെ. ഹൃദയൻ താന സിസ്റ്റത്തില് ട്രാക്ക് 15 ഒന്ന് പ്ലേ ചെയ്യേ.
0: ഇല്ല, കൂട്ടത്തിൽ ആ ബാലസുബ്രഹ്മണ്യവും അതിഭീകരമായി അവിടെയൊക്കെ തിരഞ്ഞു കേട്ടോ, ആരെയും കണ്ടില്ല. അയാൾക്ക് ഞാനിപ്പോഴും നുണയനാണ്. എന്താ ചെയ്യുക? പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക്. എന്തൊരു ടേസ്റ്റായിരുന്നു ആ കാപ്പിക്ക്. പിന്നെ പെരുമാറ്റം, ആതിഥ്യം ഉപചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് സർ ഇത് തന്നെയാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, അയൽപക്കത്തെ ഏതോ പെൺകുട്ടി എന്നെ ഭംഗിയായി ഒന്ന് കളിയാക്കി. സാരമില്ല, എങ്കിലും ഓർക്കാൻ രസമുണ്ട് അവളുടെ ആ കുസൃതിത്തരങ്ങൾ.
5: ഇല്ലടോ, കളിപ്പിച്ചതല്ല.
0: ഏ
5: അതെ, അവരങ്ങനെയാണ്, അങ്ങനെയായിരുന്നു ഹൃദയൻ.
0: സർ എന്താ പറയുന്നത്?
5: അവളുടെ കുടുംബം എൻ്റെ മുത്തുലക്ഷ്മിയുടെ. ഹൃദയ, ആ കബോർഡിൽ മുകളിലത്തെ ഡ്രോയിൽ എൻ്റെ പേഴ്സുണ്ട്, ഒന്നെടുക്കുമോ? ഓ
0: സർ, എന്താ സർ?
5: അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. യെസ് ഹിയർ ഇറ്റ് ഈസ്. ദാ ഈ ഫോട്ടോ ഇതൊന്ന് നോക്ക്. ഇതിലെ ആളെ തന്നെയാണോ നീ ഉത്സവത്തിനിടയിൽ കണ്ട് പരിചയപ്പെട്ടത്?
0: ആ നോക്കട്ടെ. മൈ ഗുഡ്നസ്, സേതു, സേതുലക്ഷ്മി, ഇത് തന്നെ. അപ്പോ മുത്തുലക്ഷ്മി അക്കൻ?
5: അത് വീട്ടുകാരിട്ട പേര്, സേതുലക്ഷ്മി ഞാനിട്ട പേര്. ധനലക്ഷ്മി അവളുടെ ഒരേ ഒരു അനുജത്തി.
0: അപ്പോ ഞാൻ കണ്ടതൊക്കെ
5: എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള, നിന്റെ കൺമുമ്പിൽ ഒരു മാത്ര തെളിഞ്ഞു മാഞ്ഞുപോയ സത്യങ്ങൾ. മുത്തുലക്ഷ്മിയും ധനലക്ഷ്മിയും

എൻ്റെ സ്വപ്നങ്ങളിലെ നിറം മങ്ങിയ കുറെ ചിതറിയ ചിത്രങ്ങൾ ഇപ്പോൾ കൂടിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മിഴിവോടെ, തെളിവോടെ ആശുപത്രി കിടക്കയിൽ പ്രാണവേദനയിൽ മരണപ്പെടുമ്പോൾ പോലും സാറിനോടുള്ള തൻ്റെ പ്രണയമെന്ന സത്യം മനസ്സിൽ കാത്തുപോന്ന ആ രഥോത്സവ നാളുകളിൽ അനന്തേട്ടൻ്റെ കയ്യും പിടിച്ച് അലിഞ്ഞിറങ്ങാൻ മോഹിച്ച് ഒടുവിൽ ഒന്നിനുമാകാതെ സാറിനെ വിട്ടുപോയ അനന്തേട്ടൻ്റെ, അല്ല, എൻ്റെ സേതുലക്ഷ്മി അക്കൻ.

0: ആശുപത്രി കിടക്കയിലെ മൂന്നാം ദിവസമാണ് പോയത്. അതായിരുന്നു ഹൃദയൻ, എന്റെ സേതു, പാട്ടിയമ്മയുടെയും. അവളുടെ മരണശേഷം ചടങ്ങുകളൊക്കെ കഴിച്ച് തൻ്റെ അപ്പാവോടൊപ്പം രാമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ അവളുടെ അനുജത്തി. തനിക്കറിയോ, ആ ട്രെയിനിങ് സെഷനിൽ തൻ്റെ ആ ഇമോഷണൽ ഔട്ട്ബേഴ്സിൽ ഞാൻ ആ വൈബ് സെൻസ് ചെയ്തിരുന്നു. എൻ്റെ സ്വപ്നങ്ങളിൽ വിടർന്ന കുടമുള്ള പൂക്കളുടെ സുഗന്ധത്തെയും ഏതിരുട്ടിലും തിളങ്ങിയിരുന്ന വൈരക്കല്ലു മുക്കുത്തിയെയും ആ പാദസ്ഥലങ്ങളിലെ കൊഞ്ചലിനെയും സ്നേഹിച്ചവൻ നീ ഹൃദയനാഥൻ. പിന്നെ താനറിയാതെ തനിക്കൊപ്പം നിന്ന് തന്നെ എൻ്റെ അടുക്കലേക്ക് എത്തിക്കാനും അതുവഴി നാടും വീടും ഒക്കെ എന്നേക്കുമായി വിട്ടുപോകുന്ന എന്നെ വീണ്ടും ഇവിടേക്ക് അടുപ്പിച്ചതും ഒക്കെ എന്റെ സേതുവിന്റെ കൊച്ചു കുസൃതികളായിരുന്നു. തന്നോടും എന്നോടും നാട്ടിൽ നിന്ന് തൻ്റെ ജോലിസ്ഥലത്തും ഒക്കെ താൻ കണ്ടുവന്ന സ്വപ്നങ്ങളിൽ എല്ലാം അവൾ തനിക്ക് മുന്നിൽ നിവർത്തിയിട്ട കാഴ്ചകളായിരുന്നു. ഹൃദയന് ഇവിടെ വരാനും താൻ നേരിൽ കണ്ട ഈ സാക്ഷ്യങ്ങൾക്കും ഒരു കാരണമായത്. മരണക്കിടക്കയിലും അവൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പുള്ളി വെന്തടർന്ന നെഞ്ചിൽ എന്റെ കയ്യും ചേർത്ത് പിടിച്ചാണ് പോയത്.
1: സർ, എനിക്കൊന്ന് കിടക്കണം.
0: എന്തു പറ്റി?

0: ഹൃദയം വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
1: നോ നോ സർ, ഒരു ഒരു തലചുറ്റൽ പോലെ വല്ലാതെ തല കറങ്ങുന്നു സർ, തീരെ പറ്റുന്നില്ല.
0: വരൂ. പുഷ്പ, പുഷ്പ, കൊഞ്ച തണ്ണി എടുത്തിട്ട് വാ. കിടക്കു ഹൃദയൻ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ.
2: ഹൃദയനാഥന്റെ ആരെങ്കിലും ഉണ്ടോ?
3: ആ ഉണ്ട്.
2: ആ പുള്ളിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇനി നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാട്ടോ. നാളെ റൂമിലേക്ക് മാറ്റാം.
3: ഓ, ഒന്ന് കാണാൻ.
2: വേഗം കണ്ടിറങ്ങിക്കോളൂ.
4: തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പിന്നെ തിരിച്ചു. മധു, നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത്? ക്യാഷൊക്കെ
3: ആളെക്കാളും വലുതല്ലോ. ഒന്നും
4: ടോട്ടൽ എക്സ്പെൻസ് എത്രയാ മധു? ആ ഫോൺ ഇങ്ങെടുക്ക്.
3: ഇനിയിപ്പോ അത് പേ ചെയ്യാനാണ് തിരക്ക്. എവിടെ പോയത്? ഈ മുരട്ട സ്വഭാവം വിടരുത് കേട്ടോ, ഇവിടെ ഫോൺ അലൗഡ് അല്ല.
4: ഓ,
3: മിണ്ടാതെ അവിടെ കിടക്ക്, നാളെ റൂമിൽ വരുമ്പോൾ സംസാരിക്കാം. ആ നേഴ്സ് ഇപ്പൊ തിരക്ക് കൂട്ടും.
2: ഹലോ, മോർണിംഗ്.
4: ആ മോർണിംഗ്.
2: റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ ഒരു 9:30 വരും. റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഒരു 11 ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയാട്ടോ.
3: അപ്പോ വീട്ടിൽ പോകാൻ പറ്റുമല്ലോ.
2: പിന്നെന്താ, അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
4: ആ, നീ പുറത്തു പോകുമ്പോഴേ കുറച്ച് കേക്ക് അല്ലെങ്കിൽ സ്നാക്സ്, സ്വീറ്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐസിയുല നേഴ്സുമാർ നല്ല കെയറിംഗ് ആയിരുന്നു, അവർക്കായി എന്തെങ്കിലും കൊടുക്കണ്ടേ?
3: അമ്മയും കുഞ്ഞോടും ഇങ്ങ് വന്നിട്ട് പോരെ.
4: ആ, നിന്റെ സൗകര്യം പോലെ മതി. എനിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണം.
3: പിടിക്കട്ടെ.
4: വേണ്ട വേണ്ട വേണ്ട, അത്ര വയസ്സായിട്ടൊന്നുമില്ല.
3: ഓ, പിന്നെ വലിയ വിറ്റായിരിക്കും. ആ, അമ്മയും കുഞ്ഞോളും എത്തിയല്ലോ. എന്തേ, ആരാ?
5: അമ്മ, ഇത് വന്ന് കൊഞ്ചം സ്വീറ്റ്സ് ആകും. എല്ലാം നായേ വീട്ടിൽ സേവേ. നീങ്ക വാങ്ങിനാ നല്ലാ ഇരിക്കും. രൊമ്പ നല്ല സ്വീറ്റ്സ് അമ്മ.
3: സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. മലയാളം
5: തെരിയോ അമ്മ?
3: പക്ഷെ ക്യാഷ് അധികമില്ല. ഷോ, ഇതിപ്പോ ആകെ 150 മാത്രമേ ഉള്ളൂ.
5: പോതും അമ്മ, ഇത് പോതും. നിങ്ങൾക്ക് ഉങ്ക വാഴ്ക്കയിലെ എല്ലാവരും ഇട്ടിയാ. ഇത് എന്നോട് കടസിയാണ് പൊരുൾ. തിരുമ്പി പോകരുതൊക്കെ നേരമാച്ചമ്മ. അമ്മ, ഉന്നെ പാത്താ ഏൻ തങ്കച്ചി മാതിരി ഇരിക്ക. അവളുടെ പേര് ലക്ഷ്മി, ധനലക്ഷ്മി.
3: അവരിപ്പോ
5: ഇല്ല. ഇല്ലമ്മ, അവളിപ്പോ ഇല്ല, പോയാച്ച്. ഈ റാസാത്തി ഉനക്ക് നല്ലത് താൻ വരും. വരട്ടമ്മ.
4: ഇതെന്താ ഇവിടെ നല്ല നെയ്യിൻ്റെ വാസന? അതും നല്ല നറുനെയ്യിൻ്റെ. ഇത്ര പെട്ടെന്ന് പോയി വന്നോ നീ?
3: ഓരോ ഭാഗ്യം വന്നത് നോക്കണേ. ഒരു തമിഴ് സ്ത്രീ വന്നിരുന്നു, തുണിസഞ്ചിയും ഒക്കെ ആയിട്ട്. വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ വാങ്ങി. ലാഭമാണ്, ആകെ 150 മാത്രമേ ആയുള്ളൂ ഇത്രയും സ്വീറ്റ്സിന്.
4: ആ, ഡോറടക്ക്. എന്നിട്ട് ആ പാക്കറ്റിംഗ് എന്താ നോക്കട്ടെ. ഇത് കുറേ ഉണ്ടല്ലോ, പഴയ തമിഴ് പത്രം കൊണ്ടുള്ള കടലാസ് പൊതി. അവളെങ്ങനെയിരുന്നു മധു?
3: ഒരൽപ്പം തടിച്ച്, വെളുത്തിട്ട്, മുടിയിലെ കുടമുല്ല പൂക്കളും കനകാംബരവും ചൂടി, മൂക്കുത്തിയിട്ട്, മൂക്കിൻ്റെ രണ്ടു വശത്തും നല്ല ഐശ്വര്യം ഉണ്ട് അവരെ കാണാൻ. പറയുന്നത് കേട്ടാൽ വാങ്ങാതിരിക്കാൻ തോന്നില്ല. നല്ലൊരു സ്ത്രീ.
4: ഓക്കെ, നീ എത്ര പൈസ അവർക്ക് കൊടുത്തത്?
3: 150. എന്തു പറ്റി ഹൃദയ?
4: ഒന്നുമില്ല, അവൾ നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങിച്ചിട്ടില്ല.
3: ഞാൻ കൊടുത്തതാ.
4: ആ പാക്കറ്റ് നിനക്ക് തിരിച്ചു തരുമ്പോൾ അവൾ അത് തിരിച്ച് നിനക്ക് ഒരു ഗിഫ്റ്റായി തന്നതാവും. പൈസ പാക്കറ്റിൽ തന്നെയുണ്ട്, ഭദ്രമായി.
3: ഇക്കാലത്തും ഇങ്ങനെ ബിസിനസ് നടത്തുവോ? എങ്ങനെയാണ് അവർ ഈ കോസ്റ്റ് ടാലി ആക്കുന്നത്?
4: ഹലോ,
6: ഹൃദയനാഥനല്ലേ?
4: അതെ, ആരാണ്?
6: എന്തുപറ്റി,
4: എന്താ?

0: നിറയെ വേല എനിക്ക് ചുരുണൽ വെച്ചാൽ സ്വന്നല്ല രണ്ടെണ്ണമാണ്. പാട്ടിയമ്മ തിരിയില്ലയാ, അവങ്കളും പോയിട്ടാങ്ക മധ്യാനത്തോടെ. ഫ്യൂണറൽ എല്ലാം നാളെ ആക്കും, വസതിയായിരുന്നാ നാളേക്ക് വാങ്ങളേ. അങ്ങെല്ലാം ഇങ്ങനെ ഇരിക്കോ. ശരി വെക്കട്ടുമാ.
1: എന്താണ്, എന്താ പറ്റിയേ ഹൃദയ? പറയാൻ എന്താ പറ്റിയേ, എന്നോടൊന്ന് പറ.
2: ഒന്നുമില്ലടോ പെൺകുട്ടി, ഒരു തരത്തിൽ ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേർന്നു.
1: എന്താ?
2: ഒന്ന് കിടക്കട്ടെ, കിടന്നാൽ എല്ലാം ശരിയാകും.
1: അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം കുറച്ചൊക്കെ മനുഷ്യൻ, ആഫ്റ്റർ ഓൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനിങ് ഡയറക്ടർ. അതിനപ്പുറം
2: അതിനപ്പുറം
1: അതിനപ്പുറം ഒന്നും വേണ്ട, അത്ര തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലും. നമുക്ക് വേഗം പോകാം, ബില്ല് കൊണ്ടുവന്നില്ലല്ലോ.
2: അത് വന്നോളും, നീ ഇവിടെ ഇരിക്ക എൻ്റെ അടുത്ത്, എൻ്റെ കാവലും ഏറ്റെടുത്ത്. ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ.
1: ദേ വലിയ സാഹിത്യമൊന്നും വേണ്ട കേട്ടോ, വന്നിരിക്കുന്നു ഒരു സാറും ശിഷ്യജന്മവും.
3: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണ സഹായം ശബ്ദസന്നിവേശം ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയ സി ആർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ഹൃദയനാഥൻ, ശ്രീമൂലനഗരം പൊന്നൻ, സേതുലക്ഷ്മി, പുഷ്പവല്ലി, മനീഷ കെ എസ്, അനന്തരാമൻ, എം കെ കൃഷ്ണൻപോറ്റി, അനന്തരാമന്റെ ചെറുപ്പം മെജോ, ധനലക്ഷ്മി, ജയലക്ഷ്മി സി, കനകസുന്ദരാംബാൾ, YS പൗർണമി, ബാലസുബ്രഹ്മണ്യം, കാഞ്ഞൂർ മത്തായി, ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുപ്പം ഹരീഷ് മേനോൻ, മധുമിത, വിനിത മനമൽ, ഡോക്ടർ ഹേമലത കോലത്ത്, പ്രീത പിയൂസ്, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ബാബു, വി ഉദയകുമാർ, ശ്രീനിവാസ രാഘവൻ, പ്രസാദ് ബാലകൃഷ്ണൻ, വെങ്കിടിമാമൻ, രാജേഷ് വിശ്വംഭരൻ, മല്ലിക, ഇ എൻ സജിത, നേഴ്സ് ബിനിത ഗോപിനാഥ്, അയൽപക്കത്തെ സ്ത്രീകൾ രുക്മിണിയമ്മാൾ, അജിഷ ഹരിദാസ്, ഒപ്പം ബാലതാരം ഇവാൻ മിഖായൽ ഷിബു.

0: While the Nifty added 47 points to 23,737 when reports last came in. Meanwhile, in the broader market, at the National Stock Exchange, the mid-cap 100 was trading flat, while the small-cap 100 dipped nearly 0.2% a short while ago. The Delhi Metro Rail Corporation, DMRC, in collaboration with the Ministry of Petroleum and Natural Gas, today launched an integrated hydrogen-powered shuttle bus service in the national capital to reduce fuel consumption and promote the use of public transport. The shuttle service will operate on all working days during peak office hours. It will provide seamless and environment-friendly last-mile connectivity between Central Secretariat and Sevatirth Metro stations and key government establishments in the Central Vista region. In badminton, India's top men's doubles pair of Sattvik Sairaj, Ranki Reddy and Chirag Shetty advanced to the semi-finals of Thailand Open. The Indian duo defeated Japanese pair of Takumi Nomura and Yuichi Shimogami with 21-12, 21-13 in Bangkok today. Later in the day, Lakshya Sen will face Thailand's Kunlavut Vidithsarn in the men's singles quarterfinals. In IPL cricket, Lucknow Super Giants will take on Chennai Super Kings at Ekana Stadium in Lucknow this evening. The match is scheduled to begin at 7:30 p.m. Earlier, Mumbai Indians defeated Punjab Kings by 6 wickets at Himachal Pradesh Cricket Association Stadium in Dharamshala last night. Tilak Verma was adjudged player of the match. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi and UAE President Sheikh Mohammed bin Zayed Al Nahyan discuss energy cooperation and bilateral trade in Abu Dhabi. Both leaders exchange key MOUs in defence, petroleum and investments. BRICS foreign ministers meeting 2026 underway in New Delhi. External Affairs Minister Dr. S. Jaishankar reaffirms India's commitment in advancing goal of reformed and effective multilateralism. NTA to reconduct NETUG 2026 examination on June 21st. Education Minister Dharmendra Pradhan assures fairness and transparency in exam process. BJP MLA Rotindra Bosu elected new Speaker of West Bengal Legislative Assembly. And in badminton, Indian men's doubles pair of Sattvik Sairaj, Ranki Reddy and Chirag Shetty enter semi-finals of Thailand Open. With that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 20-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ. സംവിധാനം പി എ ബിജു.
2: എലി പൂച്ചയെ വഴിതെറ്റിക്കും പോലെയാണ് കുറ്റവാളിയായ റസ്കോൾനിക്കോവ് പോലീസ് ഉദ്യോഗസ്ഥനായ സെമറ്റോവിനെ കൈകാര്യം ചെയ്യുന്നത്. അവർ തമ്മിൽ ഒരു റെസ്റ്റോറൻറ്റിൽ സംഭാഷണത്തിലാണ്. രണ്ട് സ്ത്രീകളെ കൊന്നയാളാണ് റസ്കോൾനിക്കോവ്. പക്ഷെ പോലീസ് പിടിച്ചു വച്ചിരിക്കുന്നത് ഏതോ ഒരു പെയിൻറ്റർ നിക്കോളെ. പുളിപ്പു ചേർത്ത ദോശമാവ് അടപ്പ് തകർത്ത് പുറത്തു ചാടും പോലെ നിക്കോവിൻ്റെ മനസ്സിൽ താഴിട്ട് പൂട്ടിയ കൊലപാതക രഹസ്യങ്ങളുടെ അറ്റവും മുറിയും ഇടയ്ക്കിടെ പുറത്തു ചാടുന്നുണ്ട്. സെമറ്റോവിലെ പോലീസിന് പുറത്തു ചാടുന്ന പുളിപ്പ് രുചിച്ചറിയാനാവുന്നുണ്ടോ? കാത്തിരുന്നു കാണാം. റസ്കോൾനിക്കോവ് പരമശുദ്ധനെന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാരൻ റസ്മഹീനും ഇന്ന് രംഗത്ത് വരുന്നുണ്ട്. സെമറ്റോവാണ് ആരംഭിക്കുന്നത്.
3: നിങ്ങൾ പഠിപ്പും സംസ്കാരമുള്ള മനുഷ്യനല്ലേ?
4: അതിന്
3: ഞാൻ 6-ാം ക്ലാസ്

0: ഇരിക്കുമ്പോഴാണ് ഞാൻ ബോധം കെട്ട് വീണതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ശരി, കാര്യങ്ങളിപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ?
1: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: ഒന്നും ഉദ്ദേശിക്കുന്നില്ല.
1: നിങ്ങൾക്ക് ഒന്നുകിൽ ഭ്രാന്താണ്, അല്ലെങ്കിൽ
0: അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത്? എന്താണ്? എന്നോട് തുറന്ന് പറയേ.
1: ഒന്നുമില്ല.
0: ശരിക്കും വിഡ്ഢിത്തം.
1: എന്താണ് നിങ്ങൾ ചായ കുടിക്കാത്തത്?
0: എന്ത്? ആ ചായ. ഓ ശരി, അതെ, കുടിച്ചില്ലേ? ആ കുടിച്ചില്ല. കുടിക്കാം കുടിക്കാം.
1: ഈയിടെയായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്. ഒരു വലിയ കള്ളനോട്ടടി സംഘത്തെ മോസ്കോവിൽ പിടികൂടിയതായി ഈ അടുത്ത ദിവസമാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. അതിൽ പലരും സമൂഹത്തിലെ ഉന്നതന്മാർ.
0: അത് വളരെ മുമ്പ് നടന്ന ഒന്നല്ലേ? ഒരു മാസം മുമ്പ് ഞാൻ അതിനെപ്പറ്റി വായിച്ചതായി ഓർക്കുന്നു.
1: അപ്പോൾ നിങ്ങളവരെ കുറ്റവാളികളായി കണക്കാക്കുന്നുണ്ടോ? തീർച്ചയായും അവർ കുറ്റവാളികളാണ്.
0: കുറ്റവാളികൾ? അവരോ? കേവലം കൊച്ചു പിള്ളേരാണവർ. തെറ്റ് ചെയ്യുമ്പോൾ കൈവിറക്കുന്നവർ.
1: കൈകൾ വിറച്ചു എന്നാണോ? അത് സ്വാഭാവികമല്ലേ. ചിലർക്ക് അത് താങ്ങാനായി എന്ന് വരില്ല.
0: എന്ത്? എന്ത്? അത് താങ്ങാനാവില്ല എന്നോ?
1: എന്താ, നിങ്ങൾക്ക് താങ്ങാനാവുന്നില്ലേ? എനിക്ക് താങ്ങാൻ കഴിയും.
0: ഞാനായിരുന്നെങ്കിൽ അത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുക. അതിരിക്കട്ടെ, ഈ പ്രതിയെ പിടികൂടാത്തത് എന്താണ്?
1: തീർച്ചയായും പ്രതിയെ പിടികൂടും.
0: ആര്? നിങ്ങളോ? അയാളെ പിടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് കഠിനമായ ഒരു ജോലി തന്നെ ചെയ്യേണ്ടി വരും അവനെ പിടിക്കാൻ.
1: അത്ര കഠിനമായ ജോലി ചെയ്യേണ്ടി വരുമോ? അതെന്താ?
0: നിങ്ങൾ ചെയ്യാൻ പോകുന്ന മഹത്തായ കാര്യം ഏതെങ്കിലും മനുഷ്യൻ ധാരാളം പണം ചെലവാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കലാണ്. പണമില്ലാത്തൊരാൾ പെട്ടെന്ന് പണം ചെലവാക്കാൻ തുടങ്ങുമ്പോൾ അയാളായിരിക്കണം കൊലയാളിയെന്ന് നിങ്ങൾ കരുതും. അങ്ങനെ ഏത് കുഞ്ഞിനും നിങ്ങളെ വഴിതെറ്റിക്കാനാവും.
1: എന്നാലും അവർ അങ്ങനെ ചെയ്യുമെന്നുള്ളത് ഒരു സത്യം മാത്രമാണ്.
0: ഒരുത്തനൊരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയുടനെ മദ്യശാലയിലേക്ക് പോകുന്നു, പണം ധൂർത്തടിക്കുന്നു, അവനെയാണ് നിങ്ങൾ പിടിക്കുന്നത്.
1: നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തോ വലിയ താല്പര്യമുണ്ടെന്ന് തോന്നുന്നല്ലോ.
0: ഞാനായിരുന്നെങ്കിൽ ആ സംഭവത്തിൽ എങ്ങനെ പെരുമാറുമെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
1: ആ, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പറയൂ, നിങ്ങളായിരുന്നു കൊലയാളിയെങ്കിൽ?
0: ഞാൻ പണവും ആഭരണങ്ങളും എടുത്ത് നേരെ പുറത്തു കടന്ന് ജനവാസമില്ലാത്ത ഒരു മതിൽക്കെട്ടിനുള്ളിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ നടക്കും. 100 റാത്തലിൽ കൂടുതൽ ഭാരമുള്ള വീട് പണിയുന്ന കാലം മുതൽ ഒരു മൂലയിൽ കിടന്നിരുന്ന ഒരു കല്ല് ഞാൻ നേരത്തെ കണ്ടുവച്ചിരിക്കും. ഞാൻ ആ കല്ല് പൊക്കും.
1: എന്തിനാ കല്ല് പൊക്കുന്നത്?
0: അതിനടിയിൽ ഒരു പൊത്ത് തീർച്ചയായും ഉണ്ടാവും. എന്നിട്ട് മോഷണ വസ്തുവിനെ ഞാൻ അവിടെ ഒളിപ്പിക്കും. പിന്നെ ആ കല്ലുരുട്ടി പഴയ പടി വയ്ക്കും. 1, 2, 3 കൊല്ലത്തോളം അതുവരെ ഞാനത് തൊടില്ല. അവരത് അന്വേഷിക്കുമായിരിക്കും. ഒരിക്കലും അവർക്കത് കണ്ടുപിടിക്കാനാവില്ല.
1: തനിക്ക് ഭ്രാന്താണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: ഞാനാണ് വൃദ്ധയെയും ലിസവറ്റയെയും കൊലപ്പെടുത്തിയതെങ്കിലോ?
1: നിങ്ങൾക്കത് സാധ്യമാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക്?
0: നിങ്ങളത് വിശ്വസിച്ചോ? അതെ, തീർച്ചയായും നിങ്ങളത് വിശ്വസിച്ചു.

0: ഒരിക്കലുമില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിച്ചില്ല. ഇതിലേക്ക് വലിച്ചിഴച്ച് നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ?
1: അപ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നില്ലേ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്നെക്കുറിച്ച് എന്താണ്, എന്തിനാണ് അന്വേഷിക്കുന്നത്? നമുക്കിറങ്ങാം അല്ലേ? വെയിറ്റർ
2: സാർ,
1: എത്രയായി?
2: 30 കോപ്പക്സ്.
1: വോഡ്കയുടെ 20 കോപ്പക്സ് കൂടി എടുത്തോ ഈ സാറിന്റെ.
0: ഞാൻ കൊടുക്കാം.
1: വേണ്ട, എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്.
0: അന്ന് കടം വീട്ടാൻ പോലും പൈസ ഇല്ലായിരുന്നല്ലോ, പിന്നെങ്ങനെ?
1: പണം കായ്ക്കുന്നൊരു മരം ഞാൻ പിടിച്ചു കുലുക്കി, അതിൽ നിന്ന് വീണ പണം ഇനിയുമുണ്ട്. നിങ്ങൾക്ക് വേണോ?
0: നിങ്ങൾക്കെന്തോ കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അല്ല, സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ സംസാരിക്കാൻ മദ്യപിക്കാറൊന്നുമില്ലല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. തീർച്ച.
1: യാഥാർത്ഥ്യങ്ങൾ കേൾക്കുമ്പോൾ കണ്ണു മഞ്ഞളിക്കും. സത്യം അങ്ങനെയാണ്, വിശ്വസിക്കാൻ പ്രയാസമാണ്. നുണയാണ് പെട്ടെന്ന് വിശ്വസിക്കുന്നത്. അതല്ലേ നാട്ടു നടപ്പ് സമറ്റവും.
0: നമുക്ക് കാണാം, വൈകാതെ നമുക്ക് കാണാം.
1: ശരി, കാണാം.

0: Эй, Раскольников! Да?
1: Расумхин.
0: നീ എന്ത് പണിയായി കാണിച്ചത്? നീ ആരെയും അറിയിക്കാതെ കണ്ണു വെട്ടിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയോ? വിഷമിച്ചു പോയല്ലോടാ.
1: എനിക്ക് തോന്നി ഞാൻ ഇറങ്ങി. എത്രയെന്ന് വെച്ച് അടച്ചുപൂട്ടി ഒരേ കിടപ്പ് കിടക്കുന്നത്.
0: നിക്കോവ്, നീ വളരെ ക്ഷീണിതനാണ്. നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്ക് പോലും അറിഞ്ഞുകൂടാ.
1: ആര് പറഞ്ഞു? എനിക്ക് ഇരട്ടി ശക്തി കിട്ടിയിരിക്കുകയാണ്. ഞാൻ ലോകത്തോടെല്ലാം വിളിച്ചു പറയാൻ
0: പോവുക. കണ്ടോ കണ്ടോ, അതും പറഞ്ഞ് നീ എന്റെ മണ്ടയ്ക്ക് മറിഞ്ഞു വീഴാൻ പോകുന്നത്. നിക്കോ, നീ ഈ അവസ്ഥയിൽ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. തല ചുറ്റി നീ എവിടെയെങ്കിലും വീഴും.
1: റസുമുഖിൻ, നീ എന്താ ഇവിടെ കറങ്ങി നടക്കുന്നത്?
0: നിന്നെ അന്വേഷിച്ചു വന്നതാ. നമ്മുടെ ഡോക്ടറും വന്നിട്ടുണ്ട്. നീ എന്തിനാണടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വിഷമിപ്പിക്കുന്നത്?
1: നിന്റെ സഹാനുഭൂതി എനിക്ക് ആവശ്യമില്ല. ഒരു മനുഷ്യനുമേൽ ചൊരിയാൻ ആഗ്രഹിക്കുന്ന വിചിത്രമായ ആഗ്രഹം എന്നെ എന്തിനാണ് ഇങ്ങനെ അന്വേഷിച്ചു വന്നത്?
0: നിന്നെ അങ്ങനെ ഇഷ്ടം പോലെ വിടാൻ പറ്റില്ല. ഞാൻ നിന്റെ സുഹൃത്തായി പോയടാ.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 20-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
4: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടൂ.

0: ജാഗ്രത പുലർത്തൂ.
1: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക്.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ചന്ദൻദാസ് പാടിയത്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: ഗസലുകൾ സമാപിച്ചു. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്, സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. 437.6 മീറ്ററിൽ 684 kHz സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. ആമുഖം എന്ന ചിത്രത്തിനായി ചിത്ര പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, സനൽ നായരുടെ സംഗീതം.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ചിത്രം ആരണ്യകം. പാടിയത് ചിത്ര. ഗാനരചന ONV കുറുപ്പ്. സംഗീതം രഘുനാഥ്.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കോൽക്കളി. KP മുഹമ്മദ് കുട്ടി ഗുരുക്കളും സംഘവും അവതരിപ്പിക്കുന്നത്.
5: ചാടി തമ്പി ആസ്വദിക്കുക.

அறிவு கொண்டு நே

Thank you.

0: കെ പി മുഹമ്മദ് ഗുരുക്കളും സംഘവും അവതരിപ്പിച്ച കോൽക്കളിയാണ് ഇതുവരെ കേട്ടത്.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം മെയ് 16-ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
2: മോളിനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
3: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
2: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
3: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
1: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക, കടലിനെ കൺ തുറക്കാതെ. രചന, സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. ബനാറസ് എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രൻ്റെ സംഗീതം.

0: പാർട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
0: RBI പറയുന്നു അറിവ് നേടു, അത് പ്രാവർത്തികമാക്കൂ.
3: ഇനി കേൾക്കാം അനുഭൂതികളുടെ നിമിഷം എന്ന ചിത്രത്തിനായി എസ് ജാനകി പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എ.ടി. ഉമറിന്റെ സംഗീതം.

0: പാർട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ, ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
0: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ചിത്രം അനുപല്ലവി, പാടിയത് യേശുദാസ്, എസ് ജാനകി എന്നിവർ. ഗാനരചന ബിജു തിരുമല, സംഗീതം KJ ജോയി.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 8 മണിക്ക് ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഏക് പഹേലി ലീല എന്ന ചിത്രത്തിനായി തുൽസി കുമാർ, ആലം ഖാൻ എന്നിവർ പാടിയ ഗാനം.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ഇനി കേൾക്കാം ദിൽവാലെ എന്ന ചിത്രത്തിനായി അർജിത് സിംഗും സംഘവും പാടിയത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം May 16 ശനിയാഴ്ച രാത്രി 9:30
5: മോളിനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
6: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
5: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
6: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
4: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം May 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
4: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ.

0: ആകാശവാണി കോഴിക്കോട് 673-0332.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യഗാനം ആർ കനകാംബരൻ, സരസ്വതി ശിവദാസ് എന്നിവർ പാടിയത്. കെ വി ശബരിമലയുടെ വരികൾ, കടുത്തുരുത്തി ടി ആർ രാധാകൃഷ്ണന്റെ സംഗീതം.

ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ലളിതഗാനം ഇനി രാത്രി 11 മണിക്ക് ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
2: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 crore കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷനെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്

0: ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Asia crisis. In a circular issued by Secretary General Bharat Parashar, the apex court said that matters listed on miscellaneous days, as well as matters taken up during partial working days, will now be heard only through video conferencing until further orders. India's total exports comprising merchandise services are estimated at $80.8 billion in April 2026, registering a robust growth of 13.6% over April last year. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
2: ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ VTC രജിസ്ട്രേഷനുള്ള DHC 6 400 ട്വിൻ ഓട്ടർ സീപ്ലെയിൻ ആണ് 13 രാവിലെ അഗത്തിദ്വീപിലും

0: registering a robust growth of 13.6% over April last year. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
2: ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ VTC രജിസ്ട്രേഷനുള്ള DHC-6 400 ട്വിൻ ഓട്ടർ സീപ്ലെയിനാണ് 13 രാവിലെ അഗത്തിദ്വീപിലും ഉച്ചയോടെ കവരത്തിദ്വീപിലെയും ലഗോണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. 2 ക്രൂ അംഗങ്ങൾ, സ്കൈഹോപ്പ് കമ്പനി അധികൃതർ, DGCA ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധനയാത്രയുടെ ഭാഗമായി വിമാനത്തിൽ സഞ്ചരിച്ചു. കവരത്തുദ്വീപിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് ഡോക്ടർ SB ദീപക്കുമാർ, തുറമുഖ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഗിരിശങ്കർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ ചേർന്ന് സീപ്ലെയിൻ അധികൃതരെ സ്വീകരിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് UT അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഒപ്പം സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമായത്. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറ്റിയത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സീപ്ലെയിൻ സർവീസുകൾ വലിയ മുതൽക്കൂട്ടാവും. കൂടാതെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം പ്രസിദ്ധി ആർജിച്ച ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ ദേശീയ അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ആരംഭിക്കുന്ന കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകളിലൂടെ സാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അന്തർദേശീയ നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച ഔദ്യോഗിക ചടങ്ങിൽ നഴ്സിംഗ് രംഗത്തെ മികച്ച സേവനത്തിനുള്ള ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗിലെ അവാർഡ് ലക്ഷദ്വീപ് സ്വദേശി ശ്രീമതി ഐഷ ബിവി രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്നും സ്വീകരിച്ചു. കവരത്തി നാഷണൽ ഹെൽത്ത് മിഷൻ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ നഴ്സായ ഐഷ ബിവി ശുശ്രൂഷ മേഖലയിലെ ദീർഘകാലത്തെ സമർപ്പണബോധം, കാരുണ്യം, സേവന താൽപര്യം എന്നിവ പരിഗണിച്ചാണ് ഈ ദേശീയ അംഗീകാരത്തിന് അവർ അർഹയായത്. രോഗപരിചരണ രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച ഐഷ ബിവിയുടെ നേട്ടം ലക്ഷദ്വീപിന്റെ ആരോഗ്യരംഗത്തിനും നഴ്സിംഗ് സമൂഹത്തിനും കൂടി ലഭിക്കുന്ന ദേശീയ അംഗീകാരമാണ്. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തത്. ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ആദ്യമായി ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. കഴിഞ്ഞ വർഷം ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് കവരത്തുദ്വീപിൽ നടന്ന ആഘോഷ പരിപാടികളിലാണ് വിർച്വലായി പങ്കെടുത്തുകൊണ്ട് ISRO മുൻ ചെയർമാൻ S. സോമനാഥ് ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളെ ശ്രീഹരിക്കോട്ടയിലേക്ക് ക്ഷണിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഈ ഒരു ചരിത്രപരമായ അവസരം ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്ക് ഒരുങ്ങിയത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ, മിഷൻ ഇന്റിഗ്രേഷൻ സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു. ചെന്നൈ ഗവൺമെന്റ് മ്യൂസിയം, തമിഴ്നാട് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ, MP ബിർള പ്ലാനറ്റോറിയം, നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് എന്നീ സ്ഥാപനങ്ങളിലെ പഠന പരിപാടികളിലും ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കവരത്തുദ്വീപിൽ ഡോക്ടർ BR അംബേദ്കർ ITI വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ ലഗൂൺ ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മറൈൻ എഞ്ചിൻ ഫിറ്റർ വിഭാഗം നയിച്ച ക്ലീനിംഗ് ക്യാമ്പയിൻ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വകുപ്പ് സെക്രട്ടറി സോമശേഖർ IAS ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് അത്ലറ്റിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 2nd ലക്ഷദ്വീപ് ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ അന്ത്രോദ്വീപ് ചാമ്പ്യന്മാരായി. അന്ത്രോത് സായ് ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങളിൽ 388 പോയിന്റുകൾ നേടിയാണ് അന്ത്രോദ്വീപ് 1st സ്ഥാനം നേടിയത്. 272.5 പോയിന്റുകൾ നേടി അമിനി ദ്വീപ് 2nd സ്ഥാനവും 247 പോയിന്റുകൾ നേടി കിൽത്താൻ ദ്വീപ് 3rd സ്ഥാനവും കരസ്ഥമാക്കി. ഉദ്ഘാടന വേദിയിൽ ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുല്ലാ സയ്യിദ്, ഡെപ്യൂട്ടി കളക്ടർ കുൽദീപ് സിംഗ് ഠാക്കൂർ, പ്രിൻസിപ്പൽ സാജു തോമസ്, അത്ലറ്റിക് കോച്ച് അഹമ്മദ് ജവാദ് ഹസൻ എന്നിവർ പങ്കെടുത്തു. സമാപനം റിട്ടയർഡ് സിൻഡിക്കേറ്റ് ബാങ്ക് മാനേജർ P പൂക്കോയ മുഖ്യ അതിഥിയായി വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.

ആകാശവാണി കോഴിക്കോട്. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 16 സെക്കൻഡും. അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്നത്: 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, ജലസംരക്ഷണത്തിനുള്ള വിവിധ മാർഗങ്ങൾ, പാരമ്പര്യ ഔഷധക്കൂട്ടുകൾ, വിവിധതരം കീട നിയന്ത്രണ മാർഗങ്ങൾ, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ, 7:35 യുവവാണി, മലയാള ഭാഷയുടെ രാജശില്പി, തുഞ്ചത്തെഴുത്തച്ഛനെക്കുറിച്ചുള്ള ചിത്രീകരണം, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 9:15 വിദ്യാഭ്യാസ രംഗം, ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ, കലാജോൺ നടത്തുന്ന പ്രഭാഷണം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 6ാം ദിവസം, നാടകം മൗനസാക്ഷി, രചനാ സംവിധാനം വിനോദ് ബാബു, മലയാള പരിഭാഷ കെ എസ് സിംഗ്, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറയ്ക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമത്തള്ളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ എന്നിവർ, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം വിനീത സുമ, നിഷ കെ വി, ലേഖ വിമൽ എന്നിവർ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ലളിതഗാനം. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി നാളെ ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആറ് മണിക്ക് വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നീലേശ്വരം ഭാസ്കർ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലിയിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ കവിത. ഗീതാഞ്ജലി ആലപിക്കുന്നത് വി കെ ശശിധരൻ. തുടർന്ന് പ്രഭാതഗീതം, മുബാറക് ചൊല്ലറി ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ. 7:00 ഓപ്പൺ ഫോറം, തുടർന്ന് ആരോഗ്യം അമൂല്യം, നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഫറൂഖ് കിഞ്ചന വർത്തമാനം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 പാട്ട് വെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ, 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം, 8:30 സസ്നേഹം, 9:00 ഓർമ്മച്ചെപ്പ്, എം എസ് വിയുടെ സംഗീത പ്രപഞ്ചം, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് വിശ്വനാഥനെക്കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര, രചന കെ വി ശബരിമണി. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, ഉച്ചയ്ക്ക് 12:10 എവർഗ്രീൻ ഡുവെറ്റ്സ്, 12:40 വാർത്താദീപ്തി, 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 6ാം ദിവസം, നാടകം മൗനസാക്ഷി, രചനാ സംവിധാനം വിനോദ് ബാബു, മലയാള പരിഭാഷ കെ എസ് സിംഗ്, 2:15 തുടർ നാടകം, 2:30 ഗസൽ, വൈകിട്ട് 4:45 രാത്രി 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 തായമ്പക, ചെറിയ തെക്കനും അനിൽകുമാറും സംഘവും അവതരിപ്പിക്കുന്നത്, 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, ഈന്ത് പരിപാലനം ഡോക്ടർ അബ്ദുള്ള പാലേരിയുമായി അഭിമുഖം, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ, 7:35 യുവവാണി, 8:00 നാടകം വിഷം, രചന സംവിധാനം കാപ്പിൽ വി സുകുമാരൻ, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 7ാം ദിനം, കാൺക കടലിനെ കൺതുറക്കാതെ, രചനാ സംവിധാനം കെ വി ശരചന്ദ്രൻ, 11:00 ലളിതഗാനം.

0: ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ.
1: സമ്പ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ UAE ദേശസ്യ രാഷ്ട്രപതി ഷേഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ അബുദാബി നഗരെ ഊർജാ സഹകാരസ്യ ദ്വിപക്ഷീയ വ്യാപാരസ്യ ച വിഷയെ ചർച്ചാം കൃതവന്തൌ. ഉഭൌ നേതാരോ രക്ഷാ പെട്രോളിയം നിവേശാദി വിഷയെ പ്രമുഖാനാം സന്ധിപത്രാണാം ആദാന പ്രദാനമപി കൃതവന്തൌ. എസ് ജയശങ്കരഃ 2020-തമേ വർഷേ ബ്രിക്സ് വിദേശമന്ത്രിമണ്ഡലസ്യ സഭായാം പ്രഭാവപൂർണ ബഹുപക്ഷവാദം പ്രതി ഭാരതസ്യ പ്രതിബദ്ധതാം പുനഃ ദൃഢീകൃതവാൻ. NTA ഇതി അഭികരണം ജൂൺ മാസസ്യ 21 ദിനാങ്കേ 2020-തമവർഷസ്യ നീറ്റ് UG പരീക്ഷാ പുനഃ ആയോജയിഷ്യതി. ശിക്ഷാമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനേന പരീക്ഷാ പ്രക്രിയായാം നിഷ്പക്ഷതാം പാരദർശിതാം ച ആശ്വാസിതം. ഭാജ്പേതി ദലസ്യ വിധായകഃ രഥീന്ദ്ര ബസുഃ പശ്ചിമബംഗാള വിധാനസഭായാഃ നൂതനഃ സഭാധ്യക്ഷഃ നിർവാചിതഃ. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതസ്യ സാത്വിക സായിരാജ് രങ്കിരെഡ്ഡി ചിരാഗ് സെട്ടി ഇത്യതയോഃ ശീർഷ പുരുഷയുഗലം. തായ്ലാൻഡ് ഓപ്പൺ ക്രീഡായാഃ ഉപാന്ത്യചക്രീയദ്വന്ദ്വേ പ്രവിഷ്ടം. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത അറബ് അമീരാതസ്യ യൂറോപീയ ദേശാനാം ച ഷഡ് ദിവസീയ യാത്രയാഃ പ്രഥമേ ചരണെ അബുദാബി നഗരെ അസ്തി. UAE ദേശസ്യ രാഷ്ട്രപതിനാ ഷേഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ ഇത്യനേന വിമാനപത്തനെ തസ്യ സ്വാഗതം കൃതം. ഔപചാരിക സമ്മാനശ്ച പ്രദത്തഃ. യദാ തസ്യ വിമാനം എമിരത്തി വായുക്ഷേത്രം പ്രവിഷ്ടം തദാ സംയുക്ത അറബ് അമീരാതസ്യ F-16 യുദ്ധവിമാനേന തസ്യാനുരക്ഷണം കൃതം. തതഃ പരം പ്രധാനമന്ത്രിണാ മോദിനാ രാഷ്ട്രപതിനാ ഷേഖ് മുഹമ്മദ് ബിൻ സായദ് ഇത്യനേന സഹ വിഭിന്നേഷു വിഷയേഷു വാർത്താ കൃതാ. പശ്ചിമേഷ്യായാം പ്രചലിതേ ദ്വന്ദ്വേന സംബദ്ധാനാം വൈശ്വികാപൂർത്തി സമാഹ്വാനാനാം മധ്യേ ഏഷാ വാർത്താ അഭവത്. സ്വസ്യ പ്രാരംഭികെ ഭാഷണേ പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ UAE ദേശേ സദ്യഃ ഏവ ജാതാനാം ആക്രമണാനാം ദൃഢതയാ നിന്ദാ കൃതാ. രാഷ്ട്രപതി ഷേഖ് മുഹമ്മദ് ബിൻ സായദ് ഇത്യമും ഭ്രാതേതി ശബ്ദേന സംബോധയൻ സഹ കഠിന കാലേ UAE നേതൃത്വേന പ്രദർശിതസ്യ ധൈര്യസ്യ പ്രശംസാം അകരോത്. സഹ അമീരാത് ദേശായ ഭാരതസ്യ സമർത്ഥനം പുനരപി പ്രതിപാദിതവാൻ തഥാ ച വർത്തമാന വൈശ്വിക സംഘർഷസ്യ കാലേ സംവാദഃ കൂടനീതിഃ ചൈവ ഏകമാത്രഃ സമാധാനഃ അസ്തി.
2: പശ്ചിമ ഏഷ്യ ക്ഷേത്രത്തിൽ യുദ്ധ കി പരിസ്ഥിതി കാ പ്രഭാവ് ആജ് പൂരെ വിശ്വ പർ ദിഖായി ദേ രഹാ ഹൈ. ഭാരത് ഹമേശാ സമസ്യാഓ കേ സമാധാൻ കേ ലിയേ ഡയലോഗ് ഔർ ഡിപ്ലോമസി കാ പ്രാഥമികത ദി ഹൈ. ഹോർമുസ് കോ ഫ്രീ ഓപ്പൺ ഔർ സേഫ് ബനായ രഖാ ഹൈ. യേ ഹമാരി സബ്സെ ബഡി പ്രാഥമികത ഹൈ. ഇസ് വിഷൻ മേ അന്തർരാഷ്ട്രീയ കാനൂനോ കാ പാലന ആവശ്യക ഹൈ. ഭാരത് ഹർ പരിസ്ഥിതി മേ UAE കേ സാഥ് കന്ധേ സേ കന്ധ മിലാകർ ഖഡാ ഹൈ ഔർ ആഗേ ഭി ഖഡാ രഹേഗാ.
1: വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര അവദത് യത് ഭാരതം സർവൈഃ സഹഭാഗിഭി സഹ പരിണാമകാരി ബഹുപക്ഷവാദസ്യ ലക്ഷ്യസ്യ പ്രഗത്യൈ പ്രതിബദ്ധമസ്തി. നവദില്യാം 2020-തമവർഷസ്യ ബ്രിക്സ് വിദേശമന്ത്രിമണ്ഡലസ്യ ദ്വിതീയ ദിവസസ്യ മുക്തസമ്മേളനം സംബോധയൻ ഡോക്ടർ ജയശങ്കര ഉക്തവാൻ യത് അസ്യ സമൂഹസ്യ വിസ്താരിതം സഹഭാഗിത്വം ദ്രുതഗത്യാ പരിവർത്തമാനസ്യ വൈശ്വിക സന്ദർഭേ ബഹുപക്ഷീയ സഹയോഗാനാം സുദൃഢീകരണായ സർവേഷാം നേതൃണാം മഹത്വ

0: इंडियंस दलेन पंजाब किंग्स दलम षट स्तोभैः पराजितम् इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. യുഎഇക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26-ഓടെ കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി യുഎഇക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കി. പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം, LPG എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. യുഎഇക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ശ്രീ മോദി വരും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വി.ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നേതൃയോഗത്തിൽ നടന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി സതീശൻ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് MLA മാരുടെ പിന്തുണക്കത്ത് കൈമാറിയിരുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി.ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിനുശേഷം വി.ഡി സതീശൻ പറഞ്ഞു. വി.ഡി സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ച രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% ആണ് വിജയശതമാനം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
2: 414,290 കുട്ടികൾ ഇക്കുറി SSLC പരീക്ഷ എഴുതിയതിൽ 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ ഏറ്റവും മുന്നിൽ പത്തനംതിട്ട ജില്ലയും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സ്ആപ്പ് സന്ദേശമായും ലഭ്യമാകും. കൂടാതെ നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ റിസൾട്ട് kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും പരീക്ഷാഫലം അറിയാൻ സാധിക്കും. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ഈ മാസം 21 വരെ നൽകാവുന്നതാണ്. സേഫ് പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും.

0: ആയിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയമെന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദനം നേർന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ ചേർത്തുപിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNG വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് HPV വാക്സിൻ നൽകുന്നത്. ജില്ലയിലെ 23512 കുട്ടികളിൽ 8400 പേർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മുൻകൂർ മനസ്സിലാക്കി 31 May തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
1: ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വിധി നിയമസഭാ മന്ദിരം സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75238, നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23644 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വീണ്ടും കുറഞ്ഞു. രാവിലെ പവന് 1640 രൂപ താഴ്ന്ന് 117400 രൂപ ആയിരുന്നത് വീണ്ടും 1600 രൂപ കുറഞ്ഞ് 115800 രൂപയായി. ഗ്രാമിന് 14475 രൂപയാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന്

0: ഓറഞ്ച് ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. കുടുംബ ബന്ധങ്ങളുടെ സ്വാധീനവും സമൂഹത്തിന്റെ നിലനിൽപ്പും. തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അനിൽകുമാർ. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് കുടുംബത്തെക്കുറിച്ച് സാധാരണ പറയാറുള്ളത്. ആരോഗ്യകരമായ സമൂഹത്തിൻ്റെ വളർച്ചയിൽ കുടുംബം എന്ന സാമൂഹിക സ്ഥാപനം വഹിക്കുന്ന പങ്ക് നിർണായകവും നിസ്തുലവുമാണ്. കുടുംബം എന്ന വ്യവസ്ഥിതിയിലേക്ക് മാറ്റപ്പെടുന്നത് മുതലാണ് ആധുനിക മനുഷ്യൻ്റെ വികാസ പരിണാമങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടതും സാമൂഹികമായി ഉയർന്നു തുടങ്ങിയതും. ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾ സമൂഹത്തിൻ്റെ വളർച്ചയിലും ആധുനികത കൈവരിക്കുന്നതിലും ചെലുത്തിയ സ്വാധീനം ഒട്ടും കുറവല്ല. കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹികവും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും 15 ലോക കുടുംബദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും ലോകസമാധാന ഫെഡറേഷനുമാണ് ഈ ദിനം വിഭാവനം ചെയ്തത്. മെച്ചപ്പെട്ട കുടുംബ വ്യവസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുക, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുക, ഉത്തരവാദ പൗരൻ്റെ സാമൂഹ്യ കടമകൾ ബോധ്യപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ അന്താരാഷ്ട്ര കുടുംബദിനത്തിനുണ്ട്. കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും കുടുംബങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന സാമൂഹിക, സാമ്പത്തിക, ജനസംഖ്യാപരമായ പ്രക്രിയകളെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര കുടുംബദിനം പൗരന്മാർക്ക് അവസരം നൽകുന്നു. 1980കളോടെയാണ് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. 1983 ഐക്യരാഷ്ട്രസഭയുടെ സാമൂഹിക വികസന കമ്മീഷൻ വികസന പ്രക്രിയയിൽ കുടുംബത്തിന്റെ പങ്കിനെക്കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചിരുന്നു. പിന്നീട് 1993 മുതലാണ് എല്ലാ വർഷവും 15 അന്താരാഷ്ട്ര കുടുംബദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഈ വർഷത്തെ കുടുംബദിനാചരണത്തിന്റെ പ്രമേയം കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ്. വർദ്ധിച്ചുവരുന്ന അസമത്വങ്ങൾ കുടുംബജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും കുട്ടികളുടെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും പ്രമേയത്തിലൂടെ ഉയർത്തിക്കാട്ടുന്നു. അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും കുട്ടികളുടെ ആരോഗ്യകരമായ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനുമായി സംയോജിതവും കുടുംബാധിഷ്ഠിതവുമായ നയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് പ്രമേയത്തിലൂടെ UN അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു. സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയുടെ കേന്ദ്ര ബിന്ദു കുടുംബങ്ങളാണ്. എന്നാൽ വരുമാന അരക്ഷിതാവസ്ഥയും അസമത്വവും പല വിധത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളും കുടുംബത്തിൻ്റെ സ്വസ്ഥതയും ആരോഗ്യവും നശിപ്പിക്കുന്നതായാണ് ഐക്യരാഷ്ട്രസഭയുടെ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ദാരിദ്ര്യത്തിൻ്റെ ഉയർന്ന അപകട സാധ്യതകൾ കുടുംബത്തിൻ്റെ മൊത്തത്തിലും കുട്ടികളുടെ പ്രത്യേകിച്ചും ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമം എന്നിവയെ തീർത്തും പ്രതികൂലമായി ബാധിക്കുന്നു. രാഷ്ട്രീയവും ശാസ്ത്രീയവുമായ പരിഹാര നടപടികളിലൂടെ കുടുംബമെന്ന അടിത്തറ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ശക്തമായ കുടുംബങ്ങൾ ശക്തമായ സമൂഹത്തിൻ്റെ അടിത്തറയാണ്. സാമൂഹ്യമായ കാരണങ്ങൾ ബാധിക്കുന്നത് പോലെ തന്നെ വ്യക്തിപരമായ കാരണങ്ങളും കുടുംബത്തെ സ്വാധീനിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ മനുഷ്യജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാനാകാത്ത ബന്ധങ്ങളാണ്. സ്നേഹം, വിശ്വാസം, കരുതൽ, പരസ്പര ബഹുമാനം എന്നിവയാണ് നല്ല കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനം. കുടുംബ ബന്ധങ്ങളുടെ കരുത്ത് മനുഷ്യന് വിവിധങ്ങളായ തലങ്ങളിൽ സന്തോഷവും പിന്തുണയും മാനസിക സമാധാനവും പ്രദാനം ചെയ്യുന്നു. ബുദ്ധിമുട്ടുകളിൽ കരുത്തും ആശ്വാസവും നൽകുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും വിശ്വാസവും ശക്തിപ്പെടുത്തുന്നതോടൊപ്പം ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനും സഹായിക്കുന്നു. കുട്ടികളിൽ നല്ല സ്വഭാവവും മൂല്യങ്ങളും വളർത്താൻ കുടുംബ ബന്ധങ്ങൾ സഹായിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കാൻ ലളിതവും ഗുണപരവുമായ ഒട്ടേറെ വഴികളുണ്ട്. അതിലേറ്റവും പ്രധാനം സാഹചര്യവും സമയം പോലെ കുടുംബാംഗങ്ങൾ പരമാവധി സമയം ഒരുമിച്ചിരുന്ന് ചെലവിടുക എന്നതുമാണ്. തുറന്ന മനസ്സോടെ സംസാരിക്കുക, പരസ്പരം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, ചെറിയ സഹായങ്ങളും സ്നേഹപ്രകടനങ്ങളും നൽകുക, പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ക്ഷമയോടെ കേട്ടിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവയിൽ ചിലതു മാത്രമാണ്. നല്ല കുടുംബങ്ങൾ നല്ല വ്യക്തികളെയും അതിലൂടെ നല്ല സമൂഹത്തെയും രൂപപ്പെടുത്തുന്നു. കുടുംബങ്ങൾ സമൂഹത്തിലേക്ക് മൂല്യങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം കൂടിയാണ്. സത്യസന്ധത, ബഹുമാനം, കരുണ, സഹകരണം തുടങ്ങിയ ഗുണങ്ങൾ കുടുംബത്തിൽ വച്ചാണ് ആദ്യം പഠിക്കുന്നത്. ഒരു കുട്ടിയുടെ സ്വഭാവവും ഭാവിയും രൂപപ്പെടുത്തുന്നതിൽ കുടുംബത്തിന് നിർണായക പങ്കുണ്ട്. വളരുന്ന പൗരന്മാരുടെ വ്യക്തിജീവിതത്തിലും പൊതുസമൂഹത്തിലുമുള്ള പെരുമാറ്റങ്ങളും ഇടപെടലുകളും സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം കൂടിയാണ്. നല്ല പെരുമാറ്റവും സൗഹൃദത്തിൽ ഊന്നിയുള്ള ഇടപെടലും കൈമുതലായി കുടുംബത്തിൽ നിന്ന് വളർന്നുവരുന്ന ഒരാൾ സമൂഹത്തിൻ്റെ ഉത്തമമായ വളർച്ചയുടെ താങ്ങാണ്. സമൂഹത്തോടുള്ള കടമയും നിയമാനുസൃത ജീവിതവും കുടുംബത്തിൽ നിന്നാണ് ഓരോരുത്തരും പഠിച്ചു വരുന്നത്. കുടുംബങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ

സമൂഹത്തിൽ സമാധാനവും ഐക്യവും സൃഷ്ടിക്കുന്നതിൽ പരമപ്രധാനമാണ്. പരസ്പരമുള്ള മാനസികവും സാമ്പത്തികവുമായ പിന്തുണ പ്രതിസന്ധികളിൽ കുടുംബങ്ങൾക്കുള്ളിൽ മാത്രമല്ല പുറത്തും കരുത്തും സുരക്ഷയും നൽകുന്നു. ഭാഷ, ആചാരങ്ങൾ, സംസ്കാരം, പ്രകൃതി പാഠങ്ങൾ, സഹജീവി സ്നേഹം തുടങ്ങിയവ തലമുറകളിലേക്ക് കൈമാറുന്നത് കുടുംബങ്ങളിലൂടെയാണ്. കുടുംബ ബന്ധങ്ങളിലെ തകർച്ച ഇന്ന് പല സമൂഹങ്ങളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ആശയവിനിമയക്കുറവ്, വിശ്വാസനഷ്ടം, തിരക്കേറിയ ജീവിതം, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, സ്വാർത്ഥത, സാങ്കേതികവിദ്യയുടെ അതിരുകടന്ന ഉപയോഗം തുടങ്ങിയ കാരണങ്ങളാൽ കുടുംബ ബന്ധങ്ങൾ ഉലച്ചിലിലാവുകയാണ്. ആശയവിനിമയത്തിലെ കുറവ് കുടുംബബന്ധ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. പരസ്പരം തുറന്ന് സംസാരിക്കാത്തത് തെറ്റിദ്ധാരണകൾക്കും അകൽച്ചയ്ക്കും കാരണമാകുന്നു. പരസ്പര വിശ്വാസം കുറഞ്ഞാൽ ബന്ധത്തിൻ്റെ അടിത്തറ തകരാം. വ്യക്തികളിലെ അഹങ്കാരവും സഹിഷ്ണുതയില്ലായ്മയും വിട്ടുവീഴ്ച ചെയ്യാത്ത മനോഭാവവും ചെറിയ പ്രശ്നങ്ങളെ വലിയ തർക്കങ്ങളാക്കി മാറ്റുന്നു. അഭിപ്രായങ്ങളെയും വികാരങ്ങളെയും വിലമതിക്കാത്തത് ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ പങ്കിടാതിരിക്കുന്നത് കുടുംബത്തിൽ അസ്വസ്ഥതകളും തർക്കങ്ങളും ക്ഷണിച്ചു വരുത്തും. മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ ദുശീലങ്ങൾ കുടുംബശാന്തിയും സുരക്ഷയും നഷ്ടപ്പെടുത്തുന്നതാണ്. പുറത്തുനിന്നുള്ള അനാവശ്യമായ ഇടപെടലുകളും കുടുംബബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കാം. ഇതോടൊപ്പം വരുമാനക്കുറവ്, കടബാധ്യത, തൊഴിൽ സമ്മർദ്ദം എന്നിവ കുടുംബത്തിൽ മാനസിക സംഘർഷം സൃഷ്ടിക്കും. ഇന്ത്യയിലെ കുടുംബബന്ധങ്ങൾ പവിത്രമാണെന്നാണ് പുറമേയുള്ളവർ കരുതുന്നത്. വിവാഹം കേവലമായ വ്യക്തി ഉടമ്പടി അല്ലെന്നും അത് സാമൂഹികമായ ഇടപെടലാണെന്നും ആത്മീയവും മതപരവുമായ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണെന്നുമാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. ഇന്ത്യയിലെ കുടുംബബന്ധങ്ങളിലും അതുണ്ടാക്കുന്ന സാമൂഹിക സ്വാധീനങ്ങളും നഗര ഗ്രാമ വ്യത്യാസങ്ങളും ദർശിക്കാനാകും. ഗ്രാമീണ മേഖലകളിലുള്ള കുടുംബബന്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് നഗരങ്ങളിലെ അവസ്ഥ. തിരക്കിട്ട ജീവിതവും പുതിയ കാലത്തെ ബഹുവിധങ്ങളായ സ്വാധീനവും കുടുംബബന്ധങ്ങളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടുംബബന്ധങ്ങളിലുണ്ടാകുന്ന തകർച്ചയും ധാർമ്മികമായ മൂല്യച്യുതിയും പതുക്കെ നമ്മുടെ നാട്ടിലും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിഭാസം ആഴമുള്ള കുടുംബബന്ധങ്ങളെ ഇല്ലാതാക്കാനും സാമൂഹ്യ ബന്ധങ്ങളെ ദുർബലപ്പെടുത്താനും ഇടയാക്കുമെന്ന ആശങ്ക കനപ്പെടുകയാണ്. സമൂഹത്തിൽ വിവാഹമോചന കേസുകൾ അനുദിനം വർദ്ധിച്ചു വരുന്നത് കുടുംബബന്ധങ്ങളിലെ ഇടർച്ചയുടെ ഭാഗമാണ്. രാജ്യത്തെ കുടുംബകോടതികളിൽ കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് വിവാഹമോചനം, ഗാർഹിക പീഡനം, പങ്കാളികൾക്കും കുട്ടികൾക്കും ചെലവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ കുടുംബബന്ധങ്ങൾ എത്രത്തോളം ദുർബലമാകുന്നു എന്ന് വ്യക്തമാക്കുന്നു. 2026 ആദ്യപാദത്തിലെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് വിവാഹമോചന കേസുകളിൽ 8.27 ലക്ഷം ദമ്പതികളാണ് വിവിധ കോടതികളിൽ വിവാഹമോചന കേസുകൾ ഫയൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ 18.7% കേസുകളും മഹാരാഷ്ട്രയിലാണ്. 2nd സ്ഥാനത്ത് 11.7% കേസുകളുമായി കർണാടകയും 3rd സ്ഥാനത്ത് 8.1% കേസുമായി തമിഴ്നാടുമുണ്ട്. ഉത്തർപ്രദേശിലും പശ്ചിമബംഗാളിലും സമാനമായ നിരക്കിൽ വിവാഹമോചന കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ്. അതേസമയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വിവാഹമോചന നിരക്ക് മിസോറാമിലാണ്. രാജ്യത്ത് 1.2% വിവാഹമോചനങ്ങൾ നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. കേരളം 1.1, കർണാടക 1.0, ഡൽഹി 1.3, പശ്ചിമബംഗാൾ 0.9 എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ നിരക്ക്. 2016 രാജ്യത്തെ വിവാഹമോചന നിരക്ക് 0.4% പത്തു വർഷം കൊണ്ട് അത് 1% എത്തിയിരിക്കുന്നു. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള വിവാഹമോചന കേസുകളിൽ 58% കേസുകളും സ്ത്രീകൾ ഫയൽ ചെയ്തവയാണ്. അതേസമയം ഫയൽ ചെയ്യപ്പെട്ട കേസുകളിൽ 33% ഉഭയസമ്മത പ്രകാരമുള്ളവയുമാണ്. ഔദ്യോഗികമായ വിവാഹമോചനത്തിന് പുറമേ അനൗപചാരികമായ വിവാഹമോചനങ്ങൾ ഇത്രത്തോളം വരുമെന്നാണ് വിവിധ ഏജൻസികൾ നടത്തിയ പഠനങ്ങളിൽ തെളിയുന്നത്. ജുഡീഷ്യൽ കോടതികളിലെ നടപടിക്രമങ്ങളിലെ കാലതാമസം, ചെലവ്, നിയമ സംവിധാനത്തെക്കുറിച്ചുള്ള അജ്ഞത, മധ്യസ്ഥതയിലൂടെയുള്ള വേർപിരിയൽ, പ്രാദേശിക സാമൂഹ്യ കാരണങ്ങൾ എന്നിവയാലും വിവാഹമോചനം എണ്ണമറ്റ രീതിയിൽ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ കുടുംബ കോടതികളിൽ വിവാഹമോചനം, ജീവനാംശം, കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കേസുകളുടെ എണ്ണം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബ കോടതികളിൽ കേസുകളുടെ എണ്ണത്തിൽ 40% കേസുകളുടെ ബാഹുല്യം കാരണം തീർപ്പ് കൽപ്പിക്കുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നുണ്ട്. കേസുകൾ വേഗത്തിലാക്കാൻ പല ജില്ലകളിലും പുതിയ കുടുംബ കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എണ്ണത്തിലെ വർധന നിയമപരിഹാരം നീളാൻ ഇടയാക്കുന്നു. അതേസമയം കോടതിക്ക് പുറത്ത് വ്യവഹാരങ്ങൾ പരിഹരിക്കുന്നതിനായി കൗൺസിലിംഗ് സെന്ററുകൾ ഉൾപ്പെടെ കുടുംബ കോടതികളോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് വലിയ തോതിൽ പരിഹാരമുണ്ടാക്കാൻ സഹായിക്കുന്നു. പരസ്പര സ്നേഹവും ബഹുമാനവും ഓരോ വ്യക്തികളെയും അവരവരുടെ പരിമിതികളോടെ ഉൾക്കൊള്ളൽ, തുല്യതയിലുള്ള ചിന്ത എന്നിവയിലൂടെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ദൃഢമാക്കുക വഴി കുടുംബമെന്ന സ്ഥാപനത്തിൻ്റെ തകർച്ച ഒഴിവാക്കാൻ ഒരളവോളം സാധിക്കും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം, കുടുംബ ബന്ധങ്ങളുടെ സ്വാധീനവും സമൂഹത്തിൻ്റെ നിലനിൽപ്പും. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരിപ്പിച്ചത് അനിൽകുമാർ.

മഴവെള്ളം മുഴുവൻ വെറുതെ ഒഴുക്കിക്കളയാതെ തൊടികളിലും കൃഷിയിടങ്ങളിലുമെല്ലാം ജലസംരക്ഷണം നമ്മൾ ഉറപ്പാക്കണം. മണ്ണൊലിപ്പ് തടയാനും ഭൂമിയുടെ ജലലഭ്യത കൂട്ടാനുമൊക്കെ മണ്ണ് ജലസംരക്ഷണ മാർഗങ്ങൾ അവലംബിക്കുക വഴി നമുക്ക് സാധിക്കും. ഇതേക്കുറിച്ചറിയാം ഇന്നാദ്യം.

തെങ്ങിൻതോപ്പുകളിലും ചെറുപുരയിടങ്ങളിലും അനുവർത്തിക്കാവുന്ന എളുപ്പവും ചെലവ് കുറഞ്ഞതുമായ ജലസംരക്ഷണ മാർഗങ്ങളാണ് മഴക്കുഴി നിർമ്മാണവും പുതയിടിയിലും തൊണ്ടുനിരത്തലും. ഉപരിതല ജലത്തിന്റെ പെട്ടെന്നുള്ള ഒഴുക്കിനെ തടയാനും മഴവെള്ളത്തെ കുറച്ചുനേരത്തേക്ക് പിടിച്ചു നിർത്താനും മഴക്കുഴി നിർമ്മാണം ഉപകരിക്കും. പക്ഷേ ഭൂമിയുടെ സ്ഥാനം, ഉപരിതലത്തിന്റെ ചരിവ്, മണ്ണിന്റെ തരം, ഘടന, ഭൂവിനിയോഗത്തിന്റെ അവസ്ഥ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചതിനു ശേഷമേ മഴക്കുഴി നിർമ്മാണത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാവൂ. ചെരിവ് കുറഞ്ഞ പ്രദേശങ്ങളിൽ വൃക്ഷവിളകൾക്കിടയിലാണ് മഴക്കുഴികൾ ഏറ്റവും യോജിച്ചത്. മണ്ണിന് നല്ല നീർവാർച്ചാ ഗുണവും ആഴവും ഉള്ള പ്രദേശങ്ങളാണ് മഴക്കുഴി നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യം. മഴവെള്ള കൊയ്ത്തെന്നാൽ മഴക്കുഴി നിർമ്മാണം മാത്രമാണ് എന്ന ധാരണ തെറ്റാണ്. മഴക്കുഴി എന്നാൽ വെള്ളം പിടിച്ചു നിർത്തി ഭൂമിയിലേക്ക് താഴാൻ അനുവദിക്കണം. 1 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലും 50 സെന്റിമീറ്റർ ആഴത്തിലുമുള്ള കുഴികൾ എല്ലാ ഭൂപ്രകൃതിക്കും യോജിക്കുന്ന തരത്തിലുള്ളതാണ്. ഓരോ മഴ വരുമ്പോഴും ഈ കുഴികൾ നിറയുകയും അത്രയും ജലം മണ്ണിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓരോ കുടുംബവും 1 ഘനമീറ്റർ, അതായത് 1000 ലിറ്റർ വെള്ളം വീതം ഈ രീതിയിൽ സംരക്ഷിച്ചാൽ തന്നെ ഏകദേശം 55 ലക്ഷം ഘനമീറ്റർ വെള്ളം കേരളത്തിലാകെ സംരക്ഷിക്കാൻ സാധിക്കും. മണ്ണടിഞ്ഞു നിന്നുപോകുന്ന നീർക്കുഴികൾ ഓരോ മഴക്കാലത്തിനു മുൻപും മണ്ണ് മാറ്റി മഴയെ സ്വീകരിക്കാൻ തയ്യാറാക്കണം. 16 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങളിൽ കോണ്ടൂർ കുഴികളെടുത്ത് ചെരിവിന്റെ താഴ്ഭാഗത്ത് മണ്ണിട്ട് വരമ്പാക്കുകയും തീറ്റപ്പുല്ല്, കൈതച്ചക്ക, രാമച്ചം, ഈറ മുതലായവ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം. 16 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങളിൽ കുഴികൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഇത് കാരണമാക്കും. മണ്ണൊലിപ്പിനെതിരെയും വരൾച്ചയ്ക്കെതിരെയും ഫലവത്തായും ചെലവ് കുറഞ്ഞും അനുവർത്തിക്കാവുന്ന ഒരു നടപടിയാണ് പുതിയിടിയിൽ. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണിനു മുകളിൽ ഒരു ആവരണമായി പുതച്ചിടുന്നതാണ് പുതിയിടയിൽ എന്ന് പറയുന്നത്. ഒലിച്ചു പോകുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനും മണ്ണിന്റെ ജലാംശം വർദ്ധിപ്പിച്ച് ജല ആഗിരണശേഷി കൂട്ടുന്നതിനും പുതിയിടയിൽ പ്രയോജനപ്രദമാണ്. കൃഷിയിടങ്ങളിൽ, പ്രത്യേകിച്ച് തെങ്ങിൻതോപ്പുകൾ പോലുള്ള സ്ഥലങ്ങളിൽ ഈർപ്പം നിലനിർത്തുന്നതിന് ഫലപ്രദമായ ഒരു മാർഗമാണ് പുതിയിടയിൽ. ചകിരിച്ചോറ്, തൊണ്ട്, ഉണങ്ങിയ ഇലകൾ, ചപ്പുചവറുകൾ, ഉണങ്ങിയ തെങ്ങോലകൾ എന്നിവയൊക്കെ തെങ്ങിൻ തടത്തിൽ പുതയിടുന്നതിന് ഉപയോഗിക്കാം. തെങ്ങിൻതോപ്പുകളിലും മറ്റും ജലസംഭരണത്തിന് ഏറ്റവും ഫലവത്തായ ഒരു മാർഗമാണ് തൊണ്ട് നിരത്തൽ. തൊണ്ടിന് അതിന്റെ ഭാരത്തിന്റെ 1/6 ഇരട്ടി വെള്ളം സംഭരിച്ചു വെക്കാനുള്ള കഴിവുണ്ട്. തെങ്ങിൻ വരികൾക്കിടയിൽ നീളത്തിൽ ചാലുകളെടുത്തു തെങ്ങിന്റെ തടത്തിൽ തന്നെ തടിയിൽ നിന്ന് 1.5 അല്ലെങ്കിൽ 2 മീറ്റർ അകലത്തിൽ വൃത്താകാരത്തിൽ ചാലുകളെടുത്തു തൊണ്ടുകൾ അടുക്കാം. 1.5 അടി താഴ്ചയിലും വീതിയിലും ചാലുകൾ എടുത്ത് തൊണ്ടുകളുടെ അകവശം മുകളിൽ വരത്തക്ക വിധം 3-4 നിരകൾ അടുക്കിയ ശേഷം മുകളിൽ 1-2 നിരകളിൽ കമിഴ്ത്തി അടുക്കാവുന്നതാണ്. ഓരോ അടുക്ക് കഴിയുമ്പോഴും ലോലമായ കനത്തിൽ മണ്ണിട്ട് മൂടണം. തൊണ്ട് അടുക്കുന്നതിന്റെ ഗുണഫലങ്ങൾ 5 മുതൽ 6 വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കും. ചെരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ചെരിവിനെതിരായി കോണ്ടൂർ കയ്യാലകൾ, തട്ട് തിരിക്കൽ എന്നിവ തയ്യാറാക്കുന്നത് മഴവെള്ളം പരമാവധി മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്നതിനും മണ്ണ് ജലസംരക്ഷണത്തിനും സഹായകരമാണ്. മിക്കവാറും എല്ലാ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങളും പൂർണമായ തോതിൽ പ്രയോജനകരമാവണമെങ്കിൽ അവ വർഷക്കാലത്തിനു മുമ്പായി പ്രാവർത്തികമാക്കിയിരിക്കണം. കൂടാതെ വിവിധ രീതികളിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. ഓരോ സ്ഥലത്തേക്കും യോജിച്ച പ്രവർത്തനങ്ങൾ ചിലപ്പോൾ വിഭിന്നമായിരിക്കും. അതുകൊണ്ടുതന്നെ കൃഷിഭൂമി നേരിട്ട് കാണാതെ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനം ശുപാർശ ചെയ്യുന്നത്

0: തികച്ചും തെറ്റായ രീതിയാണ്.
1: മണ്ണ് ജല സംരക്ഷണത്തിനുള്ള വിവിധ രീതികളെക്കുറിച്ച് കേട്ടല്ലോ. ഇനി ഒരു ഗാനം കേൾക്കാം.

0: തലമുറകൾ കൈമാറി വരുന്ന അറിവുകളെയാണ് നമ്മൾ പാരമ്പര്യ അറിവുകൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ഇത്തരത്തിലുള്ള പല അറിവുകളും അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് കൈമോശം വരാതെ ഇന്ന് വരെ നിലനിന്നിട്ടുള്ളത്. ഷീബ, അമ്മയുണ്ടാക്കി കൊടുത്തിട്ടുള്ള ചില ഔഷധക്കൂട്ടുകളെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് പരിചിതമായ ചില കാര്യങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കും.
1: ആദ്യം ഉലുവക്കഞ്ഞിയുടേത് പറയാം. ഉലുവക്കഞ്ഞി പൊതുവെ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാറില്ല. ഒരു പ്രായം വന്നവർക്ക് അവരുടെ എല്ലിൻ്റെയൊക്കെ തേയ്മാനത്തിനും പിന്നെ ശരീരപുഷ്ടിക്കും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് നമ്മൾ ഉലുവക്കഞ്ഞി വെച്ച് കൊടുക്കാറ്. അതിന് വേണ്ടത് ഒരു ഗ്ലാസ് നവരരിയും അര ഗ്ലാസ് കുതിർത്ത ഉലുവ. ഉലുവ തലയിൽ നിന്ന് കുതിർത്ത് വെച്ചിട്ട് നമ്മുടെ ഈ നവര അരിയും ഈ കുതിർത്ത് വെച്ച ഉലുവയും കൂടെ വേവിക്കുക. കലത്തിൽ വെക്കുന്ന സമയത്ത് അതിന് മണ്ണും നമ്മുടെ ശരീരവുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പം അത് ആ മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന കലത്തിൽ വെച്ചെടുക്കുന്ന സമയത്ത് അതിന് കുറച്ചുകൂടെ ഒരു രോഗപ്രതിരോധ ശേഷിക്ക് കൂടുതൽ ഗുണമാണ്. നവരരിയും കുതിർത്ത ഉലുവയും കൂടെ ചേർത്ത് വേവിച്ചിട്ട് അതില് തേങ്ങാപ്പാല്, തേങ്ങാപ്പാൽ ഒന്നാം പാല് മാറ്റി വെച്ചതിന് ശേഷം രണ്ടാം പാല് ചേർത്ത് വേവിക്കുക. അതിൻ്റെ കൂടെ ശർക്കര പാവ് കാച്ചിയതും കൂടെ ഒഴിച്ചിട്ട് അത് നല്ലോണം കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഒന്നാം പാല് ഒഴിച്ചിട്ട് വാങ്ങി വെക്കണം. ഒന്ന് ഇളക്കിയിട്ട് വാങ്ങി വെക്കുക. അതൊരു ചെറു ചൂടോടുകൂടി കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ കയ്പ്പ് അറിയില്ല, ഉലുവയുടെ കയ്പ്പ് അറിയില്ല, പക്ഷേ നല്ല ഒരു ടേസ്റ്റും ഉണ്ടാവും. തേങ്ങാപ്പാല് ഒഴിക്കാതെ നമ്മൾ തേങ്ങ ചിരകി അങ്ങനെ ഇട്ടാലും നല്ലതാണ്. ചെറുതായിട്ട് ആ തേങ്ങയുടെ ഇതിങ്ങനെ കടിക്കുന്ന സമയത്ത് അതൊരു രസമുള്ളതാണ്. ചിലർക്ക് തേങ്ങ അങ്ങനെ കടിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ സ്വാദ് കൂടും.
0: ഇങ്ങനെയാണ് നമ്മൾ ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നത്.
1: ഉലുവക്കഞ്ഞി ഉണ്ടാക്കുക. ഇതിൻ്റെ കൂടെ ഈ ഉലുവക്കഞ്ഞിയുടെ കൂടെ നമ്മൾ ഇപ്പം വൈദ്യശാലയിലൊക്കെ പച്ചമരുന്നുകൾ വാങ്ങാൻ കിട്ടും. ഈ അയമോദകത്തിൻ്റെ പൊടി, ചുക്ക് പൊടി, അജാളി പൊടി, ഇങ്ങനെ കണ്ട കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പൊടികൾ ഒന്നാം പാൽ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇട്ടൊന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും നമ്മുടെ ശരീരത്തിന്.
0: ഇനി നമുക്ക് തെങ്ങിൻ പൂക്കലെ കൊണ്ടുള്ള ആ ഒരു ഔഷധക്കൂട്ട് അതെങ്ങനെ ഉണ്ടാക്കാന്ന് പറയാം അല്ലേ?
1: ഇളയ തെങ്ങിൻ പൂക്കല എടുത്ത്,
0: ഇളയ തെങ്ങിൻ പൂക്കല എന്ന് പറഞ്ഞാൽ നമ്മളിത് തെങ്ങിന്റെ പൂക്കല മാത്രം മതി അല്ലേ? അതിന്റെ തണ്ട് ഭാഗം ഒഴിവാക്കണം.
1: അത് ഒഴിവാക്കിയിട്ട്, അപ്പം കാരണം അത് കുറച്ച് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഹാർഡാവും.
0: തീരെ ഇളയതാണെങ്കിൽ അതിലെല്ലാ ഭാഗവും എടുക്കാം.
1: ഉവ്വ് അതെടുക്കാം, കാരണം അത് നല്ലോണം ഒതുങ്ങി കിട്ടുമല്ലോ, അറിഞ്ഞു കിട്ടും, ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പം അത് ഇളയ പൂക്കുലയും എടുത്തിട്ട് അത് നല്ലോണം അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് നവര അരി കുതിർത്ത് വെച്ചത് അരച്ചെടുക്കുക. നവര അരി അരച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും കൂടെ ഇട്ട് അത് നല്ലോണം വേവിക്കുക. അത് നല്ലോണം വേവിച്ച് ഒരു മുക്കാ ഭാഗം വെന്ത് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാലും ഒഴിച്ചിട്ട് നല്ലോണം വേവിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ശർക്കര പാവും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലോണം വേവിച്ച് കഴിഞ്ഞ് അതിൻ്റെ കൂടെ അത് കുറുകി വരാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ട്, നല്ലെണ്ണ ഇഷ്ടമുള്ളവർക്ക് നല്ലെണ്ണ, എള്ളെണ്ണയൊക്കെ നമ്മളെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. എള്ളെണ്ണ ഉപയോഗിച്ച് അത് നല്ലോണം ഇളക്കി ഒരു പാകമാവുന്ന സമയത്ത് നമ്മൾ ഒന്നാം പാലും കൂടെ ചേർത്തിട്ട് ഒഴിച്ചിട്ട് വാങ്ങി വയ്ക്കുക. കുറച്ചൊരു കട്ടിയെ വരുന്ന സമയത്ത് നമ്മൾ വാങ്ങി വെച്ചിട്ട് നല്ലോണം അടച്ചു വെക്കണം. കഴിയുന്ന ഈ വാഴയില കൊണ്ട് മൂടി കെട്ടി വെച്ചാൽ നല്ലതാണ്, കാരണം വാഴയിലയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതിലേക്ക് ആവി പോയിട്ട് അതിൻ്റെ ഇതും കൂടെ വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൂടിയാണ് വാഴയില. അപ്പം അത് അതുകൊണ്ട് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് അത് ഏകദേശം നമുക്ക് കഴിക്കാനുള്ള ആ ഒരു ചൂടാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുത്തിട്ട് ആ ചെറു ചൂടോടെ കൂടിയിട്ട് ഉപയോഗിക്കാവുന്നത്.
0: കുട്ടികൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും
1: എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക പ്രസവ ശുശ്രൂഷയ്ക്കാണ്.
0: ഇനിയിപ്പോ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പൊടി ഉണ്ടാക്കും എന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാ കുട്ടികൾക്കായിട്ടുള്ള ഈ ഒരു ഔഷധ പൊടി ഉണ്ടാക്കുക?
1: ഔഷധ പൊടി എന്ന് പറയുമ്പം നമ്മൾ അരി, ഗോതമ്പ്, ചോളം, കാരണം ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫൈബറാണ്. ആ ഫൈബർ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ചോളത്തിലാണ്. അപ്പൊ ചോളം, ഗോതമ്പ്, അരി, എള്ള്, അയമോദകം, മഞ്ഞള്. മഞ്ഞള് ഏറ്റവും കൂടുതൽ നമ്മളെ ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ്. ഇത് ഈ ഉലുവക്കഞ്ഞി വെക്കുന്ന സമയത്തും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാവുന്നതാണ്. എല്ലാത്തിൻ്റെ കൂടെ എന്ത് വെക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിലും, മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് വാങ്ങുന്നതെല്ലാം നമ്മൾ കഴുകി ഉണക്കി പൊടിക്കുന്നതാണ് ഏറ്റവും ഗുണം ചെയ്യുക. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾ, അതുപോലെ ചുക്ക്, ഇങ്ങനെ കടല, ചെറുപയർ, നവധാന്യങ്ങൾ, നവധാന്യങ്ങളെല്ലാം ചേർത്ത് ഓരോന്നും വേറെ വേറെ വറുത്ത് കോരുക. തീരെ എണ്ണ ഇല്ലാതെ അത് കഴിയുന്നതും മൺചട്ടിയിൽ വറുക്കുക, അതല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിൽ, ഇരുമ്പ് ചീനച്ചട്ടിയിൽ വറുത്ത് കോരിയിട്ട് ഇതിൽ രണ്ടിലെ ചെയ്താൽ ഗുണം കിട്ടുള്ളൂ. അതിന്റെ മുതിര, പക്ഷേ കുട്ടികൾക്ക് അധികം കൊടുക്കരുതെന്ന് പറയും. പക്ഷേ തണുപ്പ് കാലത്ത് കുഴപ്പമില്ല, അവർക്ക് കുറച്ചല്ലേ വരുന്നുള്ളൂ. പക്ഷെ എല്ലാ ധാന്യങ്ങളുടെയും, പിന്നെ പനയരി, ആ അരി മുളയരി എന്ന് പറയും, അത് മുളയരി, നവരരി, പിന്നെ കുറിയ

0: ഇരിയും ചേർക്കാം. പിന്നെ നവധാന്യങ്ങൾ കംപ്ലീറ്റ് ചേർത്തിട്ട് നമ്മൾ ഓരോന്ന് മാറി മാറി അതിന്റെ കൂടെ കുറച്ച് ജീരകം
1: റോസ്റ്റ്
0: എടുത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ വരുന്ന സമയത്ത് നമ്മൾ മാറ്റിയെടുക്കണം. ഒക്കെ വറുത്ത് കോരിയിട്ട് നമ്മളെല്ലാം കൂടെ കൂടെ പൊടിച്ചിട്ട് വെക്കുക. അതിന്റെ കൂടെ നമ്മൾ നാളികേരം ചേർക്കാൻ പാടില്ല ആദ്യം. അതേപോലെ ശർക്കര ആദ്യം ചേർക്കാൻ പാടില്ല. നമ്മൾ അതൊക്കെ വറുത്ത് കോരി വെച്ചിട്ട്, കാരണം നമുക്കൊരു മാസം കംപ്ലീറ്റ് ഉപയോഗിക്കണമെങ്കിൽ അത് കേടുവരാതെ നോക്കണം. അതിന് ഈ നാളികേരം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടാവും. അപ്പം നമ്മൾ ഇതൊക്കെ കൂടെ പൊടിച്ചിട്ട്, കുറച്ച് ശർക്കരയും കൂടെ പൊടിച്ചിട്ട് ഒരു മാറ്റി വെച്ചതിന് ശേഷം, അതായത് എടുക്കുന്ന ആ സമയങ്ങളിൽ നമ്മൾ നാളികേരം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പൊടിയും കൂടെ ഇട്ടിട്ട് അങ്ങനെ ചേർത്തിട്ട് കുട്ടികൾക്ക് അതിൻ്റെ കൂടെ നമ്മൾ വേണമെങ്കിൽ, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് ചായയൊക്കെ ആണെങ്കിൽ തന്നെ അതിൽ കുറച്ച് ഒഴിച്ചിട്ട് ഒരു ഉണ്ട പോലെ ആക്കിയിട്ട്, അല്ലെങ്കിൽ നാളികേരത്തിൻ്റെ വെള്ളം ചേർത്ത് ഒഴിച്ചിട്ട് ഒരു ഉരുളപ്പരുവത്തിൽ നമുക്ക് കുട്ടികൾക്ക് വെച്ച് കൊടുക്കാം. ചെറിയ ഉരുളകളാക്കി കൊടുക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ സ്വാദിഷ്ടമായിരിക്കും.
1: എത്ര കഴിക്കാൻ പറ്റും ഒരു കുട്ടിക്ക്? ഒരു ദിവസം നമ്മൾ എത്രത്തോളം കൊടുക്കാൻ പറ്റും?
0: രണ്ടോ മൂന്നോ ഉരുള കഴിച്ചാൽ
1: മതിയാകും.
0: പക്ഷെ അത് കുറച്ചാവുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അത് കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടാവില്ല. അപ്പൊ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അവർക്ക് അത് ഉള്ളത് കൊടുക്കുക.
1: അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ എല്ലാ പ്രായത്തിലുള്ളവർക്കുമുള്ള ആരോഗ്യ ചികിത്സയ്ക്കുള്ള കാര്യങ്ങൾ പരമ്പരാഗതമായിട്ട് കേരളീയ ഗൃഹങ്ങളിൽ ചെയ്തു വന്നിരുന്നതാണ് നമ്മൾ പറഞ്ഞു തന്നത്. എല്ലാവരും ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക.
2: പാരമ്പര്യമായി പകർന്നു കിട്ടിയ ഔഷധക്കൂട്ടുകളെപ്പറ്റി ഇതുവരെ നമ്മോട് സംസാരിച്ചത് പുതിയറയിലുള്ള ശ്രീമതി ഷീബ. ഒരു ഗാനം കൂടി കേട്ടാലോ?

ചെറിയ തടി കഷ്ണങ്ങളിലോ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ചെറിയ ചട്ടികളിലോ ഒക്കെ നമുക്ക് ഓർക്കിഡ് വളർത്താം. ചട്ടിയിലാണ് നടുന്നതെങ്കിൽ അതിന്റെ വശങ്ങളിൽ വായുസഞ്ചാരത്തിനും നീർവാർച്ചയ്ക്കും സുഷിരങ്ങൾ ഇട്ടുകൊടുക്കണം. കേരളത്തിലെ കാലാവസ്ഥയിൽ ഓർക്കിഡ് നന്നായി വളരും. ഓർക്കിഡ് നടാൻ മണ്ണ് ആവശ്യമില്ല. ഉണങ്ങിയ തൊണ്ടിന്റെ കഷ്ണങ്ങളും മരക്കരിയും ഇഷ്ടികപ്പൊട്ടുകളും തുല്യ അളവിൽ യോജിപ്പിച്ചാണ് നടീൽ മിശ്രിതം തയ്യാറാക്കേണ്ടത്. നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഇനങ്ങളും കുറഞ്ഞ പ്രകാശം ആവശ്യമുള്ള ഇനങ്ങളുമുണ്ട്. നന കൊണ്ട് വെള്ളം കൂടിപ്പോയാൽ ഓർക്കിഡ് നശിച്ചുപോകും. ആരോഗ്യമുള്ള ഇലകൾക്ക് ഇളം പച്ച നിറമായിരിക്കും. സൂര്യപ്രകാശം കൂടിപ്പോയാലോ ഇലകൾ മഞ്ഞ നിറത്തിലാകും. ഒരു മാസം വരെ വാടാതെ നിൽക്കുന്ന പൂക്കൾ ഉണ്ടാകുന്ന ഓർക്കിഡുകളുമുണ്ട്. ഓർക്കിഡ് വളരുന്ന മാധ്യമത്തിൽ നിന്നും ചെടിക്ക് വേണ്ട പോഷകാഹാരം ഒന്നും ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ജൈവവളങ്ങളും NPK വളമിശ്രിതങ്ങളും വളരെ കുറഞ്ഞ അളവിൽ കലക്കിയ ആഴ്ചയിൽ ഒരു തവണ തളിച്ചു കൊടുക്കാം. സൂക്ഷ്മമൂലകങ്ങളുടെ മിശ്രിതങ്ങളും മാസത്തിൽ ഒരിക്കൽ ഇട്ടുകൊടുക്കുന്നത് നല്ലതാണ്. വളങ്ങൾ വെള്ളത്തിൽ കലക്കി അതിന്റെ തെളിഞ്ഞ ലായനി ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ചെടിക്ക് വേണ്ട പോഷകങ്ങൾ എളുപ്പം കിട്ടുകയും ചെയ്യും. മാതൃസസ്യത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്ന വേരുകൾ ഉൾപ്പെടെയുള്ള തണ്ടുകൾ, സക്കറുകൾ, ടിഷ്യൂ കൾച്ചർ തൈകൾ, കൂമ്പുൾപ്പെടെ മുകൾ ഭാഗം മുറിച്ചെടുത്ത തലകളൊക്കെ പുതിയ തൈകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം.

സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ പലതരം പ്രാണികൾ പാറി വന്ന് വിളക്കിനു ചുറ്റും കൂടുന്നത് കണ്ടിട്ടില്ലേ? വെളിച്ചത്തിനോട് കീടങ്ങൾക്കുള്ള ഈ പ്രത്യേക ആകർഷണം മറയാക്കിയാണ് വെളിച്ചകെണികൾ ഉണ്ടാക്കുന്നത്. വൈകിട്ട് 6:30 രാത്രി 8:30 ഇടയ്ക്ക് ഇവ പ്രവർത്തിപ്പിച്ചാൽ കീടങ്ങളെ കൂടുതലായി ആകർഷിക്കാം. ഇത്തരം കെണികളുടെ ആകൃതി, വലിപ്പം എന്നിവ ഏതുതരം കീടത്തെയാണ് കൊടുക്കേണ്ടത് അതിനെ ആശ്രയിച്ചിരിക്കും. പശക്കെണികളോ ഫ്ലൈറ്റ് ട്രാപ്പുകളോ വെള്ളക്കെണികളോ കൂട്ടിച്ചേർത്ത് വെളിച്ചക്കെണി വെച്ചാൽ കൂടുതൽ കീടങ്ങളെ നശിപ്പിക്കാനാവും. ലൈറ്റിനു വേണ്ടി വൈദ്യുതിയോ സൗരോർജ പാനലോ ഉപയോഗിക്കാം. വിള സംരക്ഷണത്തിന് കീടനാശിനികൾ മാത്രം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കാൻ അനുയോജ്യമായ കെണികൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. ചിലവും വളരെ ചുരുക്കം.

മഞ്ഞക്കെണി, നീലക്കെണി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവയെല്ലാം പശക്കെണികളാണ്. കർഷകർക്ക് സ്വന്തമായി ഉണ്ടാക്കാം. മഞ്ഞയോ നീലയോ നിറമുള്ള കട്ടിയുള്ള ചട്ടക്കടലാസ് പല വലുപ്പത്തിൽ വെട്ടിയെടുത്ത് ഗ്രീസോ പശയോ അതിൽ തേച്ച് പിടിപ്പിച്ചാൽ കെണിയായി. ഇവ ആവശ്യമറിഞ്ഞ് കൃഷിയിടത്ത് തൂക്കിയിടാം, അല്ലെങ്കിൽ കമ്പുകളുടെ അറ്റത്ത് നിവർത്തി ഉറപ്പിച്ച് നിർത്തിയാലും മതിയാകും. കീടങ്ങൾ പാറി വന്ന് ഇതിൽ പറ്റിപ്പിടിച്ച് ചത്തുപോകും. കടകളിൽ വാങ്ങാൻ കിട്ടുന്ന പശക്കെണികൾക്ക് 2 മാസം വരെ മാത്രമേ ഗുണമേന്മ കാണൂ. അതിനു മുൻപ് ഉപയോഗിക്കണം. വെള്ളീച്ച, മുഞ്ഞ, പച്ചത്തുള്ളൻ ഇവയെ നശിപ്പിക്കാനാണ് മഞ്ഞക്കെണി. നീലക്കെണി കൊണ്ട് ഇലപ്പേനിനെ നശിപ്പിക്കാം. മഴമറ പോളി ഹൗസ് കൃഷിയിടങ്ങളിൽ ഇവ ഏറെ ഫലപ്രദമാണ്. 1 ഏക്കർ കൃഷിയിടത്തിന് 20 കെണി എന്നാണ് കണക്ക്.

ഫിറമോൺ ഗണികളുടെ പ്രത്യേകത പറയാം. ഫിറമോൺ ഒരുതരം രാസപദാർത്ഥമാണ്. ഇണകളെ ആകർഷിക്കുവാനും മറ്റുമായി ഓരോ തരം കീടങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ, ഇവയ്ക്ക് സമാനമായി നാം കണ്ടെത്തിയ കൃത്രിമ ഫിറമോണുകളാണ് കെണികളിൽ ഉപയോഗിക്കുന്നത്. ഒരു കെണിയിൽ ഉപയോഗിക്കുന്ന ഫിറമോൺ ഒന്ന് രണ്ടു മാസം മാത്രമേ ഫലപ്രദമായി പ്രവർത്തിക്കൂ എന്ന കാര്യം മറക്കരുത്. എല്ലാ വിളയ്ക്കും ഒരേ തരം കീടങ്ങളല്ലല്ലോ ഉള്ളത്. കീടങ്ങളുടെ വ്യത്യാസമനുസരിച്ച് ഫിറമോണുകളും മാറും. അതുകൊണ്ട് വെള്ളരിവർഗ വിളകൾക്കും പഴവർഗ വിളകൾക്കുമെല്ലാം അതിനു തക്ക കെണികൾ വെക്കണം. കൃഷിവകുപ്പിന്റെ സ്ഥാപനങ്ങളിലോ കാർഷിക സർവകലാശാലകളിലോ ഈ പറയുന്ന കെണികളൊക്കെ തന്നെ കർഷകർക്ക് ലഭ്യമാണ്.

0: വേണ്ടത്ര നീർവാർച്ച ഉറപ്പാക്കണം. വിത്തിഞ്ചി സംഭരിക്കുന്നതിന് മുൻപും പിന്നീട് നടുന്നതിനു മുൻപും 0.3% മാംഗോ സബ് ലായനിയിലോ 0.125% മെറ്റലാക്സേൽ മാംഗോ സെബിലോ അരമണിക്കൂർ മുക്കിവെക്കണം. വിത്തുപാകി 30-ാം ദിവസവും 60-ാം ദിവസവും വാരം കുതിരുന്ന വിധത്തിൽ ഈ ലായനികളിലൊന്ന് ഒഴിക്കുന്നത് രോഗസാധ്യത കുറയ്ക്കും. ട്രൈക്കോഡെർമയും വേപ്പിൻ പിണ്ണാക്കും കൂട്ടിക്കലർത്തിയ മിശ്രിതം 1 വാരത്തിൽ 1 കിലോ വീതം ഇടുന്നത് ഫലപ്രദമായ ജൈവ നിയന്ത്രണ മാർഗമാണ്. ജൈവ കാപ്സ്യൂൾ ചേർത്ത് നൽകുന്നത് വളർച്ച ത്വരിതപ്പെടുത്താനും അഴുകൽ രോഗം ചെറുക്കാനും ഏറെ ഫലപ്രദമാണ്. പരമാവധി കൃഷിയിടം ശുചിത്വമായി സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം.
1: വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം ലീന, തയ്യാറാക്കിയത് BK Vinod.

ഇഞ്ചി മഞ്ഞൾ രോഗങ്ങളിൽ ഏറ്റവും വിനാശകരമാണ് മൃദുചീയൽ. വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഇത് ഉണ്ടാകാം. പിത്തിയം കുമിളാണ് രോഗമുണ്ടാക്കുന്നത്. മണ്ണിലൂടെയും വിത്തിലൂടെയും പകരുന്ന ഈ രോഗത്തിന് വെള്ളക്കെട്ട് ഉള്ളിടത്താണ് സാധ്യതയേറെ. രോഗമില്ലാത്ത നടീൽ വസ്തു ഉപയോഗിക്കുകയാണ് മുഖ്യ നിയന്ത്രണ മാർഗം. കൃഷിയിടത്തിൽ

0: நண்பனிடம்.
1: வயலும் பீடம் சமாபிச்சு.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: അഖില കേരള റേഡിയോ നാടകോത്സവം 7-ാം ദിവസം May 16 ശനിയാഴ്ച രാത്രി 9:30
6: മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
7: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
6: അത് മോളെ കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
7: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
5: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺ തുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം May 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
8: ഹലോ
9: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
8: വീണ്ടും
9: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
10: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
8: സാർ, ഇത്രയും രൂപ.
10: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
8: 2 ലക്ഷം
11: എന്ത് പറ്റി അച്ഛ?
8: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
9: അയ്യോ,
8: കട്ട് ചെയ്തു.
11: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
8: തട്ടിപ്പോ?
11: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
8: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
11: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ആകാശവാണി കോഴിക്കോട്. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 15 സെക്കൻഡും. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 25,200, വടകര 24,860, മാനന്തവാടി 26,800. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപ്പടി 14,500, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 4,200.

മാളികേരം 1000 പാലക്കാട് 23000 പൊന്നാനി 18000 കോഴിക്കോട് 16750 മഞ്ചേരി ക്വിൻ്റലിന് 4450 മാനന്തവാടി ക്വിൻ്റലിന് 5600 കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6000 കോഴിക്കോട് കൊയിലാണ്ടി 9000 റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 25700 മാനന്തവാടി 23500 ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2400 മാനന്തവാടി 3500 അടയ്ക്ക 1000 പാലക്കാട് 3800 പൊന്നാനി 4000 കോഴിക്കോട് ക്വിൻ്റലിന് 9000 മഞ്ചേരി ക്വിൻ്റലിന് 7500 കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 38000 കോഴിക്കോട് പുതിയത് 38000 മാനന്തവാടി പഴയത് 36000 പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21000 കോഴിക്കോട് 8300 മാനന്തവാടി 35000 കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68000 കോഴിക്കോട് നാടൻ 67000 കോഴിക്കോട് ചേട്ടൻ 67500 കോഴിക്കോട് വയനാടൻ 67000 മാനന്തവാടി ചേട്ടൻ 69500 മാനന്തവാടി വയനാടൻ 69000 ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 27500 കോഴിക്കോട് 25000 മാനന്തവാടി 22500 ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 10500 മാനന്തവാടി പഴയത് 7000 പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2300 മാനന്തവാടി 2500 ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2600 ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 5000 കോഴിക്കോട് 5400 മാനന്തവാടി പാണ്ടി 5100 നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17000 ചിറ്റൂർ 16000 കോഴിക്കോട് 11800 കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 600 മാനന്തവാടി ലഗോൺ 620 കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 4000 മാനന്തവാടി 2900 പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4420 കോഴിക്കോട് 4300 മാനന്തവാടി 4450 മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോടും മാനന്തവാടിയിലും 16000 നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 4200 മഞ്ചേരി 2200 കോഴിക്കോട് 3300 മാനന്തവാടി 3500 അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18000 പാലക്കാട് മട്ട 4700 ബോധന 3600 അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18700 മട്ട 4650 കുറുവ 4500 കടല ക്വിൻ്റലിന് കോഴിക്കോട് 7000 മാനന്തവാടി 6800 നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2500 കമ്പോള മൊത്ത വില നിലവാരമാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും വിവിധയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. അടുത്ത 7 ദിവസങ്ങളിൽ 21 വരെ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്നും.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യു എ ഇയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ച

0: പുരോഗമിക്കുന്നു. യു ഡി എഫ് നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21. എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സന്ദർശനവേളയിൽ ഗാംഗ്ടോക്കിലെത്തുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് യു എയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എഇ പ്രസിഡന്റിനെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. യു എയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. നിലവിലെ ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ചർച്ചകളും നയതന്ത്രവുമാണ് പോംവഴിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: पूरे विश्व पर दिखाई दे रहा है. भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी को प्राथमिकता दी है. हॉर्मुज को फ्री, ओपन और सेफ बनाए रखना ये हमारी सबसे बड़ी प्राथमिकता है.
1: പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം സംബന്ധിച്ച ധാരണാപത്രവും ഇരുവരും കൈമാറി. ഇന്ത്യയിൽ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള ക്ലസ്റ്റർ സ്ഥാപിക്കാനും ധാരണയായി. കൂടാതെ ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപത്തിന് യു എ ഇ സന്നദ്ധത അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉഗാണ്ട, മലേഷ്യ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷി, കാലാവസ്ഥ, പരിസ്ഥിതി, ഊർജ്ജം, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള വിദേശകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയെ എല്ലാ ബ്രിക്സ് അംഗങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും അഭിനന്ദിച്ചതായും കൂടുതൽ സഹകരണത്തിന് പിന്തുണ നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
3: These meetings covered areas such as agriculture, climate, environment, energy, health, ICT, science and technology, labor, tourism, youth affairs, disaster risk reduction, industry and finance. All the BRICS members and partner countries were very appreciative and supportive of India's chairship priorities on the theme building for resilience, innovation, cooperation and sustainability.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. യു ഡി എഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിലുണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ വി ഡി സതീശൻ ഗവർണറെ സന്ദർശിച്ച് എം എൽ എ മാരുടെ പിന്തുണക്കത്ത് കൈമാറി. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. തന്റെ രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയന്റെ വസതിയിലും വി ഡി സതീശൻ ഇന്ന് സന്ദർശനം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും.

0: 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനത്തിന്റെ പിന്തുണയുമായി സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗുകൾ, വർക്ക് ഫ്രം ഹോം എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ജഡ്ജിമാർ കാർ പോളിംഗ് ക്രമീകരണങ്ങൾക്ക് തീരുമാനിച്ചതായും സുപ്രീംകോടതി പറഞ്ഞു. രജിസ്ട്രിയിലെ ജീവനക്കാരിൽ 50% പേർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും കോടതി തീരുമാനിച്ചു. പുതിയ പ്രതിരോധ പദ്ധതികൾ ദേശീയ സുരക്ഷയും രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തിയിൽ പുതിയ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം കേന്ദ്രത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം.
1: ഫ്യൂജ് ജോ ഹോതാ ഹൈ വാ കിസി ഭീ ഗോളാ ബാരൂദ് കാ സബ്സേ യഹ് ഇംപോർട്ടന്റ് ഹിസ്സ ഹോതാ ഹൈ ചാഹേ ആർട്ടിലറി ഷെൽ ഹോ ബോംബ് ഹോ യാ കോയി ഭീ യുദ്ധ സാമഗ്രി ഹോ ബിനാ ഭരോസേമന്ദ് ഇലക്ട്രിക് ഫ്യൂജ് കേ സബ് ബേകാര ഹൈ. यहां बनने वाले अत्याधुनिक फ्यूज हमारी सेनाओं को ताकत देंगे और यह प्रोजेक्ट हमारी एमिनिशन मैन्युफैक्चरिंग में सेल्फ रिलायंस आत्मनिर्भरता का एक नया चैप्टर जोड़ेगा.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. അടുത്ത 2-3 ദിവസങ്ങളിൽ ആൻഡമാൻ നിക്കോബാർ, വടക്കുകിഴക്കൻ ഇന്ത്യ, കേരളം, മാഹി, കർണാടക, പശ്ചിമബംഗാൾ, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജപ്പാനെ നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അതേസമയം വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ PV സിന്ധു ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി UAEയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ചു പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് UG പുനഃപരീക്ഷ June 21. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കോഴിക്കോട്.

0: എല്ലാ യുവവാണി സുഹൃത്തുക്കൾക്കും സ്വാഗതം.
1: മലയാളം അറിയാവുന്ന മലയാളിയുടെ കാതിനും കരളിനും മനസ്സിനും കിളിക്കൊഞ്ചലിലൂടെ കവിതയുടെ നറും തേൻ പകർന്നുതന്ന തുഞ്ചത്തെഴുത്തച്ഛൻ, മലയാള ഭാഷയുടെ രാജശില്പി. ചിത്രീകരണം, രചന, ടി വി കുഞ്ഞിരാമൻ.

0: പതിനാറാം നൂറ്റാണ്ടിൽ മലയാള ഭാഷയ്ക്ക് ലഭിച്ച വരപ്രസാദമായിരുന്നു എഴുത്തച്ഛൻ.
1: കാലത്തിന്റെ പ്രവണതകളെ അതിന്റെ യാഥാർത്ഥ്യത്തിലും സൂക്ഷ്മതയിലും മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. മണിപ്രവാളത്തിന്റെ പ്രഭാവവും ഭാഷയുടെ മൗലികതയും മനസ്സിലാക്കിയതിനോടൊപ്പം ഭാവത്തിലും കവി ശ്രദ്ധിച്ചിരുന്നു. ഈ സമന്വയമാണ് കാലഭേദമില്ലാതെ എഴുത്തച്ഛനെ മലയാള കവിതയുടെ പിതാവായി എന്നും അംഗീകരിക്കുവാൻ കാരണം.

0: പതിനാറാം നൂറ്റാണ്ടിൻ്റെ സാമൂഹ്യസ്ഥിതി തീർത്തും ആശ്വാസ്യമായിരുന്നില്ല. സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു ദിവ്യ ജ്യോതിസിൻ്റെ സാന്നിധ്യം അന്ന് അനിവാര്യമായിരുന്നു. ഈ അനിവാര്യതയെ സാക്ഷാത്കരിച്ചത് എഴുത്തച്ഛനായിരുന്നു. ആസ്തിക്യ ബോധത്താൽ പ്രചോദിതമായ ഒരു കവി മനസ്സിൻ്റെ അനുഭൂതി പ്രകടനമാണ് നാം അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെയും കാണുന്നത്.
1: കണ്ണശന്മാരിൽ കാണുന്നത് പോലെ തന്നെ എഴുത്തച്ഛനിലും ദ്രാവിഡവും ആര്യവുമായ സംസ്കാര പ്രവണതകൾ നമുക്ക് കണ്ടെത്താം. ഭക്തിഭാവത്തിൻ്റെ കാര്യത്തിൽ എഴുത്തച്ഛൻ തുളസീദാസനും ജയദേവനും സമശീർഷനാണ്.

അധ്യാത്മ രാമായണത്തിലും മഹാഭാരതത്തിലും ഭാഗവതത്തിലും ഭക്തിസാന്നിധ്യം ചന്ദ്രപ്രഭ വിതറി നിൽക്കുകയാണ്. സമാരംഭത്തിൽ ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും കഥകൾ ചൊല്ലാൻ കിളിയോട് പറയുമ്പോൾ തന്നെ കവിയുടെ ഹൃദയത്തിലെ ഭക്തിയുടെ തിരയടികൾ അലച്ചു പൊന്തുന്നു.

0: ഭഗവൻ നാമപര്യായങ്ങൾ കോർത്തുകോർത്ത് കവിത എഴുതുന്നതിൽ എഴുത്തച്ഛന് ഏറെ കൗതുകമായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമൂടു കെട്ടി എന്ന ഭാഗം അക്ഷരങ്ങളുടെ നിറച്ചാർത്തുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നതാണ്.
1: ആദി കവികളുടെ കൃഷിഭൂമിയിലേക്ക് പുതിയ തരം കൃഷി ഇറക്കാനായിരുന്നു എഴുത്തച്ഛനിഷ്ടം. വാൽമീകിയുടെ രാമനിൽ നിന്നും വ്യാസന്റെ കൃഷ്ണനിൽ നിന്നും വ്യത്യസ്തമായ വ്യക്തിത്വ കൽപ്പനയാണ് എഴുത്തച്ഛൻ നടത്തുന്നത്. സ്വതന്ത്ര കാവ്യങ്ങളാണ് എഴുത്തച്ഛൻ രചിച്ചിരിക്കുന്നത് എന്ന് മഹാകവി ഉള്ളൂരിനെ കൊണ്ട് പറയിച്ചത് മുൻപറഞ്ഞ കണ്ടെത്തലാവണം.

സാഹിത്യ ജീവിതങ്ങൾ തമ്മിൽ, ജ്ഞാനവും ഭക്തിയും തമ്മിൽ, വികാരത്തിൽ എല്ലാം ഒരു സമന്വയത്തിൻ്റെ കവിയായാണ് നാം എഴുത്തച്ഛനെ കാണുന്നത്. ഏറ്റവും പ്രധാന സമന്വയം ഭാഷയുടേതായിരുന്നു എന്ന് പ്രൊഫസർ സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സാഹിത്യ രീതികൾ തമ്മിലുള്ള സമന്വയമാണ് എഴുത്തച്ഛൻ്റെ സവിശേഷത എന്നാണ് കേരള പാണിനി എ ആർ രാജരാജവർമ്മയുടെ അഭിപ്രായം.

ലിഖിതമായ രണ്ട് കൃതികൾ മാത്രമേ എഴുത്തച്ഛൻ്റെതായുള്ളൂ എന്ന അഭിപ്രായമുണ്ട്. അധ്യാത്മരാമായണവും മഹാഭാരതവും കേവലം വിവർത്തനങ്ങളല്ല. മഹാഭാരതവും അധ്യാത്മരാമായണവും കവിയുടെ ഭാവനയുടെ സുവർണ ഹരിതാഭകൾ ഭംഗിയായി ഈ കൃതികളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു.

അധ്യാത്മ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണ് സുന്ദരകാന്ഡം. ഇവിടെ ബന്ധനസ്ഥനായ ഹനുമാൻ രാവണനോട് പറയുന്ന ഭാഗം നോക്കൂ.

പിന്നീട് ഹനുമാൻ ഓരോ മണിമേടകളിലും ചാടി നടക്കുന്ന രംഗം വർണ്ണിക്കുന്നത് കൗതുകത്തോടെ മാത്രമേ നമുക്ക് വായിച്ചു പിന്നിടാനാകൂ.

0: കേട്ട് ദന്തശൂകോപമക്രോധവിവശന.
1: ചളിപ്പ് കൈവിട്ടങ്ങ് അടുത്തു കൈവാളാൽ പൊളിച്ചു മാറിടം നഖങ്ങളെക്കൊണ്ടും എന്നിങ്ങനെയുള്ള മഹാഭാരതത്തിലെ യുദ്ധരംഗ ചിത്രണം ഹൃദ്യകരമെന്നല്ലാതെ എന്താണ് പറയുക?
2: മറ്റൊരു മഹാഭാരത യുദ്ധ വർണ്ണന കേൾക്കൂ.
3: രൂക്ഷതയു

0: ഇവിടെ നാം ഒരു യുദ്ധം നേരിട്ട് കാണുന്ന പ്രതീതി അനുഭവിക്കുകയാണ്.
1: ദുശാസനു നേരെ പാഞ്ഞെടുക്കുന്ന ഭീമന്റെ ഭീമാകാരം കവി ചിത്രണം ചെയ്യുകയാണ്.
2: പല മകളൊരുമയോടു മലകളോടു പൊരുത്തതിന് പാഞ്ഞെടുക്കും വർണ്ണമേത്തി തഞ്ചാന്തിനും.
0: രാമായണം സുന്ദരകാണ്ഡത്തിൽ മാർഗവിഘ്നത്തിന് വന്നു നിൽക്കുന്ന സുരസ ഹനുമാനോട് പറയുന്ന ഭാഗം കവി ഇങ്ങനെ അവതരിപ്പിക്കുന്നു.

0: വിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ.
1: ഇവിടെ തന്റെ മാർഗവിഘ്നം വരുത്തുവാൻ വന്നു നിൽക്കുന്ന സുരസയോട് ഹൃദയസംഘർഷത്തോടെ ഹനുമാൻ സംസാരിക്കുന്നതായാണ് കവി അവതരിപ്പിക്കുന്നത്. ഇവിടെ കവി ഹനുമാന്റെ ദൃഢനിശ്ചയവും വ്യക്തിപ്രഭാവവും ദാർഢ്യത്തോടെ അവതരിപ്പിക്കുകയാണ്.
2: ഇന്ദ്രജിത്തിന്റെ മൃത്യു രാവണനെ വല്ലാതെ ഉലയ്ക്കുന്നു. ഇതേക്കുറിച്ച് രാവണൻ മറ്റൊരു പുത്രനോട് പറയുകയാണ്.

0: போதகம் பின்னே
1: ഇവിടെ ഒരു പുത്രന്റെ അപമൃത്യു ഒരച്ഛന്റെ ഹൃദയത്തിനേൽപ്പിച്ച ആഘാതം നമുക്ക് കാണാം. ഇത് ഏതൊരു പിതൃഹൃദയവും സ്വകാര്യതയിൽ അനുഭവിക്കുന്ന വിഷാദമാണ്. എത്രയൊക്കെ ക്രൂരതകളിലൂടെയാണ് രാവണന്റെ യാത്ര, എങ്കിലും സ്വന്തം പുത്രന്റെ കാര്യമാകുമ്പോൾ ആ അച്ഛൻ വിഷാദാർദ്രനാകുന്നു.
2: അശോകവനിയിൽ വെച്ച് ഹനുമാൻ രാമകഥ സീതയോട് പറയുന്നു. ഈ സ്നേഹസാന്ദ്രമായ കൃത്യത്തിന് സീത ഹനുമാനോട് നന്ദി പറയുകയാണ്.

0: ആഹ്ലാദകരമായ വാർത്ത കേട്ടതിലുള്ള അത്യധികമായ ആനന്ദവും കൃതാർത്ഥതയുമാണ് സീത പ്രകടിപ്പിക്കുന്നത്. വേർപാടിൻ്റെ വിഷാദമകന്നതിലുള്ള ഒരു ഹൃദയത്തിൻ്റെ പ്രകടനമാണ് കവി ഇവിടെ സാധിക്കുന്നത്.
1: തിരിച്ചു പോകാൻ തുടങ്ങുന്ന ഹനുമാനോട് അടയാളവാക്യമായി സീത

0: എന്ന് പറയുന്നു.
1: ആദർശവാനായ ഒരു ഉത്തമ മനുഷ്യനാണ് വാത്മീകിയുടെ രാമൻ. മനുഷ്യന്റെ ധർമ്മനിഷ്ഠയാകുന്ന അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഈശ്വരനാണ് അധ്യാത്മരാമായണത്തിലെ രാമൻ. ഈശ്വര മനുഷ്യ ബന്ധത്തിന്റെ പരിച്ഛേദമാണ് അധ്യാത്മരാമായണം എന്ന് പറയാം.

ഭോജനോട് കണ്ണശനുള്ള കടപ്പാടാണ് എഴുത്തച്ഛന് കണ്ണശനോടുള്ളത്. രാഷ്ട്രീയവും സാമൂഹികവുമായ ചരിത്ര കാരണങ്ങളാൽ കേരളത്തിലുടനീളം ഒരുറച്ച ബഹുജന പ്രസ്ഥാനം പോലെ വളർച്ച പ്രാപിച്ച ഭക്തിപ്രസ്ഥാനമാണ് എഴുത്തച്ഛൻ്റെ കാവ്യജീവിതത്തിനു പിന്നിൽ പ്രവർത്തിച്ച പ്രേരകശക്തി. വൈദേശിക മതത്തിൻ്റെ പ്രചരണ തന്ത്രമാണ് എഴുത്തച്ഛനെ ഒരു ചരിത്ര ആവശ്യമാക്കി തീർത്തതെന്ന് പ്രസിദ്ധ നിരൂപകന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആധ്യാത്മിക ഗൗരവം മുറ്റുനിൽക്കുന്ന മലയാളത്തിലെ ആദ്യ കൃതിയാണ് രാമായണം കിളിപ്പാട്ടെന്ന് പറയാം.

ഒരു കുടുംബ ഛിദ്രത്തിൻ്റെ ഛായയിലാണ് മഹാഭാരതം കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാരതം കിളിപ്പാട്ടിലെ ഭക്തിയുടെ സാന്ദ്രാനുഭൂതി നമുക്ക് ഏറെ കൗതുകത്തോടെ മാത്രമേ വായിക്കാനാകൂ.

മനസ്സിൽ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ തെളിനിലാവലകൾ ഒഴുക്കുന്നതിനൊപ്പം താനെന്ന ഭാവം ഒടുങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ചിത്രം കവി മനോഹരമായി അവതരിപ്പിക്കുന്നു.

എന്ന് വള്ളത്തോൾ പാടുമ്പോഴും എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിത ആധുനിക കവി സച്ചിദാനന്ദൻ എഴുതുന്നതും എഴുത്തച്ഛൻ്റെ സർവകാല പ്രസക്തിക്ക് നിദർശനമാണ്. മലയാള ഭാഷയുടെ പിതാവായി എന്നും എഴുത്തച്ഛൻ നമുക്ക് ആരാധ്യനായിരിക്കും.

0: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं। अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
2: कस्टमर केयर बढ़िया। मैडम മെസ്സേജ് വരുന്നേ,
3: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
2: എങ്ങനെ ചെയ്യേണ്ടത്?
3: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
2: അത് ശരി, മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
3: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
2: ഇത്രയുള്ളൂ? ഇപ്പോൾ മനസ്സിലായി.
3: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. ആകാശദൂത എന്ന ചിത്രത്തിനായി ചിത്ര പാടിയ ഗാനം. ONV കുറിപ്പിൻ്റെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം.

ഇനി കേൾക്കാം നീലി എന്ന ചിത്രത്തിനായി ഉണ്ണിമേനോൻ പാടിയ ഗാനം. ബി കെ ഹരിനാരായണൻ്റെ വരികൾ, ശരത്തിൻ്റെ സംഗീതം.

ചന്ദ്രലേഖ എന്ന ചിത്രത്തിനായി സുജാത പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിൻ്റെ സംഗീതം.

ഇനി കേൾക്കാം ചിത്രം എന്ന ചിത്രത്തിനായി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഷിബു ചക്രവർത്തിയുടെ വരികൾ, കണ്ണൂർ രാജൻ്റെ സംഗീതം.

ചിത്രം ആമയും മുയലും. പാടിയത് എം ജി ശ്രീകുമാർ, നയന എന്നിവർ. ഗാനരചന രാജീവ് ആലങ്കൽ. സംഗീതം എം ജി ശ്രീകുമാർ.

ഇനി കേൾക്കാം അസ്തമിക്കാത്ത പകലുകൾ. ഈ ചിത്രത്തിനായി എസ് ജാനകിയും സംഘവും പാടിയ ഗാനം. സത്യൻ അന്തിക്കാടിൻ്റെ വരികൾ, എ ടി ഉമറിൻ്റെ സംഗീതം.

അഭിമന്യു എന്ന ചിത്രത്തിനായി എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: കഥകൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഇന്ന് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്താണെന്ന് ശ്രദ്ധിക്കാം. നികുതി വെട്ടിപ്പുകാരിൽ നിന്നും കള്ളപ്പണക്കാരിൽ നിന്നും പിഴയും ക്രിമിനൽ നടപടികളും ഒഴിവാക്കി നികുതി സർക്കാരിന് നൽകാൻ അവസരം ഒരുക്കുന്നതായിരുന്നു പദ്ധതി. ഇങ്ങനെ ലഭിക്കുന്ന തുക പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്.

0: 2016 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 2016 ഡിസംബർ മുതൽ 2017 മാർച്ച് വരെ ഈ പദ്ധതിക്ക് സാധുതയുണ്ടായിരുന്നു. പിന്നീട് പാവപ്പെട്ടവരുടെ വരുമാനം ഇല്ലാതാകുന്നത് തടയാനും അവർക്ക് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപം തുടങ്ങാനും താഴെ തട്ടിലുള്ളവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാനും ആവശ്യമായ ഭക്ഷണം നൽകാനും ഒക്കെയായി പിന്നീട് ഈ പദ്ധതിയെ വിപുലീകരിക്കുകയുണ്ടായി. ഏകദേശം 19.4 കോടി കുടുംബങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട്. നികുതി വെട്ടിപ്പുകാരിൽ നിന്ന് കള്ളപ്പണം തിരികെ കൊണ്ടുവരാനാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ആദ്യം ആരംഭിച്ചതെങ്കിലും COVID-19 എന്ന മഹാമാരിയുടെ സമയത്ത് ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെയും മറ്റു വിവിധ പദ്ധതികളിലൂടെയും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലുൾപ്പെടെയുള്ള പല ദുരിതാശ്വാസ പാക്കേജുകളും പ്രഖ്യാപിക്കുകയുണ്ടായി. തുടക്കത്തിൽ വിപുലീകരണത്തിന്റെ ഭാഗമായി 1000 രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് കൊണ്ടുവരികയും 3 മാസത്തേക്കാണ് പദ്ധതി ആദ്യം ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും 2020 നവംബർ വരെ ഈ പദ്ധതി വീണ്ടും നീട്ടുകയുണ്ടായി. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചകളെ നേരിടാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പദ്ധതി കൂടിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഈ പദ്ധതി വഴി ഒരു വ്യക്തിക്ക് 5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ്, ഒരു കുടുംബത്തിന് 1 കിലോഗ്രാം പരിപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ എല്ലാ മാസവും സൗജന്യമായി നൽകിയിരുന്നു. അന്ത്യോദയ അന്നയോജന വഴി മുൻഗണന കുടുംബ റേഷൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ടായിരുന്നു. 80 കോടി വ്യക്തികൾ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 66% ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഓരോരുത്തർക്കും അവരുടെ നിലവിലെ അർഹതയുടെ ഇരട്ടി ലഭിക്കുകയുണ്ടായി. ഈ അധിക ഭാഗം സൗജന്യമായി തന്നെ നൽകി വന്നു. പ്രോട്ടീൻ ലഭ്യത ഉറപ്പാക്കാൻ കുടുംബങ്ങൾക്ക് 1 കിലോ പയറുവർഗ്ഗങ്ങൾ വീതം നൽകി. COVID-19 പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയും ഈ പാക്കേജിന് കീഴിൽ കൊണ്ടുവന്നു. നഗരത്തിലെയും ഗ്രാമങ്ങളിലെയും പാവപ്പെട്ടവർക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റും റേഷൻ കടകളിലൂടെ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി, ജൻധൻ അക്കൗണ്ടുള്ള പാവപ്പെട്ട വനിതകൾക്ക് 500 രൂപ വീതം നൽകുന്ന പദ്ധതി, ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയവ ലഭ്യമാക്കൽ തുടങ്ങി ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ആരോഗ്യ ഇൻഷുറൻസിൽ ആരോഗ്യ പ്രവർത്തനത്തിനിടെ മരണമടഞ്ഞ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപ വീതമാണ് ഇൻഷുറൻസ് തുക ഏർപ്പെടുത്തിയത്. 22 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, സ്വകാര്യ ആശുപത്രി ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ളവർ, പ്രാദേശിക നഗര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കരാർ പ്രതിദിന വേതനം കൈപ്പറ്റുന്നവർ, അഡ്ഹോക്ക് ഔട്ട്സോഴ്സ് ജീവനക്കാർ എന്നിവരുൾപ്പെടെയുള്ള പൊതുജനാരോഗ്യദാതാക്കൾ, സംസ്ഥാനങ്ങൾ അഥവാ കേന്ദ്ര ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവർ, കേന്ദ്ര സംസ്ഥാന യൂണിയൻ ടെറിട്ടറികൾ എയിംസ് എന്നിവയുടെ സ്വയംഭരണ ആശുപത്രികൾ, കേന്ദ്ര മന്ത്രാലയങ്ങളുടെ INA കൾ ആശുപത്രികൾ എന്നിവ ഈ സ്കീമിൽ ഉൾപ്പെടുന്നു. ഈ ആരോഗ്യ പ്രവർത്തകരെ കൂടാതെ സഫായി കർമ്മചാരികൾ, വാർഡ് ബോയ്സ്, നഴ്സുമാർ, ആശാ പ്രവർത്തകർ, ടെക്നീഷ്യന്മാർ, ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ ജീവനക്കാർക്കും ഈ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുകയുണ്ടായി. 100-ൽ താഴെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരുടെ തൊഴിൽ തടസ്സം ഇല്ലാതാക്കുന്നതിനും ഒക്കെ പദ്ധതി വിപുലീകരണം വഴി സാധിച്ചു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് UAE യിലെത്തി. പ്രധാനമന്ത്രി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തു. UAE യിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. രാജ്യത്തെ മൊത്തം കയറ്റുമതി

0: ഈ ഏപ്രിൽ മാസത്തിൽ 80.8 ബില്യൺ US ഡോളറിലെത്തിയതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 13.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. മികച്ച കയറ്റുമതിയും ഉൽപ്പാദന മേഖലയുടെ സ്ഥിരതയാർന്ന പ്രകടനവുമാണ് നേട്ടത്തിന് കാരണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വ്യാജ പരസ്യങ്ങൾ നൽകിയതിന് രാജസ്ഥാനിലെ 2 കോച്ചിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിഴ ചുമത്തി. മോഷൻ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന് 10 ലക്ഷം രൂപയും സിക്കാറിലെ കരിയർ ലൈൻ കോച്ചിങ്ങിന് 5 ലക്ഷം രൂപയും പിഴ ചുമത്തിയതായി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 4,10,456 കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സേ പരീക്ഷ ജൂൺ അവസാനത്തോടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കും. SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയം എന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി VD ശിവൻകുട്ടിയും അഭിനന്ദനം നേർന്നു. 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. യോഗത്തിൽ കായിക താരങ്ങളുടെ മുന്നൊരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തി. താരങ്ങളുടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ഈ മാസം 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 12 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 91 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ലക്നൌ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ ഈ മാസം 19 മുതൽ 21 വരെ പത്തനംതിട്ട സീതത്തോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിന്യസിക്കും. അപേക്ഷകർക്ക് www.passportindia.gov.in എന്ന വെബ്സൈറ്റ് വഴി മൊബൈൽ പാസ്പോർട്ട് സേവാ വാനിലേക്കുള്ള അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യാം. കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹികവും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനം ആചരിച്ചു. കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീം കോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പോളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീം കോടതി സ്വീകരിക്കുന്നത്. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.
2: ആകാശവാണി കോഴിക്കോട്, ഇപ്പോൾ ഒരു ഗാനം. നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. ONV ഗ്രൂപ്പിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:30 ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: Nicobar Islands during the next 24 hours. The Indian Wushu team delivered a commanding performance at the 11th Sanda World Cup, winning 2 gold, 1 silver and 2 bronze medals in Macau. The women athletes in particular put up a stellar display by securing both gold medals from the 6-member contingent. In the women's 75-kilogram category, Border Security Force athlete Shivani defeated a Russian opponent to clinch the gold medal. Aparna also produced a brilliant performance in the 52-kilogram category to secure India's second gold medal. In the 48-kilogram category, Indian Air Force athlete Kushal Kumar claimed silver medal. At the Asian Under-17 Boxing Championships, Indian young boxers concluded the historic campaign today by winning 2 golds and 7 silver medals in Tashkent, Uzbekistan. India also bagged 8 bronze medals in the Under-17 category. With this, the total number of medals won by the boys and girls teams of the country combined reached 17 in this category. Earlier in the Asian Under-15 Boxing Championships, India won a total of 27 medals, including 9 gold, 6 silver and 12 bronze medals. In Asian Weightlifting Championships, Harjinder Kaur won bronze medal in the women's 69-kilogram category snatch event by lifting 96-kilogram in Gandhinagar today. Harjinder also lifted 121-kilogram in the clean and jerk event and finished 4th overall with a total lift of 217-kilogram. In Thailand Open Badminton, India's top men's doubles pair of Sattvik Sairaj Ranki Reddy and Chirag Shetty advanced to the semifinals in Bangkok. They defeated Japanese pair of Takumi Nomura and Yuichi Shimogami in straight games in the quarterfinal match today. However, PV Sindhu and Lakshya Sen lost the singles quarterfinal matches. In IPL cricket, Chennai Super Kings were 153 for 5 in 18 overs against Lucknow Super Giants in Lucknow when reports last came in. Earlier, Lucknow Super Giants won the toss and opted to field. The sacred Piprawa relics of Lord Buddha were accorded an emotional farewell at the Leh airport today after the conclusion of a 14-day long grand exposition in Ladakh. Over 1 lakh devotees paid obeisance to the holy relics, making it one of the largest spiritual gatherings organized in the Union Territory. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi reaffirms India's support for safe and uninterrupted navigation through Strait of Hormuz for regional stability and energy security. BRICS foreign ministers call for democratic global governance and stronger multilateral action on peace and climate challenges. CBI arrests one of the kingpins in NEET UG 2026 paper leak case. West Bengal government suspends 3 IPS officers in connection with RG Kaur rape and murder case. Indian Wushu team bags 2 gold, 1 silver and 2 bronze medals at Sanda World Cup in Macau. And India concludes Asian Under-17 Boxing Championships with historic 2 gold and 7 silver medals at Tashkent. And that is all in the news at 9. Good night. Akashavani. വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കലാ ജോൺ.
1: പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അവധിക്കാലം കളിച്ച് രസിച്ച് ആസ്വദിക്കുകയാണല്ലോ അല്ലേ? എല്ലാ രസങ്ങൾക്കുമൊപ്പം ജീവിതത്തിൻ്റെ രസക്കൂട്ടിലൂടെ പഠനാനുഭവങ്ങൾ നേടാനും ഈ അവധിക്കാലം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. പ്രകൃതി ഒരു വലിയ തുറന്ന പാഠപുസ്തകമാണ്. ക്ലാസ് മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ ലഭിക്കുന്ന അറിവിനേക്കാൾ ആഴമേറിയതും പ്രായോഗികവുമായ അറിവാണ് പ്രകൃതിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ലഭിക്കുന്നത്. ഭൗതിക ലോകം, പരിസ്ഥിതി, സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ, ഭൗമപ്രതിഭാസങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിൻ്റെ ആകെ തുകയെയാണ് പ്രകൃതി എന്ന് വിളിക്കുന്നത്. മനുഷ്യനിർമ്മിതമല്ലാത്ത സ്വാഭാവികമായി നിലനിൽക്കുന്നതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ അടിസ്ഥാന ഗുണം, സ്വഭാവം എന്നീ അർത്ഥത്തിലും പ്രകൃതി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ജീവനുള്ളവയെക്കുറിച്ചും അവയ്ക്ക് ചുറ്റുപാടുമായുള്ള ബന്ധത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാ

ശാഖയാണല്ലോ ജീവശാസ്ത്രം. അനുഭവം ഗുരു എന്നാണല്ലോ പറയാറ്. അപ്പോൾ ചുറ്റുവട്ടത്തു നിന്നും ലഭിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഗുരുസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് കുട്ടികളുടെ ജീവിത വളർച്ചയ്ക്ക് വളരെയേറെ സഹായകമാകും. ജീവശാസ്ത്രം കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട വിഷയമാണല്ലോ അല്ലേ? ജീവശാസ്ത്രത്തിന് പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമേയില്ല. ജീവശാസ്ത്രം പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതിശാസ്ത്രം പ്രകൃതിയിലൂടെ പഠിക്കുക, പ്രകൃതിയെ അറിഞ്ഞ് പഠിക്കുക എന്നത് തന്നെയാണ്. ഒരു ഉദാഹരണം പറയാം. 8ാം ക്ലാസ്സിലെ ജീവശാസ്ത്ര പുസ്തകത്തിൽ ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പാഠഭാഗവും അതോട് ചേർന്ന് ബയോളജിക്കൽ ഇന്ററാക്ഷൻസ് അഥവാ ജീവിബന്ധങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള ഭാഗമുണ്ട്. ഈ ഭാഗം കുട്ടികളിൽ ഉറപ്പിക്കാനായി ഒരു ക്യാമ്പസ് വാക്ക് അഥവാ സ്കൂൾ വളപ്പിലൂടെയുള്ള നടത്തം നടത്താൻ ടീച്ചർ തീരുമാനിച്ചു. കുട്ടികളും ടീച്ചറുമായി സ്കൂൾ പരിസരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ പലതരത്തിലുള്ള വൃക്ഷലതാദികളും പൂച്ചെടികളും കാക്ക, പരുന്ത്, അണ്ണാൻ, ഓന്ത്, അരണ, പുഴുക്കൾ തുടങ്ങി പലവിധ ജീവികളും കുട്ടികൾ നിരീക്ഷിച്ച് കണ്ടെത്തി. അവരുടെ പരിസരത്തുള്ള വൈവിധ്യമാർന്ന ജീവജാലങ്ങൾക്ക് അവർ വ്യക്തമായി ജൈവ വൈവിധ്യം എന്ന പേര് നൽകി. ശലഭപ്പാർക്കിലെ പൂവും പൂമ്പാറ്റയും, മാവിലെ ഇത്തിളും, പ്ലാവിലെ മരവാഴയും മൂടില്ലാത്താളിയും, വിളകൾക്കിടയിലെ കളകളും, പലതരത്തിലുള്ള ജീവിബന്ധങ്ങളായ പരാദജീവനം, കമൻസലിസം, മ്യൂച്വലിസം, മത്സരം എന്നിവയ്ക്കുദാഹരണങ്ങളാണെന്ന് കുട്ടികൾ തിരിച്ചറിഞ്ഞ് വിശദീകരണക്കുറിപ്പ് തയ്യാറാക്കാനുള്ള പ്രാപ്തി നേടി. ക്യാമ്പസ് വാക്കിൻ്റെ അവസാനം വന്നെത്തിയത് ക്യാൻറ്റീൻ മുറ്റത്താണ്. അവിടെ ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ടെത്തൂ എന്ന പ്രവർത്തനത്തിന് പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിരിക്കുന്നതും കരിയില കത്തിക്കുന്നതും കുഞ്ഞുങ്ങൾ കണ്ടെത്തിയത് വളരെ അതിശയകരമായി തോന്നി. ക്യാമ്പസ് വാക്ക് കഴിഞ്ഞ ഉടൻ അടുത്ത ക്ലാസ്സിലേക്ക് കുട്ടികൾ പോയി. അത് കഴിഞ്ഞ് ഇടവേള സമയത്ത് കൂട്ടത്തിലെ കുറച്ച് കുട്ടികൾ ടീച്ചറെ കാണാൻ വന്നു. എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ അവർ ചോദിച്ചു, ടീച്ചർ, ഞങ്ങൾ ക്യാമ്പസ് പ്ലാസ്റ്റിക് ഫ്രീ ആക്കാനുള്ള പ്രവർത്തനം നടത്തിക്കോട്ടെ എന്ന്. എല്ലാ പിന്തുണയുമായി കുട്ടികളോടൊപ്പം ടീച്ചറും കൂടി. ജീവശാസ്ത്ര പഠനം ക്ലാസ് മുറിയിൽ നിന്നും പ്രകൃതിയിലേക്ക് ഇറങ്ങിയപ്പോൾ സംഭവിച്ച മാറ്റമാണ് മേൽപ്പറഞ്ഞത്. ഇനിയും പറയാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ജീവിയുടെ പ്രകൃതി അറിഞ്ഞ് ജീവശാസ്ത്ര പഠനം നടത്തുമ്പോൾ ഓരോ കുട്ടിയും അവൻ്റെയും മറ്റു ജീവികളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നും ആ കോശങ്ങൾക്കുള്ളിൽ പല വിധത്തിലുള്ള കോശാംഗങ്ങളും അതിനുള്ളിലെ ജീവൽ പ്രവർത്തനങ്ങളും തിരിച്ചറിയാൻ പ്രാപ്തി നേടുന്നു. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവ് നേടിയെടുക്കുന്നു. ജീവശാസ്ത്രം മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഓരോ ജീവിയെക്കുറിച്ചും ഓരോ ജീവിക്കും പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും കുട്ടികൾക്ക് അറിവ് നൽകുമ്പോൾ പ്രകൃതി എന്ന പാഠശാലയിലൂടെ നേരനുഭവങ്ങൾ നേടുന്ന കുട്ടിക്ക് കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും പഠനം ബഹു ഇന്ദ്രിയാനുഭവ പ്രധാനമായ ബോധന രീതിയിലൂടെ രസകരമായ ഒരു പ്രക്രിയയായി മാറുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പൊള്ളിക്കുന്ന ചൂട് ഈ വേനലവധിയെ വളരെ ദുഷ്കരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ വിവേകശാലിയായ മനുഷ്യന് മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവ് ഓരോ കുഞ്ഞുമനസ്സിലും ഉണ്ടാവേണ്ടതാണ്. ജീവികൾക്ക് ജീവശ്വാസവും ജീവജലവും ആഹാരവും തന്നു പോറ്റുന്ന പ്രകൃതിയെ സംരക്ഷിക്കാൻ മാലിന്യം കുറച്ച് മരങ്ങൾ വച്ചുപിടിപ്പിച്ച് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കുഞ്ഞു കൈകളിൽ ഈ പ്രകൃതി സുരക്ഷിതമാക്കാൻ പ്രകൃതിയിലൂടെയുള്ള ജീവശാസ്ത്ര പഠനത്തിന് മാത്രമേ സാധിക്കൂ. നമ്മുടെ പൂർവികരിൽ നിന്നും നാം കടം കൊണ്ട ഈ ഭൂമി അതിൻ്റെ പച്ചപ്പ് മായാതെ സംരക്ഷിക്കാൻ, ഒരു മരം നടാൻ, നട്ടമരം പരിപാലിക്കാൻ ഓരോ കുട്ടികളും ഈ അവധിക്കാലം പ്രയോജനപ്പെടുത്തണം. മരം നൽകുന്ന തണലും ജീവശ്വാസവും അതിൻ്റെ വിലയും തിരിച്ചറിഞ്ഞ് സ്വന്തം ചുറ്റുവട്ടത്ത് നിന്നും ഒരു പിടി മണ്ണിൽ വിളയുന്ന തക്കാളിയും മുളകും വളർത്തിയെടുക്കാനുള്ള അവധിക്കാല പ്രവർത്തനങ്ങൾ ഓരോ വീട്ടിലും മാതാപിതാക്കളുടെ പിന്തുണയോടെ കുട്ടികൾക്ക് ചെയ്തെടുക്കാൻ അവസരം ഒരുക്കുമ്പോൾ ഡിജിറ്റൽ ലോകത്തിൻ്റെ മായാലോകത്ത് നിന്നും പരിസരത്തിൻ്റെ പച്ചപ്പിലേക്കിറങ്ങി കുട്ടികളുടെ ശരീരവും മനസ്സും ആരോഗ്യമുള്ളതാകും. ആഘോഷങ്ങളുടെ കാലത്ത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് വലിച്ചെറിയുന്ന വർണ്ണക്കടലാസുകൾക്കപ്പുറം ഓരോ ആഘോഷവും ഒരു ഓർമ്മയാക്കി മാറ്റുന്ന ഫലവൃക്ഷത്തൈകൾ കുട്ടികൾക്ക് നൽകി
അത് വച്ചുപിടിപ്പിച്ച് പരിപാലിക്കാനുള്ള പരിശീലന കാലമായി ഈ അവധി

0: കാല പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാം. ജീവശാസ്ത്രം ഓരോ ജീവന്റെയും പ്രാധാന്യം മനസ്സിലാക്കാനുള്ള പഠനമാകണം. ഓരോ ജീവി ബന്ധവും നിലനിർത്താനും പരിപാലിക്കാനും സഹായകരമാകുന്ന തരത്തിൽ കുട്ടികൾക്ക് നേരനുഭവം നൽകാൻ ജീവശാസ്ത്ര പഠനം പ്രകൃതി അധിഷ്ഠിതമാകണം. പഠനയാത്രകളും പരിസര നിരീക്ഷണവും ഇതിനായി പ്രയോജനപ്പെടുത്താം. പഠനം അനുഭവാധിഷ്ഠിതമാകണം. അത് ജീവശാസ്ത്ര പഠനം മാത്രമല്ല, എല്ലാ പഠനവും. ക്ലാസ് മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ ലഭിക്കുന്ന അറിവിനേക്കാൾ ആഴമേറിയതും പ്രായോഗികവുമായ അറിവാണ് പ്രകൃതിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ലഭിക്കുന്നത്. ജീവശാസ്ത്രം പഠിക്കേണ്ടത് പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, ജീവനുള്ള പ്രകൃതിയിലൂടെയാണ്. വളരെ ഫലപ്രദമായ ഈ രീതിയിലൂടെ കുട്ടികൾക്ക് വളരെയേറെ ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമതായി, അത് അറിവിൻ്റെ ദൃഢത ഉറപ്പുവരുത്തുന്നു. പുസ്തകങ്ങളിൽ നിന്നും വായിച്ചു പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോയേക്കാം. എന്നാൽ കാഴ്ചയിലൂടെയും അനുഭവങ്ങളിലൂടെയും ഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കും. രണ്ടാമതായി, കുട്ടികളിൽ നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കാൻ ഈ രീതി പ്രയോജനപ്പെടുന്നു. ചുറ്റുമുള്ള ലോകത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള കഴിവ് കുട്ടികളിൽ വളരുന്നു. ഒരു ചെടിയിലെ ഇലകളുടെ അറേഞ്ച്മെന്റ്, പൂക്കൾ, പ്രാണികളുടെ ഘടന, ഇതൊക്കെ നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മൂന്നാമതായി, പഠനം രസകരമായ അനുഭവമാക്കി മാറ്റാൻ പ്രകൃതി അധിഷ്ഠിത പഠനം സഹായിക്കുന്നു. കുട്ടികളിലെ പഠനത്തോടുള്ള വിരസത മാറ്റി പഠന സമ്മർദ്ദം കുറച്ച് ജിജ്ഞാസ വർദ്ധിപ്പിക്കാൻ ഈ മാർഗം സഹായിക്കുന്നു. നാലാമതായി, പരിസ്ഥിതി ബോധം കുട്ടികളിൽ വളർത്താൻ സഹായിക്കുന്നു. പ്രകൃതിയെ അറിഞ്ഞു പഠിക്കുമ്പോൾ അവ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന തിരിച്ചറിവ് സ്വാഭാവികമായി കുട്ടികളിൽ ഉണ്ടാകുന്നു. ഇത് ഭാവിയിൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരെ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. അഞ്ചാമതായി, പ്രകൃതി അധിഷ്ഠിത പഠനം പ്രായോഗിക അറിവ് നൽകി കുട്ടികളെ പരിപോഷിപ്പിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ എവിടെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഈ പഠനരീതി സഹായിക്കുന്നു. ഉദാഹരണത്തിന്, മണ്ണൊലിപ്പ് തടയാൻ സസ്യങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്ന് നേരിട്ട് കാണുന്നത് വലിയൊരു പാഠമാണ്. അത് ഒരു പ്രകൃതി സംരക്ഷണ പ്രക്രിയയെ സഹായിക്കുന്നുമുണ്ട്. അടുത്തതായി, ശാസ്ത്രീയ ചിന്താഗതി വളരാൻ സഹായിക്കുന്നു. എന്തുകൊണ്ട്, എങ്ങനെ എന്ന ചോദ്യങ്ങൾ ചോദിക്കാനും അതിനുള്ള ഉത്തരങ്ങൾ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്താനും കുട്ടികൾ ശ്രമിക്കുന്നു. ഉദാഹരണം, കാലാവസ്ഥാ വ്യതിയാനം ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നത് പ്രകൃതി നിരീക്ഷണത്തിലൂടെ കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കുന്നു. അടുത്തതായി, മാനസികവും ശാരീരികവുമായ ആരോഗ്യം വളർത്താനായിട്ട് ഈ രീതി കുട്ടികളെ സഹായിക്കുന്നു. ക്ലാസ് മുറിയിലെ വിരസത മാറ്റി പ്രകൃതിയുമായി ഇടപഴകുന്നത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും അവർക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. ജീവനുള്ള പ്രകൃതിയിൽ നിന്നു തന്നെ ജീവശാസ്ത്രം പഠിക്കുമ്പോൾ കുട്ടികൾ കേവലം പഠിതാക്കളല്ല, മറിച്ച് ചെറിയ ശാസ്ത്രജ്ഞന്മാരായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് അവരിൽ സഹാനുഭൂതിയും അന്വേഷണത്വരയും വളർത്തുന്നു. പഠനം ഹൃദ്യവും പ്രായോഗികവുമായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ നടത്തുമ്പോൾ പഠനം രസകരമായ ഒരു അനുഭവമായി മാറുന്നു.
1: ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കലാ ജോൺ. ആരണ്യ കേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുടങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984

ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200-ൽ താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ത്വാഹിറ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച്. ശബ്ദം പകർന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. മലയാള പരിഭാഷ കെ എസ് സിംഗ്.
1: മഹാരാജൻ, മഹാരാജൻ, അങ്ങും എന്താണ് ഇത്രയും ചിന്താകുലനായിരിക്കുന്നത്?
2: ആ വന്നാലും മന്ത്രി, നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്? വേറൊന്നുമില്ല.
1: അങ്ങ് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നാൽ മാറ്റങ്ങൾ സംഭവിക്കുമോ? ഇങ്ങനെ പോയാൽ അവിടെ നിന്റെ ആരോഗ്യസ്ഥിതി എന്താകും?
2: മന്ത്രി, ഈ നാടിന്റെ നന്മ മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തെക്കാൾ നമുക്ക് മുഖ്യം.
1: മഹാരാജൻ, ഞാൻ പറയുന്നത് എന്തെന്നാൽ.
2: നിർത്തൂ മന്ത്രി. ഇന്നലെ നമ്മൾ ചേർന്ന സഭയിൽ നിങ്ങളും ഉപമന്ത്രിമാരും ചേർന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം ഇന്ന് അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? നല്ല തീരുമാനം വല്ലതും ഉണ്ടായോ?
1: മഹാരാജൻ,

0: അങ്ങൊരു കാര്യം അരുളി ചെയ്താൽ ഞാനത് നിറവേറ്റാതിരിക്കൂ. ഒരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു മഹാരാജൻ. അത് അങ്ങുന്നിനെ അറിയിക്കാൻ വേണ്ടിയാണ്. അങ്ങയുടെ വിശ്രമ സമയം പോലും നോക്കാതെ ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് ക്ഷമിച്ചാലും.
1: മന്ത്രി, നമ്മുടെ നാടിനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ നമുക്ക് വിശ്രമമില്ല. സമയം പാഴാക്കാതെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വേഗം പറയൂ.
0: ഉത്തരവ് മഹാരാജൻ.
1: ഒരു നിമിഷം. ഇന്നലത്തെ സഭയിൽ നമ്മുടെ രാജ്യോപദേശകൻ അഭിമന്യു പങ്കെടുത്തിരുന്നുവോ?
0: ക്ഷമിച്ചാലും മഹാരാജൻ, ഇന്നലത്തെ സഭയിൽ അഭിമന്യു പങ്കെടുത്തിരുന്നില്ല.
1: എന്ത്, അഭിമന്യു പങ്കെടുത്തില്ലെന്നോ? നാം സഭയിൽ നിന്നും തിരിക്കുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ ചർച്ചയിൽ കർശനമായും അഭിമന്യു പങ്കെടുക്കണമെന്ന്? എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അഭിമന്യുവിനെ നിങ്ങൾ സഭ കൂടുന്ന വിവരം അറിയിച്ചിരുന്നില്ലേ?
0: മഹാരാജൻ, അവിടെ നിന്ന് അറിയാത്തതായി ഒന്നും തന്നെ ഇല്ലല്ലോ. അഭിമന്യു ഏതൊരു സഭയിലും എന്തു നല്ല തീരുമാനത്തിനും തടസ്സം നിൽക്കും. അതുമാത്രമല്ല, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്ഥിരമായി തർക്കിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് അഭിമന്യു പതിവാക്കിയിരിക്കും. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. അത് അനിവാര്യമാണ്. അങ്ങനോട് ക്ഷമിക്കണം. ഈ കാരണങ്ങളാലാണ് ഞാൻ അഭിമന്യുവിനെ സഭയിലേക്ക് ക്ഷണിക്കാതിരുന്നത്.
1: തെറ്റാണ് മന്ത്രി, നിങ്ങളുടെ ഊഹം തെറ്റ്. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിർദ്ദേശമോ നിലപാടോ അഭിമന്യു എടുക്കുന്നുവെങ്കിൽ അത് നമ്മൾ നിസ്സാരമായി തള്ളരുത്. അതീവ ഗൗരവത്തോടെ അതിനെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം.
0: അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ,
1: കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ വിവരമറിയിക്കുക. നാളെ നടക്കുന്ന രാജ്യസഭയിൽ തീർച്ചയായും അഭിമന്യു ഉണ്ടായിരിക്കണം. ഇതെന്റെ ആജ്ഞയാണ്.
0: ഉത്തരവ്. മഹാരാജാവ് നീണാൾ വാഴട്ടെ.
1: മന്ത്രി, എന്തായിത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അഭിമന്യു സഭയിലെത്തിയില്ലല്ലോ. ഒരു ഉപദേശകന് വേണ്ടി നാം കാത്തിരിക്കണമെന്നാണോ? അല്ല, അഭിമന്യു ഇന്നും സഭയിൽ പങ്കെടുക്കേണ്ട എന്ന് നിങ്ങൾ വീണ്ടും തീരുമാനിച്ചോ?
0: ഇല്ല അങ്ങുന്നേ, അവിടുന്ന് ഉത്തരവിനെ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കും? മാത്രമല്ല, അത് അങ്ങയുടെ ആജ്ഞയായിരുന്നു. ഞാനത് ശിരസാവഹിച്ച് അഭിമന്യുവിനെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. വിവരങ്ങൾ കൃത്യമായി അറിയിക്കുകയുണ്ടായി എന്നും ദൂതൻ എന്നോട് പറഞ്ഞു.
1: എന്നിട്ട് എന്തുകൊണ്ട് അഭിമന്യു സഭയിലെത്തിയില്ല? ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
0: എന്റെ ദൈവമേ, ഈ അഭിമന്യു എന്റെ തലയ്ക്ക് വില പറയുമെന്ന് തോന്നുന്നല്ലോ. അവിടുന്ന് കോപിക്കരുത്. അഭിമന്യു സഭയിൽ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവിടുന്നാണ് സത്യം. എന്നെ വിശ്വസിക്കണം.
1: അങ്ങനെയാണെങ്കിൽ
2: മഹാരാജാവ് നിനാൾ വഴട്ടെ. ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ അല്പം വൈകി.
0: മഹാരാജൻ കൃത്യസമയത്ത് സഭ ചേരുമെന്ന് അറിയിച്ചിട്ട് പോലും അഭിമന്യു വൈകിയെത്തിയിരിക്കുന്നു. മഹാരാജാവേ, അങ്ങയുടെ ഉത്തരവിനെ അവഗണിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സഭയെയും അപമാനിക്കുന്ന ഈ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ അഭിമന്യുവിന് നൽകണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്.
2: മഹാരാജൻ, അവിടുന്ന് കോപിക്കരുത്. അവിടുത്തെ കൽപ്പന എപ്പോഴെങ്കിലും ഞാൻ മാനിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വൈകിയതിന്റെ കാരണം അങ്ങ് അറിയേണ്ടതുണ്ട്.
0: വൈകിയതിന് എന്ത് കാരണമാണ് പറയാൻ പോകുന്നത്? ഉത്തരവിനെ ബഹുമാനിച്ചില്ല. ഇതിലും വലിയ കാരണം എന്താ?
1: മന്ത്രി, സമാധാനിക്കൂ. അഭിമന്യുവിനെ പറ്റി നമുക്കറിയാത്തതല്ലോ. നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ സഭയുടെ ഉപദേശകൻ. അഭിമന്യുവിന് പറയാനുള്ളത് പറയട്ടെ.
2: നന്ദി മഹാരാജൻ, നന്ദി. ഇന്ന് സഭ കൂടുമെന്ന് എനിക്ക് ദൂത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ
0: ഇടയിൽ വെച്ച് കുതിരയെ കാണാതായി.
1: മന്ത്രി, അഭിമന്യു പറയട്ടെ.
2: മഹാരാജൻ, കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു.
3: ഇത് അന്യായമാണ്, എന്റെ പശുവിനെ വിട്ടുവരൂ
2: എന്നാണ് ഞാൻ കേട്ടത്. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പ്രശ്നം എന്തെന്നാൽ,
0: കണ്ടോ, മഹാരാജന്റെ പ്രശ്നത്തെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കാണ് അഭിമന്യു പ്രാധാന്യം കൊടുക്കുന്നത്.
2: മറ്റുള്ളവരുടെ പ്രശ്നമായിട്ടല്ല, നാടിന്റെ തന്നെ പ്രശ്നമായാണ് ഞാനിതിനെ കാണുന്നത്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽ പെടും. മഹാരാജന്റെ സന്നിധിയിൽ ഇന്ന് ഇങ്ങനൊരു സഭ ചേരുന്നത് നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി തന്നെയല്ലേ? ചെറിയ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
1: അഭിമന്യു, താങ്കൾ തുടർന്നാലും.
2: നന്ദി മഹാരാജൻ. ബഹളം കിട്ട

0: സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ
1: അടിയൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇയാളിൽ നിന്നും പണം കടം വാങ്ങിയാണ് ഈ പശുവിനെ വാങ്ങിയത്. മാസം തോറും തെറ്റാതെ പലിശ കൊടുത്തു പോന്നിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. അതിൽ എന്റെ ഭാര്യയും മക്കളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവരുടെ ചികിത്സക്കായി എന്റെ കയ്യിലെ പണം മുഴുവനും ചെലവായി. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിനുശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. ജീവിത ചെലവിന് പോലും എന്റെ വരുമാനം തികയാതെ വന്നു. കടം വീട്ടാൻ കരുതിയിരുന്ന പണം പോലും ചെലവായി. ഇപ്പോൾ എന്റെ ഏക വരുമാനം ഈ പശുവിന്റെ പാൽ മാത്രമാണ്. എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ മുതലും പലിശയും കിട്ടാത്തതിനാൽ ഇദ്ദേഹം പശുവിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എത്ര അപേക്ഷിച്ചിട്ടും എന്റെ സാഹചര്യം ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. രാജോപദേശകനായ അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം.
0: എന്റെ അയൽക്കാരനായ പാൽക്കാരന്റെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്ങനെയെങ്കിലും അയാളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന നിലയിൽ ഞാൻ പലിശക്കാരനുമായി സംസാരിച്ചു തുടങ്ങി.
2: അങ്ങ് എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം, അതനുസരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇയാൾ എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ മുതലോ പോട്ടെ, ആറുമാസമായി പലിശയില്ല.
0: അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പകർച്ചവ്യാധി വന്നതുകൊണ്ടാണ് അയാൾക്ക് പലിശ തരാൻ കഴിയാതിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഈ വ്യാധി നാം എല്ലാവരെയും ബാധിച്ചതാണ്. ഇതിനെ ഭയന്ന് നമ്മൾ എല്ലാവരും അവരവരുടെ വീടിനുള്ളിൽ ഒതുങ്ങിയതല്ലേ? നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ അത് സാരമായി ബാധിക്കുകയുണ്ടായി.
2: എന്താണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ എല്ലാവരും ജീവിതമോ? ഈ വ്യാധി എന്നെ പോലുള്ള സാധാരണക്കാരായ കർഷകരെയും തൊഴിലാളികളെയുമാണ് ബാധിച്ചത്. എന്നാൽ നിങ്ങളെ പോലുള്ള കൊട്ടാരം സേവകർ വീട്ടിൽ അടച്ചിരുന്നാലും കൃത്യമായ വരുമാനം കിട്ടിയവരല്ലേ? ചുരുക്കത്തിൽ ഞങ്ങളുടെ ജീവിതം തെരുവിലായി.
0: നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല.
2: അവിടുന്ന് കൃത്യമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനൊന്ന് പറയാം. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. മുതലും പലിശയും കിട്ടാത്ത സ്ഥിതിക്ക് ഈ പശുവിനെ ഞാൻ കൊണ്ടുപോവുകയാണ്.
1: നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കൂ. എന്റെ ജീവിത മാർഗം ഈ പശു മാത്രമാണ്. ഇതിനെ നിങ്ങൾ കൊണ്ടുപോയാൽ എന്റെ കുടുംബം പട്ടിണിയിലാകും. കുറച്ച് സമയം കൂടി നിങ്ങൾ അനുവദിക്കൂ. ഞാൻ നിങ്ങളുടെ പണം എങ്ങനെയെങ്കിലും തിരിച്ചു തരാം.
0: ഇങ്ങനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി സമയം കൊടുത്തൂടെ?
2: അങ്ങുന്നനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അങ്ങിതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്.
0: നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു തീരുമാനം പറയട്ടെ.
2: എന്ത് തീരുമാനം? പശുവിനെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം.
0: രണ്ടാൾക്കും പ്രയോജനകരമായ രീതിയിൽ ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
2: കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം ഒന്ന് കേൾക്കട്ടെ.
0: ഇങ്ങനൊരു സന്ദർഭത്തിൽ മുതൽ തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ
2: പക്ഷേ എന്താണൊരു പക്ഷേ?
0: പറയാം, പലിശ മാത്രം മുടങ്ങാതെ കിട്ടുന്നതിനൊരു വഴിയുണ്ട്.
2: പലിശ കിട്ടാൻ വഴിയോ? എന്ത് വഴി?
0: ധൃതി വെക്കല്ലേ, പറഞ്ഞുതരാം. ദിവസം തോറും ഈ പശുവിന്റെ പാൽ പലിശയായി നിങ്ങൾക്ക് കൊണ്ടുപോകാം.
3: മഹാരാജൻ കേട്ടില്ലേ നമ്മുടെ ഉപദേശകന്റെ ബുദ്ധിപരമായ ഉപദേശം? ഈ ചെറിയ പ്രശ്നത്തിൽ അഭിമന്യു ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം താനേ തീർന്നേനെ. നമ്മുടെ ഉപദേശകന്റെ അതിബുദ്ധിയിൽ ഉദിച്ച തീരുമാനപ്രകാരം പാൽക്കാരന്റെ ദിവസ വരുമാനവും നിലച്ചുപോയി. ഇങ്ങനെയുള്ള ബുദ്ധിമാനെയാണ് മഹാരാജാവ് പ്രശ്നങ്ങൾ തീർക്കാൻ രാജസഭയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്.
4: അഭിമന്യു, മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ തീരുമാനം എങ്ങനെയൊരു നല്ല തീരുമാനമാകും? നിങ്ങളുടെ തീരുമാനം പാവം പാൽക്കാരനെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചു.
0: മഹാരാജൻ, ഇപ്പോൾ നമ്മുടെ മന്ത്രി ചിരിച്ചതുപോലെ ആ പലിശക്കാരനും ചിരിച്ചു. ആ പാവം പാൽക്കാരൻ ദുഃഖിതനായി. വിഷമിക്കേണ്ട, പശു നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ അയാളെ ആശ്വസിപ്പിച്ചു.
4: അവസാനം എന്താണ് ഇവിടെ നടന്നത്?
0: എന്ത് നടക്കാൻ? ദുഷ്ടനായ പലിശക്കാരൻ ഇന്ന് തന്നെ അയാളുടെ പലിശ വസൂലാക്കുകയാണെന്ന് പറഞ്ഞ് പാൽ കറന്നു കൊടുക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിവസവും കിട്ടുന്ന പാൽ മാത്രമാണ് നിനക്ക് സ്വന്തം. പാൽക്കാരനോട് പാൽ കറക്കാൻ ഉത്തരവിടാൻ യാതൊരുവിധ അധികാരവും നിനക്കില്ല.
3: എന്നിട്ട് പറയൂ.
0: പറയാം. പാൽ കറക്കുന്നത് ഇത്ര വലിയ ജോലിയോ? ഇന്നത്തെ പലിശ ഇപ്പോൾ തന്നെ വസൂലാക്കുമെന്ന് പറഞ്ഞ് പലിശക്കാരൻ പശുവിനെ കറക്കാൻ തയ്യാറായി.
3: ഒന്ന് വേഗം പറയൂ, എന്താണ് അവസാനം ഉണ്ടായത്?
0: ഒരിക്കൽ പോലും പാൽ കറക്കാത്തവൻ പശുവിന്റെ അകിടിൽ കൈവച്ചാൽ എന്ത് സംഭവിക്കും? അത് സംഭവിച്ചു. പശു കാലുകൊണ്ട് ഒരു

0: മുഴി കൊടുത്തു.
1: അയ്യോ,
2: ഇതുപോലെയാ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പതറിപ്പോയത്.
0: ആ പലിശക്കാരനോ?
2: പലിശക്കാരന് തന്റെ തെറ്റ് മനസ്സിലായി. മുതലും പലിശയും വേണ്ട എന്ന് പറഞ്ഞ് വന്ന വഴി ഓടിപ്പോയി.
0: സബാഷ്, അഭിമന്യു, നിങ്ങളുടെ ബുദ്ധിയിൽ നമുക്ക് അഭിമാനമുണ്ട്. കണ്ടോ മന്ത്രി, നമ്മുടെ അഭിമന്യു തക്ക സമയത്ത് ഇടപെട്ട് കൃത്യമായ തീരുമാനത്തിലാണ് എത്തിയത്. ഇപ്പോൾ മന്ത്രിക്ക് മനസ്സിലായി കാണും നാം എന്തുകൊണ്ടാണ് നിർബന്ധമായും അഭിമന്യു നമ്മുടെ സഭയിൽ ഉണ്ടാകണമെന്ന് പറയുന്നതെന്ന്.
2: മഹാരാജൻ, പാൽക്കാരനുണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ജനങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്.
0: നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണം. അന്നുകൂടിയ രാജ്യസഭയിൽ എടുത്ത തീരുമാനങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് വീണ്ടും സഭ കൂടിയിരിക്കുന്നത്. രാജ്യസഭ ആരംഭിക്കട്ടെ. മന്ത്രിയും മറ്റംഗങ്ങളും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം നമുക്കും അഭിമന്യുവിനും കൂടി ഒന്ന് വിശദീകരിച്ചാലും.
3: ഉത്തരവ് മഹാരാജൻ. ഇന്നും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നമ്മുടെ രാജ്യം കുറച്ചു കാലമായി വരൾച്ച, പകർച്ചവ്യാധി, കൊല, കൊള്ള തുടങ്ങിയവ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. തന്മൂലം ജനങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുകയാണ് മഹാരാജൻ.
0: ഈ പ്രശ്നങ്ങൾ മുൻനിർത്തി എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ വിഷമങ്ങൾ തീർക്കും വിധം ഒരു തീരുമാനമെടുക്കുവാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി സഭാംഗങ്ങളോട് നാം ഉത്തരവിട്ടിരുന്നു.
3: മഹാരാജന്റെ കൽപ്പനപ്രകാരം എന്റെ നേതൃത്വത്തിൽ മറ്റംഗങ്ങളോട് കൂടി ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: മന്ത്രി, ധൃതി വെക്കാതെ തീരുമാനം എന്തെന്നറിയിച്ചാൽ മഹാരാജനും നിങ്ങളും ഞാനും ചേർന്ന് ചർച്ച ചെയ്ത് ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ അങ്ങുന്നേ?
0: ഇതിലെന്താണ് തെറ്റ്? സഭയിലെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും പലവട്ട ചർച്ചകൾക്കൊടുവിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. അതാണ് നമ്മുടെ കീഴ്വഴക്കം.
3: മഹാരാജൻ, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം വേണ്ട രീതിയിൽ നടത്തിപ്പില്ലാത്തതിന്റെ ഭാഗമായി വളരെ മോശം അവസ്ഥയിലായിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് ദൈവാനുഗ്രഹം പ്രധാനമാണ്. ദേവിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ കൃത്യതയോടെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ രാജ്യകാര്യങ്ങളിൽ മാത്രം ഒഴുകിയതിനാൽ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോയി. അതിന്റെ ഫലമായി ദേവി കോപാകുലയാണ്. ദേവീ കോപത്താൽ നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്മൂലം ജനങ്ങൾ കഠിന ദുഃഖത്തിലാണ്. ജനങ്ങളുടെ ദുഃഖത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഉടനടി ക്ഷേത്ര പുനരുദ്ധാരണവും പരിഹാരങ്ങളും നടത്തി പുനഃപ്രതിഷ്ഠ നടത്തേണ്ടതാണ്. ഇതാണ് മന്ത്രിസഭാ തീരുമാനം.
0: മന്ത്രി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ദേവി വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നോ?
3: അതെ മഹാരാജൻ, ഇത് സഭയുടെ തീരുമാനം മാത്രമല്ല, പണ്ടുകാലം മുതൽ നമ്മുടെ നാട്ടിലെ നന്മ തിന്മകൾ കൃത്യമായി ഗണിച്ചു തന്നിട്ടുള്ള മഹാജ്യോതിഷകളുടെ അഭിപ്രായം കൂടിയാണ്.
0: അഭിമന്യു, ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം?
2: ക്ഷമിച്ചാലും മഹാരാജൻ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു ഊഹം മാത്രമാണ്. ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
3: ക്ഷമിക്കണം മഹാരാജൻ, ഭൂരിപക്ഷം ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു നല്ല തീരുമാനത്തെ വെറുമൊരു ഊഹം എന്ന് പറഞ്ഞ് മന്ത്രിസഭയെ അഭിമന്യു അപമാനിച്ചിരിക്കുന്നു. ഇത് മഹാരാജനെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതിനെ ശക്തിയുക്തം ഞാൻ എതിർക്കുന്നു.
0: മന്ത്രി സമാധാനപ്പെടും, അഭിമന്യു തന്റെ അഭിപ്രായത്തെ മുഴുവിപ്പിക്കട്ടെ.
2: നന്ദി മഹാരാജൻ. നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു പ്രതിവിധിയായി മന്ത്രി കാണുന്നത് ദേവീക്ഷേത്രമാണ്. ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല.
0: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: പറയാം മഹാരാജൻ. ജനങ്ങൾക്ക് അസുഖം വന്നാൽ വൈദ്യനുമായി ചർച്ച ചെയ്ത് രോഗം എങ്ങനെ ഭേദമാക്കണമെന്ന് ആലോചിക്കേണ്ടതാണ്. വരൾച്ച വന്നാൽ കൃഷിക്കാർക്കും ജനങ്ങൾക്കും ഉണ്ടായ നഷ്ടം കണ്ടെത്തി നഷ്ടപരിഹാരം നൽകുകയും വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നാട്ടിൽ കൊല, കൊള്ള എന്നിവയൊക്കെ കാരണം ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്കായി കാവൽപ്പടയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾക്കും വെവ്വേറെ പരിഹാരങ്ങളുള്ളപ്പോൾ
3: അഭിമന്യുവിന്റെ സംസാരത്തിൽ പ്രശ്നങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് തന്നെ തീർക്കാൻ പറ്റുമെന്നാണോ? ദൈവങ്ങളെ തൊഴുന്നതും ദുഃഖങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നതും അനാവശ്യമായ നേരം പോക്കായിട്ടാണ് അഭിമന്യു കാണുന്നത്. ഇത് മാത്രമല്ല, ദേവിയിലുള്ള വിശ്വാസത്തെ കളിയാക്കുന്നത് പോലെയാണ് അഭിമന്യുവിന്റെ സംസാരം.
2: ഇല്ല ഇല്ല, മന്ത്രി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ദൈവവിശ്വാസത്തിന് എതിരല്ല. എന്റെ അഭിപ്രായം നിങ്ങൾക്ക്

0: തെറ്റായി തോന്നിയതിൽ എന്നോട് ക്ഷമിക്കൂ. മാനുഷിക ശക്തിക്കപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
1: നിങ്ങളുടെ രണ്ടുപേരുടെയും നിർദ്ദേശങ്ങൾ നാം മനസ്സിലാക്കുന്നു. ഈ രാജ്യത്തിന്റെ രാജാവ് എന്ന നിലയിൽ ഇവിടെ എന്തു ചെയ്യുമ്പോഴും ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്ര പുനരുദ്ധാരണവും ദേവീ വിഗ്രഹ പുനഃപ്രതിഷ്ഠയും നടത്താനുള്ള മന്ത്രിസഭയുടെ തീരുമാനത്തെ അംഗീകരിച്ച് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവിടുന്നു.
2: മഹാരാജൻ നീണാൾ വാഴട്ടെ. നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മഹാരാജാവ് എടുത്ത ഈ തീരുമാനത്തിന് കാലം സാക്ഷിയാകട്ടെ. സഭയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ ഇന്ന് തന്നെ എന്റെ ജോലി തുടങ്ങുകയാണ്.
1: അഭിമന്യു, എന്താ ഒരു മൗനം? നമ്മുടെ തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ?
0: അങ്ങയുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. മഹാരാജൻ നീണാൾ വാഴട്ടെ, വളരട്ടെ നമ്മുടെ നാട്. മഹാരാജന്റെ ഉത്തരവ് പ്രകാരം എല്ലാം നന്നായി നടക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും.
1: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനും മറ്റും വേണ്ട ചെലവുകൾ എത്രയെന്ന് ഉടനെ അറിയിക്കുക. ഇക്കാര്യത്തിൽ യാതൊരുവിധ കുറവുകളും ഉണ്ടാകാൻ പാടില്ല.
2: ഉത്തരവ് മഹാരാജ.
1: മന്ത്രി, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദേവിയുടെ വിഗ്രഹം പണിയാൻ ആരെയാണ് ഏൽപ്പിക്കുന്നത്?
2: അതിൽ ഒരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട മഹാരാജൻ. നമ്മുടെ ക്ഷേത്രങ്ങൾ, അരമനകൾ ഇവയെല്ലാം പാരമ്പര്യമായി ചെയ്തു വരുന്ന വിശ്വകർമ്മികളുടെ മകൻ ഒരാളുണ്ട്, ശില്പി കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴുള്ള ദേവീ വിഗ്രഹം ഉണ്ടാക്കിയ ആളുടെ മകൻ.
1: മന്ത്രി, നിങ്ങൾ പറയുന്നത്?
2: അതേ മഹാരാജൻ, അവിടുന്ന് ഊഹിക്കുന്നത് ശരിയാ. ഞാൻ പറഞ്ഞത് ഗൗതമനെ കുറിച്ചാണ്.
1: ഓ, ഗൗതമനോ? കഴിവുറ്റ ശില്പിയാണ്, ക്ഷേത്രവിധികളിലും ശില്പശാസ്ത്രത്തിലും പരിജ്ഞാനമുള്ളവൻ. അദ്ദേഹത്തിന്റെ ഓരോ ശില്പവും വേറിട്ട കലാസൃഷ്ടികളാണ്. ആ ശില്പങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും പ്രശസ്തമാണ്. പക്ഷെ മന്ത്രി,
2: മഹാരാജൻ,
1: ഗൗതമന്റെ പ്രായം ഇതിനെല്ലാം സമ്മതിക്കുമോ? ഉത്തരവാദിത്വം നിറഞ്ഞ പണിയല്ലേ ഇത്? അഥവാ ഏറ്റെടുത്താൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിനുള്ളിൽ പണി തീർത്തു തരുവാൻ അദ്ദേഹത്തിന് കഴിയുമോ?
2: തെല്ലും സംശയം വേണ്ട മഹാരാജൻ. ഗൗതമന് വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ കലാവാസനയ്ക്ക് വയസ്സായിട്ടില്ല. അദ്ദേഹത്തെ പോലെ കണക്കും ശാസ്ത്രവും ഒപ്പിച്ച് വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരാൾ ഇന്ന് ഈ തലമുറയിൽ കാണുക പ്രയാസമാണ് മഹാരാജൻ.
1: ഇത്രയും നേരം ഞാനും മന്ത്രിയും തമ്മിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അഭിമന്യു അഭിപ്രായമൊന്നും പറഞ്ഞില്ല.
0: ഗൗതമൻ കഴിവുറ്റ ഒരു ശില്പിയാണ്, ഒരു സംശയവുമില്ല. വാർദ്ധക്യം എന്ന കാരണം പറഞ്ഞ് അദ്ദേഹം നിരാകരിക്കില്ല. പക്ഷേ
1: എന്താണൊരു പക്ഷേ?
0: കലാകാരന്മാർ അവരുടെ കഴിവുകൾ വെളിപ്പെടുത്തുന്നത് കലകളിലൂടെയാണ്. സൃഷ്ടിയുടെ സമയത്ത് അവർ മറ്റൊരു ചിന്തയിലേക്കും പോകാതെ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ. കുടുംബം, പണം, ഒന്നിനെയും കുറിച്ച് ചിന്തിക്കില്ല. അവരുടെ ജീവിതം കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ്. പക്ഷേ വാർദ്ധക്യകാലത്താണ് അവർ കടന്നുവന്ന ജീവിത നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്.
2: മഹാരാജൻ ചോദിച്ച കാര്യങ്ങൾക്ക് അഭിമന്യു പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
0: മഹാരാജൻ, പരസ്പര ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. വാർദ്ധക്യത്തിലെത്തിയ കലാകാരന്മാരെ സമൂഹം മാത്രമല്ല ഭരണത്തിലിരിക്കുന്നവരും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ദുരിതപൂർണമാണ്. ഗൗതമന്റെ കാര്യം തന്നെ നോക്കൂ. ഒരു കാലത്ത് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ആ മികച്ച കലാകാരന് തന്റെ മകളുടെ വിവാഹം നടത്താനുള്ള കഴിവ് പോലും ഇപ്പോഴില്ല. ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരം കലാകാരന്മാരെ സഹായിക്കുന്നതിനായി സ്ഥിരമായ ഒരു വരുമാന പദ്ധതി കൂടി നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്.
1: തീർച്ചയായും, നമ്മുടെ രാജ്യത്തിന്റെ കലാ സാംസ്കാരിക പ്രശസ്തി ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ പ്രതിഫലം തീർച്ചയായും അവരിൽ എത്തിച്ചേരേണ്ടതാണ്. അവരുടെ ദുരിതം അത് നമ്മയും കൂടി ബാധിക്കുന്നതാണ്. അതിന് നാം ഒരിക്കലും ഇടവരുത്തില്ല. അഭിമന്യു, നാളെ തന്നെ നാം ഗൗതമന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം കാണണം.
2: മഹാരാജൻ, ഒരു ശില്പിയുടെ വീട്ടിൽ അങ്ങൊന്ന് പോകണമോ?
1: അതിലെന്താണ് തെറ്റ്? ഇത് സാധാരണ കാര്യങ്ങൾ പോലെയല്ല, ക്ഷേത്ര പുനർനിർമ്മാണ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൗതമന്റെ വീട്ടിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതവും.
2: ഉത്തരവ് മഹാരാജൻ, അങ്ങനെയാവാം.
3: അച്ഛാ, അച്ഛനെ കാണാൻ മഹാരാജാ എഴുന്നള്ളുന്നു.
4: എന്ത്, മഹാരാജൻ നമ്മുടെ വീട്ടിലേക്കോ?
3: അതെ അച്ഛാ.
4: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജാവിന് ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അയാൾ കൊട്ടാരത്തിലേക്ക് ചെല്ലണം, അതല്ലേ പതിവ്? എന്നാൽ മഹാരാജ്

0: രാജാവ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു. എന്തായാലും ശരി, ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. നീ അകത്തേക്ക് ചെല്ലു.
1: ശരി അച്ഛാ.
0: മഹാരാജൻ നീണാൾ വാഴട്ടെ. ഈ പാപപ്പെട്ട പ്രജയെ കാണാൻ അവിടുന്ന് അടിയന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നത് അടിയൻ ഭാഗ്യമായി കാണുന്നു. അങ്ങയെ അടിയൻ താഴ്മയോടെ വരവേൽക്കുന്നു. മഹാരാജൻ ഒരു ഓല കൊടുത്തയച്ചിരുന്നുവെങ്കിൽ അടുത്ത നിമിഷം അടിയൻ കൊട്ടാരത്തിൽ എത്തുമായിരുന്നല്ലോ.
2: ഗൗതമ, തലമുറകളായി താങ്കളും താങ്കളുടെ കുടുംബവും ചെയ്തിട്ടുള്ള ക്ഷേത്രപ്പണികളും ശില്പങ്ങളും നമുക്ക് വിലമതിക്കാൻ കഴിയാത്തവയാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും താങ്കളുടെ കലാസൃഷ്ടികൾ പുറം രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കലാകാരനെ നമ്മുടെ അരമനയിൽ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് മര്യാദകേടായി നാം കാണുന്നു. അതുമാത്രമല്ല, ഒരാളുടെ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുക, അതാണല്ലോ മുറ.
0: എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? മഹാരാജാവിന് അടിയന്റെ സഹായമോ? സഹായം ചെയ്യാൻ അടിയന്റെ കയ്യിൽ എന്താണുള്ളത്?
3: ഗൗതമ, ഭയപ്പെടാതെ. മഹാരാജൻ ഇന്ന് നിങ്ങളുടെ ഭവനം തേടി വന്ന് ആവശ്യപ്പെടുന്ന സഹായം നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്.
0: അങ്ങയുടെ വാക്കുകൾ അടിയനെ കൂടുതൽ പരിഭ്രാന്തനാക്കുന്നു.
4: താങ്കളിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. അതായത്, നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണമാണെന്ന് രാജ്യസഭ ചേർന്ന് ഒരേ സ്വരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. മഹാരാജനും അതിന് സമ്മതം തന്നിരിക്കുന്നു. ക്ഷേത്ര പുനർനിർമ്മാണവും അതോടൊപ്പം പുതിയ ദേവി വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കി തരണം. അത് നിങ്ങൾ നാടിന് ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും. അത് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിലെത്തിയിരിക്കുന്നത്.
2: നാം പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ അഭിമന്യു വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോ ഗൗതമന് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തു പറ്റി ഗൗതമ, എന്താ മിണ്ടാതിരിക്കുന്നത്?
0: ആ, ക്ഷമിക്കണം മഹാരാജൻ. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ അച്ഛൻ ഇപ്പോഴത്തെ ദേവി വിഗ്രഹം ഉണ്ടാകുന്ന രംഗം അറിയാതെ അടിയന്റെ മനസ്സിലൂടെ കടന്നുപോയി. ശില്പവിദ്യയിൽ അടിയന്റെ ആരംഭ കാലഘട്ടമായിരുന്നു അത്. ആ വിഗ്രഹം ഉണ്ടാകുമ്പോൾ അതിന്റെ കണക്കുകൾ അപ്പോഴേ എനിക്കും പഠിപ്പിച്ചു തരുമായിരുന്നു. വെറുമൊരു കല്ലിനെ എല്ലാവരും തൊഴുന്ന ദൈവമാക്കി മാറ്റാമെന്ന് അച്ഛനിൽ നിന്ന് ഞാൻ അന്നേ പഠിച്ചു. അന്നു മുതൽ അടിയനുണ്ടാക്കിയ ശില്പങ്ങൾക്കും നമ്മുടെ ക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹത്തിനും തമ്മിൽ ചിരകാല ബന്ധമുണ്ട്.
3: ആ ബന്ധമറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ നിർമ്മിച്ച ദേവീ വിഗ്രഹത്തിന് കാലപ്പഴക്കത്താലും പ്രകൃതി ദുരന്തങ്ങളാലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് ഇതും ഒരു കാരണമായി കാണുന്നു. അതുകൊണ്ട് നാടിന്റെ നന്മയ്ക്കായി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും പ്രതിഷ്ഠയും ഉടനെ തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
0: അങ്ങ് എന്താണ് ഈ പറയുന്നത്? വിഗ്രഹ നിർമ്മാണം പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ പറ്റിയ ഒരു പണിയല്ല, അതൊരു ഉപാസനയാണ്. ശില്പശാസ്ത്ര വിധി പ്രകാരം കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ദേവീ വിഗ്രഹം നിർമ്മിക്കുന്നത്. അപ്പോൾ മാത്രമേ ദേവീരൂപം ശില്പിയുടെ മനസ്സിൽ തെളിയൂ. നിർമ്മാണ സമയത്ത് വിഗ്രഹത്തിന് ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അത് നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷമായി മാറും.
3: ഇതെല്ലാം അറിയുന്നത് കൊണ്ടല്ലേ നിങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങൾ വന്നത്. ശില്പകലയിൽ ലോക പ്രശസ്തി നേടിയ നിങ്ങളിൽ നിന്നും എങ്ങനെയാണ് പിഴവ് സംഭവിക്കുക?
0: അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പോൾ അടിയന് വാർദ്ധക്യം പിടികൂടിയിരിക്കുന്നു. കണ്ടില്ലേ അടിയന്റെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കൈകൊണ്ട് ഉളിപിടിച്ച് കല്ലു ചെത്താൻ പറ്റുമോ? എനിക്കൊരു മകനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ക്ഷണം ഞാൻ ശിരസാ വഹിച്ചേനെ. എനിക്കുള്ളത് ഒരു മകളാണ്. അടിയന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അടിയൻ മരിക്കുന്നതിന് മുൻപ് അവളെ വിവാഹം ചെയ്ത് അയക്കണമെന്നാണ്. ക്ഷമിക്കണം, വീട്ടിൽ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധം സംസാരിക്കണം എന്ന് വിചാരിച്ചതല്ല. ക്ഷേത്ര നിർമ്മാണം നടത്താൻ ഞാൻ എന്നും കടപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ.
3: അപ്പോ രാജ്യസഭാ തീരുമാനം നിരസിക്കുന്നത് മഹാരാജനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് ഈ രാജ്യത്തെ
0: ദേവി മഹാമായെ, ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മഹാരാജനെ അപമാനപ്പെടുത്തണമെന്ന് അടിയന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. അടിയനെ കൊണ്ട് നാടിനൊരു അപമാനം സംഭവിച്ചാൽ ആ ക്ഷണം

0: ജീവൻ വെടിയും. എന്നാൽ മന്ത്രി അദ്ദേഹം കേട്ടോളൂ, ദേവീ വിഗ്രഹം നിർമ്മിക്കാൻ അടിയന സമ്മതമാണ്. മഹാരാജന്റെ ആഗ്രഹപ്രകാരവും രാജ്യത്തിന്റെ നന്മയും മുൻനിർത്തി അടിയൻ അത് ഏറ്റെടുക്കുകയാണ്. ഈ നിമിഷം മുതൽ അതിനുവേണ്ടിയുള്ള ജോലികൾ അടിയൻ തുടങ്ങുകയാണ്. മഹാരാജൻ തീരുമാനിച്ച ദിവസം തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നിരിക്കുന്നു. അങ്ങേക്ക് അടിയൻ തരുന്ന വാക്കാണിത്.
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഗൗതമന്റെ ഇപ്പോഴത്തെ ആശങ്കകളൊക്കെ നീങ്ങിയല്ലോ. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ. മന്ത്രി, വിഗ്രഹ നിർമ്മാണത്തിന് ഗൗതമൻ ആവശ്യമായ പൊന്നും പണവും ഉൾപ്പെടെ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്.
2: ഉത്തരവ് മഹാരാജൻ.
1: മന്ത്രി, ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതുവരെയായി?
2: എല്ലാ പണികളും നല്ല രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാജൻ.
1: പിന്നെ വിഗ്രഹ നിർമ്മാണം ഏതുവരെ?

0: ഒറ്റ നടന്നിരി അങ്ങേക്ക് അടിയൻ തരുന്ന വാക്കാണിത്.
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഗൗതമന്റെ ഇപ്പോഴത്തെ ആശങ്കകളൊക്കെ നീങ്ങിയല്ലോ. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ. മന്ത്രി, വിഗ്രഹ നിർമ്മാണത്തിന് ഗൗതമൻ ആവശ്യമായ പൊന്നും പണവും ഉൾപ്പെടെ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്.
2: ഉത്തരവ് മഹാരാജ്.
1: മന്ത്രി, ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതുവരെയായി?
2: എല്ലാ പണികളും നല്ല രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാജൻ.
1: ആ പിന്നെ വിഗ്രഹ നിർമ്മാണം ഏതുവരെയായി? ഗൗതമനെ പോയി കണ്ടിരുന്നോ? പ്രതിഷ്ഠാദിനം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്.
2: ഒന്നുകൊണ്ട് പേടിക്കണ മഹാരാജൻ, പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠ നടക്കുമെന്ന് ഗൗതമൻ ഉറപ്പു തന്നിരിക്കുന്നു.
1: അങ്ങനെയാവട്ടെ. എല്ലാം നല്ല നിലക്ക് നടന്ന് ദേവിയുടെ അനുഗ്രഹത്താൽ ഈ നാടിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ.
3: മാന്യ മഹാജനങ്ങളെ, നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്നാൽ, മഹാരാജന്റെ ഉത്തരവ് പ്രകാരം നമ്മുടെ ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് നാളെ പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഈ മഹത് ഉദ്യമത്തിൽ പങ്കെടുത്ത് എല്ലാ നല്ലവരായ ജനങ്ങളും ദേവീ കടാക്ഷവും അനുഗ്രഹവും വാങ്ങണമെന്ന് അറിയിക്കുന്നു.
1: അമ്മേ, ദേവി എന്തൊരു ചൈതന്യം! ദേവിയുടെ മുഖം കാണുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ സങ്കടങ്ങൾ മാറി സന്തോഷം അലയടിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട പ്രജകളെ, അമ്മയുടെ മുഖത്ത് നവ്യമായൊരു ചൈതന്യം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചൈതന്യം ഉണ്ടാവാൻ നമ്മുടെ ഗൗതമൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രായത്തിലും നമ്മുടെ ആഗ്രഹത്തിന് തടസ്സം പറയാതെ ദേവി വിഗ്രഹം പരിപൂർണ ചൈതന്യത്തോടെ പൂർത്തീകരിച്ചു. ഇതൊരു വിഗ്രഹം മാത്രമല്ല, ഇതിൽ ജീവൻ തുടിക്കുന്നു. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രജകൾക്ക് വേണ്ടി ഒന്നുകൂടി ഗൗതമനെ നമ്മുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ രാജ്യത്തിന്റെ രാജാവായ നാം വാക്കു നൽകുന്നു, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ വിധിപ്രകാരം നടത്തുന്നതാണ്. നമ്മുടെ പിൻതലമുറയും ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ പാലിക്കേണ്ടതാണ്. ഇത് ഒരു വാക്കുമാത്രമായി കാണരുത്, ഇത് നമ്മുടെ ഉത്തരവാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ നാടിനും പ്രജകൾക്കും സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.

0: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് നാളു കുറച്ചായില്ലേ? എന്തെങ്കിലും മാറ്റങ്ങൾ? ഇപ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? ജനങ്ങൾ സന്തോഷത്തിലല്ലേ
1: മഹാരാജൻ? അതായത്,
0: എന്താണ് മന്ത്രി പറയാൻ മടിക്കുന്നത്? എന്തുപറ്റി, പറയൂ.
2: ക്ഷമിക്കണം മഹാരാജൻ, ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയുന്നതിന് മന്ത്രിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ചാരന്മാരോട് അധിപനോട് ചോദിക്കുന്നതാണ്.
0: എന്ത്, മന്ത്രിയുള്ളപ്പോൾ നാം എന്തിനു ചാരന്മാരോട് ചോദിക്കണം? എന്താ ഇവിടെ നടക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. മന്ത്രി, എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ? ആരവിടെ? ചാരന്മാരുടെ അധിപനോട് ഉടനെ സഭയിലേക്ക് വരാൻ പറയൂ.
3: ഉത്തരവ് മഹാരാജൻ.
0: ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്നാണ് നാം കരുതിയിരുന്നത്. എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സഭയിലേവരും മൗനം പാലിക്കുകയാണ്. നമ്മിൽ നിന്നും എന്തോ മറയ്ക്കുന്നതുപോലെ തോന്നുന്നു.
3: മഹാരാജൻ, രഹസ്യാന്വേഷണ തലവൻ വന്നിരിക്കുന്നു.
4: മഹാരാജാവ് നീണാൾ വാഴട്ടെ.
0: പറയൂ, നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
4: ക്ഷമിക്കണം മഹാരാജൻ, നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രശ്നവും ഇതുവരെ തീർന്നിട്ടില്ല. ദിനം പ്രതി പ്രശ്നങ്ങൾ ഒന്നിനുമേലെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രജകൾ വളരെ കഷ്ടത്തിലാണ്. രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് നടപടി കൈക്കൊള്ളാത്ത പക്ഷം ജനങ്ങൾ ഭരണത്തിനെതിരാവും.
0: മന്ത്രി കേട്ടില്ലേ? രഹസ്യാന്വേഷണ വിവരങ്ങൾ, പ്രജകൾ ഭരണത്തിന് നേരെ തിരിയാൻ പോകുന്നു. മന്ത്രിയുടെ വാക്ക് കേട്ട് നാം എടുത്ത തീരുമാനത്തിന്റെയും പ്രവൃത്തിയുടെയും ഫലമായി നാടിന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു.
1: മഹാരാജൻ, അങ്ങ് ദേഷ്യപ്പെടാതെ സമാധാനിക്കൂ.
0: എന്താ പറഞ്ഞത്? സമാധാനമായിരിക്കുവാനോ? നിങ്ങളുടെ വാക്കുകൾ കേട്ട് നാം സമാധാനമായിരുന്നാൽ നമ്മുടെ നാട് ഇല്ലാതാകും. എല്ലാത്തിനും നാം തന്നെ തീരുമാനമെടുക്കുകയാണ്.
3: മഹാരാജൻ നീണാൾ വാഴട്ടെ.

0: മഹാരാജനെ മുഖം കാണിക്കാൻ നമ്മുടെ ക്ഷേത്ര പൂജാരി വന്നിരിക്കുന്നു.
1: എന്ത് പൂജാരിയോ? പൂജാരിക്ക് നമ്മെ കാണേണ്ട ആവശ്യം എന്താണ്? ആ ശരി, വരാൻ പറയും.
0: ഉത്തരവ് മഹാരാജൻ.
2: മഹാരാജൻ മഹാരാജൻ നീണാൾ വാഴട്ടെ. നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു. മഹാരാജാവിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മേ അമ്മേ ദേവി, ആലോചിക്കുമ്പോഴേ പേടിയാകുന്നു.
1: എന്ത്, നമ്മെ കബളിപ്പിച്ചെന്നോ? ഒന്ന് തെളിച്ചു പറയൂ, നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയൂ.
2: അത് പിന്നെ ക്ഷമിക്കണം മഹാരാജൻ. ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കവേ അർച്ചനയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ എടുക്കുമ്പോ അതിലൊന്ന് ദുസ്സഹനം എന്നോണം ദേവിയുടെ വിഗ്രഹത്തിൽ വീണു. വീണിടും വിഗ്രഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ വിഗ്രഹത്തിന്റെ ആ ഭാഗത്ത് ഒരു വിള്ളൽ വീണിരിക്കുന്നു. ദേവി, എന്താ ഈ അവസ്ഥ? വിള്ളൽ കണ്ട ഉടനെ എന്റെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചു മഹാരാജൻ.
1: പറയൂ, എന്താണ് ആ സംശയം?
2: അത് മഹാരാജൻ പറയുന്നതിൽ ക്ഷമിക്കണം. വിഗ്രഹം തീർത്തിരിക്കുന്നത് ശുദ്ധമായ സ്വർണത്തിൽ തന്നെയാണോ എന്നൊരു സംശയം.
1: എന്താണ് നിങ്ങൾ പറയുന്നത്? വിഗ്രഹമുണ്ടാക്കാൻ നാം ഗൗതമൻ കൊടുത്തത് പരിശുദ്ധമായ സ്വർണമാണ്, തനിത്തങ്കം. അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത് നമ്മെ സംശയിക്കുന്നതിന് തുല്യമാണ്.
2: അയ്യോ അയ്യോ മഹാരാജൻ, അങ്ങേ സംശയിക്കാനോ? എന്റെ ദേവി, മഹാരാജാവിനെതിരായ ഒരനീതി ചൂണ്ടിക്കാണിക്കാൻ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണമോ? മഹാരാജൻ, കലാകാലങ്ങളായി ദേവിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിനാൽ സ്വർണം കണ്ടാൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്നിട്ടും എന്റെ സംശയം തീർക്കുന്നതിന് വേണ്ടി ഒരു തട്ടാനെ കൊണ്ടുവന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തി.
1: നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാട്ടിലെ ദുഃഖദുരിതങ്ങൾ തീരുവാൻ വേണ്ടിയാണ് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത്. ആ ദൈവിക കാര്യങ്ങളിൽ കൂടി അധർമ്മം കാണിച്ചിരിക്കുന്നു. ആരെയും നാം വെറുതെ വിടില്ല, കടുത്ത ശിക്ഷ തന്നെ നൽകും. മന്ത്രി, ദേവി വിഗ്രഹം പണിതത് ഗൗതമനല്ലേ?
3: അതെ മഹാരാജൻ.
1: അങ്ങനെയാണെങ്കിൽ
4: മഹാരാജൻ, ഈ കാര്യത്തിൽ നമുക്ക് ക്ഷമയോടെ ചിന്തിക്കേണ്ടതുണ്ട്.
1: ചിന്തിക്കാൻ ഒന്നുമില്ല. മന്ത്രി ഇന്ന് തന്നെ ഗൗതമനെ സഭയിൽ കൊണ്ടുവരൂ. ഉടനെ വേണം, നമ്മുടെ ഉത്തരവാണ്.
3: ഉത്തരവ് മഹാരാജൻ.
5: മഹാരാജാവ് നീണാൾ വാഴട്ടെ. അവിടുന്ന് മുഖം കാണിക്കണമെന്ന് ഉത്തരവ് വന്നിരുന്നു. പറഞ്ഞാലും മഹാരാജൻ,
6: നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ലോ, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മഹാരാജാവ് ഒരുപാട് ചെലവ് ചെയ്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി. ദേവിയുടെ വിഗ്രഹം നിർമ്മിച്ചതും നിങ്ങളായിരുന്നില്ലേ?
5: അതെ അങ്ങുന്നെ, അടിയൻ തന്നെ.
6: ഇത്രയും ചെലവ് ചെയ്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടും നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് ഗൗതമന്റെ അഭിപ്രായം?
1: മന്ത്രി, താങ്കൾ എന്തിനാണ് ഇത്ര വിശദീകരിക്കുന്നത്? നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
7: എന്റെ ദേവി, എന്താണ് ഈ കേൾക്കുന്നത്? നാട്ടിലെ പ്രശ്നങ്ങൾക്ക് അടിയൻ കാരണമോ? ദുഃഖദുരിതങ്ങളിൽ ജീവിക്കുന്ന ഈ വയസ്സിന് മനസ്സിലാകുന്ന വിധം പറയൂ. പറയൂ മഹാരാജൻ, അടിയൻ എന്ത് തെറ്റാണ് ചെയ്തത്?
1: നീ രാജ്യദ്രോഹി. ദേവി വിഗ്രഹത്തിൽ പൊതിയാൻ തന്ന സ്വർണം നീ അപഹരിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നീ വഞ്ചന കാട്ടി. ഈ പ്രവൃത്തി കാരണമാണ് നാട്ടിലെ പ്രശ്നങ്ങൾ തീരാത്തത്. കുറ്റസമ്മതം നടത്തി അപഹരിച്ച സ്വർണം തിരികെ നൽകുക, അല്ലെങ്കിൽ രാജ്യസ്വത്ത് അപഹരിച്ചാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നിന്നിലൂടെ ജനങ്ങൾ മനസ്സിലാക്കും.
7: മഹാരാജൻ, അടിയനെ സംശയിക്കുന്നുവോ? എപ്പോൾ ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ സ്വർണം തന്നുവോ, ആ നിമിഷം മുതൽ അത് രാജ്യസ്വത്തായല്ല ദൈവസ്വത്തായാണ് അടിയൻ കണക്കാക്കിയത്. ദൈവത്തിന്റെ സ്വത്ത് അപഹരിച്ചാൽ ആ ദേവി തന്നെ അടിയനെ ശിക്ഷിച്ചുകൊള്ളു.
1: ധിക്കാരി, സ്വർണം അപഹരിച്ചതും പോരാഞ്ഞ് രാജ്യസ്വത്ത് ദൈവസ്വത്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആരവിടെ ഈ അഹങ്കാരിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും. നിനക്ക് 7 ദിവസത്തെ സമയം തരുന്നു. അതിനകം കുറ്റസമ്മതം നടത്തി

0: അപഹരിച്ച മുഴുവൻ സ്വർണവും തിരികെ ഏൽപ്പിക്കണം. അല്ലാത്ത പക്ഷം നിന്റെ തല ഈ ഉടലിലുണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, നീ ചെയ്ത ദേശദ്രോഹത്തിന് നിന്റെ വംശം ആയുഷ്കാലം മുഴുവൻ അടിമകളായി കൊട്ടാരത്തിൽ പണിയെടുക്കണം. കൊണ്ടുപോകൂ ഈ ദ്രോഹിയെ.
1: മഹാരാജൻ, സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചാലും?
0: പറയൂ.
1: അങ്ങയുടെ തീരുമാനം തിടുക്കപ്പെട്ടെടുത്തുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. കുറ്റം നടന്നു എന്നത് തീർച്ചയാണ്, എന്നാൽ അതെങ്ങനെ നടന്നു എന്ന് വിചാരണ ചെയ്യുന്നതിന് മുൻപേ ഗൗതമനെ കുറ്റവാളി എന്ന് മുദ്രകുത്തിയതിൽ എനിക്ക് അഭിപ്രായമില്ല.
0: ഇതിൽ വിചാരണ ചെയ്യേണ്ടതായി എന്താണുള്ളത്? ദേവി വിഗ്രഹമുണ്ടാക്കിയത് ഗൗതമനല്ലേ, പ്രതിഷ്ഠ നടത്തിയതും അവൻ തന്നെ. അങ്ങനെയുള്ളപ്പോൾ ദേവി വിഗ്രഹത്തിലെ സ്വർണത്തിൽ കള്ളത്തരമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഗൗതമനല്ലേ? മറിച്ച് വേറെ എവിടെ തെറ്റ് സംഭവിച്ചു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
1: മഹാരാജൻ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ തെറ്റെവിടെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കാം.
0: നാം വിചാരണ നടത്തി വിധിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും അന്വേഷണം നടത്തണമെന്നാണോ?
1: അവിടെ നിന്നെ തെറ്റിദ്ധരിക്കാതെ, കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് അവരുടെ ഭാഗം വിശദമാക്കാനുള്ള അവസരം നൽകുന്നത് നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയിലുണ്ട്. ഈ അടിസ്ഥാനപരമായ ഒരു അവകാശം പോലും കുറ്റം ചെയ്തവർക്ക് നൽകിയില്ല എന്ന ചീത്തപ്പേര് അങ്ങയുടെ ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ്.
0: സബാഷ് അഭിമന്യു, സബാഷ്. നിന്നോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ശരി, ഗൗതമന് കൊടുത്ത അതേ 7 ദിവസത്തിനുള്ളിൽ വേണ്ട രീതിയിൽ അന്വേഷണം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കൂ. അതിനു വേണ്ട സഹായങ്ങൾ രാജസഭ നിനക്ക് ചെയ്തു തരുന്നതായിരിക്കും.
1: അഭയ, കരയാതെ.
2: കരയാതെ എന്ത് ചെയ്യാനാ? എന്റെ അച്ഛൻ മഹാരാജനോട് പറഞ്ഞതല്ലേ ഈ വയസ്സിൽ ദേവി വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്രയാസമാണെന്ന്. അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചതിനാലാണ് എന്റെ അച്ഛൻ അത് അനുസരിച്ചത്. പറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രതിഷ്ഠ ഉൾപ്പെടെ ചെയ്തതിന്റെ ഫലമാണിപ്പോൾ അനുഭവിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ വധശിക്ഷ അനുഭവിക്കാൻ പോകുന്ന ദേശദ്രോഹി.
1: അഭയ, നിന്റെ അച്ഛനെ കുറിച്ച് നിന്നെക്കാൾ മുൻപേ എനിക്കറിയാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ശില്പി. രാജാവിന്റെ ഈ വിധി നമ്മുടെ നാട് ദുഃഖത്തിലാണ്.
3: നിങ്ങളുടെ സഹാനുഭൂതിയൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നതെന്ന് പറയൂ.
1: നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാരാജൻ എനിക്ക് 7 ദിവസമാണ് തന്നിരിക്കുന്നത്. ഈ ദിവസത്തിനുള്ളിൽ നിന്റെ അച്ഛനെ ഈ പ്രശ്നത്തിൽ നിന്നും മോചിപ്പിക്കണം.
3: എന്റെ അച്ഛനെ മോചിപ്പിക്കുവാനായി എന്റെ ജീവൻ തന്നെ പകരം നൽകാൻ ഞാൻ തയ്യാറാണ്.
1: നിന്റെ അച്ഛൻ തീർത്ത ദേവി വിഗ്രഹം കണ്ട് ഈ നാട് അതിശയിച്ചുപോയി. പക്ഷേ
3: എന്തേ, എന്റെ അച്ഛന് ഈ പ്രായത്തിൽ ഇങ്ങനൊരു വിഗ്രഹം ഉണ്ടാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന സംശയമാണ് എല്ലാവർക്കും, അല്ലേ?
1: നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
3: നിങ്ങളെല്ലാരുമാണ് എന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ച് കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്റെ അച്ഛൻ ചെയ്തത് വിഗ്രഹ നിർമ്മാണമാണ്, അല്ലാതെ കെട്ടിട നിർമ്മാണമല്ല മറ്റൊരാളെ ഏൽപ്പിക്കാൻ. വിചാരണയുടെ പേര് പറഞ്ഞ് എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് പോകാം.
1: മഹാരാജൻ,
0: വന്നാലും അഭിമന്യു, വന്നാലും നാം നിങ്ങൾക്ക് തന്ന 7 ദിവസം തീരുവാൻ പോകുന്നു. വിഗ്രഹത്തിൽ കള്ളത്തരം കാണിച്ച ആളെ കണ്ടുപിടിച്ചോ അതോ തോൽവി സമ്മതിക്കുന്നു?
1: രണ്ടുമല്ല മഹാരാജൻ.
4: അഭിമന്യു, രാജസഭയെ പരിഹസിക്കുകയാണോ? രാജസഭയുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിന് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് അഭിമന്യുവിന് അറിയാമല്ലോ.
1: രാജാവിന്റെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് അറിയാവുന്നതുപോലെ തന്നെ മഹാരാജൻ എനിക്ക് തന്ന 7 ദിവസം പാഴാക്കിയുള്ള വിപത്തും എനിക്ക് നല്ല ബോധ്യമുണ്ട്.
4: ആത്മപ്രശംസ നിർത്തിയിട്ട് അന്വേഷണത്തിൽ എന്ത് പുരോഗതിയുണ്ടെന്നത് പറയൂ.
1: ഈ പ്രശ്നത്തിൽ മഹാരാജൻ എനിക്കനുവദിച്ച 7 നാളിനുള്ളിൽ ഇതിന്റെ നിജസ്ഥിതി അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അന്വേഷണം നടത്താനുള്ള ഉത്തരവ് കിട്ടിയുടൻ ഞാൻ ആദ്യം ക്ഷേത്രത്തിൽ പോയി ദേവി വിഗ്രഹം പരിശോധിച്ചു.
4: പരിശോധനയിൽ എന്ത് കണ്ടുപിടിച്ചു?
1: പരിശോധനയിൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ല എന്നുള്ളതാണ്.
0: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ലെന്നോ?
1: അതെ മഹാരാജൻ, ആ വിഗ്രഹം യഥാർത്ഥമല്ല. ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി ഗൗതമൻ പുനഃപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമല്ല അതെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
0: അതെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ കഴിയും? നിങ്ങളുടെ കയ്യിൽ തെളിവ് വല്ലതുമുണ്ടോ?
1: തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം തൽക്കാലത്തേക്ക്

0: ദേവിയോട് ഒരു കളിയാണെന്ന് തന്നെ പറയേണ്ടി വരും.
1: ഇതെന്ത് മറിമായം? ദേവിയിലുള്ള വിശ്വാസത്തെയാണ് അഭിമന്യു ചോദ്യം ചെയ്യുന്നത്. ഇതെല്ലാം ദേവിയുടെ കളിയല്ല, അഭിമന്യുവിന്റെ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മഹാരാജൻ.
2: അഭിമന്യു, നേരിട്ട് വിഷയത്തിലേക്ക് വരൂ.
0: ഉത്തരവ് മഹാരാജൻ. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നമ്മുടെ ഏവരുടെയും സമക്ഷം ഗൗതമൻ ദേവി വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ വിഗ്രഹത്തിൽ ഒരു അസാധാരണമായ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
2: അസാധാരണമായ കാര്യം അതെന്താണ്?
0: ദേവിയുടെ ഒരു കയ്യിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നു.
2: എന്താണ് നിങ്ങൾ പറയുന്നത്? ദേവിയുടെ കയ്യിൽ 6 വിരലുകളോ?
0: അതെ മഹാരാജൻ, 6 വിരലുകൾ.
2: എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശില്പകലയിൽ പുകൾ പെറ്റ ഗൗതമന് എങ്ങനെ ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിക്കും? അഭിമന്യു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്ന് നാം കരുതി. പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണല്ലോ. മന്ത്രി, അഭിമന്യു പറഞ്ഞില്ലേ 6 വിരലുകൾ ഉണ്ടെന്ന്? അത് നിങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങൾ കണ്ടിരുന്നു? മന്ത്രി എന്താ ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ?
1: മഹാരാജൻ ക്ഷമിക്കണം, ഞാനും അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും ദേവിയുടെ കൈവിരലുകൾ എന്റെ ഓർമ്മയിൽ വരുന്നില്ല.
3: എന്റെ അഭിപ്രായത്തിൽ ഗൗതമനെ രക്ഷിക്കുവാൻ വേണ്ടി അഭിമന്യു ഉണ്ടാക്കിയ ഒരു പുതിയ കഥയാണിതെന്ന് തോന്നുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം അഭിമന്യുവിന്റെ ശ്രദ്ധയിൽ മാത്രം എങ്ങനെ വന്നു?
0: മഹാരാജൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഗൗതമൻ പ്രതിഷ്ഠിച്ച ദേവി വിഗ്രഹമല്ല ഇന്ന് ക്ഷേത്രത്തിലുള്ളത്. അത് വ്യാജമാണ്. ഇതിന്റെ സത്യമറിയാൻ ഞാൻ ഗൗതമന്റെ മകളെ കാണാൻ പോയിരുന്നു.
4: നിർത്തു, വിചാരണ എന്ന പേരിൽ എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല.
0: അഭയ, നിന്റെ അച്ഛനെ അപമാനിക്കണം എന്ന ഉദ്ദേശം എനിക്കില്ല. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. അതിനുള്ളിൽ നിന്റെ അച്ഛൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കണം. ഞാൻ ഏറ്റെടുത്ത അന്വേഷണത്തിൽ ഒരു ചെറിയ പിഴവ് പോലും വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. പക്ഷേ നീ എന്നെ മനസ്സിലാകുന്നില്ല. ശരി, അപ്പോൾ ഞാൻ ഇറങ്ങുന്നു.
4: നിൽക്കൂ, എന്റെ അച്ഛന്റെ മേൽ അപരാധം ചാർത്തിയ സാഹചര്യത്തിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടത്. എന്നോട് ക്ഷമിക്കണം. അച്ഛൻ വിഗ്രഹത്തിന്റെ പണി തുടങ്ങി അവസാനിക്കുന്നത് വരെ സഹായിയായി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിർമ്മാണവേളയിൽ നടന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് കണ്ണു നിറയുന്നത്?
5: മോളെ, എത്ര ശ്രമിച്ചിട്ടും ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വരുത്തുവാൻ കഴിയുന്നില്ല. ചെറുപ്പം മുതലേ ദേവിയെ കണ്ട് തൊഴുതു വരുന്നതാ. പക്ഷേ ആ വിഗ്രഹം പോലെ ഇതിന് ജീവൻ കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തിയില്ലെങ്കിൽ മഹാരാജന്റെ അപ്രീതിക്ക് കാരണമാകും. മഹാരാജനോട് എന്തു പറയണമെന്ന് ഒരു നിശ്ചയവുമില്ല. അമ്മേ ദേവി,
4: ശില്പകലയിൽ ലോകമെങ്ങും അംഗീകരിച്ച അച്ഛൻ ഇങ്ങനെ ദുഃഖിക്കുന്നത് ശരിയല്ല. അച്ഛാ, ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ മഹാരാജനോട് കുറച്ചുകൂടി സമയം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
5: ലോകമെങ്ങും അംഗീകരിച്ച ശില്പിയാണ് ഞാൻ. മഹാരാജാവിന് പറഞ്ഞ സമയത്ത് വിഗ്രഹം കൊടുക്കാത്ത ചീത്തപ്പേര് എനിക്ക് വന്നു ചേരും.
4: മറ്റെന്താണൊരു വഴി?
5: മോളെ, എന്റെ മനസ്സിലുള്ള ദേവി വിഗ്രഹം തീർക്കാൻ നിനക്ക് എന്നെ സഹായിക്കാനാകൂ.
4: എന്റെ സഹായമോ? അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്?
5: മോളെ, ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹത്തെ പോലെ നീ നിന്നെ രൂപപ്പെടുത്തിയാൽ ഈ ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ കഴിയും.
4: അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ദേവിയെ പോലെ ഞാൻ എന്നെ രൂപപ്പെടുത്താനോ? തെറ്റല്ലേ അത്?
5: അതിൽ തെറ്റൊന്നുമില്ല. അടിസ്ഥാനപരമായി നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ചില ദേശങ്ങളിൽ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുമുണ്ട്.
4: അച്ഛന്റെ മനോവേദന മാറ്റാൻ ഇത് മാത്രമാണ് വഴിയെങ്കിൽ അത് നിറവേറ്റുക എന്നത് എന്റെ കടമയാണ്.
0: ഇതാണ് സംഭവിച്ചത്. ഗൗതമൻ സ്വന്തം മകളെ ദേവീരൂപമായി കണ്ടുകൊണ്ടാണ് വിഗ്രഹമുണ്ടാക്കിയത്.
2: അഭിമന്യു നേരത്തെ പറഞ്ഞതുമായി ഇതിനെന്ത് ബന്ധം?
0: ബന്ധമുണ്ട് മഹാരാജൻ. ശില്പകലയിൽ അഗ്രഗണ്യനായ ഗൗതമൻ

0: സ്വന്തം മകളെ ദേവിയായി കണ്ട വിഗ്രഹം നിർമ്മിച്ചപ്പോൾ അഭയക്കുള്ള ആറ് വിരലുകളും ദേവി വിഗ്രഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അത് ഗൗതമന്റെ തെറ്റല്ല. വിഗ്രഹനിർമ്മാണ സമയത്ത് പൂർണമായും ഗൗതമനിൽ ആവേശിച്ച ദേവിയുടെ ശക്തിയാലാണ് അങ്ങനെ സംഭവിച്ചത്.
1: അഭിമന്യു, യഥാർത്ഥ വിഗ്രഹം കിട്ടുന്നതുവരെ നാം ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല.
0: മഹാരാജൻ, എന്റെ വിശ്വാസപ്രകാരം ഗൗതമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നു മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്ന് കളവ് പോയത് സത്യമാണ്. ഇതിനെല്ലാം മൗനസാക്ഷിയായ ദേവി തന്നെ തെറ്റ് ചെയ്തവരെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തും.
2: വന്ന് വന്ന് ഞാനുണ്ടാക്കിയ കഥകളെല്ലാം പാഴായി. ആരവിടെ? ചാരന്മാരുടെ അധിപനോട് വരാൻ പറഞ്ഞിരുന്നു, വന്നോ?
3: വന്നിരുന്നു മന്ത്രി. അവിടുന്ന് നിന്നെ കാണാൻ കാര്യാലയത്തിൽ ഇരിപ്പുണ്ട്.
2: ശരി, വരാൻ പറയൂ.
3: ഉത്തരവ് മന്ത്രി.
2: എന്താധികാരി ക്ഷീണിതനായി കാണുന്നു? രഹസ്യങ്ങൾ അന്വേഷിച്ച് ക്ഷീണിച്ചു പോയോ?
4: അതെ മന്ത്രി, നാട്ടിലെ എല്ലാ രഹസ്യ വിവരങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് മഹാരാജന്റെ മുന്നിൽ എത്തിക്കണ്ടേ?
2: ഓഹോ, അങ്ങനെയോ? ശരി, ഗൗതമന്റെ മേൽ ചുമത്തിയ കുറ്റത്തെ പറ്റിയുള്ള അന്വേഷണത്തിന്റെ എന്തെങ്കിലും വിവരമുണ്ടോ?
4: ആ ചുമതല ഇപ്പൊ അഭിമന്യുവല്ലേ നോക്കുന്നത്? മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. ഇതുവരെയും ദേവി വിഗ്രഹത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൗതമന്റെ ശിക്ഷ നാളെ എന്തായാലും നടക്കും, തീർച്ച. മന്ത്രി, അദ്ദേഹം നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസാ.
2: വിഡ്ഢി, ചിരി നിർത്ത്. ക്ഷേത്രത്തിലുള്ള വിഗ്രഹം യഥാർത്ഥമല്ലെന്ന് അഭിമന്യു രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ദേവി വിഗ്രഹം മോഷ്ടിച്ച് രാജാവിന് കുഴപ്പവും ജനങ്ങൾക്ക് ദുരിതവും ഉണ്ടാക്കി. ജനങ്ങളെ മഹാരാജനെതിരെ തിരിച്ചുവിട്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കി ഭരണം എന്റെ കൈകളിലാക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം അഭിമന്യു എല്ലാ പദ്ധതികളും പൊളിക്കുമെന്നാ തോന്നുന്നത്. മുൻകൂട്ടി രഹസ്യങ്ങൾ മനസ്സിലാക്കി എന്നെ അറിയിക്കേണ്ട നീ ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
4: മന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്?
2: നിന്റെ അടുത്ത് ആദ്യം മുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോ നേരമില്ല. അതെ, പോയി ആ ദേവി വിഗ്രഹം എടുത്തുകൊണ്ട് വാ, എനിക്കതൊന്ന് ശരിക്ക് പരിശോധിക്കണം.
4: ദാ, ഇപ്പൊ തന്നെ കൊണ്ടുവരാം.
2: നോക്കട്ടെ. അഭിമന്യു പറഞ്ഞത് ശരിയാ, ദേവിയുടെ കയ്യിൽ 6 വിരലുകളുണ്ട്. ഇനിയും ഈ വിഗ്രഹം നമ്മുടെ കയ്യിൽ വെക്കുന്നത് ബുദ്ധിയല്ല. ഇതെന്നാൽ മഹാരാജൻ അറിഞ്ഞ നമ്മുടെ കഴുത്തിന്മേലെ തലയുണ്ടാകില്ല. ഗൗതമന് കൊടുത്ത 7 ദിവസം നാളത്തോടെ തീരുകയാണ്. ഈ വിഗ്രഹം ഒരു കാരണവശാലും അഭിമന്യുവിന്റെ കയ്യിൽ എത്തുവാൻ പാടില്ല. വിഗ്രഹം എത്രയും വേഗം ഗൗതമന്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെക്കും. നാളെ ഞാൻ ഗൗതമന്റെ ഭവനം പരിശോധിക്കുവാൻ മഹാരാജന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അനുമതി വാങ്ങിക്കാം. മഹാരാജന്റെ മുന്നിൽ വെച്ച് തന്നെ ഗൗതമന്റെ വീട്ടിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്താൽ അതിലും വലിയ തെളിവില്ലല്ലോ. അങ്ങനെ ഗൗതമൻ കുറ്റക്കാരനെന്ന് തെളിയും.
4: മന്ത്രി, നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
2: നിന്റെ പ്രശംസ എനിക്ക് ആവശ്യമില്ല. പറഞ്ഞ കാര്യം വേഗം ചെയ്യാൻ നോക്ക്.
5: നമസ്കാരം മന്ത്രി. അകത്തേക്ക് വരുവാൻ അനുവദിച്ചാലും?
2: വേഗം വിഗ്രഹം ഇവിടുന്ന് മാറ്റൂ. വേഗമോട്ടെ.
5: മഹാരാജനിൽ നിന്നും അടിയന്തര അറിയിപ്പുണ്ട്.
2: അടിയന്തര അറിയിപ്പോ? എന്താത്? പറയൂ.
5: ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ ദേവി വിഗ്രഹം കിട്ടിയിരിക്കുന്നു. മഹാരാജനും അഭിമന്യുവും കുറ്റക്കാരനായ ഗൗതമനും എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിയോട് എത്രയും വേഗം ക്ഷേത്രത്തിൽ എത്തുവാൻ മഹാരാജൻ ഉത്തരവിട്ടിരിക്കുന്നു.
2: ശരി, നീ ചെല്ല്.
4: ഇതെന്താ പുതിയ കഥ? യഥാർത്ഥ വിഗ്രഹം ഇവിടെ ഇരിക്കുമ്പോ പിന്നെ ഏത് വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ കിട്ടിയത്?
2: ഇതെല്ലാം ആ അഭിമന്യുവിന്റെ കളിയാണ്, ഗൗതമനെ രക്ഷിക്കാൻ വേണ്ടി. അധികാരി, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ ചെയ്യും.
4: ഉത്തരവ് മന്ത്രി.
2: പ്രഭു, ക്ഷമിച്ചാലും ഞാൻ കുറച്ച് താമസിച്ചു.
1: നാം ഇന്ന് വളരെ സന്തോഷവാനാണ്. ഇന്നലെ വരെ നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇന്ന് തീരുകയാണ്. ഈ നാടിന്റെ ഭാവി എന്താകുമെന്ന് വിചാരിച്ച് നാം വിഷമത്തിലായിരുന്നു. ഭാഗ്യം കൊണ്ട് ഗൗതമന്റെ പ്രശ്നം ഇന്നൊരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു. മന്ത്രി എന്തിനാണ് ആശ്ചര്യത്തോടെ നോക്കുന്നത്? ഇന്നലെ വരെ ഗൗതമന് ശിക്ഷ നൽകണമെന്ന് വിചാരിച്ച നാം ഇന്ന് ആദരവോടെ സംസാരിക്കുന്നു എന്നതാണോ? മന്ത്രി,

0: യായാലും രാജാവായാലും ദൈവത്തിനു മുൻപിൽ സമന്മാരാണ്. അവന്റെ കളിക്കളത്തിൽ നമ്മളെല്ലാവരും വെറും കരുക്കൾ മാത്രം. അങ്ങനെ ഒരു കളിയാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുൻപിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്താ മന്ത്രി, നാം പറഞ്ഞത് മനസ്സിലായില്ലേ?
1: അങ്ങ് പറഞ്ഞു വരുന്നത്,
0: ഗൗതമൻ നിർമ്മിച്ച യഥാർത്ഥ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. നാം എല്ലാവരും ഒരുമിച്ച് ദേവിയുടെ മുമ്പിൽ ചെന്ന് പ്രണമിച്ചു. നിങ്ങളും ചെന്ന് ദേവിയെ ദർശിച്ചുകൊള്ളും, നിങ്ങളുടെ എല്ലാ മനഃപ്രയാസവും തീരും.
1: അങ്ങനെയാവട്ടെ മഹാരാജൻ. മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുമാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ, എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ, ഇതെന്താ?
0: എന്താ മന്ത്രി, എന്തു പറ്റി?
1: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
0: അതെ, അതിലെന്താ സംശയം?
1: മഹാരാജൻ, ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകൾ ഉണ്ടെന്ന്?
0: അതെ, അത് ശരിയാ, ആറു വിരലുകൾ അല്ലേ അഭിമന്യു?
2: അതെ മഹാരാജൻ, ആറു വിരലുകൾ.
1: പക്ഷേ മഹാരാജൻ, ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ, ദേവിയുടെ വലത് കൈയിൽ അഞ്ച് വിരലുകൾ മാത്രമല്ലേ ഉള്ളത്. നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
0: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറ് വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറു വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ ആറ് വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
1: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
0: അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ. ഗൗതമ, നമ്മോട് ക്ഷമിച്ചാലും നാം എടുത്ത തീരുമാനം ശരിയാണെന്നുള്ള അഹന്തയിൽ വിചാരണ ചെയ്യാതെ നിരപരാധിയായ നിങ്ങളെ ശിക്ഷ കൽപ്പിച്ച് വലിയ അനീതിയാണ് നാം ചെയ്തത്. അഭിമന്യു കൃത്യസമയത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നാം കാരണം ഈ നാടിന് ഒരു വലിയ കളങ്കമുണ്ടായേനെ.
3: പ്രഭോ, അടിയനൊരു സാധാരണ പ്രജ, അങ്ങ് ക്ഷമ ചോദിക്കുന്നുവോ? അടിയനുണ്ടാക്കിയ ശില്പങ്ങളെല്ലാം ഒരു കുറവ് പോലുമില്ലാത്തതാണെന്ന ഗർവ് അടിയനെന്നും ഉണ്ടായിരുന്നു. ഇന്ന് അടിയന്റെ സൃഷ്ടിയിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവ് തന്നെ അടിയന്റെ ജീവൻ കാത്തു. ഇതുവരെ നടന്ന സംഭവങ്ങളിൽ മൗനസാക്ഷിയായി നിലകൊള്ളുന്ന ദേവി നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് അനുഗ്രഹിക്കട്ടെ.
4: മഹാരാജൻ, വിഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമായിരിക്കുന്നു, എല്ലാവരും ക്ഷേത്ര സന്നിധിയിലേക്ക് വന്നാലും.
5: പ്രഭു, ദേവിയുടെ അനുഗ്രഹത്താൽ നന്മയും സത്യവും പുലരുകയും നമ്മുടെ രാജ്യത്ത് അങ്ങയുടെ പ്രൗഢി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് പോകുവാൻ അനുവാദം തന്നാലും.
0: നിൽക്കൂ അഭിമന്യു, ദേവി വിഗ്രഹം കടത്തിയവനെ പിടിക്കാൻ ഒരു നാടകം നടത്തണമെന്നും അതിന് നമ്മുടെ പങ്ക് ആവശ്യമുണ്ടെന്നും നിങ്ങളെന്ന് പറഞ്ഞു. അതിന് നാം സമ്മതിച്ചു. പക്ഷേ മന്ത്രിയാണ് കുറ്റവാളി എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി?
5: മഹാരാജൻ, സത്യമെന്തെന്നാൽ മന്ത്രിയാണ് കുറ്റവാളി എന്നത് എനിക്കറിയില്ലായിരുന്നു. എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യം മന്ത്രിയുടെ മേൽ പരീക്ഷിച്ചു, അതിൽ തന്നെ സത്യം പുറത്തു വന്നു. മന്ത്രിയാണ് കുറ്റക്കാരനെന്ന് ബോധ്യമായി.
0: എന്ത്, നമ്മയും സംശയിച്ചെന്ന്? അഭിമന്യുവിന്റെ ചിന്താഗതിയോട് നമുക്ക് അഭിമാനം തോന്നുന്നു. താങ്കളെ പോലെ സമാധാനപരമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു. ശാന്തമായി ചിന്തിച്ചാൽ മാത്രമേ ശാന്തി ഉണ്ടാവുകയുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ദേവീ പ്രഭാവമായി നാം കരുതുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരിക്കാൻ പ്രാർത്ഥിക്കാം.

മൗനസാക്ഷി നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്, കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും രാജാവ് യു പ്രസന്നകുമാർ, മന്ത്രി ബാലമുരളി ചിറക്കൽ, അഭിമന്യു പ്രജിൻ സി കണ്ണൻ, പാൽക്കാരൻ മെഹമൂദ് കുറുവ, പലിശക്കാരൻ അനീഷ് പെരുന്താറ്റൻ, ഗൗതമൻ കമ്പിൽ പി രാമചന്ദ്രൻ, അഭയ ജസ്ന ജയരാജ്, പൂജാരി മോഹനൻ രാമന്തളി, ചാരന്മാരുടെ തലവൻ രാമകൃഷ്ണൻ പഴശ്ശി, ഭടന്മാർ സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ, നിർവഹണ സഹായം വിനീത സുമം, കെ വി നിഷ, ലേഖ വിമൽ, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്, അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.

0: കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16ാം തീയതി ശനിയാഴ്ച രാത്രി 9:30
1: മോളിനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
0: ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക, കടലിനെ കൺ തുറക്കാതെ. രചന, സംവിധാനം KV ശരത്ചന്ദ്രൻ. പുനഃപ്രക്ഷേപണം മെയ് 17ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങളാണ്. എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ജെറി അമൽദേവിൻ്റെ സംഗീതം.

ഇനി കേൾക്കാം മഴനിലാവ് എന്ന ചിത്രത്തിനായി എസ് ജാനകി പാടിയ ഗാനം. പൂവച്ചൽ ഖദണ്ഡ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

ചിത്രം പുതിയ കരുക്കൽ. പാടിയത് യേശുദാസ്. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം എസ് പി വെങ്കിടേഷ്.

ഇനി കേൾക്കാം ഗുൽമോഹർ എന്ന ചിത്രത്തിനായി വിജയ് യേശുദാസ്, ശ്വേത എന്നിവർ പാടിയ ഗാനം. ONV കുറിപ്പിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

ഇനി കേൾക്കാം നമ്മൾ എന്ന ചിത്രത്തിനായി വിധു പ്രതാപ്, ജോത്സ്ന എന്നിവർ പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

സമ്മർ ഇൻ ബെത്ലഹേം എന്ന ചിത്രത്തിനായി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ അടുത്ത ഗാനത്തോടെ ഇന്നത്തെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ലളിതഗാനമാണ്, ദിലീപ് കുമാർ, മഞ്ജുള എന്നിവർ പാടിയത്. കോന്നിയൂർ വിജയകുമാറിൻ്റെ വരികൾ, കെ കുഞ്ഞിരാമൻ്റെ സംഗീതം.

ലളിതഗാനം സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും.